ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 11, കൊല്ലവർഷം 1201, മിഥുനമാസം 18 തീയതി, 2026 ജൂലൈ 2 വ്യാഴാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 45 സെക്കൻഡ്.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് ബാബു നമ്പൂതിരി.
2: നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് താങ്ങായിട്ടും തണലായിട്ടും ജീവിച്ചവരെ എന്നും സ്നേഹബഹുമാനങ്ങളോടെ സ്മരിക്കുക, അവർക്ക് ആവശ്യമായ നല്ല കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക, ഇത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. ഇങ്ങനെ നമുക്ക് വേണ്ടി ജീവിച്ചവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ആദ്യ രണ്ട് രൂപങ്ങളാണ് നമ്മുടെ അച്ഛനും അമ്മയും. നമുക്ക് വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചാൽ എന്തൊക്കെ ആ പാദങ്ങളിൽ വെച്ച് നമസ്കരിച്ചാലും അത് മതിയാവില്ല. നമ്മുടെ ജീവിതയാത്രയുടെ ഏറ്റവും വലിയ ഒരു വിജയം നമ്മുടെ അച്ഛനമ്മമാരുടെ മനസ്സറിഞ്ഞ അനുഗ്രഹങ്ങളാണ്. അവർ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നമ്മൾ ആവുന്ന രീതിയിൽ അവർക്ക് സ്നേഹബഹുമാനങ്ങളും പരിചരണങ്ങളും നൽകണം. അല്ലാതെ അവരുടെ മരണം വരെ ഒരു നല്ല വാക്ക് പോലും പറയാതെ വിട്ടുപിരിഞ്ഞതിനു ശേഷം ഗംഭീരമായി മറ്റുള്ളവരുടെ മുൻപിൽ കേമത്തം കാണിക്കുവാൻ വേണ്ടി പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. ജീവിച്ചിരിക്കുമ്പോൾ പരിചരണങ്ങൾ നൽകുക, നമ്മെ വിട്ടുപോയാൽ ആ സ്മരണകളെ പ്രകാശപൂരിതമാക്കുക. ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്ന ആധുനിക സമൂഹത്തിന്റെ തെറ്റായ ചിന്തകളിൽ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളും പെട്ടുപോകുന്നു എന്ന ദുഃഖസത്യത്തെ ഈ അവസരത്തിൽ നമുക്ക് അനുസ്മരിക്കാതെ വയ്യ. അല്പം വയ്യായ്മ വരുമ്പോഴേക്കും അവരെ കൊണ്ടിനി എനിക്ക് പ്രത്യേകിച്ച് ഉപകാരപ്രദമാക്കാൻ ഒന്നുമില്ല എന്ന ചിന്ത വരുമ്പോഴേക്കും കുത്തുവാക്കുകളും പീഡനങ്ങളുമായി വീട് തടവറയായി മാറിയ എത്രയോ അച്ഛനമ്മമാരുടെ ദീനരോദനങ്ങളെക്കൊണ്ട് കുതിർന്നു പോകുന്ന ചുമരുകളാണ് പല വീടുകളും. ഇങ്ങനെ വൃത്തിഹീനമായ മുറികളിൽ അടക്കപ്പെട്ട വൃദ്ധാവസ്ഥ പിന്നീട് വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു. നമ്മൾ ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ പരിചരിക്കപ്പെടേണ്ട അച്ഛനമ്മമാരെ തെരുവിലേക്ക് തള്ളപ്പെടുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ ഇതാണ് ജീവിത രീതി എന്ന തെറ്റായ പാഠം പഠിക്കുന്നു. മാത്രമല്ല, നാളെ നമ്മളെയും ഇതേ

0: ഈ രീതിയിൽ തെരുവിലേക്ക് തള്ളപ്പെടുമെന്ന സത്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയും വേണം. പല അച്ഛനമ്മമാരും തങ്ങളുടെ മക്കളിൽ നിന്നും മറ്റൊന്നും ആഗ്രഹിക്കാതെ സ്നേഹത്തോടുകൂടി ഒരു തവണയെങ്കിലും അച്ഛ അല്ലെങ്കിൽ അമ്മയെന്ന് തങ്ങളുടെ കുട്ടികൾ വിളിക്കുന്നത് കേട്ട് കണ്ണടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ മാറിലെ ചൂടേറ്റ് വളർന്ന നമ്മൾ സ്വാർത്ഥതയ്ക്കും അഹങ്കാരത്തിനും അടിമപ്പെട്ട് നിസ്സഹായതയിൽപ്പെട്ട അവരെ വലിച്ചെറിയുമ്പോൾ നമ്മൾ ജീവിതയാത്രയിൽ നാളെ അതോർത്ത് പശ്ചാത്തപിച്ച് കണ്ണീരൊലിപ്പിക്കേണ്ടതായി വരും. അതുകൊണ്ട് അച്ഛനമ്മമാരിൽ തുടങ്ങി ഗുരുനാഥന്മാരിലും ബന്ധുജനങ്ങളിലും കാരണവന്മാരിലും കൂട്ടുകാരിലും നമ്മുടെ ഉപകാരസ്മരണകളെ സ്നേഹപരിചരണങ്ങളെ വ്യാപ്തിപ്പെടുത്തി നമുക്ക് നമ്മുടെ കടമകളെ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കട്ടെ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുരേഷ് ബാബു നമ്പൂതിരി.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേത കൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. ചെറിയ ചികിത്സാ പിഴവ് പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. 16th കേരള നിയമസഭ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. ഈ മാസം 30 വരെ സെൻസസിന്റെ ആദ്യഘട്ടമായി വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും നടക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോകെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നലത്തിൽ രാവിലെ 6:10

0: കാവ്യാഞ്ജലിയിൽ ബാലാമണി അമ്മയുടെ കാവ്യാമൃതം എന്ന കവിത, ആലാപനം സേതുലക്ഷ്മി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ, 7 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, മധുര നെല്ലിക്ക, ക്ലാസ് മുറികൾക്കപ്പുറമുള്ള വേനലറിവുകൾ, നെടുവാലൂർ AUP സ്കൂളിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരിപാടി, 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്, കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. കൂടാതെ തൊഴിൽ വാർത്തകൾ, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, രാവിലെ 8:30 സംഗീതമാധുരിയിൽ നാടകഗാനങ്ങൾ കേൾക്കാം, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 ചലച്ചിത്ര ഗാനങ്ങൾ, 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 ഹലോ ആകാശവാണി, 12:10 സേവന വാർത്തകൾ, 12:15 KPC പണിക്കരും സംഘവും അവതരിപ്പിച്ച കോതാമൂരി പാട്ട്, 12:40 ആരോഗ്യദീപ്തിയിൽ കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും, ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിക്കുന്നു. 1 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:15 MV നാരായണ മാരാരം സംഘവും അവതരിപ്പിച്ച കൊമ്പുപറ്റ്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 കിസാൻവാണിയിൽ കൂൺ കൃഷി പഠിക്കാം സംരംഭകനാകാം, മയിൽ കാവിൻമൂലയിലെ KP സുജിഷയുടെ കൂൺ സംരംഭത്തിന്റെ വിജയഗാഥ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi will hold annual summit-level talks with his Japanese counterpart, Sanae Takaichi, in New Delhi today. The summit will provide an opportunity for both sides to review and strengthen the full spectrum of bilateral cooperation, as well as exchange views on regional and global issues of mutual interest. Several MOUs are expected to be exchanged following the talks between Prime Minister Modi and Prime Minister Takaichi. The Japanese Prime Minister arrived in New Delhi last evening on a 3-day visit to India. This is the first official visit of Prime Minister Takaichi to India. External Affairs Ministry said that the visit marks an important step in taking forward the special strategic and global partnership between India and Japan. Our correspondent reports that economic security has emerged as a key pillar of the relationship.
2: During the first economic security dialogue held in Tokyo in November 2024, the two sides identified 5 sectors as priority sectors for strategic collaboration. These are semiconductors, critical minerals, pharmaceuticals, clean energy and information, and communication technology. The India-Japan relationship is marked by frequent high-level political engagement. Most recently, Prime Minister Narendra Modi interacted with the Japanese Prime Minister during the G7 summit in France. The two leaders had earlier met on the sidelines of the G20 summit in Johannesburg in November last year. The annual summit remains the flagship platform driving the strategic agenda of the partnership. An action plan for Japan-India human resource exchange and cooperation was launched during the annual summit in 2025, which envisages two-way exchange of 5 lakh personnel in 5 years, including 50,000 skilled and semi-skilled personnel from India to Japan. Apart from annual summits, high-level exchanges and meetings regularly take place at foreign Minister, Defense Minister, NSA, Foreign Secretary and other levels. Suparna Saikya, Akashvani News, Delhi.
1: Prime Minister Narendra Modi has said he is looking forward to the wide-ranging discussions with Japanese Prime Minister Sanae Takaichi today, and that will deepen further, I beg your pardon, that will further deepen India-Japan special strategic and global partnership. In a social media

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം ശീർഗാഴി ഗോവിന്ദരാജൻ പാടിയത് ഗണപതിയെ വരുവായി.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. KCB പയ്യാവൂർ സെക്ഷൻ ഓഫീസ് ഇന്നു മുതൽ പയ്യാവൂർ ഉളിക്കൽ റോഡിലെ പൊന്നുംപറമ്പിലുള്ള കെട്ടിടത്തിലേക്ക് പ്രവർത്തനം തുടങ്ങും. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. കണ്ണൂർ ജില്ലാ സബ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 5 രാവിലെ 9:30 മുതൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഹാളിൽ നടക്കും. 2011 January 1 അതിനുശേഷവും ജനിച്ചവർക്ക് പങ്കെടുക്കാവുന്നതാണ്. താൽപ്പര്യമുള്ളവർ ഈ മാസം 4 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 83 30 03 04 20. കണ്ണൂർ കോർപ്പറേഷൻ CDSന്റെ മാസ വിപണന മേള ഈ മാസം 4 വരെ കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടക്കും. ഇന്നുച്ചയ്ക്ക് 2 ചക്ക ഫെസ്റ്റ് ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് PE ഇന്ദിര നിർവഹിക്കും. കണ്ണൂർ സർവകലാശാല മാനന്തവാടി ക്യാമ്പസിൽ ബോട്ടണി പഠന വകുപ്പിലെ MSc പ്ലാന്റ് സയൻസ് പ്രോഗ്രാമിൽ ST സംവരണ സീറ്റ് ഒഴിവുണ്ട്. യോഗ്യരായവർ നാളെ രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി ക്യാമ്പസിൽ ഹാജരാകണം. വെസ്റ്റലേരി ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ എന്നീ NCVT ട്രേഡുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ഈ മാസം 6 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് 04 67 2 3 4 1 6 6 6 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അഗ്നിശമന സേനാ വകുപ്പിൽ July 4 ഉച്ചയ്ക്ക് 1:30 മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്നീ തസ്തികകളിലേക്കുള്ള OMR പരീക്ഷയ്ക്ക് കാസർഗോഡ് ജില്ലയിലെ SNTTI പടന്നക്കാട് പരീക്ഷാ കേന്ദ്രത്തിൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിൽ പുതിയ അഡ്മിഷൻ ടിക്കറ്റുമായി പരീക്ഷയ്ക്ക് ഹാജരാകണമെന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കാസർഗോഡ് ജില്ലാ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04 99 4 2 3 0 1 0 2. പിലിക്കോട് ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, വെൽഡർ, NCVT ട്രേഡുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി July 6 ITIയിൽ എത്തിയ അപേക്ഷ വെരിഫൈ ചെയ്യുന്നതിനുള്ള തീയതി 9 നീട്ടി. ഫോൺ നമ്പർ 04 67 2 9 6 7 7 6 7. അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷയും അനുബന്ധ രേഖകളും

0: ജൂലൈ 10 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 0497-2780-287. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 4 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2770-7610. മയ്യിൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും ഇന്നു മുതൽ 4 വരെ മയ്യിൽ ബസ് സ്റ്റാൻഡിന് സമീപം നടക്കും. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ സ്കൂൾ ഓഫ് പെഡഗോജിക്കൽ സയൻസിൽ 2026-27 അധ്യയന വർഷത്തെ എംഎഡ് പ്രോഗ്രാമിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 10 വൈകുന്നേരം 5 മണി വരെ നീട്ടിയതായി സർവകലാശാല അധികൃതർ അറിയിച്ചു. കണ്ണൂർ സർവകലാശാല ഭൂമിശാസ്ത്ര വകുപ്പിൽ MSc ജോഗ്രഫിയിൽ EWS SC ST വിഭാഗങ്ങളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യരായവർ അസൽ പ്രമാണങ്ങൾ സഹിതം ഇന്ന് രാവിലെ 11 മണിക്ക് പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിൽ ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്: 98-47-13-29-18. വെള്ളരിക്കുണ്ട് താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 4 ഉച്ചയ്ക്ക് 2:30 വെള്ളരിക്കുണ്ട് താലൂക്ക് മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേരും. പൈവിളികെ ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതി ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗ്രാമസഭകൾ ഈ മാസം 4 മുതൽ 14 വരെ നടക്കും. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ 2025 ഡിസംബർ കേട്ടറ്റ് പരീക്ഷയിൽ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇന്നു മുതൽ 10 വരെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 വരെ നടക്കും. അർഹരായവർ ഹാൾ ടിക്കറ്റ്, അസൽ സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റ്, റിസൾട്ട് ഷീറ്റ് സഹിതം മാർക്ക് ഇളവ് ലഭിച്ചവർ ആയതിനുള്ള സർട്ടിഫിക്കറ്റും പകർപ്പുകളും ഉൾപ്പെടെ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499-2300-53. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ നടത്തുന്ന 6 മാസത്തെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ജൂലൈ 8 രാവിലെ 11 മണിക്ക് കാസർഗോഡ് ലൈബ്രറി സയൻസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 21-ാമത് തുരിയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 CR വൈദ്യനാഥന്റെ സംഗീത കച്ചേരി ഉണ്ടായിരിക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714-333-577.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
5: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
4: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
5: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
9: ലാപ്ടോപ്പോ?
8: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
10: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
1: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ്.

0: ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
1: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
1: അതെങ്ങനെയാ?
2: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: എടാ, സംഭവം കൊള്ളാലോ.
2: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
5: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
4: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
5: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
6: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
6: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
6: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
7: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക, രാവിലെ 6:17 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന 07:097 ഹൈദരാബാദ് മംഗളൂരു എക്സ്പ്രസ് 49 മിനിറ്റും, 8:07 എത്തേണ്ട 1:63:45 ലോകമാനതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:16 വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
9: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
11: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
12: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
13: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
14: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, ഏച്ചൂർ. ഫോൺ 7907-308934.
15: IIT ITI, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
16: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
17: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
18: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:20. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ് ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: Barney? നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകേച്ചിയുമായി ഉച്ചകോടി തല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകേച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകേച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നിയമപരമായ ചലനാത്മകത ശക്തിപ്പെടുത്തുന്നതിലും ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലും ആഗോള സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ സെഷനിൽ ഇന്ത്യയുമായി മൊബിലിറ്റി സംബന്ധിച്ച് പ്രത്യേക ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. 3 ദിവസത്തിനകം യൂസർനെയിം സവിശേഷതയെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ചെറിയ ചികിത്സാ പിഴവുകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് മേഖലയിലെ മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ്

0: മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. താഴെത്തട്ടിൽ കൂടുതൽ സൈക്യാട്രിസ്റ്റുകളെയും ഫോറൻസിക് സർജൻമാരെയും നിയമിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഡോക്ടർമാർ നടത്തുന്ന സേവനം സമൂഹത്തിന് വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് IMA സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് മികച്ച സംഭാവന നൽകിയവരാണ് കേരളത്തിലെ ഡോക്ടർമാരെന്നും മന്ത്രി പറഞ്ഞു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. ഡിപ്പോകളുടെ അടിസ്ഥാന സൗകര്യം, ശുചിത്വം, സേവനങ്ങൾ, കാന്റീൻ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക, ജനകീയ പങ്കാളിത്തവും തദ്ദേശ സഹകരണവും ഉറപ്പുവരുത്തുക, സ്പോൺസർഷിപ്പ്, CSR, പൊതുജന സംഭാവനകൾ എന്നിവ വഴി അധിക വിഭവ സമാഹരണം നടത്തുക എന്നിവയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. GST 9 വർഷങ്ങൾ, പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽ കുമാർ, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ പുലാത്ത്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. 6 മാസത്തിനകം കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻസ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയും. വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ Smithy M. Pallurithi.
1: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കണ്ണൂരും കാസർഗോഡും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന കോഴിക്കോട് ഇന്നും മഞ്ഞ ജാഗ്രത തുടരും. അതേസമയം എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. ഇപ്പോൾ സാന്താ ക്ലാരയിൽ അമേരിക്ക ബോസ്നിയ ഹെർസഗോവിനയെ നേരിടുകയാണ്. മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ അമേരിക്ക 1 ഗോൾ നേടി മുന്നിലാണ്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ DR കോംഗോയെ 1-2 ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിടത്ത് നിന്ന് അവിസ്മരണീയമായ തിരിച്ചുവരവ്. വിജയം ഉറപ്പിച്ച സെനഗലിനെ പിന്തള്ളി ബെൽജിയം ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച ബെൽജിയം എക്സ്ട്രാ ടൈമിലെ പെനാൾട്ടി ഗോളാക്കി മാറ്റി ഒരർത്ഥത്തിൽ ജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. ഹബീബ് ദിയാരെ, ഇസ്മായിൽ എസാർ എന്നിവരുടെ ഗോളിൽ ബെൽജിയത്തിന് ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട സെനഗലിനെ ഞെട്ടിച്ച് റൊമാലോ ലുക്കാക്കുവും യൂറി ടിലെമാൻസും സെനഗലിന്റെ വലകുലുക്കി. നിശ്ചയ സമയത്ത് തുല്യത പാലിച്ചതോടെ എക്സ്ട്രാ ടൈമിലേക്ക് കടന്ന മത്സരത്തിന്റെ അവസാന നിമിഷം യൂറി ടിലെമാൻസിന്റെ പെനാൾട്ടിയിൽ ബെൽജിയം ഒരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി വിജയം കൈപ്പുരിൽ ഒതുക്കി. ബെൽജിയത്തിന്റെ സമാന സാഹചര്യത്തിൽ നിന്നും വിസ്മയകരമായ മുന്നേറ്റം നടത്തിയാണ് ഇംഗ്ലണ്ടിന്റെയും പ്രീ ക്വാർട്ടർ പ്രവേശനം. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയിന്റെ ഡബിളിൽ കോങ്കയെ 2-1 മറികടക്കുകയായിരുന്നു ഇംഗ്ലീഷ് പടാലെ. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കളിയുടെ 7-ാം മിനിറ്റിൽ തന്നെ ബ്രയാൻ സിബെങ്ക കോങ്കോയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടു. 75-86 മിനിറ്റുകളിലായിരുന്നു മത്സരത്തിന്റെ വിധി നിർണയിച്ച ഹാരി കെയിന്റെ വിജയ ഗോളുകൾ പിറന്നത്.
0: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്ററിലെ സ്റ്റീലിൽ നടന്ന ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ചു

0: ഉപയോഗിച്ച ജേഴ്സികളും 48 ടീമുകളുടെയും നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ലോകകപ്പിന്റെ ഭാഗമായി പല കാലങ്ങളിൽ ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ആർ രമേശ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യനായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോകെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗം ചർച്ച ചെയ്തു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. ശബരിമല സ്വർണമോഷണക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം നടത്തുന്നതിൽ നിന്നും UDF ഗവൺമെന്റ് പിന്നോട്ട് പോയ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച കൂടുതൽ ദുരൂഹമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് രാമനാട്ടുകര ഹൈലൈറ്റ് മാൾ മാങ്കാവ് ഭാഗങ്ങളിൽ മൊത്ത വിൽപ്പന നടത്തിയ പ്രസൽ പ്രധാനാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർ നെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം സ്വീയ സമകക്ഷയാ സാനേതാകായി ചേത്യനയാ സഹ വാർഷിക ശിഖര സമ്മേളന സ്തരീയാം വാർത്താം കരിഷ്യതി. ശിഖര സമ്മേളനമിദം ഉഭാഭ്യാം പക്ഷാഭ്യാം ദ്വൈപാക്ഷിക സഹയോഗം സമീക്ഷിതും സുദൃഢീകർത്തും സഹൈവ പാരസ്പരിക ഹിതായ ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു വിചാരാണാം ആദാന പ്രദാനം കർത്തും അവസരം പ്രദാസ്യതി. ദ്വയോഃ പ്രധാനമന്ത്രിണോഃ മധ്യേ സംവാദാനന്തരം നൈകേഷാം സന്ധിപത്രാണാം ആദാനപ്രദാനം ഭവിഷ്യതി. ജാപാനസ്യ പ്രധാനമന്ത്രി ഭാരതസ്യ ത്രിദിവസീയ യാത്രയൈ ഹ്യഃ സായം നവദില്യാം സമ്പ്രാപ്ത. പ്രധാനമന്ത്രി തകൈച്ചി ഇത്യതസ്യാഃ ഇയം ഭാരതസ്യ പ്രഥമ ആധികാരിക യാത്ര വർത്തതേ. വിദേശമന്ത്രാലയേനോക്തം യത് ഇയം യാത്ര ഭാരത ജാപാനയോഃ മധ്യേ വിശേഷ രണനീതിക വൈശ്വിക സഹമതിം അഗ്രേ വർധന ദിശി മഹത്വപൂർണ വർത്തതേ. സാമാജിക സഞ്ചാര പട്ടലേ ഏകസ്മിൻ സന്ദേശേ ശ്രീ മോദിനാ ലിഖിതം യത് അസൌ ജാപാനസ്യ പ്രധാനമന്ത്രിണാ സഹ വ്യാപക ചർച്ചയാ ആശാം കരോതി യയാ ഭാരത ജാപാനയോഃ വിശേഷ രണനീതിക വൈശ്വിക സഹമതിം ഇതോപി ഗഹനം ഭവിഷ്യതി. ദില്ലിയാം വസന്തകുഞ്ജ ക്ഷേത്രസ്യ നെൽസൺ മണ്ടേല മാർഗേണ സഹ ദ്വാരകാ ദ്രുതമാർഗം സംയോജയൻ ദില്ലീ നഗരേ അഷ്ടചത്വാരിംശദധികൈകശത AE രാഷ്ട്രീയ രാജമാർഗസ്യ കൃതേ ഷട് മാർഗീയ സുരംഗസ്യ നിർമാണായ ഹ്യഃ പ്രശാസനേന അനുമതിഃ പ്രദത്ത. രാഷ്ട്രീയ രാജധാന്യാം വാർത്താഹരാൻ സംബോധയൻ സൂചനാ പ്രസാരണ മന്ത്രി അശ്വിനി വൈഷ്ണവ അവദത് യത് ഉത്തരപ്രദേശ രാഷ്ട്രീയ രാജമാർഗസ്യ ചതുസ്ത്രിംശത് ഇത്യസ്യ സപ്തദശാംശോത്തര സപ്തദശാധികൈകശത കിലോമീറ്റർ മിതസ്യ സുദീർഘസ്യ കാനപുര കബരായി ഖണ്ഡസ്യ ചതുർമാർഗീയ അഭിഗമ നിയന്ത്രിത മാർഗസ്യ നിർമാണമപി പ്രശാസനേന അനുമോദിതം അസ്തി. യത്ര സംരചനാ ഷഡ് മാർഗാണി യാവത് സുലഭതയാ വിസ്താരയിതും പരികൽപിതാഃ സന്തി.
2: पहला प्रोजेक्ट 6-लेन द्वारका टनल दिल्ली के लिए एक बहुत बड़ा वरदान साबित होगी. 8 किलोमीटर की ये टनल एक तरीके से कम्प्लीट ये एक नया कॉरिडोर बन जाएगा. ये रिज है, इस रिज को बिना डिस्टर्ब किए सारा काम करना है. इस रिज को, रिज हमारे दिल्ली की एक तरीके से लंग्स ऑफ दिल्ली है, इसलिए उसको बिल्कुल भी डिस्टर्ब किए बिना इसके नीचे से ही टनल लेके जाने का है. ये प्रपोजल है.
1: विकसित भारत जी राम जी अधिनियमस्य पञ्चविंशत्यधिक द्विसहस्रतमस्य अन्तर्गतं वर्धितानि पारिश्रमिक मूल्यानि ह्यः आरब्धानि।

0: आरभ्य समग्र देशे कार्यान्वितानि। ग्रामीण विकास मन्त्रालयेन प्रसारितायाः अधिसूचनायाः अनुसारं सर्वेषु राज्येषु केन्द्र शासित प्रदेशेषु च पारिश्रमिक अनुपातेषु श्लाघनीया वृद्धिः कृता। मन्त्रालयेन प्रोक्तं यत् प्रथमवारं प्रतिदिनं 300 रूप्यकाणां कश्चन पारिश्रमिकानुपातः निर्धारितः। अनेन सुनिश्चितं भविष्यति यत् देशस्य कस्मिन्नपि भागे अधिसूचितः न्यूनतम पारिश्रमिकः अस्मात् स्तरात् अल्पं न भवेत्। ग्रामीण विकास मन्त्रालयेन प्रतिपादितं यत् अयम् अधिनियमः प्रत्येकं वित्तीय वर्षे 25-उत्तरैकशत दिनानां सवेतन वृत्तेः प्रतिभूतिं प्रदाय ग्रामीण भारतस्य सशक्तीकरणं विधास्यति। दिल्ल्याः मुख्य निर्वाचनाधिकारिणः कार्यालयेन संसूचितं यत् ह्यः पर्यन्तं राष्ट्रिय राजधान्यां 32,000+ गणना प्रपत्राणाम् अंकीकरणं सम्पूर्णम्। दिल्ल्यां मतदात्री सूच्याः विशेष गहन संशोधनस्य भागरूपेण प्रायः 99,000+ प्रपत्राणि वितरितानि। सम्प्रति दिल्ल्यां नैर्वाचनिक गणना प्रपत्राणां प्रतिगृहं वितरणं प्रचलति। विश्वस्य प्रमुखा कन्दुक क्रीडा प्रतियोगिता ड्यूरेंट कप इत्यस्य 35-उत्तरैकशततमं संस्करणं मासस्यास्य 25 दिनांकात् कोलकातायां आरप्स्यते। इति वार्ताः।
1: आकाशवाणी कन्नूर समयं 7 मणि।
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ട്രെയിൻ സമയം രാവിലെ 6:17 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന 07:09 ഹൈദരാബാദ് മംഗളൂരു എക്സ്പ്രസ് 1:04 7:02 എത്തേണ്ട 1:66:49 മംഗളൂരു കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 7 വൈകി ഓടുകയാണ്. രാവിലെ 8:07 കണ്ണൂരിലെത്തേണ്ട 1:63:45 ലോകമാനതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:12:00 11:27 എത്തേണ്ട 1:63:11 ശ്രീഗംഗാനഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 3:39 വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ FM ഡയറി ആരംഭിക്കുന്നു.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
6: ദിവസവും രാവിലെ 7 മുതൽ രാത്രി 8 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: മധുര നെല്ലിക്ക, ക്ലാസ് മുറികൾക്കപ്പുറമുള്ള വേനലറിവുകൾ. പുസ്തക കെട്ടുകളുടെ ഭാരമില്ലാതെ, പരീക്ഷാ ചൂടില്ലാതെ കടന്നുപോയ ഒരു വേനലവധിക്കാലം. എന്നാൽ ആ അവധി വെറുതെ ഫോൺ സ്ക്രീനുകളിൽ നോക്കി തീർക്കാനുള്ളതായിരുന്നില്ല എന്ന് തെളിയിക്കുകയാണ് നെടുവാലൂർ AUP സ്കൂളിലെ കുട്ടികൾ. ഹസ്നാസ് പദ്ധതിയുടെ ഭാഗമായി അവർക്ക് ലഭിച്ച മധുര നെല്ലിക്ക എന്ന പ്രവർത്തന പുസ്തകം അവരുടെ അവധിക്കാലത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതികരിക്കുകയാണ് ഇന്നത്തെ ജാലകത്തിൽ.
1: ഞാൻ 7B പഠിക്കുന്നു, നെടുവാലൂർ സ്കൂളിലാണ് പഠിക്കുന്നത്.
0: അവന്തിക ആർ.
1: നെടുവാലൂർ സ്കൂളിലെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നൃത്തശില്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പേ June 5 പരിസ്ഥിതിയോട് ബന്ധപ്പെട്ട് തൈകൾ നടുകയും അങ്ങനെ പരിപാടികൾ നടക്കുകയും ചെയ്തു. അത് കൂടാതെ ചെയ്തതാണ് ഈ മധുര നെല്ലിക്ക. ഇത് വളരെ യൂസ്ഫുള്ളാണ്, നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റി ഇതിൻ്റെ അകത്ത് നിന്ന്.

0: പിന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി എഴുതാനും പറന്ന് പറന്നെന്ന് പറഞ്ഞൊരു സ്വപ്നം കാണാൻ വിചാരിച്ചിട്ട് ഒരു ആസ്വാദനക്കുറിപ്പ് പോലെ എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റി. പിന്നെ കൂടുതൽ കളിക്കുന്നതിനോടൊപ്പം പഠിക്കാനും പറ്റി. ഒരു കുക്കറി ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മിട്ടുപൂച്ചനോട് പറയാനില്ല കൂടുതലും വന്നിട്ടുള്ളത്. കുക്കറി ഷോയിലെ കൂടി നമ്മൾ അമ്മേനെ സഹായിക്കാൻ പറ്റി. നമ്മൾ അടുക്കളയിൽ സ്വാഭാവികമായി കയറിയില്ല. അപ്പം ഈ കുക്കറി ഷോയിലെ കൂടെ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റി, പഠിക്കാൻ പറ്റി അതിനെ പറ്റിയിട്ട്. ഞാൻ ചെയ്തത് ഒരു വാട്ടർമെലൻ്റെ ജ്യൂസായിരുന്നു. അത് കസ്കസെല്ലാം ഇട്ടിട്ട് ചെയ്യാൻ പറ്റി. കറികളൊക്കാനും അമ്മേനെ സഹായിച്ചു. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിൻ്റെ ഫോട്ടോ അയച്ചിട്ട് മാഷിന് അയച്ചു കൊടുക്കാന്നില്ലായിരുന്നു ഇത് ടാസ്ക്. പിന്നെ രണ്ട് ചിത്രം വന്നിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനുണ്ടായി. പറന്ന് പറന്ന് പറഞ്ഞിട്ട് കടങ്കഥ തന്നിട്ട് അതിന്റെ ഉത്തരം കണ്ടെത്തി എഴുതുക. പിന്നെ അമ്മയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും തമ്മിലെ സംഭാഷണം അതൊരു കാർട്ടൂൺ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അവസാനം ഇതിന്റെ അകത്ത് ഇംഗ്ലീഷാണ് കൊടുത്തിട്ടുള്ളത്. നൗണും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഒരുമിച്ച് തന്നു. ദേശീയാനം പരമാവധി നോക്കാണ്ട് എഴുതാൻ തന്നിട്ടുണ്ടായിരുന്നു. അതും ചെയ്തായിരുന്നു. എന്നിലൂടെ എന്ന് പറഞ്ഞ് നിത്യജീവിതത്തിൽ നാം സന്തോഷങ്ങളും സങ്കടങ്ങളും അനുഭവിക്കാറുണ്ട്. ഈ അനുഭവക്കുറിപ്പ് എഴുതാനുണ്ടായിരുന്നു. മധുരനെല്ലിക്ക എന്ന പുസ്തകത്തിൽ നാട്ടിലെ ഉത്സവത്തെ പറ്റി എഴുതാനും കൂട്ടുകാരെ ക്ഷണിക്കാനും പറ്റി. മൊബൈൽ യൂസ് ചെയ്തതിലൂടെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരു അര മണിക്കൂർ കൂടിയപ്പോയാൽ മൊബൈൽ വെക്കും, കളിക്കും, ബാക്കിയുള്ള സമയം മധുരനെല്ലിക്കലാണ് ഞാൻ ചെലവാക്കാറ്.
1: അടുക്കളയിലെ പരീക്ഷണങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ ഇറങ്ങിയത് തൊട്ടടുത്ത പറമ്പുകളിലേക്കും കാടുകളിലേക്കുമാണ്. പ്രകൃതിയെ അറിഞ്ഞ് അവർ നടത്തിയ പ്രകൃതി നടത്തം വെറുമൊരു നടത്തമായിരുന്നില്ല. ആ യാത്രയിൽ കണ്ട കാഴ്ചകളെ വ്ലോഗുകളായും വാർത്തകളായും മാറ്റാൻ അവർക്ക് സാധിച്ചു.
2: ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എനിക്ക് ആറാം ക്ലാസ് മികച്ച കുട്ടികളെ അവാർഡ് കിട്ടിയിട്ടുണ്ട്.
1: ഇഷാൻ ബി പി.
2: മധുര നെല്ലിക്ക എഴുതിയിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിൽ പ്രധാനമായിട്ടുണ്ടായത് ഫോൺ ഉപയോഗിക്കാതെ നമുക്ക് ഓരോ കാര്യങ്ങളും ഇതിലൂടെ എഴുതാനും മനസ്സിലാക്കാനും കഴിയുന്നു. ചിത്രങ്ങൾ വരക്കാനും പാചകം ചെയ്ത് ഫോട്ടോ അയച്ചു കൊടുക്കാനും ഒക്കെ ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ തരുന്നുണ്ട്. ഇത് എഴുതുമ്പോൾ മൊബൈൽ നോക്കണമെന്ന് നമുക്ക് തോന്നില്ല. പാചകത്തിലൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അമ്മേനെ ഒരുപാട് കാര്യങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന വള്ളങ്ങളൊക്കെ മാറ്റി വൃത്തിയാക്കുക, പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക, അങ്ങനെ കുറെ പ്രവർത്തനങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ വരക്കാനും എഴുതാനും വായിക്കാനും നമ്മുടെ വീട്ടുകാര്യങ്ങളും പൊതുവായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൊബൈലും ടിവിയിലും ഒക്കെ ഒതുങ്ങിക്കൂടാതെ മധുരനെല്ലിക്ക പോലുള്ള പുസ്തകങ്ങൾ വായിച്ചും എഴുതിയും നമുക്ക് സാമൂഹിക ബോധമുള്ളവരായി ജീവിക്കാൻ സാധിക്കും. മധുരനെല്ലിക്ക എഴുതിയത് കൊണ്ട് ഭാവി ജീവിതത്തിൽ നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടും.
1: സീറോ സ്ക്രീൻ ടൈം ചലഞ്ച് എന്നൊരു പ്രവർത്തനം ഇതിലുണ്ടായിരുന്നു. ഒരു ദിവസം മുഴുവൻ ഫോൺ ഉപയോഗിക്കാതെ ഇരിക്കാൻ കഴിയുമോ എന്ന് സംശയിച്ച കുട്ടികൾ ആ ചലഞ്ച് ഏറ്റെടുക്കുകയും തങ്ങൾക്ക് ഫോണില്ലാതെയും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്തു.
3: ഞാൻ 7-7
1: അമേയ നിഖിൽ.
3: സീറോ ടു സ്ക്രീൻ മൊബൈൽ നോക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം മുഴുവൻ എനിക്ക് ഫോണ് നോക്കാതെ ഇരിക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്തു നോക്കി. അപ്പൊ എനിക്ക് പറ്റും, ഫോൺ ഇല്ലാതെയും ജീവിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. ചില അക്ഷരമെല്ലാം ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഈ ഖാക്കാക്കങ്ങ വ്യഞ്ജനാക്ഷരം മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ നമുക്ക് വീട് വൃത്തിയാക്കാനുള്ള പ്രവർത്തനമുണ്ട്. ഇതിലൂടെ നമുക്ക് ഭാവിയിൽ നിത്യ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. മധുരനെല്ലിക്ക പുസ്തകത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും സമ്മാനം കൊടുക്കുന്നുണ്ട്. മധുരനെല്ലിക്ക ഈ ബുക്ക് കിട്ടിയ നേരം തൊട്ടാണ് എനിക്ക് വീടും പരിസരവും വൃത്തിയാക്കണം എന്നുള്ളൊരു ബോധം വന്നത്.
1: അറിവ് നേടുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ കുട്ടികൾ തിരിച്ചറിഞ്ഞു. മഴക്കാല രോഗങ്ങൾ പടരുന്ന ഈ സമയത്ത് കുട്ടികളുടെ ഈ പ്രവർത്തനം ഏറെ മാതൃകാപരമാണ്.
3: വീടും പരിസരവും ഞാൻ വൃത്തിയാക്കാറുണ്ട്, അടിച്ചു വാരാറുണ്ട്. പിന്നെ ചിരട്ടയിൽ വെള്ളം കിട്ടിക്കൂലേ, അതൊരു പാട്ടയിലിട്ട് വെക്കാറുണ്ട്. ഇപ്പൊ മഴക്കാലാണ്, അപ്പോ ഈ പ്രദേശത്ത് കൂടുതലും റബ്ബറൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് കൊതുകുകൾ ഉണ്ടാവും ചിരട്ടയിൽ വെള്ളമൊക്കെ കെട്ടിവെക്കുമ്പോൾ. ഈ വെള്ളമൊക്കെ നമ്മൾ പരമാവധി പറ്റുന്നത്ര ചിരട്ടയിൽ വെള്ളം കമത്തി വെക്കോ എടുത്തു മാറ്റോ അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട്. ഞാനും എൻ്റെ അനിയനും എൻ്റെ വീടില്ല പ്രദേശത്ത് എല്ലായിടത്തും ഞാൻ പറമ്പ് മുഴുവൻ നടന്ന് വെള്ളം കെട്ടി കിടക്കുന്നൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം ഈ സമയം മഴക്കാലായതുകൊണ്ട് കൊതുകുകൾ ഉണ്ടാവും, അപ്പോൾ ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യതയുണ്ട്. കൊതുക് കാരണം ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ പുസ്തകം നമുക്ക് കിട്ടിയത് മുതലാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടായത്. ഈ പ്രവർത്തനം വന്നതിന് ശേഷം ഞാൻ

0: പക്ഷികൾക്ക് വെള്ളം വെച്ചുകൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ വെള്ളം വെച്ചുകൊടുക്കുന്ന സമയത്ത് പക്ഷികളൊക്കെ വന്ന് അത് കുടിക്കുമ്പോൾ കുറെ പക്ഷികൾ വരാറുണ്ട്. എല്ലാവർക്കും ഈ മധുര നെല്ലിക്ക വളരെ ഇഷ്ടമായെന്നാണ് പറഞ്ഞത്. കാരണം ഇതിൽ കുറെ ചിത്രം വരക്കാനും അമ്മയോടൊപ്പം സംസാരിക്കുന്നത് അങ്ങനെ കുറെ ഉണ്ട്.
1: 5ാം ക്ലാസ്സിലെ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ കുറിച്ചുള്ള പാഠഭാഗം പഠിക്കാൻ തങ്ങൾക്ക് ഈ പ്രകൃതി നടത്തം എത്രമാത്രം ഉപകരിച്ചു എന്ന് കുട്ടികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു.
2: ഞാൻ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. നമുക്ക് സ്കൂളിൽ നിന്ന് മധുര നെല്ലിക്ക എന്ന് പറഞ്ഞൊരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബുക്കിനോട് നെല്ലിക്കയും തന്നുകൊണ്ടായിരുന്നു ആ ഉദ്ഘാടനം നടത്തിയത്.
1: ഫിദൽ എൽഎസ്.
2: അതിൽ രണ്ടാമത്തെ പ്രവർത്തനമായ കുക്കറി ഷോയാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. പിന്നെ നിരവധി പ്രവർത്തനങ്ങളിൽ ഞാനും പങ്കുചേർന്നിട്ടുണ്ട്. പിന്നെ പ്രകൃതി നടത്തത്തിന്റെ ഒരു ബ്ലോഗ്, പിന്നെ പത്രവായന. വാർത്തയാക്കി നമ്മളത് സ്കൂളിന്റെ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കണം. ഞാനൊരു വാർത്ത അവർക്ക് അയച്ചു കൊടുത്തു, അതിലെനിക്ക് ഫസ്റ്റ് കിട്ടി. പലതരത്തിലുള്ള പക്ഷികളുടെ ഫോട്ടോ നമ്മൾ ഒരു എഡിറ്റും ചെയ്യാതെ അത് നമ്മൾ സ്കൂളിന്റെ ഗ്രൂപ്പിൽ അയക്കണം. പിന്നെ അവര് ചെയ്തതിൽ പക്ഷിക്ക് വെള്ളം വെക്കലാന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു. ആ പ്രവർത്തനത്തിൽ എന്റെ അനിയൻ വെച്ചിരുന്നു, എന്നിട്ട് അത് പക്ഷി വന്ന് കുടിക്കുകയും ചെയ്തിന്. അവധിക്കാലത്ത് ഏറെ കുട്ടികൾ മൊബൈൽ ഫോണിലാണ് ഉണ്ടാവാറ്. പക്ഷെ നമ്മള് മധുര നെല്ലിക്ക എന്ന പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിരുന്നു നമുക്ക് ഒരു ആകാംക്ഷ. അതിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ അറിയണം എന്നെല്ലാം വിചാരിച്ച് നമ്മൾ അതൊക്കെ ചെയ്തു. ആ പ്രവർത്തനം ചെയ്ത് ഇപ്പൊ ജൂൺ മാസം കഴിഞ്ഞു. നമുക്ക് കുറെ പഠിക്കാനും ഉണ്ട് അതിനെപ്പറ്റി. അതിൽ നമ്മളിങ്ങനെ പക്ഷീനെ പറ്റി ഇപ്പം പറഞ്ഞില്ലേ, പിന്നെ പ്രകൃതി നടത്തു, അതിലായിട്ട് നമുക്കൊരു പാഠമുണ്ട് 5ാം ക്ലാസ്സിൽ. ഒരു ജീവികളെ ഒരു പാഠം ആവാസത്തിനെല്ലാം പറ്റിയിട്ട് അത് ഈ പ്രകൃതി നടത്തത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് നമുക്കത് പഠിക്കാൻ വളരെ ഈസി ആയിരുന്നു, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റി. ഇപ്പം അന്ന് വ്ളോഗ് എടുത്തേരം നമുക്ക് കുളവാഴ മരവാഴ എന്നെല്ലാം പറഞ്ഞൊരു സംഭവമില്ലേ, അത് നമുക്കിപ്പം നമ്മളെ ടെസ്റ്റിലും പഠിക്കാനുണ്ട്. അതിനുശേഷം സസ്യങ്ങൾ എന്നെല്ലാം പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ ആ പ്രകൃതി നടത്തത്തിലൂടെ നിരവധി സംഭവങ്ങൾ നമുക്കത് മനസ്സിലായി. അതുകൊണ്ട് നമുക്കിപ്പോ എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പഠനം വളരെ എളുപ്പമായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബ്ലോഗ് നമ്മള് എന്റെ ഒരു വീടിന്റെ കുറച്ചപ്പുറത്ത് ഒരു കാട് പോലത്തെ ഒരു സംഭവം, കുറച്ച് മരമെല്ലാം പിടിച്ചിട്ട് അവിടെ എല്ലാം പോയി അവിടുത്തെ തോടെല്ലാം പരിചയപ്പെട്ട് അങ്ങനെല്ലാം ബ്ലോഗിലിട്ടത് കൊണ്ട് എനിക്ക് അതിലൊരു സെക്കൻഡ് പ്രൈസ് കിട്ടീന്. നമുക്ക് പാഠത്തിലുണ്ട് മലിനീകരണം നോക്കാണ്ട് വൃത്തിയാക്കണം അങ്ങനെയല്ലോണ്ട്.
1: പാഠപുസ്തകങ്ങളിലെ അറിവുകൾ വെറും അക്ഷരങ്ങളല്ല, മറിച്ച് ജീവിതത്തിൽ പകർത്താനുള്ളതാണെന്ന് ഈ കൊച്ചുമിടുക്കന്മാർ നമുക്ക് കാണിച്ചു തന്നു.
3: ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് ഈ സ്കൂളിൽ വന്ന് കഴിഞ്ഞ വർഷം തന്നെ ഒരു വല്ലാത്ത അനുഭവമാണ് ഉണ്ടായത്.
1: മുഹമ്മദ് അൻഫാസ് അലി.
3: കഴിഞ്ഞ വർഷം നമ്മൾ ഓഗസ്റ്റ് 15 ഒരു പരിപാടി നടത്തിയിരുന്നു. ചാരം മൂടിയ കനലുകൾ എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ 12 ഉൾപ്പെടുത്തിയ ഇൻസ്റ്റാളേഷൻ ചെയ്തതായിരുന്നു ആ പരിപാടി. അപ്പോൾ അതിന് ശബ്ദം നൽകിയത് ഞാനായിരുന്നു. ജാലിയൻ വാലാബാഗ്, ക്വിറ്റ് ഇന്ത്യ സമരം, അങ്ങനെ ഓരോ ഇത് പറഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഫോമായിട്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം ആ ഒരു പരിപാടി കാരണം എനിക്ക് എങ്ങനെയാണ് ഒരു ചരിത്രം വായിക്കേണ്ടത്, ചരിത്രത്തിലൂടെ എന്തൊക്കെയാണ് കിട്ടുന്നത്, ഇപ്പോഴും എന്റെ മനസ്സിൽ ആ ചരിത്രത്തിന്റെ കുറെ ഭാഗങ്ങൾ. കാരണം ചരിത്രം ഒരു മ്യൂസിക്കിലായി ആക്കി നല്ല ഭംഗിയായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ആ ശബ്ദം നൽകിയിരുന്നത്. അപ്പോഴൊക്കെ എന്റെ തലയിലത് ഉറച്ചു നിന്നു, അത്രക്ക് ഇതായിരുന്നു. പഠനത്തിനപ്പുറം എന്ന് വെച്ചാൽ കൃഷി, ഓട്ടം, ചാട്ടം, ഇൻഡോർ ഗെയിംസ്, അങ്ങനത്തെ എന്തിനും ടൂർണമെന്റിനെല്ലാം കൊണ്ടുപോകുന്നുണ്ട്.
1: 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് പഠിക്കുന്നതല്ല, മറിച്ച് ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് ഹസ്നാസ് പദ്ധതിയിലൂടെ ഈ കൊച്ചു വിദ്യാർത്ഥികൾ തെളിയിച്ചു കഴിഞ്ഞു.
4: ഒരു സ്കൂളിൽ കുറെ വർഷങ്ങളായി നമ്മൾ പഠന പ്രവർത്തനങ്ങളിലുപരി പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും അതേ പ്രാധാന്യം കൊടുക്കാറുണ്ട്.
1: സ്കൂൾ പ്രധാനാധ്യാപികയായ എ റീന.
4: അതുപോലെ 17 നമ്മൾ നെടുവാലൂർ AVP സ്കൂളിൽ കുട്ടികൾക്ക് നമ്മുടെ വയലിൽ തന്നെ നെൽകൃഷി നടത്താറുണ്ട്. അതിന് കിട്ടിയ നെല്ല് കുത്തി അരി ഉണ്ടാക്കി പായസം വെച്ച് കുട്ടികൾക്ക് കൊടുക്കും. ചില സമയത്ത് പുത്തരി സദ്യ ആയിട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ UP ക്ലാസ്സിലെ കുട്ടികളാണ് പങ്കെടുക്കാറുള്ളത്. പക്ഷെ ബാക്കിയുള്ളവരെയും അത് കാണാൻ വേണ്ടി കൊണ്ടുപോകും. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ 413 കുട്ടികൾ പഠിക്കുന്നുണ്ട്. കൃഷി കൂടാതെ നമ്മൾ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ വർഷം പുതുതായിട്ട് വെക്കേഷനിൽ കുട്ടികൾക്ക് ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് മധുര നെല്ലിക്ക എന്നാണ്. അത് ചെയ്ത കുട്ടികൾക്ക് അതിന്റെ മെച്ചം ക്ലാസ് റൂമിൽ കാണാനുണ്ട്. ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ അഡിക്ഷൻ അതൊക്കെ നിർത്താൻ വേണ്ടി രക്ഷിതാക്കളെ വിളിച്ച് അവർക്ക് ബോധവൽക്കരണം കൊടുക്കാറുണ്ട്. ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ്, ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു. കാരണം ലഹരി നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ മനസ്സിനെയും ബാധിക്കുന്ന, കുട്ടികളുടെ പഠനത്തെ ബാധിക്കും, കുട്ടികളുടെ ഓർമ്മശക്തി ഇല്ലാതാക്കുന്ന ഒരു വിപത്താണ് ലഹരി. കുട്ടികൾ കൊടുത്താൽ അവർ വീട്ടിൽ പോയിട്ട് അത് രക്ഷിതാക്കളെ അറിയിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നൊക്കെ കുട്ടികൾക്കും

0: പറഞ്ഞ രക്ഷിതാക്കൾക്കും കിട്ടുമല്ലോ. അപ്പൊ നമ്മള് പുകവലിക്കുവാന്ന് പറഞ്ഞ ഒരാള് പുകവലിക്കുന്ന ആളെക്കാളും കൂടുതൽ അവരോടൊപ്പം താമസിക്കുന്നവർക്കാണ് അതിന്റെ കുറച്ചും കൂടി എഫക്ട് ഉണ്ടാവുക.
1: നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവെ അതായത് കുട്ടികൾ ക്ലാസ് മുറിക്ക് അകത്ത് നിന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ ക്ലാസ് മുറിക്ക് പുറത്ത് ഈ രണ്ടനുഭവങ്ങളുണ്ട്. ക്ലാസ് മുറിക്ക് അകത്തുള്ള അനുഭവങ്ങളുണ്ട്, പുറത്തുള്ള അനുഭവം. ഇതിന് ലിങ്കിയെ നമുക്ക് പറ്റണം.
2: അധ്യാപകനായ ബിജു നെടുവാലൂർ.
1: അങ്ങനെ ഒരു ആലോചനയാണ് കഴിഞ്ഞ ജൂലൈയിൽ ഒരു പദ്ധതി ആരംഭിച്ചു. ഹസ്നാസ് എന്നായിരുന്നു അതിന്റെ പേര്. അത് ഹോളിസ്റ്റിക് അപ്രോച്ച് ടു അവരുടെ ഡെവലപ്മെന്റ് കാണുക എന്നുള്ള രീതിയിൽ ഹസ്നാസ് എന്നൊരു പദ്ധതിയുടെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായി. ഇപ്പൊ കഴിഞ്ഞ വർഷം അതിന്റെ തുടർച്ചയുടെ ആദ്യം ചെയ്ത പ്രവർത്തനം ചാരമൂടിയ കനലുകൾ എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് 15 ഒരു ഇൻസ്റ്റാളേഷൻ പ്രോഗ്രാമായിരുന്നു. അതായത് 12 സ്ഥലങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരജീവിതത്തിന്റെ ഘട്ടങ്ങൾ പറയുകയും അതിന് വോയിസ് കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്യും. നാടക ടൂർണമെന്റ് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം SERT നിന്ന് NCERT നിന്ന് കണ്ടു അവർ. അവരൊരു ഗവേഷണം നടന്നത് കാരണം കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ ഈ കളികൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഭാഗമായിട്ട് വരേണ്ടതുണ്ട്. ഡപ്പ, തലമ എന്നൊക്കെ പറയുന്ന കളികൾ കുട്ടികൾ ഇവിടെ കളിക്കും. അത് പൂർണ്ണമായിട്ട് അവർ ഷൂട്ട് ചെയ്ത് പോവുകയുണ്ടായി. ഇപ്പോൾ ഓപ്പൺ ബുക്ക് എക്സാം കഴിഞ്ഞ വർഷം നടന്ന മറ്റൊരു പ്രോഗ്രാം. ടെക്സ്റ്റ് തുറന്നു വെച്ചിട്ട് കുട്ടിക്ക് പരീക്ഷ എഴുതാം. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും കുട്ടികളുടെ പഠനത്തോടൊപ്പം അവരുടെ ജീവിത ഗുണത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പരിപാടികൾ, അതിന്റെ ഭാഗമായിട്ടാണ് ഹസ്നാസ് കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് ചെയ്തത്, ഈ പറയുന്ന മധുരനെല്ലിക്ക എന്ന് പറയുന്ന പുസ്തകം. അതായത് വെക്കേഷൻ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു പുസ്തകം നമ്മൾ തയ്യാറാക്കി. അപ്പൊ ഇത്തരത്തിൽ ധാരാളം പഠന പ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളൊന്നും നമ്മൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ജീവിത ഗുണത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. വയനാട് ദിനത്തിൽ ഒരു മരമാസികയാണ് ചെയ്തത്. അതായത് ഒരു മരത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ മാസികകൾ അതിന്റെ ചിത്രം അവിടെ പുറത്ത് കാണാം. ആ രീതിയിൽ വ്യത്യസ്തമായ പഠന പ്രവർത്തനങ്ങൾ ചെയ്യുക, അത് ദിനാചരണങ്ങളുമായിട്ടും പഠനവുമായിട്ടും ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടിക്ക് എങ്ങനെയാണ് ജീവിത ഗുണത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സ്കിൽ ഡെവലപ്മെന്റിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക. അതിൽ കുറെ പരാതികളുണ്ട്. പ്രവർത്തനം കുറയ്ക്കണമെന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്. പക്ഷെ പാഠപുസ്തകം പഠിക്കുന്നതല്ല യഥാർത്ഥ പഠനം. കുട്ടിയുടെ ചുറ്റുപാടിനെ അറിഞ്ഞുകൊണ്ട് പഠിക്കാൻ കഴിയണം. എനിക്ക് ഒരു വലിയ അനുഭവം എന്ന് വെച്ചാൽ നെൽകൃഷിക്ക് വിത്തിടാറില്ല. ഇവിടെ വിത്തിട്ട കർഷകർ എന്നോട് വിളിച്ച് പറയും, പക്ഷേ ഞാനുണ്ട്, നിങ്ങൾ നാട്ടിക്ക് റെഡി ആയിക്കോ. ഇതാണ് അനുഭവം. കാരണം തീർച്ചയായിട്ടും ഈ ഒരു പ്രദേശവുമായിട്ട് അതിനെ ബന്ധപ്പെടുന്നതിൽ പരമാവധി വിജയിച്ചിട്ടുണ്ട്. നെൽകൃഷിയുടെ കാര്യത്തിൽ 17-ാമത്തെ വർഷമാണിത്. മാനേജ്മെന്റ് വിട്ടിരുന്ന ഒരു വയലിലാണ് നമ്മൾ കൃഷി ചെയ്യുക. അത് സ്കൂളിൽ തൊട്ടടുത്ത് തന്നെയാണ്. കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകും. അതുമാത്രമല്ല 7-ാം ക്ലാസ്സിൽ ഇപ്പോൾ വിളയിക്കാൻ 100 മേനി എന്ന് പറയുന്ന സയൻസിലെ ആദ്യത്തെ പാഠഭാഗമാണ്. പിന്നെ ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന കടത്തനാട് മാധവയുടെ കവിതയാണ് ആദ്യം 7-ാം ക്ലാസ്സിലെ മലയാളത്തിലുള്ളത്. ഇതിനെയൊക്കെ ലിങ്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. ഇത് പ്രവർത്തനം വേറിട്ട് നിന്നുകൂടാ. ഈ പ്രവർത്തനവും ക്ലാസ് മുറിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവണം. ഈ ബന്ധമുണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നെൽകൃഷിയുടെ കാര്യം പറയുമ്പോൾ ഒരു അനുഭവം തന്നെയുണ്ട്. 8-ാം ക്ലാസ് പോയ ഒരു മോള് വിളിച്ച് പറയാണ്, എൻ്റെ സ്കൂളിൽ മാഷെ നെൽകൃഷിയെ കുറിച്ച് ചോദിച്ചു, ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല എനക്കൊഴികെ. കാരണം ആ കുട്ടി അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, ഇപ്പോൾ കളപറിയായാലും വളവിടലായാലും കൊയ്ത്തായാലും മെതിയായാലും എല്ലാ ഘട്ടങ്ങളിലൂടെ ആ കുട്ടി കടന്നു പോകുന്നുണ്ട്. അത് 7-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഘട്ടങ്ങൾ അറിയാം, കൃഷിയെക്കുറിച്ച് അറിയാം. ഇതൊരു സംസ്കാരമായിട്ട് രൂപപ്പെടണം. അഗ്രോ ഫ്രണ്ട്ലി സ്കൂൾ എന്നൊരു പദ്ധതിയുടെ കീഴിലാണ് ഞങ്ങൾ ഈ കൃഷിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
3: ഹസ്നാസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ 30 പ്രവർത്തനങ്ങൾ അടങ്ങിയ ഈ മധുരനെല്ലിക്ക എന്ന പുസ്തകം, അതായത് ആദ്യം മധുരിക്കും പിന്നെയും മധുരിക്കും എന്ന ആപ്തവാക്യത്തോടുകൂടി സൗജന്യമായിട്ടാണ് നമ്മൾ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഈ ഒരു പുസ്തകം ഞങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത്.
2: അധ്യാപകനായ അമൽ വേളം.
3: ഇപ്പൊ വളരെ സ്വീകാര്യതയോടെയാണ് കുട്ടികൾ ഈ ഒരു പുസ്തകത്തെ സമീപിച്ചിട്ടുള്ളത് എന്നാണ് വളരെ സന്തോഷത്തോടുകൂടി പറയാനുള്ളത്. കാരണം എല്ലാ കുട്ടികളും അവരുടെ അവധിക്കാലത്തെ കളിയോടൊപ്പം തന്നെ ഈ മധുരനെല്ലിക്കയും കൂടെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയുകയാണ്. അപ്പോൾ ഈ മധുരനെല്ലിക്കയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിൽ അടിസ്ഥാനമാക്കിയിട്ട് 30 ദിവസം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 30 പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓരോ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും ഞങ്ങൾ ഓരോ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ഇതിലെ 2-ാമത്തെ പ്രവർത്തനം ഞങ്ങൾക്ക് മാസ്റ്റർ ഷെഫ് എന്ന രീതിയിൽ അടുക്കളയിൽ കയറാം എന്നുള്ള പ്രവർത്തനമാണ്. കുട്ടികൾ അടുക്കളയിൽ കയറുന്നു, ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് കറികൾ എന്ന് കുട്ടികൾ രേഖപ്പെടുത്തുന്നു. അതായത് കുട്ടി ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണ്, അതിന്റെ ചേരുവകൾ പ്രവർത്തന പുസ്തകത്തിൽ എഴുതുന്നു, അത് ഉണ്ടാക്കുന്ന വിധം പ്രവർത്തന പുസ്തകത്തിൽ എഴുതുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾ കുക്കറി ഷോ എന്ന രീതിയിൽ ഞങ്ങൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കി ഗ്രൂപ്പിലേക്ക് അയക്കുന്നു. അതായത് കുക്കറി ഷോ മത്സരം നടത്തുകയാണ്. അപ്പൊ കുട്ടികൾ അവരുണ്ടാക്കുന്ന ആ സാധനത്തിന്റെ വീഡിയോ അവരുടെ ഓഡിയോയുടെ കൂടി ഞങ്ങൾക്ക് അയച്ചു തരികയാണ്. പ്രത്യേക ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ AI സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഷെഫിന്റെ രീതിയിൽ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ മാറ്റി അത്തരത്തിലുള്ള രീതിയിലായിരുന്നു നമ്മൾ പോസ്റ്റർ ഒക്കെ ഇറക്കി. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര അതൊരു ത്രില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വീട്ടിൽ പോയിട്ട് സമ്മാനം കൊടുക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മറ്റ് വ്ളോഗ്, അതുപോലെ തന്നെ വാർത്താവതരണം, ഫോട്ടോഗ്രാഫി, അത്തരത്തിൽ ഒരുപാട് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾ ഫോൺ അഡിക്ഷൻ. അപ്പൊ ഇതിലൊരു പ്രവർത്തനം എന്നുള്ളത്

0: സീറോ സ്ക്രീൻ ടൈം ചാലഞ്ച് ആയിരുന്നു. അതായത് ഇന്ന് കുട്ടികൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഒരു ചാലഞ്ച് ആയിരുന്നു അത്. ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര സമയം ഉപയോഗിച്ചു, ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു പ്രവർത്തനം കൂടെ നമ്മൾ ഏഡാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ക്ലാസ്സിൽ നിന്നും രണ്ട് മികച്ച മധുരനെല്ലിക്ക, അതായത് പ്രവർത്തന പുസ്തകങ്ങൾ തെരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോസസ് കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു നിഗമനം എന്ന രീതിയിൽ നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞു സ്കൂളിലേക്ക് എത്തുകയാണെങ്കിൽ, അതായത് വായനയിലായാലും എഴുത്തിലായാലും ചില മാറ്റങ്ങൾ നമുക്ക് പ്രകടമാകാറുണ്ട്. കാരണം ഈ എൽ പി ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒന്നു നിന്ന് തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറ്. കാരണം കുട്ടികൾ രണ്ട് മാസക്കാലം എഴുതുന്നില്ല, വായിക്കുന്നില്ല. അത് കൃത്യമായിട്ട് കുട്ടികൾ പ്രകടമാവും ഞങ്ങൾക്ക് ആ ജൂൺ ജൂലൈ മാസങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാറുണ്ട് ആ സാഹചര്യത്തിൽ. പക്ഷേ ഈ ഒരു മധുരനെല്ലിക്ക എന്ന പ്രവർത്തനത്തെ പുസ്തകത്തിലൂടെ ശരിക്കും ആ ഒരു മാറ്റം, അതായത് കുട്ടികൾ വായിക്കുന്നുണ്ട് എഴുതുന്നുണ്ട്, അപ്പോൾ ആ ഒരു രണ്ടു മാസത്തെ ബ്രേക്ക് കുട്ടികളുടെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരു പരിധിവരെ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടി സാധിക്കും. സ്കൂൾ തുറന്നപ്പോ കുട്ടികളെ അതിന്റെ ആവേശത്തിലാണ്. ഇപ്പോഴും കുട്ടികൾ ആ മധുരനെല്ലിക്ക വീട്ടിൽ നിന്ന് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ പുതിയ കുട്ടികളും കൂടെ കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. രണ്ടു മാസക്കാലം കുട്ടികൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഒരു ഫലം ഞങ്ങൾക്കിപ്പം ക്ലാസ്സിലായാലും അവരുടെ എഴുത്തിലായാലും വായനയിലായാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിലെ ചോദ്യം തുറന്ന ചോദ്യങ്ങളാണ്. അതായത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായാലും ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കായാലും ഒരുപോലെ ആൻസർ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ് ഇതുള്ളത്. ഇവിടുന്ന് പോയ ഏഴാം ക്ലാസ്സുകാർക്കും കൂടെ ഞങ്ങൾ ഈ പുസ്തകം അടിച്ചിട്ടുണ്ടായിരുന്നു.
1: പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഈ പുസ്തകം. ആദ്യം അല്പം കയ്പ് തോന്നിയെങ്കിലും അനുഭവിച്ചു തീർത്തപ്പോൾ ഇതിന്റെ മധുരം കുട്ടികളുടെയും അധ്യാപകരുടെയും മനസ്സിൽ എന്നും നിലനിൽക്കും. മധുരനെല്ലിക്ക, ക്ലാസ് മുറികൾക്കപ്പുറമുള്ള വേനലറിവുകൾ. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു, എച്ച് കൂടെ സി സീമ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
4: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാല കാസർഗോഡ് ക്യാമ്പസിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡന്റിനെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം സർവകലാശാല കാസർഗോഡ് ക്യാമ്പസിൽ നാളെ രാവിലെ 10:30 നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 6 രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കാസർഗോഡ് സഖി വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് സൈക്കോ സോഷ്യൽ കൌൺസിലർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ സഹിതം കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലുള്ള വനിതാ സംരക്ഷണ ഓഫീസിൽ ഈ മാസം 20 വൈകുന്നേരം 4 മുൻപ് അപേക്ഷ സമർപ്പിക്കണം. യോഗ്യത സൈക്കോളജി, സൈക്യാട്രി, ന്യൂറോ സയൻസ് എന്നിവയിൽ ബിരുദം. ഡിപ്ലോമ സംസ്ഥാന ജില്ലാതലത്തിലുള്ള ഹെൽത്ത് സ്ഥാപനത്തിന്റേതാവണം. ക്ലിനിക്കുകളിൽ കൌൺസിലർ തസ്തികയിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവർത്തന പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 18-40 മധ്യേയാണ്. അപേക്ഷകർ സ്ത്രീകളായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 82-81-99-90-65. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നെരുവമ്പ്രം ഗവൺമെന്റ് ടെക്നിക്കൽ

0: സ്കൂളിലേക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 9 രാവിലെ 10 സ്കൂൾ സൂപ്രണ്ട് മുൻപാകെ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9446303684. കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പഠന വകുപ്പിലെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 10:30 വകുപ്പ് മേധാവിക്ക് മുൻപാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 97440509. കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള പഠന വകുപ്പുകളിൽ യുജി, പിജി, ബിഎഡ്, എൽഎൽബി എന്നീ കോഴ്സുകളിലേക്ക് സ്പോർട്സ് കോട്ട വിഭാഗത്തിൽ പ്രവേശനത്തിനായി അർഹരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾ ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പകർപ്പ്, സ്പോർട്സ് മെറിറ്റ് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 10 കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ കായിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ അപേക്ഷ സമർപ്പിക്കണം. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:45. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലീസ് ചെയ്യുന്നു.

0: ಆಕಾಶವಾಣಿ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃനാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: दूसरा प्रोजेक्ट है बुंदेलखंड क्षेत्र को जोड़ने वाला है उत्तर प्रदेश में. कानपुर से भोपाल का सेक्शन है, बीच में आज जो अप्रूव हुआ है कानपुर से

0: भोपाल की तरफ जो नेचुरल ट्रैफिक का फ्लो है उस सबको ये कैटर करेगा। एक्सेस कंट्रोल रहेगा कंप्लीट, एक्सप्रेसवे की तरह का है। 2.5 इयर्स में कंस्ट्रक्शन करेंगे इसको। कानपुर, हमीरपुर, महोबा तीन जिले इमीडिएटली इससे कवर होंगे।
1: ദ്വാരകാ എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത്കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗമായി ബന്ധിപ്പിക്കുന്ന NH-148AE-ക്കായി ആറുവരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്നലെ അംഗീകാരം നൽകി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് ഇപിഎഫ്ഒ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 ഇപിഎഫ് പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ ഇപിഎഫ് അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം.
1: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. യുഎസ്എ ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. യുഎസ്എ 1 നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 7 നഷ്ടത്തിൽ 189 നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതി നിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, 14 ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ

പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ആയി ഉയർന്നതായും 11,000-ൽ അധികം ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി

0: അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന വി ബി ജി റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ. സമയം 7 കഴിഞ്ഞ് 35:15.
2: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
3: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
2: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
3: ഫോൺ 9446071998.
4: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
6: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
5: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
6: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
5: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
6: ഫോൺ 6282520614.
7: അപൂർവ ഗാനം.

0: வெச்சடி வெச்சடி வெச்சடி மரத்தடி கலியடி கலியடி காக்காத்தி தக்கட தலியட தத்துமை கலியடி தாரித்தக தாரோதகதை தகதக தகதகதா.
1: സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ ആലപിച്ച ആദ്യ ചലച്ചിത്രഗാനമാണ് നിങ്ങൾ കേട്ടത്.
2: വേട്ടയ്ക്കു വേടന്റെ വേഷം.
1: സംഗീത സംവിധായകൻ എന്ന നിലയിൽ മികവ് തെളിയിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ സിനിമയിൽ ഗായകൻ എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം. നിങ്ങൾ കേട്ട ഈ ഗാനം 1969 പുറത്തിറങ്ങിയ കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലേത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ. ഇന്ന് ജൂലൈ 2, എം ജി രാധാകൃഷ്ണന്റെ

0: മോഡേൺ ഐ ടി ഐ.
1: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
2: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം. ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശത്താണ് ഏറ്റവും വലിയ ധാതു ശേഖരമുള്ളത്. കൽക്കരിയുടെ പ്രധാന ഉറവിടമായ ദാമോദർ താഴ്വര ഈ പീഠഭൂമിയിലാണ്.
1: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് IIT ITI മേലെച്ചൊവ്വ, കണ്ണൂർ. കേന്ദ്ര ഗവൺമെന്റ് സ്ഥിരാംഗീകാരമുള്ള ITI കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI മേലെച്ചൊവ്വ, കണ്ണൂർ. ഇൻഡസ്ട്രി ഓറിയന്റഡ് ട്രെയിനിങ്ങോടുകൂടിയ 2 വർഷത്തെ അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, 1 വർഷ കാലാവധിയുള്ള മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സ്വന്തം ലാബിൽ വെഹിക്കിൾ സ്കാനിംഗ് പ്രാക്ടീസ്, ഓസിലോസ്കോപ്പ് ഗ്രാഫ് സ്റ്റഡി, ഹൈഡ്രോളിക് ലിഫ്റ്റിൽ പരിശീലനം, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും സ്കോളർഷിപ്പും. IIT ITI മേലെച്ചൊവ്വ, കണ്ണൂർ. ഫോൺ 9446155740.
3: കരിയർ വിദഗ്ധനായ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു.
4: 500,000 എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ് പ്രതിവർഷം പഠിച്ച് പുറത്തിറങ്ങുന്നത്. എഞ്ചിനീയറിംഗിന് ശേഷം എന്ത് എന്നത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. എഞ്ചിനീയറിംഗിലെ വിജയം തീരുമാനിക്കുന്നത് പ്രധാനപ്പെട്ടത് വിദ്യാർത്ഥിയുടെ താല്പര്യവും ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. ഏത് ബ്രാഞ്ച് എന്നത് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം, അതായത് ബിടെക്കിന് ശേഷം വരാനിരിക്കുന്ന മാറ്റങ്ങളും വികസനവും സ്വപ്നം കണ്ടുകൊണ്ടുള്ള ബ്രാഞ്ചായിരിക്കണം. അടുത്തിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫ്രഞ്ച് ഗവൺമെൻറ്റുമായി ഒരു കരാർ ഒപ്പിട്ടു. അതിലേറ്റവും കൂടുതൽ സാധ്യത പ്രവചിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ ബയോഡൈനാമിക്സ്, ബയോ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, എയറോഡൈനാമിക്സ്, സ്പേസ് ടെക്നോളജി എന്നിവയാണ്. അടുത്തിടെ എന്നെ ഒരു വീട്ടമ്മ വിളിച്ചു. അവരുടെ മകൾ ബിടെക് ഫുഡ് ടെക്നോളജി കഴിഞ്ഞു, പക്ഷേ മികച്ച തൊഴിൽ ലഭിക്കുന്നില്ല, ലഭിച്ച തൊഴിലിന് മികച്ച ശമ്പളവും ലഭിക്കുന്നില്ല. ബിടെക് ഫുഡ് ടെക്നോളജി കഴിഞ്ഞാൽ ഇനി എന്ത് ഉപരിപഠനം നടത്താം? നിരവധി ബിരുദാനന്തര ഡിപ്ലോമ പ്രോഗ്രാമുകളെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഫീസ് കൂടുതലാണ്, അതിന് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമും കുറവാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ തന്നെ പ്രധാനമായും ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ, മികച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഇനി മികച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ എവിടെ കണ്ടെത്താം? മികച്ച സ്റ്റാർട്ടപ്പുകൾ എടുക്കാം. MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം

എൻ്റർപ്രൈസസ് എടുക്കാം, അതുപോലെ തന്നെ മികച്ച കമ്പനികളിലെടുക്കാം, മികച്ച ഫുഡ് പാർക്കുകൾ എടുക്കാം. ഇവിടെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മികച്ച ഇന്റേൺഷിപ്പ് കണ്ടെത്തിയാൽ മാത്രമേ മികച്ച സ്കിൽ കൈവരിക്കാൻ പറ്റൂ. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വിദ്യാഭ്യാസത്തിന് 4 E ഉണ്ട്. 1, എക്സ്പാൻഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2, ഇക്വിറ്റി, എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നു. 3, എക്സലൻസ്, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ആൻഡ് എൻ്റർപ്രണർഷിപ്പ് തഞ്ചാവൂരിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഹരിയാനയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഫുഡ് ടെക്നോളജി സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ബിരുദാനന്തര പഠനത്തിന് എംടെക് പഠിക്കാം. അതുപോലെ ഫുഡ് ടെക്നോളജി കഴിഞ്ഞവർക്ക് അഗ്രി ബിസിനസ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അഗ്രി ബിസിനസ് ഞാൻ എപ്പോഴും പറയുന്നത് അഗ്രികൾച്ചർ ഒരു പ്രൈമറി സെക്ടറാണ്. പ്രൈമറി സെക്ടറിൽ നിന്നും ടെർഷ്യറി സെക്ടറായ സേവന മേഖലയിലേക്ക്, സർവീസസ് സെക്ടറിലേക്കുള്ള ഒരു മാറ്റം വളരെ ദ്രുതഗതിയിലേക്കാണ് പോകുന്നത്. ആ മാറ്റം കണ്ടില്ലെന്ന് നടിക്കാതെ കൃഷിയും പോവുകയാണ് അഗ്രി ബിസിനസ്സിലേക്ക്. അഗ്രികൾച്ചർ ടു അഗ്രി ബിസിനസ്, അഗ്രി ബിസിനസ് ടു അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് ടു ഫുഡ് പ്രോസസ്സിംഗ്, ഈ ഒരു സെക്ടറിലേക്കുള്ള ഒരു മാറ്റം വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ കാണാൻ. അപ്പോൾ ആ ഒരു സെക്ടറിൽ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, റീറ്റെയിൽ മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഈ രംഗത്തും അവസരങ്ങളുണ്ട്. അപ്പോൾ ഫുഡ് ടെക്നോളജി പോലുള്ള കാർഷിക അനുബന്ധ കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇത്തരം കോഴ്സുകളിലേക്ക് ബിരുദാനന്തര പഠനത്തിന് പോകാം. ഇന്റേൺഷിപ്പ് അധിഷ്ഠിത കോഴ്സുകൾ ചെയ്യാനാണ് താല്പര്യപ്പെടേണ്ടത്. പലപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിദ്യാർത്ഥികൾ കൂടുതലായി ബിരുദാനന്തര ഡിപ്ലോമ, PG ഡിപ്ലോമയ്ക്ക് പോകും. പലപ്പോഴും പല PG ഡിപ്ലോമയും ഇക്വലൻറ്റ് ടു MBA എന്ന് പറയും. പക്ഷേ ഏതെങ്കിലും ജോലിക്ക് അപേക്ഷിക്കുമ്പോഴാണ് ഇത് MBAക്ക് ഇക്വലൻ്റ് അല്ല എന്ന് പറയുന്നത്. അത് ആദ്യം തന്നെ ICTയുടെ അംഗീകാരം ഉണ്ടോ എന്ന് വിലയിരുത്തി വേണം PG DM കോഴ്സിനോ അല്ലെങ്കിൽ MBA പ്രോഗ്രാമിനോ ജോയിൻ ചെയ്യേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൻജിനീയറിങ്ങിൽ പ്രധാനമായി ശ്രദ്ധിക്കുമ്പോൾ എൻജിനീയറിങ് അവസാന വർഷം തന്നെ മികച്ച ഇന്റേൺഷിപ്പ് കണ്ടുപിടിക്കണം. മികച്ച ഇന്റേൺഷിപ്പ് തീരുമാനിക്കുമ്പോൾ തന്നെ നമുക്ക് ഏതിലാണ് ഉപരിപഠനം നടത്തേണ്ടത് എന്ന് തീരുമാനിക്കണം. രാജ്യത്തെ എൻജിനീയറിങ് കോളേജുകളിലാണോ, ദേശീയ തലത്തിലുള്ള NITകളിലാണോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജികളിലാണോ, IITകളിലാണോ, അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളിലാണോ, ഇതൊക്കെ തീരുമാനിച്ച് വേണം ഇന്റേൺഷിപ്പ് കണ്ടെത്താൻ. മികച്ച ഇന്റേൺഷിപ്പ് കണ്ടെത്തിക്കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് കിട്ടാൻ എളുപ്പമാണ്. മാത്രമല്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമും ഉണ്ട്, പ്ലേസ്മെൻറ്റ് ഓഫർ പ്രോഗ്രാമും ഉണ്ട്. ഈ സാധ്യതയും വിലയിരുത്താവുന്നതാണ്. ചില വിദ്യാർത്ഥികൾ എൻജിനീയറിങ് കഴിഞ്ഞ ഉടനെ വിദേശത്ത് പോകും. വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികൾ 3 രീതിയിലാണ് കോഴ്സ് പഠിക്കാൻ പോകുന്നത്. 1, അവർ പഠിച്ച ടെക്നോളജിയുമായി ബന്ധപ്പെട്ട MTech പ്രോഗ്രാം, ബിരുദാനന്തര പഠനം, അതുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിലും മാസ്റ്റർ ഓഫ് സയൻസ് പ്രോഗ്രാം, MS പ്രോഗ്രാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട MBA പ്രോഗ്രാം. ഇതിലേതാണ് താല്പര്യമെന്ന് വിലയിരുത്തി ബിരുദാനന്തര പഠനത്തിന് പഠിക്കാം. പക്ഷെ അതിന് പ്രിപ്പറേഷൻ വളരെ കൂടുതലാണ്. എങ്ങനെ പ്രിപ്പറേഷൻ? നല്ല ടെക് സ്കോർ വേണം. വിദേശ പഠനത്തിന് ചിലവും കൂടുതലാണ്. ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം 13 ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശത്ത് പോയി പഠിക്കുന്നത്. ഇതിലേതാണ്ട് കേരളത്തിൽ നിന്ന് ഏതാണ്ട് 90,000 വിദ്യാർത്ഥികൾ പോകുന്നു. ഇപ്പോൾ ചിലവ് കൂടുതലാണ്. അപ്പോൾ ചിലവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ടിങ് ഓപ്ഷൻസ് ഉണ്ട്. സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ്, അസിസ്റ്റൻഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഈ ഫെലോഷിപ്പ്, അസിസ്റ്റൻഷിപ്പ് പ്രോഗ്രാമുകൾ പരമാവധി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ടെസ്റ്റ് സ്കോർ വേണം. ഉദാഹരണം അമേരിക്കയിൽ പോകണമെങ്കിൽ TOEFL വേണം, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്. അതുപോലെ GRE, ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ. UKയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ IELTS മതി, ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. MBAക്ക് ആണെങ്കിൽ GMAT, ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിലെ സ്കോർ ആവശ്യമാണ്. ഇനി പ്ലസ് ടു കഴിഞ്ഞാണ് പോകാൻ താല്പര്യമെങ്കിൽ SAT, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സ്കോർ വേണം. ഈ സ്കോറാണ് നമ്മുടെ സ്കോളർഷിപ്പോ ഫണ്ടിങ്ങിനുള്ള ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം. ഇത് വിലയിരുത്തി വേണം വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ശ്രമിക്കാൻ. അപ്പോൾ ഇത്തരം രീതിയിലുള്ള ഒരു ശ്രമം ആവശ്യമാണ്. അതായത് നമുക്ക് എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഒരു വ്യക്തമായ പ്ലാനിംഗ് വേണം. ഈ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പരാതിപ്പെടുന്നത്. അതായത് എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ ഒരു രീതി അവലംബിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം, എനിക്ക് വിദേശത്ത് പോയി പഠിക്കണോ, ഇനി GATE പരീക്ഷ എഴുതി രാജ്യത്തെ IITകളിലോ NITകളിലോ MTechന് പഠിക്കണോ, അല്ല CAT പരീക്ഷ എഴുതി രാജ്യത്തെ IIMകളിൽ

0: എംബിഎക്ക് പഠിക്കണം. ഈ ഒരു തീരുമാനം വ്യക്തമായി എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നന്നായി പ്ലാൻ ചെയ്യുക, മികച്ച ഉപരിപഠന മേഖല തിരഞ്ഞെടുക്കുക, നല്ല ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തിരഞ്ഞെടുക്കുക. നിങ്ങൾ എന്താവണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഡു ഐ വാണ്ട് ഫോർ മൈ സെൽഫ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇങ്ങനെയുള്ള ഈ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും പ്രധാനം. ഒരു രക്ഷിതാവ് എന്നെ വിളിച്ച് ഒരു ചോദ്യം ചോദിച്ചു. അവരുടെ മകൻ ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് മാത്സ് പഠിച്ചതാണ്, പക്ഷെ അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് കോഴ്സിനൊന്നും ചേരാൻ താല്പര്യമില്ല. ഇത് നേരത്തെ തീരുമാനിക്കേണ്ടതായിരുന്നു, ഇനി ഏത് കോഴ്സിന് ചേരാം. പക്ഷേ ഡാറ്റ അനാലിറ്റിക്സ് AI അത്തരം കോഴ്സുകൾക്ക് താല്പര്യമുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് രക്ഷിതാക്കളിൽ നിന്ന് വരുന്നുണ്ട്. വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ചേരുമ്പോഴുള്ള ആവേശം, പ്രവേശന പരീക്ഷ അഭിമുഖീകരിക്കാനുള്ള താല്പര്യം പിന്നീട് കാണിക്കുന്നില്ല. ഈ ഒരു അവസരത്തിലാണ് പലപ്പോഴും രക്ഷിതാക്കൾ നിസ്സഹായരായി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരുപാട് മൾട്ടി ടാസ്കിംഗ് കോഴ്സുകൾ വരുന്നുണ്ട്. BCA വിത്ത് കമ്പ്യൂട്ടർ സയൻസ്, BCA വിത്ത് മാനേജ്മെന്റ്, BA, BSc, BCOM വിത്ത് ലോ പ്രോഗ്രാം, ഇതൊക്കെ വരുന്നുണ്ട്. ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് അനാലിറ്റിക്സ്, BTech വിത്ത് അനാലിറ്റിക്സ്, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി എന്നീ കോഴ്സുകളും വന്നുകൊണ്ടിരിക്കുന്നു. അതിനും ചേരാവുന്നതാണ്. അപ്പോൾ വ്യക്തമായ ഒരു തീരുമാനം ഈ സമയത്ത് എടുക്കണം. ഈ കോഴ്സുകൾക്ക് പ്രവേശന പരീക്ഷ ഇല്ല എന്ന കാര്യം അറിയണം. രാജ്യത്തെ വിവിധ IIM ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നു. ലോ യൂണിവേഴ്സിറ്റികൾ ഇന്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാം ആരംഭിക്കുന്നു. ഇതും വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ്.
1: കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ പങ്കെടുക്കുന്ന ഈ പരമ്പര തുടരും.
2: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിച്ചത് IIT ITI മേലെ ചൊവ്വ, കണ്ണൂർ.
3: തൊഴിൽ വാർത്തകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർമാരുടെ തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 1500 ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. തെരഞ്ഞെടുപ്പിനായുള്ള പ്രിലിമിനറി പരീക്ഷ 2026 ആഗസ്റ്റിൽ നടക്കും. 21 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷവും SC ST വിഭാഗത്തിന് 15 വർഷവും OBC വിഭാഗത്തിന് 13 വർഷവും വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത വയസ്സളവും ലഭിക്കും. 750 രൂപയാണ് അപേക്ഷ ഫീസ്. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. പ്രിലിമിനറി പരീക്ഷയ്ക്ക് കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലും മെയിൻ പരീക്ഷയ്ക്ക് എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിലും കേന്ദ്രമുണ്ടാകും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://sbi.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 8. പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ വിഭാഗങ്ങളിലായി സീനിയർ മാനേജർ, മാനേജർ, ചീഫ് മാനേജർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.bankofbaroda.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 7.
4: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ITI
6: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിതല എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
5: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിക് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
6: ഫോൺ 6282520614.

0: ആകാശവാണി കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
0: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8-7 കണ്ണൂരിലെത്തേണ്ട 1:63:45 ലോകമാനതിലക് തിരുവനന്തപുരം, നേത്രാവതി എക്സ്പ്രസ് 1:06:36, 11:27 എത്തേണ്ട 1:63:11 ശ്രീഗംഗാനഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് 4:14 വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 10:55 എത്തേണ്ട ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് 28 വൈകിയാണ് ഓടുന്നത്.
2: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
1: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
5: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
4: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
5: ഫോൺ 9446071998.
6: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.
9: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
10: അതെല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
9: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
10: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
11: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
10: ലാപ്ടോപ്പ്?
11: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
12: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ്, കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
13: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
14: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
13: അതെങ്ങനെയാ?
14: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
13: എടാ സംഭവം കൊള്ളാലോ.
14: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
15: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
15: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.

30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും. ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ. ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭ, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: to made-to-order living machines. And with that, it's back to you, Shagun.
1: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold annual summit with his Japanese counterpart Sanae Takaichi in New Delhi today. EPFO notifies 8.25% interest rate on EPF deposits for financial year 2025-26. Centre issues notice to Meta over new username feature on WhatsApp in India, seeks detailed explanation in 3 days. Delhi government notifies permanent winter pollution master plan to curb seasonal air pollution in the national capital. Belgium stuns Senegal 3-2 in extra time thriller at FIFA World Cup. And in men's cricket, first T20 international between India and England abandoned due to rain. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കണ്ണൂർ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. സംഗീതമാധുരി. പ്രിയ ശ്രോതാക്കളെ, സംഗീതമാധുരിയിൽ ഇന്ന് നാടകഗാനങ്ങളാണ്. ആദ്യം AP കോമള പാടിയത് നാടകം കതിര് കാണാ കിളി. വയലാർ ദേവരാജൻ എന്നിവർ ചേർന്നാണ് ഈ ഗാനമൊരുക്കിയത്.

ടി കെ പുഷ്പവല്ലി പാടിയതാണ് അടുത്ത ഗാനം. നാടകം ഇതൊന്നൊരു ദുനിയാവ്. രചന നടുക്കണ്ടി, സംഗീതം എം എസ് ബാബുരാജ്.

നാടകഗാനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഭാരമുള്ള കുരിശുകൾ എന്ന നാടകത്തിൽ സി ഒ ആൻ്റോ പി ലീല എന്നിവർ പാടിയത്. രചന നെൽസൺ ഫെർണാണ്ടസ്, സംഗീതം ജോബിയൻ ജോർജ്.

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
0: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
2: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
3: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
3: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
3: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ഡോക്ടർ എന്ന നാടകത്തിലെ ഗാനമാണ് അടുത്തത്. സിഒ ആൻഡോ പാടിയത്. ONV യുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: അടുത്ത ഗാനം ബി ചന്ദ്ര പാടിയത്, മൂലധനം എന്ന നാടകത്തിൽ. ONV ഗ്രൂപ്പിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: കെ സുലോചന പാടിയതാണ് അടുത്ത ഗാനം. മുടിയനായ പുത്രൻ എന്ന നാടകത്തിന് വേണ്ടി ONV എഴുതിയ ഈ ഗാനത്തിന് ഈണം പകർന്നത് ജി ദേവരാജൻ.

ആര്യങ്കാവിലെ കാറ്റ് വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ്? കന്യക്കിളികളിൽ ചങ്ങാലി മങ്ങു കുഞ്ഞി പറഞ്ഞതുമെന്താണ്? കന്യക്കിളികളിൽ ചങ്ങാലി മങ്ങു കുഞ്ഞി

ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇന്നുച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും. ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 6:50 കിസാൻ വാണിയിൽ കൂൺ കൃഷി പഠിക്കാം, സംരംഭകനാകാം. മയ്യിൽ കാവിൻമൂലയിലെ KP സുജിഷയുടെ കൂൺ സംരംഭത്തിന്റെ വിജയഗാഥ. 7:35 റേഡിയോ ഗൈഡ് പരിപാടിയിൽ ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു ഇന്ന് രാത്രി 7:35 റേഡിയോ ഗൈഡിൽ. രാത്രി 8 മണിക്ക് കാവ്യവിചാരം, 9:15 വിദ്യാഭ്യാസ രംഗം, 10 മണിക്ക് ദേശീയ പ്രാദേശിക ലളിത സംഗീത പരിപാടി. നാടകഗാനങ്ങളിൽ

നാടകഗാനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി ഇനി നാളെ രാവിലെ 8:30. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപര പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചകളിൽ വിഷയങ്ങളാകും. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരം പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. സെൻസസ് 2027 ഭാഗമായി വീടുകളിലെ വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തെ ആദ്യ പ്രൈവറ്റ് പോയിന്റ് ഇൻ സ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് ആന്ധ്രാപ്രദേശിലെ ഉണ്ടവല്ലി ഹെലിപോർട്ടിൽ

അംഗീകാരം. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചു. സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി എം ലിച്ചു. തിരുവനന്തപുരത്ത് ടാക്സ് കൺസൾട്ടന്റ്സ് ആന്റ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയെ തോൽപ്പിച്ച് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ. സാന്താ ക്ലാരയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അമേരിക്കയുടെ ജയം. SM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. യേശുദാസ് പാടിയതാണ് ആദ്യ ഗാനം. ചിത്രം മൊട്ടിട്ട മുല്ലകൾ. രചനയും സംഗീതവും ശ്രീശൈലം രാധാകൃഷ്ണൻ.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: चीची इध कंडो
4: हैप्पी बर्थडे कुट्टा
3: कानटे वाव एंड फेवरेट कलर
4: एप्पोळुम ओरु शॉपिंग
3: ഐ നോ മമ്മ ബട്ട് ചിലവക്കേണ്ട പ്രായം ഇതല്ലേ റൈറ്റ്
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്
6: ഐ നോ പപ്പ സേവ് ചെയ്യൂ ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ നിക്ഷേപത്തിന് പലിശ ലഭിക്കും അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും
7: ഓ ഐ നോ
6: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ
8: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295607.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: ചിത്രയും രാജകുമാർ രാധാകൃഷ്ണനും ചേർന്ന് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം വലതുവശത്തെ കള്ളൻ. ഗാനം എഴുതിയത് വിനായക് ശശികുമാർ, സംഗീതം പകർന്നത് വിഷ്ണു ശ്യാം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: ചലച്ചിത്രഗാന പരിപാടിയിൽ അടുത്തതായി

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഈ ഗാനം വിനീത് ശ്രീനിവാസനും അലയും പാടിയത്. ചിത്രം ഭൂപടത്തിലില്ലാത്ത ഒരിടം. വരികൾ റഫീഖ് അഹമ്മദിന്റേതാണ്. സംഗീത സംവിധാനം മോഹൻ സിതാരയുടേതാണ്.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: എം ജി ശ്രീകുമാർ സംഗീതം പകർന്ന് പാടിയ ഗാനമാണ് അടുത്തത്, സ്കൂൾ ഡയറി എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനം എഴുതിയത് എം ഹജ മൊയ്നു.

വെളിപാടിൻ്റെ പുസ്തകം എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും വൃന്ദ ഷമീഖും പാടിയതാണ് അടുത്ത ഗാനം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ഷാൻ റഹ്മാൻ്റെ സംഗീതം.

എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം പാപ്പച്ചൻ ഒളിവിലാണ്. ഗാനമെഴുതിയത് ബി കെ ഹരിനാരായണൻ, സംഗീതം പകർന്നത് ഔസേപ്പച്ചൻ.

പാപ്പച്ചൻ ഒളിവിലാണ് എന്ന ചിത്രത്തിലെ ഗാനത്തെ തുടർന്ന് മധു ബാലകൃഷ്ണനും മിൻമിനിയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം സ്പാ. ഗാനം എഴുതിയത് ബി കെ ഹരിനാരായണൻ. സംഗീത സംവിധാനം ഇഷാൻ ചാബ്ര.

നീളാരാജ്, ആദ്യ അനീഷ് എന്നിവർ പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ബാലൻ ദ ബോയ്. അൻവറലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാമിൻ്റെ സംഗീതം.

അടുത്ത ഗാനം സ്നേഹവീട് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഇളയരാജ.

ഒരു ഗാനം കൂടി കേൾക്കാം. ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന ചിത്രത്തിൽ നിത്യാമാമൻ പാടിയത്. ഗാനം എഴുതിയത് പ്രഭാവർമ്മ, സംഗീതം പകർന്നത് ഔസേപ്പച്ചൻ.

ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന ചിത്രത്തിൽ നിത്യ മാമൻ പാടിയ ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ വിശ്വാസത്തിന്റെ അംബാസിഡർമാരാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ 78th സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, പശ്ചിമബംഗാൾ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രി ജഗന്നാഥ് ചതോപാധ്യായ, സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ദീപക് ബർമൻ എന്നിവരുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ്, വിപുലീകരണ ഫണ്ട് വിഹിതം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ജനറൽ ദ്വിവേദി രാജിവച്ചിരുന്നുവെന്നും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറിയെന്നുമാണ് പാക് പ്രചാരണം. സെയിൽ ന്യൂയോർക്ക്, സെയിൽ ബോസ്റ്റൺ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ INS സുദർശിനി ഇന്നലെ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. സമ്പന്നമായ സമുദ്ര പൈതൃകവും സമുദ്രയാത്രയുടെ കാലാതീതമായ ചൈതന്യവുമാണ് INS സുദർശിനി ന്യൂയോർക്കിലേക്ക് യാത്ര ആരംഭിച്ചതെന്ന് നാവികസേന സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. AIADMKയിലെ 2 മുൻ മന്ത്രിമാർ കൂടി TVKയിൽ ചേരും. അണ്ണാ DMK മുൻ മന്ത്രിമാരായ DC വിജയഭാസ്കർ, MR വിജയഭാസ്കർ എന്നിവരാണ് തമിഴക വെട്രി കഴകത്തിൽ ചേരുന്നത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളെക്കുറിച്ചും അവ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിലെ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ ടി കെ.
2: കുട്ടികളിലെ ക്യാൻസർ ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ICMR കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 50,000 കുട്ടികളിൽ ക്യാൻസർ രോഗം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഭൂരിഭാഗം കുട്ടികളെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ക്യാൻസർ ഏത് പ്രായത്തിലും ബാധിക്കാവുന്ന രോഗമാണ്. കുട്ടികളും അതിൽ ഉൾപ്പെടുന്നു. മുതിർന്നവരിൽ കണ്ടുവരുന്നതിനേക്കാൾ കുറവാണെങ്കിലും കുട്ടികളിലെ ക്യാൻസർ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അസുഖത്തിന്റെ സ്വഭാവത്തിലും ചികിത്സാ രീതികളിലും മുതിർന്നവരിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ളതാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസർ. അതേസമയം മെഡിക്കൽ രംഗത്തെ പുരോഗതിയിൽ ഇന്ന് ഒട്ടുമിക്ക കുട്ടികളെയും ക്യാൻസർ വിജയകരമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ പറ്റി സമൂഹത്തിൽ പല മുൻവിധികളും മിഥ്യാധാരണകളും നിലവിലുണ്ട്. ഇത് പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ ലഭ്യമാകുന്നത് വൈകുവാനോ നിഷേധിക്കപ്പെടുവാനോ കാരണമാകുന്നു. കേരളം ആരോഗ്യരംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളോട് താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ പുരോഗതി നേടുമ്പോൾ ഈ മിഥ്യാധാരണകളെ അകറ്റിയാലേ ക്യാൻസറിനെ പോലുള്ള അസുഖത്തെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളിൽ ക്യാൻസറിന് കാരണമാകുന്നത് എന്താണ് എന്ന് മാതാപിതാക്കളെ പലപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യമാണ്. മുതിർന്നവരിൽ ക്യാൻസർ വരുന്നത് പലപ്പോഴും പുകവലി, രാസപദാർത്ഥങ്ങൾ, തെറ്റായ ജീവിതശൈലി എന്നിവ കൊണ്ടാണ്. എന്നാൽ കുട്ടികളിൽ അങ്ങനെയല്ല. കുട്ടികളിലെ ക്യാൻസറിനെ ജീവിതശൈലിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഭൂരിഭാഗം കേസുകളിലും ഒരു കുട്ടിക്ക് ക്യാൻസർ വന്നത് ഇതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ ഡോക്ടർമാർക്കും സാധിക്കാറില്ല. പ്രധാന കാരണം ശരീരം വളരുന്ന സമയത്ത് കോശങ്ങൾ വേഗത്തിൽ വിഭജിക്കുമ്പോൾ സംഭവിക്കുന്ന ആകസ്മിക ജീൻ മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ് ആണ്. കുട്ടികളിൽ ശാരീരിക വളർച്ച വേഗത്തിലായതിനാൽ കോശവിഭജനം കൂടുതലായി നടക്കും. അതിനിടെ DNA പകർത്തുമ്പോൾ ചെറുതായിട്ടുള്ള പിശകുകൾ സംഭവിക്കാം. കുറച്ച് കുട്ടികളിൽ പാരമ്പര്യ ഘടകങ്ങൾ ക്യാൻസർ സാധ്യത കൂട്ടാം. ചിലർ ജനിക്കുമ്പോൾ തന്നെ ചില ജീനുകളിൽ മാറ്റങ്ങളായി ജനിക്കാറുണ്ട്. ഇത് ചില ക്യാൻസർ പ്രഡിസ്പോസിഷൻ അവസ്ഥകളുടെ ഭാഗമായി കാണാം. ഡൗൺ സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഇതിനുദാഹരണമാണ്. ഇതുകൊണ്ടെല്ലാം ക്യാൻസർ ഉറപ്പായും വരണമെന്നില്ല, പക്ഷെ സാധ്യത ഉയർന്നേക്കാം. ചില കുടുംബങ്ങളിൽ പ്രത്യേക പരിശോധന അല്ലെങ്കിൽ സ്ക്രീനിംഗ് നിർദ്ദേശങ്ങൾ വേണ്ടിവരാം. ചില പ്രതിരോധ വ്യവസ്ഥാ പ്രശ്നങ്ങൾ അഥവാ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ചില ക്യാൻസറുകളുടെ സാധ്യത കൂട്ടാം. പക്ഷെ ഓർക്കുക, ഭൂരിഭാഗം കേസുകളിലും മാതാപിതാക്കൾ എല്ലാം ശരിയായി ചെയ്താലും ഈ അസുഖം വന്നേക്കാം. അതുകൊണ്ട് രക്ഷിതാക്കൾ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി കുട്ടികളിൽ സാധാരണ കാണുന്ന ക്യാൻസറുകളെ പറ്റി നോക്കാം. ഏറ്റവും കൂടുതലായി കാണുന്നത് ലുക്കീമിയ അഥവാ രക്താർബുദമാണ്. ഇതിൽ തന്നെ എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL ആണ് ഏകദേശം 25% കുട്ടികളിലും കാണുന്നത്. ഇതുകൂടാതെ തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമറുകൾ അഥവാ ബ്രെയിൻ ട്യൂമേഴ്സ്, കരളുകളെ ബാധിക്കുന്ന ലിംഫോമ, വയറിൽ കാണുന്ന ന്യൂറോബ്ലാസ്റ്റോമ, കിഡ്നിയെ ബാധിക്കുന്ന വിൽംസ് ട്യൂമർ, എല്ലിനെ ബാധിക്കുന്ന ബോൺ ട്യൂമറുകൾ, പിന്നെ ചെറിയ കുട്ടികളിലെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോബ്ലാസ്റ്റോമ എന്നിവയാണ് കുട്ടികളിൽ കാണുന്ന ചില ക്യാൻസറുകൾ. എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ക്യാൻസർ ഉണ്ടെന്ന് സംശയിക്കേണ്ടത്? കുട്ടികളിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ സാധാരണ കാണുന്ന രോഗങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ കണ്ട ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത അണുബാധകൾ, കാരണം മനസ്സിലാവാത്ത ഭാരം കുറയൽ, തുടർച്ചയായ ക്ഷീണം അല്ലെങ്കിൽ ഊർജ്ജക്കുറവ്, ശരീരത്തിൽ വലുതായി വരുന്ന തടിപ്പുകൾ, അമിത രക്തസ്രാവം, എല്ലുകളിലും സന്ധികളിലും തുടർച്ചയായി കാണുന്നു വരുന്ന വേദന, സ്ഥിരമായ തലവേദന അല്ലെങ്കിൽ ഛർദി എന്നിവ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ സമീപിച്ചിരിക്കണം. കുഞ്ഞുകുട്ടികളിൽ കാണുന്ന കോങ്കണ്ണ് അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ വെളുത്ത റിഫ്ലക്സ് എന്നിവ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന അസുഖത്തിന്റെ ലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ ഈ അസുഖം ഈ ലക്ഷണം വെച്ച് നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നവജാത ശിശുക്കളെ ഈ ലക്ഷണം ഉപയോഗിച്ചുള്ള സ്ക്രീനിങ് ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ വെച്ച് തന്നെ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് പ്രത്യേകിച്ചൊരു ഡാർക്ക് റൂമിലാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ കണ്ണിൽ കാണുന്ന ചുവന്ന റിഫ്ലക്സിന് പകരം അവിടെ വെളുത്ത റിഫ്ലക്സ് കണ്ടാൽ അത് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്യാൻസർ രോഗനിർണയം

0: രക്തത്തെപ്പറ്റി നോക്കാം. ക്യാൻസറിന്റെ സംശയം ഉയർന്നാൽ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ രക്തപരിശോധന, സ്കാനുകൾ എന്നിവ ചെയ്യുന്നതായിരിക്കും. വളരെ ചുരുക്കം സാഹചര്യങ്ങൾ ഒഴിച്ചാൽ ക്യാൻസർ അസുഖം പാത്തോളജി ടെസ്റ്റിലൂടെ നിർണയിച്ചാലേ ചികിത്സ തുടങ്ങാൻ പാടുകയുള്ളൂ. അസുഖം നിർണയിക്കാൻ രക്താർബുദങ്ങൾക്ക് മജ്ജ പരിശോധന വേണ്ടിവരും. തടുപ്പുകളിൽ നിന്ന് ബയോപ്സി ടെസ്റ്റ് ചെയ്താലേ പലപ്പോഴും അസുഖ നിർണയം സാധിക്കുകയുള്ളൂ. ഇനി ചികിത്സയെ പറ്റി നോക്കാം. കുട്ടികളുടെ ക്യാൻസർ ചികിത്സ ഒരു വലിയൊരു ടീം വർക്കാണ്. മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാരും നഴ്സുമാരും കൂടാതെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്. ഇവയിൽ സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ്, ഡയറ്റീഷ്യൻ എന്നിവരുടെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. പ്രധാന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കീമോതെറാപ്പി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ശക്തമായ മരുന്നുകളുകൊണ്ടുള്ള ചികിത്സയാണിത്. രക്താർബുദങ്ങൾക്ക് കീമോതെറാപ്പി ചികിത്സയോടെ മാത്രം അസുഖത്തെ നേരിടാം. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന അസുഖമാണ്. ഇതിന്റെ ചികിത്സയ്ക്ക് 2 to 2.5 years കീമോതെറാപ്പി ചികിത്സയുടെ ആവശ്യകതയുണ്ട്. കീമോതെറാപ്പിയെ പറ്റി പലതരം മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് കീമോതെറാപ്പി ചികിത്സ താങ്ങാനാകുമോ എന്നതാണ് സാധാരണ കേൾക്കുന്ന ഒരു സംശയം. ശരിയാണ്, കീമോതെറാപ്പി മരുന്നുകൾ ശക്തിയേറിയ മരുന്നുകളാണ്. അതിന് സാധാരണ കൊടുക്കുന്ന മരുന്നുകളേക്കാൾ കൂടുതൽ പാർശ്വഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി സാധാരണ കാണുന്നത് കുട്ടികൾ കീമോതെറാപ്പി ചികിത്സ വളരെ നന്നായി ടോളറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിയാണ്, ഈ മരുന്നുകൾ കൊണ്ട് അവർക്ക് ദീർഘകാലത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായേക്കാം. പക്ഷേ അത് വരാതിരിക്കാനും അത് വേണ്ട രീതിയിൽ അതിന് ചികിത്സ നൽകാനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ കീമോതെറാപ്പി നൽകുന്നതിനായി കുട്ടികൾക്ക് സെൻട്രൽ ലൈൻ ഇടേണ്ടി വരും. ഇത് കുട്ടികളുടെ വലിയ ഞരമ്പുകളിലേക്ക് ചില ട്യൂബുകൾ ഇറക്കി വെക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് രക്തം നൽകുവാനും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് എടുക്കുവാനും വേണ്ടി ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ക്യാൻസറിനെ നേരിടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് സർജറി അഥവാ ശസ്ത്രക്രിയ. ക്യാൻസർ ട്യൂമറുകൾ നീക്കം ചെയ്യുന്ന ചികിത്സയാണിത്. സോളിഡ് ട്യൂമറുകളായ ന്യൂറോബ്ലാസ്റ്റോമ, വിൻസ് ട്യൂമർ എന്നിവ സർജറിയുടെ കൂടെ കീമോതെറാപ്പി ചികിത്സയും റേഡിയേഷൻ ചികിത്സയും വേണ്ടി വന്നേക്കാം. എന്താണ് ഈ റേഡിയേഷൻ ചികിത്സ? ഉയർന്ന ഊർജ്ജമുള്ള കിരണങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണിത്. ബ്രെയിൻ ട്യൂമർ പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ചികിത്സാ രീതിയാണിത്. കുട്ടികളിൽ കാണുന്ന ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും ഈ 3 ചികിത്സാ രീതികൾ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ സർജറി, ഇവ 3 വേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് മിക്കവാറും കാണാറുള്ളത്. ഇതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, അസുഖത്തിന്റെ സ്വഭാവം വളരെ മോശമായാൽ കൂടുതൽ തീവ്രതയേറിയ ചികിത്സ നൽകേണ്ടി വേണ്ടി വരും. ഇതുപോലൊരു ചികിത്സാ രീതിയാണ് മജ്ജ മാറ്റിവെക്കൽ അഥവാ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. മജ്ജയിൽ നിന്നോ രക്തത്തിൽ നിന്നോ വിത്ത് കോശങ്ങളെ വേർതിരിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലേക്കോ അല്ലെങ്കിൽ HLA പൊരുത്തമുള്ള മറ്റൊരാളുടെ ശരീരത്തിലേക്കോ നൽകുന്നതാണ് ഈ ചികിത്സ. സാധാരണ ചികിത്സയോട് പ്രതികരിക്കാത്ത ചില രക്താർബുദങ്ങൾ അല്ലെങ്കിൽ അസുഖം ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ചികിത്സാ രീതി നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ. ഇതുകൂടാതെ നൂതന ചികിത്സാ രീതികളായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്യൂണോ തെറാപ്പി, സെല്ലുലാർ തെറാപ്പി എന്നീ ചികിത്സകളും ഇപ്പോൾ ലഭ്യമാണ്. എന്തൊക്കെയാണ് ഇവ നോക്കാം. ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കാരണമായ ചില പ്രത്യേക കോശഘടകങ്ങളെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള ചികിത്സയാണിത്. ഒരുതരം രക്താർബുദമായ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന അസുഖത്തിന് ഈ രീതിയിലുള്ള ചികിത്സയായ ഇമാറ്റിനിയം അല്ലെങ്കിൽ ദസാറ്റിനിയം എന്നീ ഗുളികകൾ ഉപയോഗിച്ച് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. ഇമ്യൂണോ തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കോശങ്ങളെ ശരീരത്തിന് തന്നെ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്ന ചികിത്സാ രീതിയാണ്. ഇതിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ആന്റിബോഡീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി സെല്ലുലാർ തെറാപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ ലഭ്യമാകുന്ന കാർട്ടി തെറാപ്പി ഉൾപ്പെടുന്നവയാണ്. ഇത് രോഗിയുടെ തന്നെ കോശങ്ങളെ വേർതിരിച്ചെടുത്ത് അതിലെ ജനിതക വ്യത്യാസങ്ങൾ വരുത്തി തിരിച്ച് രോഗിക്ക് തന്നെ നൽകുന്ന ഒരു ചികിത്സയാണ്. ഇനി ഇതെല്ലാം ചെയ്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത് സാധാരണ കേൾക്കുന്ന ചോദ്യം. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിലെ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധിക ക്യാൻസറുകളുടെയും മാറുവാനുള്ള സാധ്യത 70% മുകളിലാണ്. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ 70 to 90% വരെ ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കുന്ന അസുഖമാണ്. വിൻസ് ട്യൂമർ, ഹോഡ്ജ്കിൻ ലിംഫോമ എന്നീ അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റുവാനുള്ള സാധ്യത 90% മുകളിലാണ്. ഈ ഫലങ്ങൾ നേടാൻ ശീഘ്രമായ രോഗനിർണയവും സമയബന്ധിതമായ ചികിത്സയും അത്യാവശ്യവുമാണ്. ഈ സങ്കീർണ പ്രശ്നത്തെ വിജയകരമായി നേരിടാൻ ഒരുപാട് അളവിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം അനിവാര്യമാണ്. ഇതിനായി സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഈ അസുഖത്തെ നേരിടുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സന്നദ്ധ സംഘടനകൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ട സാമൂഹികവും മാനസികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. അവർക്ക് ഹോസ്പിറ്റലിനടുത്തുള്ള നിൽക്കാനുള്ള സൗകര്യം മുതൽ കുട്ടികൾക്ക് അവരുടെ പഠിത്തം മുടങ്ങാതിരിക്കാനുള്ള സൗകര്യം വരെ അവർ നൽകുന്നുണ്ട്. കൂടാതെ ചികിത്സ കഴിഞ്ഞ് കുട്ടികൾ സാമൂഹികവും അക്കാദമികവുമായ ജീവിതത്തിലേക്ക് തിരികെ പോകുമ്പോൾ സമൂഹം അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. അവരെ വീണ്ടും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും അനുയോജ്യമായ സപ്പോർട്ട് നൽകുകയും ചെയ്യണം. ചികിത്സയ്ക്ക് പലതരത്തിലുള്ള ഗവൺമെന്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. അർബുദരോഗ ചികിത്സയ്ക്ക് സാമ്പത്തികമായി വളരെ ചിലവേറിയതാണ്. ഈ അസുഖത്തെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കാൻ വിവിധ ചികിത്സാ സഹായ പദ്ധതികൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. ആരോഗ്യകരണം. 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ രോഗ ചികിത്സയ്ക്ക് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കൂടാതെ ബാലസാന്ത്വനം, സ്നേഹസാന്ത്വനം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ക്യാൻസർ പെൻഷൻ പദ്ധതി എന്നിങ്ങനെ പല പദ്ധതികളും നിലവിലുണ്ട്. കേരള സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളായ റീജിയണൽ ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്ററും കൂടാതെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാൻ മാതാപിതാക്കൾക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. കുട്ടിയുടെ ആരോഗ്യകരമായ ഭക്ഷണ വ്യായാമ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ജീവിതകാല ആരോഗ്യത്തിനായി വീടിനുള്ളിൽ പുകവലി ഒഴിവാക്കുക. നിങ്ങൾക്കറിയാമോ, കുട്ടികളിൽ നൽകുന്ന ചില പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവരെ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ജനിക്കുമ്പോൾ മുതൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു വാക്സിനാണ്. മാരകമായ ലിവർ ക്യാൻസറിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ അടുത്തായി നടപ്പിലാക്കിയ HPV കുത്തിവയ്പ്പുകൾ മുതിർന്ന സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന സെർവൈക്കൽ അഥവാ ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് രക്ഷ നൽകാൻ സഹായിക്കുന്നുണ്ട്. അവസാനമായി, ക്യാൻസറിനെ ഭയപ്പെടാതെ ശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല, അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35.

0: എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. രാജ്യത്തെ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ വിശ്വാസത്തിന്റെ അംബാസഡർമാരാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ 78-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത രാഷ്ട്രമായി മാറുന്ന രാജ്യത്തിന്റെ യാത്രയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകൈച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, പശ്ചിമബംഗാൾ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രി ജഗന്നാഥ് ചതോപാധ്യായ, സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ദീപക് ബർമൻ എന്നിവരുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ്, വിപുലീകരണം, ഫണ്ട് വിഹിതം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്തെ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ബ്ലോക്കുകളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പി എം ശ്രീ സ്കൂളുകളുടെ ശൃംഖല വ്യാപിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻ സ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ആന്ധ്രാപ്രദേശിലെ ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർ നെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. 3 ദിവസത്തിനകം യൂസർ നെയിം സവിശേഷതകളെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ജനറൽ ദ്വിവേദി പ്രതിഷേധ സൂചകമായി രാജിവെക്കുകയും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറുകയും ചെയ്തുവെന്നാണ് പാക് പ്രചാരണം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ അന്വേഷണ സംഘമാണ് വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. 4 പതിറ്റാണ്ടിലേറെ രാജ്യത്തെ സേവിച്ച ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സർവീസിൽ നിന്ന് വിരമിച്ചതാണെന്നും നടപടിക്രമങ്ങൾക്ക് അനുസൃതമായാണ് കരസേനാ മേധാവിയുടെ അധികാരം കൈമാറ്റമെന്നും PIB വ്യക്തമാക്കി. വെനസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2295 ഉയർന്നതായി വെനസ്വേല നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ് അറിയിച്ചു. 11,000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 13,000 പേർക്ക് വീട് നഷ്ടപ്പെട്ടതായും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളുമുണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകണമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കി വരികയാണെന്നും ശാസ്ത്രവിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൌരവമായി കാണണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായനത്തിലേക്ക് പ്രവേശിച്ച് സമൂഹത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകണമെന്ന് CP ജോൺ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഒരു തവണ കൂടി ചേരാൻ തീരുമാനമായി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. ഘടകകക്ഷികളുടെയും മുന്നണികളുടെയും നിലപാട് ഒരിക്കൽ കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ഉപസമിതി തുടർ തീരുമാനങ്ങളിലേക്ക് കടക്കുക. AIADMKയിലെ രണ്ട് മുൻ മന്ത്രിമാർ കൂടി TVKയിൽ ചേരും. അണ്ണാ DMK മുൻ മന്ത്രിമാരായ ഡോക്ടർ സി വിജയഭാസ്കർ, MR വിജയഭാസ്കർ എന്നിവരാണ് തമിഴക വെട്രി കഴകത്തിൽ ചേരുന്നത്. ചെന്നൈയിലെ മാമല്ലപുരത്തെ ചടങ്ങിൽ മന്ത്രിമാരായ N. ആനന്ദും ആദവ് അർജുനയും ഇവരെ സ്വീകരിക്കും. 15,000 പ്രവർത്തകർ കൂടി TVKയിൽ അംഗത്വമെടുക്കുമെന്ന് ഇരു നേതാക്കളും അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സെൻസസ് 2027 ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 74,301 പേർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. June 30 രാത്രി 12 വരെയാണ് സെൽഫ് എന്യൂമറേഷന് സമയം അനുവദിച്ചിരുന്നത്. രാജ്യത്ത് ആദ്യമായി ഡിജിറ്റൽ രൂപത്തിൽ നടക്കുന്ന സെൻസസിന്റെ ഭാഗമായി ആദ്യമായാണ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യവും നടപ്പിലാക്കിയത്. ഒന്നാംഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്കും കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. സെൻസസിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ 55,760 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു. താലൂക്കുകളും നഗരസഭകളും വിവിധ ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചാണ് വിവരശേഖരണം. ജില്ലയിലെ 6 താലൂക്കുകളിലും 4 നഗരസഭകളിലും ആദ്യഘട്ട വിവരശേഖരണം ആരംഭിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ 2-3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ പരാജയപ്പെടുത്തിയത്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ DR കൊങ്കോയെ 1-2 ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിലെത്തി. രാവിലെ സാന്താക്ലാരയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബോസ്നിയ ഹെർസഗോവിനയെ തോൽപ്പിച്ചാണ് അമേരിക്കയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. നാളെ പുലർച്ചെ 4:00 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:00 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെയും നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി മലപ്പുറം തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെ നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. 5 മത്സരങ്ങളുടെ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്റർലെ സ്ട്രീറ്റിലെ ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസെടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യന്മാരായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. പുന്നമടക്കായലിൽ August 22 സംഘടിപ്പിക്കുന്ന 72nd നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കുന്ന മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ഈ മാസം 8 വൈകിട്ട് 5 എൻട്രികൾ നൽകാം. A4 സൈസ് ഡ്രോയിംഗ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. എൻട്രികൾ അയക്കുന്ന കവറിൽ 72nd നെഹ്റു ട്രോഫി ജലമേള ഭാഗ്യചിഹ്ന മത്സരം എന്ന് രേഖപ്പെടുത്തണം. പാകിസ്ഥാനിലെ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ സൈഫുള്ള തടാകത്തിൽ വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് 7 പേർ മരിച്ചു. ഒരു കുടുംബത്തിലെ 8 പോയ ബോട്ടാണ് മറിഞ്ഞത്. ഒരാളെ കാണാതായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖല മുൻ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആലിക്കുട്ടി മാസ്റ്റർ അന്തരിച്ചു. രാവിലെയായിരുന്നു അന്ത്യം. വാഹനാപകടത്തെ തുടർന്ന് 24 ചികിത്സയിലായിരുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ലൈ അതീൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് സെന്ററായ ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും 24 പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തെ അത്യാധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും മന്ത്രി K. മുരളീധരൻ അറിയിച്ചു. ഇന്നലെ നിയമസഭയിൽ MA റസാഖ് മാസ്റ്റർ MLA സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കൊച്ചി ഏളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ രാത്രി 11 മുതൽ രാവിലെ 6 സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്ക് എച്ച് റോഡ് വരെ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMRL അറിയിച്ചു. ട്രാഫിക് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ നിർദ്ദേശാനുസരണം ഈ സമയത്ത് ഇരുദിശകളിലേക്കും വാഹന ഗതാഗതം റോഡിന്റെ ഒരു വശം മാത്രം ഉപയോഗിച്ചാണ് ക്രമീകരിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹരിഹരൻ പാടിയത്, ചിത്രം ഉന്നൈ നിനത്ത്.

0: മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: അടുത്ത ഗാനം അരുൺമൊഴി, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം താലാട്ട് പാടവാ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: ഹരിഹരൻ പാടിയത് ചിത്രം ഉന്നയി തേടി.

ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കണം. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം എസ് ജാനകിയും കൂട്ടരും പാടിയത് ചിത്രം 'സൂര്യൻ'.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം രാജ കയ്യ വെച്ച.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമായി മാറുന്ന രാജ്യത്തിന്റെ യാത്രയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ 78th സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളും ഉണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകണമെന്ന് മന്ത്രി CP ജോൺ. ശാസ്ത്രവിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൌരവമായി കാണണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഒരു തവണ കൂടി ചേരാൻ തീരുമാനമായി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് സെന്ററായ ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും 24 മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തെ അത്യാധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. ഇന്നലെ നിയമസഭയിൽ MA റസാഖ് മാസ്റ്ററുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കോഴ വിവാദത്തിൽ തമിഴ്നാട് മുൻമന്ത്രിയുടെ സഹോദരനെതിരെ പോലീസ് കേസെടുത്തു. TVK MLA കോഴ കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിലാണ് DMK മുൻമന്ത്രി സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോക് കുമാറിനെതിരെ കേസെടുത്തത്. 4822 പേർ അടങ്ങുന്ന അമർനാഥ് തീർത്ഥയാത്രയുടെ ആദ്യ ബാച്ച് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഹൽഗാം, ബാൽതാൽ എന്നീ ഇരട്ടപാതകളിലൂടെയാണ് സംഘത്തിന്റെ യാത്ര. തൃണമൂൽ കോൺഗ്രസിന്റെ പേരും ചിഹ്നവും സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക യോഗം ഇന്ന് ചേരും. തൃണമൂലിലെ വിമത നേതാവ് റതാബത്ര ബാനർജിയുടെ നേതൃത്വത്തിൽ ചിഹ്നത്തിനും പേരിനും അവകാശവാദം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെയും നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ കൂൺ കൃഷിയെ പഠിക്കാം, സംരംഭകനാകാം. മയിൽ കാവിൻമൂലയിലെ KP സുജിഷയുടെ കൂൺ സംരംഭത്തിന്റെ വിജയഗാഥ ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുകയാണ്. ഇന്നീ പരിപാടിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ പറയുകയാണ്: 9495964321. ഇനിയൊരു നമ്പർ 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്: 9495569321. സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂറാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: നമുക്കറിയാം ബാങ്കുകളുടെ കിട്ടാക്കടം ഈ പെരുകി വരുന്ന ഒരു സാഹചര്യത്തിലാണ് 2002 ഇങ്ങനെയൊരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇങ്ങനെയൊരു നിയമത്തിൻ്റെ ആവശ്യകത ശരിക്കും എന്തായിരുന്നു?
2: അതായത് ഈ 2002 ഈ നിയമം സർഫാസി ആക്ട് ആണ് പ്രധാനമായിട്ടും നമ്മൾ സർഫാസി ആക്ടിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ നിയമം 2002 വരുന്നതിന് മുമ്പ് ഈ ബാങ്കുകൾ ഇപ്പം സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞാൽ കൊളാറ്ററൽ സെക്യൂരിറ്റി വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ലോണുകൾ, അപ്പം ഈ ലോണുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പം ആ സാഹചര്യങ്ങളിൽ ഈ ബാങ്കിന് കോടതിയെ സമീപിക്കുകയെ അന്ന് ഈ നിയമം വരുന്നതിന് മുമ്പ് മാർഗമുണ്ടായിരുന്നു. അപ്പം ബാങ്ക് കോടതികളെ സമീപിക്കുമ്പോൾ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ 10-20 വർഷമായിട്ട് ഈ കേസുകൾ നടത്തേണ്ടി വരും. പലരിപ്പം ഈ എടുത്തവർ മുങ്ങിക്കളയാം, ഈ അസറ്റുകൾ മാറ്റിക്കളയാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ നിയമത്തെപ്പറ്റി ആലോചിക്കുക. കാരണം വെച്ചാൽ ഞാനും താങ്കളും ഒക്കെ കൊടുക്കുന്ന ഈ പബ്ലിക് കൊടുക്കുന്ന പൈസ വെച്ചിട്ടാണല്ലോ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. അപ്പം ഈ ലോൺ വാങ്ങിച്ചിട്ട് തിരിച്ചടയ്ക്കുന്ന നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ തന്നെ ആകെ
1: തകിടമറിയുന്ന ഒരവസ്ഥയിലേക്ക് വരും,
2: തകർന്നു പോകുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിയമത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുക.
1: അതുവരെ ഇങ്ങനെ ബാങ്കുകളുടെ കടം തിരിച്ചുപിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് തിരിച്ചടപ്പിക്കാനോ ഉള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു.
2: ബാങ്കിന്റെ പ്രൊസീജിയർ അവർ ഫോളോ ചെയ്തതിനു ശേഷം ഇത് പിന്നെ ഈ അടയ്ക്കാത്ത ഒരു സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, മുങ്ങിക്കളയുന്ന അല്ലെങ്കിൽ അസറ്റുകൾ മാറ്റുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇവർക്ക് കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം സാറിന് താങ്കൾക്കറിയാമല്ലോ ഈ ബാങ്കുകൾ കോടതികളെ സമീപിക്കുന്ന സ്വാഭാവികമായിട്ടും വളരെ നാള് ഇതിന് സമയമെടുക്കാറുണ്ട്. 10-20 വർഷം ഇത്തരത്തിൽ സമയമെടുക്കുന്നത് ഒരു വലിയ, കാരണം ഈ ബാങ്കിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇത് കാര്യമായി ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു നിയമത്തിലേക്ക് പോയതും. ഇത് ആദ്യം ഒരു ഓർഡിനൻസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. രണ്ടാമത്തെ ഓർഡിനൻസ് അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 123 അനുസരിച്ച് കേന്ദ്ര സർക്കാരാണ് ഇത് ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവന്നത്. കാരണം അന്ന് സമയമില്ലാത്ത സാഹചര്യമായിരുന്നു, പാർലമെന്റ് ഇല്ലാത്ത സാഹചര്യമായതുകൊണ്ട് ഇതൊരു ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് 6 കഴിഞ്ഞിട്ട് ഇത് നിയമമായി 2022 June 21 ഈ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് നിലവിൽ വരുന്നത്.
1: ഒരുപക്ഷെ ബാങ്കുകളുടെ കിട്ടക്കടം ഇങ്ങനെ വളരെ അധികം വർദ്ധിച്ചു വന്നതിന്റെ പശ്ചാത്തലത്തില് ബാങ്കുകൾ തന്നെ ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവണം.
2: തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയും നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനൊരു കമ്മിറ്റി വെച്ചു, പല തരത്തിലുള്ള കമ്മിറ്റികൾ വെച്ചിട്ട്
1: ഇതേക്കുറിച്ച് പഠിക്കാനായിട്ട്
2: ഇതെന്തുകൊണ്ട് ഇത്തരത്തിൽ ഇതിനെ എങ്ങനെ ഇത് ഓവർകം ചെയ്യാം, ഇത് കാരണം ഇങ്ങനെ ഒരു ആക്ട് എങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി വെച്ചിട്ട് ഈ കമ്മിറ്റികളാണ് ഇത് പഠിക്കുകയും ഇത്തരത്തിലുള്ളൊരു ശുപാർശ
1: ഗവൺമെന്റ് നൽകുകയും ചെയ്തു. നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
3: ഹലോ, കേൾക്കുന്നുണ്ട്?
1: ആരാണ് വിളിക്കുന്നത്?
3: കഴക്കൂട്ടത്തുനിന്ന് ശശി സാർ.
1: ചോദിച്ചോളൂ, എന്താണ് സംശയമുള്ളത്? അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂറുണ്ട്.
2: നമസ്കാരം ശശി സാർ, പറഞ്ഞോളൂ.
3: ഈ ജുഡീഷ്യൽ തീരുമാനങ്ങളാണല്ലോ അവസാന ജഡ്ജി നടപടിയിലേക്ക് എത്തുന്നത്.
2: അതായത് ജുഡീഷ്യൽ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാസ്റ്റ് റിസോർട്ടാണ് കോടതികൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ നമ്മളിപ്പോൾ ലോണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സമയം ഇപ്പോൾ സർഫാസി ആക്ട് അനുസരിച്ചാണ് ആണെങ്കിൽ 90 ദിവസത്തെ 90 ദിവസത്തെ 3 മാസം നമ്മൾ തിരിച്ചട EMI ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നോട്ടീസ് തരുന്നത്. ആ നോട്ടീസ് തന്ന 60 ദിവസത്തെ സമയം നമുക്ക് റീപേയ്മെൻറ്റിനായിട്ട് തരും. ആ 60 ദിവസത്തിനകത്തും റിയലിസ്റ്റിക്കായിട്ട് റീപേയ്മെൻറ്റ് നടന്നില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഈ ഇത്തരത്തിൽ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജപ്തി നടപടികളിലേക്കും മറ്റുള്ള റിക്കവറി പ്രൊസീഡിങ്സിലേക്ക് പോകുന്നത്. മാത്രമല്ല ഈ 60 ദിവസത്തെ സമയം തരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ 60 ദിവസത്തിനകത്ത് 15 ദിവസത്തിന് നോട്ടി സമയം തരുന്നുണ്ട്. നമുക്ക് തിരിച്ച് ബാങ്കിനെ ധരിപ്പിക്കാൻ കഴിയും. എങ്ങനെ, അതായത് നമ്മളൊരു ബിസിനസ് ആവശ്യത്തിനാണ് എടുത്തെങ്കിൽ ആ ബിസിനസ് തകർന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്ക് ഇത്തരത്തിൽ ലോൺ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായി എന്ന് ബാങ്കിനെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അത് മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ ഈ 60 ദിവസത്തിനകത്ത് നമ്മൾ, അതായത് ബാങ്കിനെ ബോധ്യപ്പെടുത്താത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ റിക്കവറി നടപടികളിലേക്ക്, സിംബോളിക് പൊസഷൻ, അതായത് ഇത് നമ്മൾ കൊടുത്ത് അസറ്റുകൾ കൊടുക്കുന്ന ഈ വീടായാലും വാഹനമായാലും വസ്തുവായാലും ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് പോകുന്നത്. അതായത് ഈ ഇത്തരത്തിൽ 60 ദിവസത്തെ നോട്ടീസ് വന്ന് ഈ 15 ദിവസം നമ്മൾ നമുക്ക് തരുമല്ലോ, ആ സമയവും കൂടെ കഴിഞ്ഞ് ഈ 60 ഡേയ്സിനകത്ത് നമുക്ക് റീപേയ്മെന്റ് റിയലിസ്റ്റിക് ആയില്ലെങ്കിൽ നമുക്ക് DRT, ഈ സർഫാസി ആക്ട് അനുസരിച്ച് DRTA ആണ് സമീപിക്കുന്നത്, ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ. 45 ദിവസത്തിനകത്ത് നമുക്ക് ഈ DRTA സമീപിക്കാം. DRTA സമീപിച്ച് കഴിഞ്ഞാൽ DRTA നമുക്ക് ബോധ്യപ്പെടുത്താനുള്ള കാരണങ്ങൾ, അതായത് അണ്ടർ വാല്യുവേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നോട്ടീസ് തന്നില്ലെങ്കിലോ, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് DRTA സമീപിച്ച് നമുക്ക് അവിടെ നിന്ന് ആശ്വാസം നേടാവുന്നതാണ്. ഇനി അഥവാ DRTA തന്നെ നമുക്ക് അനുകൂലമായിട്ടൊരു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് നമുക്കൊരു ഉത്തരവ് കിട്ടിയില്ലെങ്കിൽ അതിന്മേലെ അപ്പലേറ്റ് ട്രിബ്യൂണലുണ്ട്. അവിടെ പോകുമ്പോൾ ഇവിടെ കിട്ടിയ വിധി എമൗണ്ടിൻ്റെ 50% അവിടെ കെട്ടിവെച്ചിട്ട് മാത്രമേ നമുക്ക് സെക്കൻഡ്

0: ഇതിന്റെ അപ്പീലിലേക്ക് പോവാൻ പറ്റുള്ളൂ.
1: ഒരു ഡൗട്ട് കൂടി, ഈ വാഹനങ്ങൾ നമ്മൾ കമ്പനികളിൽ നിന്ന് എടുക്കുന്നുണ്ടല്ലോ,
0: അവര് അതായത് ഇതിനകത്ത് ഈ സർഫാസി ആക്ടിനകത്ത് പറയുന്ന, അതായത് സെക്ഷൻ 31 എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് പറയുന്നുണ്ട്, ഈ അഗ്രികൾച്ചർ ലോൺ ഈ സർഫാസി ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോൺ എമൗണ്ട് 1 ലാഖിന് താഴെയാണെങ്കിൽ സർഫാസി ബാധകമല്ല. പിന്നെ നമ്മൾ എടുത്ത ലോണിൽ 80% നമ്മൾ അടച്ചു, 20% മാത്രമേ ബാക്കിയുള്ളെങ്കിൽ അതും ഇതിനകത്ത് ബാധകമല്ല. അതായത് ഈ സെക്ഷൻ 21C സർഫാസി ആക്ടിന്റെ സെക്ഷൻ 21C അനുസരിച്ചിട്ട് ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെ ഇതിനകത്ത് വരും, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിനകത്ത് വരും എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ SBI ബാങ്കിങ് കമ്പനികൾ, ഇപ്പൊ 2020 നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ 100 കോടിയിലധികം ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ സർഫാസിയുടെ പരിധിയിൽ വരുവുള്ളൂ. അതുപോലെ സെക്ഷൻ 2M അനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കണം, ഇറക്കിയാൽ മാത്രമേ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനകത്ത് സർഫാസിയുടെ പരിധിയിൽ വരികയുള്ളൂ.
2: ഓക്കെ,
0: അത് അതിന് സർഫാസി ബാധകമല്ല, സർഫാസി എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കോടതി DRTA സമീപിച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് ആശ്വാസം തേടാവുന്നതാണ്.
2: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. അപ്പൊ അദ്ദേഹം വളരെ സാധാരണ ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ചോദിച്ചത്, ഇതിന്റെ ഒരു ഇത് ഏതൊക്കെ വായ്പകളെയാണ് ഇത് ഒഴിവാക്കിയിട്ടുള്ളത്, ഈ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത വായ്പകൾ. അപ്പം സാർ അത് വ്യക്തമായിട്ട് മറുപടി പറയുകയും ചെയ്തു. അദ്ദേഹം വേറൊരു കാര്യം ചോദിച്ചത്, ഈ വാഹനങ്ങൾ നമ്മൾ പല ഏജൻസികളിൽ നിന്നും വാങ്ങാറുണ്ടല്ലോ, ലോണിൽ വാങ്ങിക്കാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വാങ്ങുന്ന വാഹനങ്ങൾ, അതായത് പ്രൈവറ്റ് മേഖലയിൽ നിന്ന് ആണല്ലോ സാധാരണയായിട്ട് നമ്മൾ മേടിക്കുന്നത്, അങ്ങനെയുള്ള വായ്പകൾക്ക് ഇത് ബാധകമാവുമെന്നാണ് ചോദിച്ചത്.
0: അല്ല സാർ, അത് കോമൺ ആയിട്ട് നമ്മളിപ്പോൾ പറയുന്നത്, കോമൺ ആയിട്ട് ഈ എമൗണ്ട് ഇതിന്റെ പരിധിയിൽ വരണം, സർഫാസി ആക്ടിന്റെ പരിധിയിൽ വരണം എന്നുവെച്ചാൽ, ഈ ഇതിന്റെ പറഞ്ഞല്ലോ, ഈ നമ്മളെടുക്കുന്ന 1 ലാഖിന് താഴെയാണെങ്കിൽ, 31 അനുസരിച്ച് 1 ലാഖിന് താഴെയാണെങ്കിൽ 20% മാത്രമേ അടവുള്ളെങ്കിൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ ഇതിന്റെ പരിധിയിൽ വരില്ല. അതിന് മുകളിലോട്ടുള്ള നോട്ടിഫിക്കേഷനിൽ അവർ എടുത്തിട്ടുള്ള കമ്പനി ഏത് കമ്പനിയാണോ അവർക്ക് ലോൺ, അതായത് സെക്യൂർഡ് ലോൺ, സെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ കൊലാറ്ററൽ കൊടുത്ത് എടുക്കുന്നതാണ്. ഇപ്പൊ പേഴ്സണൽ ലോൺ പറ്റത്തില്ല, ഈ സർഫാസി ആക്ട്
2: ബാധകമാവില്ല.
0: അപ്പൊ സെക്യൂർഡ് ലോണിൽ മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. ആ കമ്പനിയെ ഇവരെടുത്തിട്ടുള്ള ലോൺ ആ കമ്പനി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നോട്ടിഫൈ, ഇപ്പം NBC എന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ NBC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ഇതിനകത്ത് വരുന്നുണ്ട്, മറ്റു ഫിനാൻഷ്യൽ ഇപ്പൊ SBI വരുന്നുണ്ട്, പിന്നെ ബാങ്കിങ് കമ്പനികൾ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ പാണ്ഡുരംഗ ഗണപതി വേഴ്സസ് വിലാസ് റാവു എന്ന് പറഞ്ഞൊരു കേസിൽ സുപ്രീംകോടതി 2025 പറഞ്ഞത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും ഈ സർഫാസി ആക്ടിന്റെ പരിധിയിൽ വരുമെന്നാണ്.
2: ഓക്കെ,
0: അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ആശ്രയിച്ചിരിക്കും സർഫാസിയുടെ ആപ്ലിക്കബിലിറ്റി.
2: ഓക്കെ, നമുക്ക് വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ആ, നമസ്കാരം. ഞാൻ ഇവിടെ തിരുവനന്തപുരം കേളേശ്വരം എന്ന സ്ഥലത്ത് വിളിക്കുന്നു.
2: എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
3: ഫൈനാൻസ് ഇട്ട് ഒരു വണ്ടി എടുത്തില്ല, അപ്പൊ അതിന്റെ അടവുകളെല്ലാം ഞാൻ അടച്ച് കഴിഞ്ഞു. അപ്പൊ കൊറോണ സമയത്ത് കുറച്ച് പൈസ ഡ്യൂ ആയി പോയതുകൊണ്ട് കുറെ പിഴപ്പലിശ എന്റെ പേരിൽ ഉണ്ട്. അപ്പൊ അവര് 25,000 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പൊ ഇതിന്റെ മുകളിൽ എനിക്ക് അവർക്ക് എന്റെ പേരിൽ വേറെ നടപടി എന്തെങ്കിലും എടുക്കാൻ പറ്റും?
0: അതായത് റിക്കവറി പ്രൊസീഡിങ്സിലേക്ക് പോകാൻ പറ്റും. ഇപ്പം 25,000 രൂപയാണല്ലോ, ടോട്ടൽ എമൗണ്ട് എത്രയായിരുന്നു?
3: ആ വണ്ടി മൊത്തം എടുത്തത് 80,000 രൂപയായിരുന്നു. അത് എല്ലാം അടച്ച് തീർത്ത് അടവുകളല്ല ഞാൻ ക്ലോസ് ചെയ്യും, പിഴപ്പലിശ മാത്രമാണുള്ളത്.
0: അപ്പൊ ഇനി അതായത് ഞാൻ നേരത്തെ ഇത് കേട്ടിട്ടുണ്ടാവും തോന്നുന്നു, അതായത് നമ്മളിപ്പം ലോൺ എടുത്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏത് ബാങ്കിൽ നിന്നാണോ എടുത്തത്?
3: ഇത് മാക്സ് വാല്യൂ എന്ന് പറഞ്ഞൊരു ബാങ്കാണ്.
0: കമ്പനിയാണോ?

0: ബാങ്കിംഗ് കമ്പനിയാണോ? അപ്പൊ ഈ 1 ലക്ഷം നമ്മളിപ്പോ സർഫാസി ആക്ടിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ നിങ്ങളെ ഇപ്പം 85,000 ആണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ 1 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഈ സർഫാസി ആക്ട് ബാധകമാകില്ല. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഈ 25,000 മാത്രമല്ലേ ഉള്ളൂ, 25,000
1: അല്ലേ? അദ്ദേഹം ഈ 80,000 രൂപ ലോൺ എടുത്ത പ്രിൻസിപ്പൽ എമൗണ്ട് മൊത്തം അടച്ചു തീർത്തതാണ്.
0: പിഴപ്പലിശയ്ക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ സർഫാസി ആക്ട് ബാധകമാകത്തില്ല കേട്ടോ. നിങ്ങൾ ഇത് അടച്ചതുകൊണ്ട് ബാധകമാകത്തില്ല. സർഫാസി നടപടികൾ നിങ്ങൾക്കെതിരെ എടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ സിവിൽ കോടതിയെ സമീപിച്ച് നിങ്ങൾ ഇന്ന് റിക്കവറി ചെയ്യാൻ പറ്റും. കാരണം ഈ നിങ്ങൾ അസറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ റവന്യൂ റിക്കവറി അറ്റാച്ച്മെന്റ് വഴി റിക്കവറി ചെയ്തെടുക്കാൻ പറ്റും.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പൊ ഈ സർഫാസി ആക്ടില് ഇപ്പം സാർ പറഞ്ഞ ചില വായ്പകൾ ഒഴിവായിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ടും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വായ്പകളും ഏതൊക്കെ മേഖലയിലുള്ള വായ്പകളാണ്?
0: സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്നത് ഈ സാധാരണക്കാരാണല്ലോ. സാധാരണക്കാർ നമ്മുടെ ഈ കാർഷിക മേഖലയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അവർക്ക് ഈ കൃഷി ചെയ്യാനായിട്ട് പാവപ്പെട്ട കർഷകരാണ് ഏറ്റവും കൂടുതൽ ലോൺ എടുക്കുന്നത്. ഒരു അവര് ചിലപ്പോ ഒരു 1 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ 2 ലക്ഷമോ ഒക്കെ വെച്ച് എടുക്കുന്ന ചെറിയ എമൗണ്ടുകൾക്കായിരിക്കും. അപ്പൊ അത്തരം എമൗണ്ടുകളില് ഈ സർഫാസിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ക്രൂരമായിട്ടുള്ളൊരു നടപടിയായിപ്പോ. അതുകൊണ്ടാണ് ഇത് സർക്കാർ അതിനെ കുറിച്ച് ആലോചിക്കുകയും അതിൽ ഈ നിയമനിർമ്മാണം വന്നപ്പോ അഗ്രികൾച്ചർ ലോണുകളെ ഇതിനകത്ത് നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്.
1: ഈ അഗ്രികൾച്ചർ ലോണുകൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അത് എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പോ സാധാരണയായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ ലോണ് ഇപ്പൊ ഒരു ബാങ്കിൽ നിന്ന് സാധാരണ കൊടുക്കുന്നത് 3 ലക്ഷം രൂപയാണ് കുറഞ്ഞ പലിശക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലോണുകൾ പൂർണ്ണമായും ഇതിന്റെ പരിധിയിൽ വരുന്നതല്ലേ?
0: ഒരിക്കലുമല്ല. സെക്ഷൻ 31 പറയുന്ന അനുസരിച്ചാണെങ്കിൽ അഗ്രികൾച്ചർ ലോൺ ഇതിന്റെ പരിധിയിൽ വരത്തില്ല. പക്ഷെ അപ്പം ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ റിക്കവർ ചെയ്ത് എടുക്കും? അപ്പൊ അതിനകത്തുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് നമുക്ക് കോടതികളെ സമീപിക്കുക മാത്രമാണ്. ഈ അതായത് ക്രെഡിറ്റർ സെക്യൂർഡ് ക്രെഡിറ്റ് അതായത് ബാങ്കുകൾ സിവിൽ കോടതികളെ സമീപിച്ചെടുക്കുക മാത്രമേ അതിനകത്തൊരു
1: മാർഗമുള്ളൂ. ഓക്കെ, നമ്മൾ വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ഓക്കെ, വിജയകുമാർ, എന്താണ് അറിയാനുള്ളത്? ചോദിച്ചോളൂ.
2: വീടും സ്ഥലവും പണയം വെച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു സാർ. അതായത് ഒരു 25 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. ലോൺ എടുത്ത് ഹലോ
0: കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ.
2: അത് ലോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു 7-8 ലക്ഷം രൂപ അടച്ചായിരുന്നു. അപ്പൊ ലോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ചെറിയ റെയിൽവേ മേൽഭാഗത്തിന്റെ പണി തുടങ്ങി. പണി തുടങ്ങിയപ്പോഴത്തേക്കും അത് 14 മാസത്തെ എഗ്രിമെന്റ് ആണ്. 600 മീറ്റർ നീളം മാത്രമേ ഉള്ളൂ ആ റെയിൽവേ മേൽപ്പാലത്തിന്. പക്ഷെ 14 മാസം എന്ന് പറഞ്ഞ തുടങ്ങിയ പണി ഇപ്പൊ അത് തീർന്നപ്പോഴത്തേക്ക് 4.5 വർഷം കഴിഞ്ഞത്.
0: അപ്പൊ
2: നമ്മൾ ഈ അടവും മുടങ്ങി. കാരണം ഈ റോഡിലാണ് എന്റെ കട ഇരിക്കുന്നത്. അപ്പൊ അതും മുടങ്ങി. അപ്പൊ സർക്കാർ
1: റെയിൽവേ മേൽപ്പാലം പണിയുമായിട്ട് എന്താ ബന്ധം? ഈ ലോണുമായിട്ട് എന്താ ബന്ധം?
2: അല്ല സാർ, നമ്മളെ എന്റെ കട ഇരിക്കുന്നത് ആ മേൽപ്പാലം പണിയുന്ന റോഡിലാണ്. അപ്പൊ അത് അടച്ചു, അവര് ആ വഴി അടച്ചു മേൽപ്പാലം പണി. അപ്പൊ 1 വർഷം 14 മാസം കൊണ്ടാണ് പണി തീർക്കുന്നുള്ള എഗ്രിമെന്റ്. പക്ഷെ അതും നീണ്ടും നീണ്ടും സാർ ഇപ്പൊ 4.5 വർഷം കഴിഞ്ഞാണ് ഇപ്പൊ അത് പണി തീർന്നത്. അപ്പൊ അത് കാരണം നമ്മളെ ഈ ലോൺ മുടങ്ങി സാർ.
0: അതെങ്ങനെയാണ് ഈ ലോണുമായിട്ട് ഇതിനുള്ള ബന്ധം എങ്ങനെയാണ്
2: എന്ന് വെച്ചാൽ എന്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് എന്റെ കടയാണ്.
0: അപ്പൊ
2: ആ കട ആ റോഡാണ് അടച്ചത്.
0: സർക്കാർ
2: ചെയ്ത പണിയാണ് ആ റോഡ്. അപ്പൊ എന്റെ വരുമാന മാർഗം നിന്ന് നമുക്ക് വേറെ വരുമാനം ഒന്നും ഇല്ല സാർ.
0: ഇപ്പൊ നോട്ടീസ് വന്നിട്ടുണ്ടോ ബാങ്കുകൾ?
2: വന്ന ചിറഞ്ചീവ് സൊസൈറ്റി നിന്നാണ്. ചിറഞ്ചീവ് സൊസൈറ്റി എന്ന്. അപ്പൊ ഇപ്പൊ നോട്ടീസ് വന്ന് കോടതിയിൽ നിന്ന് ഓർഡർ വന്നു സാർ, ജപ്തി നടപടി എടുത്ത് കടക്കുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കിപ്പോ അതൊരു 40 ലക്ഷത്തിൽ കൂടുതലായി സാർ.
0: അതെ, അത് അതിനകത്ത് നമുക്ക് ഈ സർഫാസി ആക്ടിന് ഇപ്പം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്

0: സ്മോൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒഴികെ ബാക്കി സഹകരണ ബാങ്കുകൾ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് പുതിയ സുപ്രീം കോടതി വിധി അനുസരിച്ച്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ നിയമം അനുസരിച്ച് നമുക്ക് 60 ദിവസത്തെ നോട്ടീസ് തെത്താം. അതായത് 3 മാസത്തെ അടവ് നമുക്ക് ഇ എം ഐ അടയ്ക്കാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് 60 ദിവസത്തെ സമയം തരുന്നുണ്ട്. സമയം തന്നിട്ട് നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് ആ ഈ കാരണങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. ബാങ്ക് ഇത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെക്യൂർഡ് ക്രെഡിറ്ററെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയതിനു ശേഷം അവർക്ക് നമുക്ക് 15 ദിവസത്തെ സമയം തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഡി ആർ ടി ഒക്കെ സമീപിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: പക്ഷെ അവിടെ ചെന്നപ്പോ സർ, ഈ നോട്ടീസ് വന്ന് ഞാൻ അവിടെ ചെന്നായിരുന്നു, അവിടെ ചെന്ന് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞത്, അവർക്കെല്ലാം കാരണം അറിയാം, പക്ഷെ അവര് പറയുന്നത് നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും അടച്ചാലേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ ജപ്തി ചെയ്യുന്നതാണ്.
0: അവരല്ലാതെ നിങ്ങൾക്ക് ആ സമയത്ത് ഡി ആർ ടി സമീപിക്കാമായിരുന്നല്ലോ. 45 ദിവസത്തെ സമയത്തിനുള്ളിൽ തന്നെ ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഇത് സംസാരിച്ചിട്ട് 45 ദിവസത്തെ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡി ആർ ടി ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലിനെ സമീപിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമായിരുന്നു, നിങ്ങൾക്ക് സാവകാശം കിട്ടുമായിരുന്നു.
2: ജപ്തി നടപടി കഴിഞ്ഞോ? ഇല്ലല്ലോ, അപ്പൊ വേണമെങ്കിൽ ഇനി ചെയ്യാമോ?
0: നോട്ടീസ് തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ ഈ ഇതിനകത്ത് തിരിച്ചടച്ച് തന്നെ, അതായത് റൈറ്റ് ഓഫ് റിഡംപ്ഷൻ എന്ന് പറയും, ഈ റിഡംപ്ഷൻ ഉണ്ട്, ഈ റൈറ്റ് ഓഫ് റിഡംപ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇത് ജപ്തി ചെയ്ത് പോകുന്ന നോട്ടീസായി ചെയ്ത് പോകുന്നത് വരെ, സെയിലായി പോകുന്നവരെ നമുക്ക് ഇത് റൈറ്റ് ഓഫ് റിഡംപ്ഷൻ ഉണ്ട്. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ജപ്തി ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടും.
2: അല്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇപ്പം ഈ പീരീഡിൽ തന്നെ പൈസ തിരിച്ചടയ്ക്കാനുള്ള ഒരു മാർഗം കാണുന്നില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇദ്ദേഹത്തിന് ഇപ്പം ഡി ആർ ടി എ സമീപിക്കാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ കോസ് ഓഫ് ആക്ഷൻ ആയി കഴിഞ്ഞു, കോസ് ഓഫ് ആക്ഷൻ എറൈസ് ചെയ്ത് കഴിഞ്ഞു, അദ്ദേഹത്തിന് ഡി ആർ ടി എ സമീപിക്കാം. 45 ദിവസത്തെ സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ പോയില്ലെങ്കിൽ ഡിലേ കണ്ടൊണേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആയെന്ന്.
2: എന്തായിരിക്കും അതിന്റെ ഒരു പ്രൊസീജിയർ? എന്താണ്
0: പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇത് 45 ദിവസത്തെ നോട്ടീസ് ഡി ആർ ടിയിൽ കൊടുക്കുക. ഇവരെ തന്ന നോട്ടീസ് ഉൾപ്പെടെ
2: ഡി ആർ ടി എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലയിലുണ്ട്,
0: കൊച്ചിയിൽ മാത്രമാണ് ഇപ്പം ഡി ആർ ടി ഉള്ളത്. കൊച്ചിയിലാണ്,
2: കേരളത്തിലെ ഒരെണ്ണമാണല്ലോ.
0: അതെ അതെ, ഡി ആർ ടി എന്ന് പറയുന്നത് കൊച്ചിയിലേ ഉള്ളൂ. കൊച്ചിയിൽ കൊണ്ടുപോയി ഈ നോട്ടീസ് വെച്ചുകൊണ്ട്
2: ഹൈക്കോടതിയുടെ ഭാഗമായിട്ടാണോ?
0: അല്ലല്ലല്ല, ഇത് ട്രിബ്യൂണലാണ്. ഹൈക്കോടതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് അപ്പീലാണ് നമ്മൾ ഡി ആർ ടിയിൽ പോകുന്നത്, സെക്കൻഡ് അപ്പീൽ ഇതിന്റെ അപ്പലേറ്റ് ട്രിബ്യൂണലുണ്ട്. അതും കൊച്ചിയിലാണ്, അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെ നമ്മൾ പോകുന്നത് ഹൈക്കോടതിയിലേക്കാണ്. ഇപ്പൊ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇത് റൂളിംഗ് 2021 റൂളിംഗ് ഉണ്ട്
2: സുപ്രീം കോടതിയുടെ.
0: സുപ്രീം കോടതി, അതായത് ഡി ആർ ടി, അതായത് ഡി ആർ ടി ആണ് ഒരു ഓപ്ഷൻ, അതായത് ആൾട്ടർനേറ്റ് റെമഡി എടുത്തതിന് ശേഷം മാത്രമേ ഹൈക്കോടതി 226 ആർട്ടിക്കിൾ അനുസരിച്ച് റിട്ട് ആയിട്ട് സമീപിക്കാൻ കഴിയൂ.
2: അപ്പൊ നമ്മുടെ ചിറങ്കീഴിൽ നിന്ന് വിളിച്ച സുഹൃത്ത് വിജയകുമാർ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പൊ ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ടിട്ട് ഇത് ഇതിന്റെ അപ്പീലിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാം.
0: സെക്ഷൻ 17, അതായത് സർഫാസി ആക്ടിന്റെ സെക്ഷൻ 17 അനുസരിച്ച് ആ നടപടികൾ സ്വീകരിക്കാം.
2: ഓക്കെ, വിജയകുമാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
0: നടപടികൾ സ്വീകരിക്കാം.
2: ഓക്കെ ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പം ഈ ജപ്തി നടപടി ഇപ്പം ഒരു അദ്ദേഹം വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കോളായിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ആദ്യമേ സാർ പറഞ്ഞു ഒരു 90 ദിവസത്തെ EMI ഡിഫോൾട്ട് വരണം ഈ ലോണിന്, ഈ നിയമം ബാധകമാവണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം 90 ദിവസം അടയ്ക്കാതിരിക്കുകയും പിന്നീട് ഒരു ബാങ്ക് ഒരു ലെറ്റർ നമുക്ക് ലെറ്റർ വരും, നോട്ടീസ് വരും,
0: നോട്ടീസ് വരും, ഡിമാൻഡ് നോട്ടീസ്,
2: ഡിമാൻഡ് നോട്ടീസ്
0: സെക്ഷൻ 13(2) അനുസരിച്ചുള്ള ഒരു ഡിമാൻഡ് നോട്ടീസ് ആയി
2: അത് ബാങ്കിൽ നിന്ന് വരണം. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കൊരു നോട്ടീസ് ഒരു 60 ദിവസത്തെ ഒരു ഗ്യാപ്പ്
0: തരും, 60 ദിവസത്തെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു സമയം തരും. ആ 60 ദിവസത്തിനകത്ത് തന്നെ ഈ 15 ദിവസത്തെ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഈ 60 ദിവസത്തിനകത്ത് 15 ദിവസം നമുക്കൊരു മറുപടി കൊടുക്കാം. ബാങ്കിന്. എന്തുകൊണ്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ, ചെറിയകീഴിൽ നിന്ന് വിളിച്ച ആള് പറഞ്ഞല്ലോ റെയിൽവേയുടെ പണി നടക്കുന്നു, അപ്പൊ എന്റെ ഉപജീവന മാർഗം അതാണ്, കടയാണ്, എനിക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ. ഇത്തരം കാര്യങ്ങൾ
2: ബാങ്കിനെ ബോധ്യപ്പെടുത്താവുന്നതാണ്.
0: ഈ 15 ദിവസം തീർച്ചയായിട്ടും അവരൊരു മറുപടി തന്നിരിക്കും.
2: ഓക്കെ, നമ്മൾ വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ സർ.
2: ഹലോ, ആരാണ് വിളിക്കുന്നത്?
3: ഞാന് ലക്ഷ്മി ട്രിവാൻഡ്രം.
2: പറഞ്ഞോളൂ ലക്ഷ്മി.
3: സർ, ഞാനൊരു ഹൗസിംഗ് ലോൺ SBI എടുത്തിട്ട് റിനോവേഷന് വേണ്ടി അത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് പ്രമാണം എടുക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് പോയപ്പോ ഹസ്ബൻഡ് വേറൊരു എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഒരു സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് എടുത്തിട്ടുണ്ട്, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ. കമ്പനി ഇപ്പൊ ഇല്ല. അപ്പോ എന്റെ ഇത് രണ്ടുപേരുടെയും പേരിലായതുകൊണ്ട് എനിക്ക് പ്രമാണം തിരിച്ചു തന്നു, അവരത് പിടിച്ചു വെച്ചേക്കുവാണ്, തരത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ആ ലോൺ ഹസ്ബൻഡ് അടച്ചു തീർത്ത് അത് 10 ലക്ഷം രൂപ. ഹസ്ബൻഡ് പറയുന്നത് കമ്പനിയാണ് എടുത്തത്, അവരാണ് അടച്ചത്.
0: അങ്ങനെയല്ല, അത് അതിനകത്ത് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പം ലോൺ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുമല്ലോ. ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോ അത് ഇൻഡിവിഡ്വൽ ഓർ സെവറൽ എന്നുള്ള ഒരു എന്നാണ് അതിനകത്ത് കണ്ടീഷൻസിൽ പറയും. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ അടച്ചു തീർക്കാമെന്ന്. നമ്മൾ സാധാരണ ഈ ആവശ്യങ്ങൾക്കാണല്ലോ ലോൺ എടുക്കുന്നത്. പോയി കഴിയുമ്പോൾ നമ്മൾ ആ ധൃതിയിൽ മറ്റേ ഈ കണ്ടീഷൻസ് ഒന്നും വായിച്ച് നോക്കാതെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. അപ്പം സെവറൽ ഓർ സിംഗിൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ലയബിലിറ്റി നമ്മൾ അടച്ചു തീർത്തോളാം എന്നുള്ളൊരു കണ്ടീഷന്റെ പുറത്താണ് നമ്മൾ ലോൺ എടുക്കുന്നത്. അപ്പൊ ബാങ്ക്
3: പ്രമാണം വെച്ചിട്ടല്ല എടുത്തത്, പ്രമാണം രണ്ടുപേരുടെയും പേരിലാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒപ്പ് ഇട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല.
0: അല്ല, കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ചില്ലേ?
3: സെക്യൂരിറ്റി വെച്ചിട്ടില്ല. അവര് സെക്യൂരിറ്റി ഒന്നും കൊടുക്കാതെ എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ. ഞാൻ ആ ബാങ്കിൽ ഇപ്പൊ അന്വേഷിച്ചപ്പോ SBI പറഞ്ഞത് മാഡം സാലറി സർട്ടിഫിക്കറ്റ് തരൂ, ഇപ്പൊ ഞാൻ 20 ലക്ഷം രൂപ ലോൺ തരാം എന്നാണ് ആ കുറവും കോണത്തെ ഒരു ഓഫീസർ.
0: ഇപ്പൊ ഈ പ്രമാണം എങ്ങനെയാണ് പിന്നെ അവിടെ എത്തിയത്? കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട്
3: അത് പറഞ്ഞത് ഇവരെ അടയ്ക്കാതിരുന്നപ്പോ ഈ ബാങ്കിൽ എവിടെയെങ്കിലും SBI ഏതെങ്കിലും ബ്രാഞ്ചിൽ ഇദ്ദേഹത്തിന്റെ അസറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവരന്വേഷിച്ചു പോകുന്നു ലീഗലി. അപ്പോ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അവരതിനെ ഫ്രീസ് ചെയ്തു എന്നാണ് അവരെന്നോട് പറഞ്ഞത്.
0: അപ്പം മാഡത്തിന് സ്വാഭാവികമായിട്ടും ഇത് ബാങ്കിനൊരു നോട്ടീസ് കൊടുക്കായിരുന്നല്ലോ.
3: ഞാൻ ബാങ്കിന് പരാതി അയച്ചു, ഓൺലൈൻ ആയിട്ടാണ് അയച്ചത്. അപ്പൊ അവരെനിക്ക് ഇട്ടത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലോണാണ്. അപ്പൊ അവരുടെ ലീഗൽ വിങ്ങിന്റെ അറിയിപ്പ് പ്രകാരമാണ് ഈ ഒരു പ്രമാണം അദ്ദേഹത്തിന്റെ കൂടെ പേരിലുള്ളതായതുകൊണ്ട് ഫീൽ ചെയ്തത്.
0: അപ്പൊ ഈ പേഴ്സണൽ ലോണില് ഈ ഈ നിയമം സർഫാസി ആക്ട് പേഴ്സണൽ ലോണിന് ബാധകമല്ല കേട്ടോ മാഡം. പേഴ്സണൽ ലോണിന് സർഫാസി, ഇത് സെക്യൂർഡ് ലോണിന് മാത്രമേ സർഫാസി ആക്ട് ബാധകമാകത്തുള്ളൂ. അത് നിങ്ങൾക്ക് കോടതിയെ തന്നെ സമീപിക്കാവുന്നുള്ളതേ ഉള്ളൂ.
3: എനിക്ക്
0: തീർച്ചയായിട്ടും നിങ്ങള് ജെനുവിൻ കോസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു അഡ്വക്കേറ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് കോടതിയെ സമീപിച്ച് ഇതിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. പേഴ്സണൽ ലോണ് സർഫാസി ആക്ട് അത് അൺസെക്യൂർഡ് ആണ്, അൺസെക്യൂർഡ് ലോണാണ് ഈ പേഴ്സണൽ ലോൺ. അപ്പൊ ഈ സർഫാസി ആക്ട് ബാധകമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നോട്ടീസ് തരാതെ ഒരിക്കലും ജപ്തി നടപടികളിലേക്ക് പോകത്തില്ല. ഇത് തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോസ് ഓഫ് ആക്ഷൻ അറൈസ് ചെയ്യുമ്പോൾ തന്നെ കോടതിയെ സമീപിക്കാം.
3: ഓക്കെ,
0: താങ്ക് യു.
2: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകള് ഇപ്പം അവര് ഈ വിളിച്ച ശ്രോതാവ് ലക്ഷ്മി സ്റ്റേറ്റ് ബാങ്കിലാണ് അവരുടെ പ്രമാണം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുള്ളത്. വേറെ അവരുടെ ഹസ്ബൻഡ് വേറൊരു പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രൈവറ്റ് ബാങ്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വേറെ ആളുടെ പേരിലുള്ള പ്രമാണം ഇവർ ഫ്രീസ് ചെയ്ത് വെക്കാൻ അങ്ങനെ നിയമമുണ്ടോ?
0: അല്ല, അതിനകത്ത് പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അത് റിസർവ് ബാങ്ക് പറയുന്ന കമ്പനി റിസർവ് ബാങ്കിന്റെ കണ്ടീഷൻസ് ഫോളോ ചെയ്ത് മാത്രമാണ് ഈ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഏതെങ്കിലും കണ്ടീഷൻസ് ഈ ഇത് ഈ ഇത്തരം കാര്യങ്ങളിൽ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 45 ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പം വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 27 അനുസരിച്ച് ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെ നടപടിയെടുക്കാം. 8 അനുസരിച്ച്. അതായത് 5 lakh rupees വരെ ഫൈനും വരും, പിന്നെ വരുന്ന ഓരോ വർഷവും അത് നീണ്ടു പോകുന്നതനുസരിച്ച് 10,000 രൂപ എക്സ്ട്രാ ആയിട്ടുള്ള ഫൈനും വരാം. അപ്പം അതിന് നടപടിയെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്.
2: ഇപ്പം വേണമെങ്കിൽ ഇവർക്ക് ഈ ബാങ്കിന് ഒരു ലെറ്റർ കൊടുക്കുകയോ നോട്ടീസ് അയക്കുകയോ ചെയ്യാം.
0: തീർച്ചയായിട്ടും നോട്ടീസ് അയക്കും, തീർച്ചയായിട്ടും നോട്ടീസ് അയക്കും. നോട്ടീസ് കാരണം ഇവർക്കൊരു കോസ് ഓഫ് ആക്ഷൻ, ഇപ്പം ബാങ്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു കോസ് ഓഫ് ആക്ഷൻ വരണമെങ്കിൽ ബാങ്കിൽ നിന്ന്
2: ഇവർക്ക്
0: മറുപടി ഉണ്ടാവും.
2: അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് എന്റെ നിയമ നടപടി വേണ്ടി മുന്നോട്ട് പോകാം.
0: തീർച്ചയായിട്ടും.
2: പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രൈവറ്റ് മേഖലയിൽ നിന്ന് പല ബാങ്കുകളായാലും അല്ലെങ്കിൽ നോൺ ഫൈനാൻസിങ് കമ്പനികളിൽ നിന്നൊക്കെ നമ്മുടെ ആൾക്കാർ നിരവധി പേര് ഈ വാഹനങ്ങളുടെ വായ്പ എടുത്തിട്ട് അത് അടവ് മുടങ്ങുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി മറ്റ് നിയമ വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള പല പ്രവർത്തനങ്ങളിലും ഇന്ന് നമ്മൾ കേൾക്കാറുണ്ട്, പത്രത്തിലൊക്കെ നിത്യം വായിക്കാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ്?
0: അത് തികച്ചും അൺലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള റിസർവ് ബാങ്കിന്റെ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന, റിസർവ് ബാങ്കിന്റെ നോംസ് ഫോളോ ചെയ്യുന്ന ഒരു ബാങ്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ആക്ഷനിലേക്ക് ഈ ബോറോവർക്ക് തന്നെ പരാതി കൊടുത്ത് മുന്നോട്ട് പോകാവുന്ന ഒരു നിയമത്തിലും അത് പറയുന്നുമില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അത് അൺലോഫുൾ ആണ്.
2: പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം അവരിപ്പോ നിയമപരമായിട്ട് നീങ്ങുമ്പോൾ ഈ ബാങ്കുകൾ അവരറിഞ്ഞില്ല, കൈമലർത്തി കാണിക്കും ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളല്ല ചെയ്യുന്നത്.
0: റിസർവ് ബാങ്ക് ഓംബുഡ്സ്മാനുണ്ട്, ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാം. ആദ്യം റിസർവ് ബാങ്കിന് കൊടുക്കാം, റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാം. പിന്നെ ക്രിമിനൽ കേസാണെങ്കിൽ ക്രിമിനലായിട്ട് നമുക്ക്, ഇത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. ഒരിക്കലും ബാങ്ക് എങ്ങനെ, ബാങ്കിന് സ്പെസിഫിക് ആയിട്ട് ആക്ട് അനുസരിച്ച് എങ്ങനെയൊക്കെ അതിന്റെ ലോൺ റിക്കവർ ചെയ്യാമെന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം സെക്ഷൻ 30, ഈ സർഫാസി ആക്ടിന്റെ ഏറ്റവും ഹൃദയഭാഗം എന്ന് പറയുന്ന സെക്ഷൻ 13 ആണ്. 13(2) അനുസരിച്ച് ഡിമാൻഡ് നോട്ടീസ് കൊടുക്കാം, 13(4) അനുസരിച്ച് 60 ഡേയ്സിന്റെ നോട്ടീസ് അവർക്ക് കൊടുക്കാം. കൊടുത്തതിന് ശേഷം അവർക്ക് മറുപടി ബോധിപ്പിക്കാം. ഈ അത് കഴിഞ്ഞിട്ട് ഓപ്ഷനിലേക്ക് പോവണമെങ്കിൽ 30 ഡേയ്സ് വീണ്ടും നോട്ടീസ് കൊടുക്കാം. അവർക്ക് റൈറ്റ് ഓഫ് റിഡംഷൻ ഉണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം സർഫാസി ആക്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എന്നിരിക്കെ ഈ ബാങ്ക് ഇത്തരം അൺലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പാടില്ലെന്ന് തന്നെയാണ് റിസർവ് ബാങ്കിന്റെ നോംസി പറയും. സർഫാസി ആക്ടിന്റെ
2: ഒരുപക്ഷെ ഈ സ്ഥാപനങ്ങളൊക്കെ, ഈ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഇത്തരം നടപടികളിലേക്ക് പോകുന്നത് ഒരുപക്ഷെ ഈ ഒരു നിയമത്തിന്റെ മറുപടിച്ചായിരിക്കും.
0: ഏത് നിയമത്തിന്റെ?
2: നമ്മുടെ സർഫാസി ആക്ടിന്റെ മറുപടിച്ചായിരിക്കും അവർ ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്.
0: അല്ല, നിയമവിരുദ്ധമായിട്ട് ഇതിൽ പോകാനായിട്ട് സർഫാസി ആക്ടിൽ അങ്ങനെ ഒരു
2: പ്രൊവിഷനേ ഇല്ല.
0: അത് വില, അതായത് പോയി കഴിഞ്ഞാൽ, അതായത് ഈ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസോ അല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഈ 2(1)C പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്രയും അൺലോഫുൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാമെന്ന് ഇതിനകത്ത് 29 പറയുന്നുണ്ട്. അതുപോലെ തന്നെ 28 പറയുന്നുണ്ട്, സെക്ഷൻ 28 29 പറയുന്നു. ക്രിമിനൽ 1 year അത്തരം ആക്ടിവിറ്റീസിന്റെ പണിഷ്മെന്റ് എന്ന് പറയും.
2: ഓക്കെ, നമുക്ക് വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: ഹലോ,
2: ഹലോ, പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? എവിടെയെന്ന്?
4: വെങ്ങാനൂരാണ് വീട്.
2: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
4: ഞാൻ അഗ്രികൾച്ചർ ലോൺ എടുത്ത് 10-15 കൊണ്ട് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2021 ജനുവരി 7 അഗ്രികൾച്ചർ ലോൺ പൂർത്തിയാക്കിയിട്ട് വീണ്ടും 1,00,000 പുതുക്കിയെടുത്ത്. അപ്പോഴും അവിടെ ഇരുന്ന ഒരു ഓഫീസർ, ആരെന്ന് പേരറിയില്ല,
2: അഗ്രികൾച്ചർ
4: പട്ടം കാനറ ബാങ്ക്,
2: കാനറ
4: ബാങ്ക്. അപ്പോഴും അവിടെ ഒരു ഓഫീസർ പറഞ്ഞു, നിങ്ങൾ ഇനി ഈ അഗ്രികൾച്ചർ ലോൺ അടയ്ക്കണ്ട, നിങ്ങൾ ഈ ലോൺ എഴുതി തള്ളി എന്തിനാണ് അടയ്ക്കുന്നത് എന്ന് കേട്ടു. അപ്പോഴും ഞാൻ അതിനുശേഷം ലോൺ അടച്ചിട്ടില്ല. അതിന് മുന്നേ കുടുംബശ്രീയായിട്ടും ജയിലിയായിട്ടും ഇഷ്ടംപോലെ ആ ബാങ്കിൽ നിന്ന് ഇന്നും ലോൺ എടുത്ത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഒരു മാനേജർ പുതുതായിട്ട് വന്നെങ്കിൽ അവര് പറഞ്ഞത് എന്താ അയാളെ ലോൺ അടയ്ക്കാത്തത്? ഞാൻ പറഞ്ഞു സാർ അത് NDA ആയി കിടക്കാൻ അടയ്ക്കാത്തത്. ഞാൻ പറഞ്ഞ് അത് അടയ്ക്കുന്നില്ല. ആരാ പറഞ്ഞത് അടയ്ക്കുന്ന? നിങ്ങൾക്ക് നിങ്ങളെ പേരിൽ റിക്കവറി വരും, ഉടൻ തന്നെ അത് വസ്തു റിക്കവറി ചോദിക്കും. അപ്പോഴേ

0: സെക്ഷൻ 31 അനുസരിച്ച് ഒരു കാരണവശാലും അഗ്രികൾച്ചർ ലോണിൽ നിങ്ങൾക്കെതിരെ റിക്കവറി നടപടികളിലേക്ക് പോകാൻ പറ്റത്തില്ല, സർഫാസി ആക്ട് ഇതിന് ബാധകമല്ല, ഒരു കാരണവശാലും പോകാൻ പറ്റില്ല എന്ന് ഇതിന്റെ നിയമത്തിന്റെ 31-ാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ കൃത്യമായിട്ട് ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഇതിന് നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല, ഇന്നലെ എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി.
0: ഓക്കെ, അവര് നോട്ടീസ് അയക്കുമ്പോ മാത്രം അത് നോട്ടീസ് അയക്കുമ്പോ മാത്രം നമുക്ക് അതിനകത്തൊരു മറുപടി കൊടുക്കണം. അതിനകത്തൊരു മറുപടി, അതായത് ഇന്നതുപോലെ ഞാൻ ലോൺ എടുത്തു, ശരിയാണ് ഞാൻ അഗ്രികൾച്ചർ ലോണാണ് എടുത്തിട്ടുള്ളത്, എന്റെ ഈ കൃഷിനാശം വന്നിട്ടുണ്ട്, അതായത് ഈ പ്രകൃതിയുടെ ഇത് കൊണ്ട് എനിക്ക് മഴയും വെയിലും ഒക്കെ കൊണ്ട് ഈ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്, എനിക്കത് തിരിച്ചടക്കാൻ പറ്റാത്തത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഒരിക്കലും സർഫാസി ആക്ട് അനുസരിച്ച് ഈ നടപടിയെടുക്കാൻ കഴിയില്ല. മതി മതി മതി മതി മതി, അഗ്രികൾച്ചർ ലോൺ ഇത് ബാധകമല്ല, ഒരു വക്കീലിനെ കണ്ടിട്ട് നോട്ടീസ് തരുമ്പോ ഒരു വക്കീലിനെ കണ്ട് ഒരു മറുപടി കൊടുത്താൽ.
2: അല്ലെ, അഗ്രികൾച്ചർ ലോൺ ആണ് എടുത്തേക്കുന്നെങ്കിലും അത് തിരിച്ചടവ് അടയ്ക്കേണ്ട ബാധ്യതയുണ്ടല്ലോ.
0: സർഫാസി ആക്ട് ബാധകമല്ല, അഗ്രികൾച്ചർ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്,
2: പക്ഷെ തിരിച്ചടയ്ക്കാൻ ബാധ്യതയുണ്ടല്ലോ.
0: തിരിച്ചടയ്ക്കാൻ ബാധ്യതയുണ്ട്, ബാധ്യത ഉണ്ടെങ്കിൽ അവർ ബാങ്ക് കോടതിയെ സമീപിച്ച് വേണം ഇത്തരം ഈ ലോണുകൾ എടുക്കേണ്ടത്.
2: അല്ല, ഒരുപക്ഷെ ഇത് ഇപ്പൊ NBI കിടക്കുന്ന ഒരു ലോൺ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കുറേശ്ശായിട്ട് ഇപ്പം തന്നെ അടച്ചു തുടങ്ങാവുന്നതുമാണ്.
0: അതായത് ജപ്തി നോട്ടീസ് വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 60 ഡേയ്സ് നോട്ടീസ് വരുന്നതിന് മുമ്പ് കൊച്ചു കൊച്ചു എമൗണ്ട് ആയിട്ട് അവർക്ക് ആ പീരീഡിൽ തന്നെ അവർക്ക് അടച്ച് തീർക്കാം.
2: ഓക്കെ,
0: ആ 60 ഡേയ്സ് പീരീഡ് അതായത് NPA ആയി കിടക്കുകയാണ്, നിഷ്ക്രിയ ആസ്തിയായി കിടക്കുകയാണ് എന്നാണ് അവര് തന്നിട്ടുള്ള ലോണ്, നിഷ്ക്രിയ ആസ്തിയായിട്ട് കിടക്കുകയാണ്. അപ്പൊ അതാണ് അവര് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്തിട്ട് അവര് നോട്ടീസ് തരട്ടെ, നോട്ടീസ് തന്നിട്ട് എത്രയാണ് എമൗണ്ട്, അല്ലെങ്കിൽ അവിടെ ബാങ്കിൽ പോയിട്ട് എത്രയാണ് തിരിച്ചടവെന്ന് നോക്കിയിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമെങ്കിൽ, അടയ്ക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ തിരിച്ചടച്ച് ആ റിക്കവറി മറ്റു നടപടികളിൽ നിന്ന് ഒഴിവാകുക, അല്ലെങ്കിൽ അവർ കോടതിയെ സമീപിക്കാൻ. സർഫാസി ആക്ട് ഇതിന് ബാധകമാകത്തില്ല. അഗ്രികൾച്ചർ
1: എങ്ങനെയെങ്കിലും 1000 രൂപ വെച്ച് അടയ്ക്കാണ്, പക്ഷെ ഇവിങ്ങനെ പറഞ്ഞതുകൊണ്ടും കൃഷി നാശം.
0: ഓക്കെ, ഈ നോട്ടീസ് വന്നതിന് ശേഷം മാത്രമേ ഈ നടപടിയിലേക്ക് പോകൂ.
2: അപ്പൊ ഇതിപ്പം ആരോ അവരോട് അടയ്ക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്, പക്ഷെ അങ്ങനെയൊരു അതിനൊരു എക്സംപ്ഷൻ ഉണ്ടാവോ? ഇല്ലല്ലോ,
0: ഇല്ല. അതിനകത്ത് ഈ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ ലോണിന് ബാധകമല്ല,
2: ഈ നിയമം ബാധകമല്ല,
0: ബാങ്കിന് മറ്റ്
2: മാർഗങ്ങളിലൂടെ അത് റിക്കവർ ചെയ്യാം. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇവരെ അങ്ങോട്ട് വിളിപ്പിച്ചത് ഒരുപക്ഷെ, അല്ലേ? അപ്പൊ ഈ നമ്മുടെ ഈ സർഫാസി നിയമപ്രകാരം അതിന്റെ ഒരു അതിന്റെ നടപടിക്രമങ്ങൾ തുടക്കം മുതലുള്ള കാര്യങ്ങളൊന്ന് പറയാമോ?
0: അതെ, സ്വാഭാവികമായിട്ടും ഈ സർഫാസി ആക്ട് 2002 വരുന്നത്. ഈ നിയമം ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്ത ലോണുകൾ, സെക്യൂർഡ് ആണ് എന്ന് പറയുന്നത്, സെക്യൂരിറ്റി വെച്ചെടുത്ത ലോണുകൾക്ക്, അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണിൽ ഇത് ബാധകമല്ല. ഈ സർഫാസി അനുസരിച്ച് ഈ ബാങ്കുകൾ അവർ കോടതിയിൽ പോവാതെ അവർക്ക് തന്നെ അവരുടെ ഈ കൊലാറ്ററൽ സെക്യൂരിറ്റി ഈടാക്കാൻ കഴിയുന്ന നിയമമാണ് സർഫാസി നിയമം. അതിനകത്താണ് ഇപ്പം സ്വാഭാവികമായിട്ട് 90 ദിവസത്തെ സമയം കൊടുക്കുന്നുണ്ട്. 90 ദിവസം 3 ഇൻസ്റ്റാൾമെന്റ് ബ്രേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ നടപടികളിലേക്ക് പോകുന്നത്. അതായത് ഫസ്റ്റ് 1 മാസം 30 ദിവസത്തേക്കാണ് SMA 0, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 0 ആണ്. അടുത്ത് 31-60 ദിവസം വരെ SMA 1 ആണ്, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 1. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 60-90 ദിവസം വരെ SMA 2 ആണ്. ഈ SMA 2 ആയി കഴിയുമ്പോൾ മാത്രമാണ് അവർ ഈ 60 ഡേയ്സിന്റെ
2: നോട്ടീസ്
0: ഇഷ്യൂ ചെയ്യുന്നത്. അതായത് മാക്സിമം ഈ 3 മാസം വരെ EMI അടയ്ക്കാത്ത സാഹചര്യം വരുമ്പോഴാണ് ഈ നോട്ടീസ്
2: നടപടിക്രമത്തിലേക്ക് ബാങ്ക് പോകുന്നത്. നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ആകാശവാണിയിലേക്ക്.

0: സ്വാഗതം.
1: സാർ, എന്റെ പേര് ബിജീസ് എന്നാണ്. ഞാൻ ആലപ്പുഴയിൽ തന്നെയാണ് വിളിക്കുന്നത്.
0: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
1: എന്റെ പിന്നോക്ക വികസന കൗൺസിലിൽ നിന്ന് വനിതകൾക്ക് സ്വയം തൊഴിൽ ആവശ്യത്തിനായിട്ട് ഞാൻ 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് പൗൾട്രി ഫാം പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോ അത് പൗൾട്രി ഫാം ഇവിടെ നടത്താൻ പറ്റത്തില്ലാത്ത മറ്റേ പക്ഷിപ്പനി കൊണ്ട് ഒരു സാഹചര്യം ഉണ്ടായി, അത്
0: നിന്നുപോയി. ഏത് വർഷമായിരുന്നു
1: ലോണ്? ഇപ്പം 4 വർഷമായി.
0: 5 വർഷമായി.
1: 2 വർഷത്തോളമായിട്ടും മുടങ്ങി നമ്മുടെ ഈ പക്ഷിപ്പനി വന്നപ്പോഴേ. അപ്പം പിന്നെ കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് എക്സിബിഷനും ഉണ്ട്.
2: നോട്ടീസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ?
1: ഒരു നോട്ടീസ് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് 25 ലക്ഷം രൂപ അതിനു വേണ്ടി ഇൻവെസ്റ്റ്
2: ചെയ്തിട്ടുണ്ട്. ലോൺ എമൗണ്ട് എത്രയാണ്?
0: 10 ലക്ഷം.
2: 10 ലക്ഷം. എന്ത് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഓക്കെ, ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ നോട്ടീസ് ഇഷ്യൂ ചെയ്തു?
1: നോട്ടീസ് അയക്കുന്നുണ്ട്.
2: അയച്ചിട്ടുണ്ട്, ബാങ്ക് അയച്ചിട്ടുണ്ട്. മറുപടി കൊടുത്തോ?
1: മറുപടി കൊടുത്തു. നമ്മള് വാക്കാലും നേരെ കത്തായിട്ടും കൊടുത്തു.
2: എന്തായിരുന്നു മറുപടി?
1: 50 സെന്റോളം വസ്തുവിന്റെ ആധാരമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഈ കയറ് മാറ്റ അതുപോലുള്ള സംഭവത്തിന് ഇതൊരു ഗോഡൌൺ ആക്കി റിനോവേറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പൊ നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ പക്ഷിപ്പനി സാധ്യത ഉള്ള സ്ഥലമാണെന്ന് സർക്കാരിന്റെ പഠന സംബന്ധിച്ച റിപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇതിന് ഇൻഷുറൻസ് കിട്ടുന്നില്ല.
2: ഓക്കെ,
1: അങ്ങനെയുള്ള പ്രശ്നം. എനിക്ക് പൊതുസം കണ്ടപ്പോ ഒരു ലൈസൻസ് വരെ ഉണ്ടായിരുന്ന സ്ഥാപനമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ അത് നിർത്തുന്നത്. എന്റെ 5000 കോഴി ചത്തു പോയതാണ് അവിടെ.
2: ഓക്കെ,
1: അപ്പൊ അതുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു. ഇനിയിപ്പം അത് ഒരു കയറ് മാറ്റിന്റെ ഒക്കെ ഗോഡൌണായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി ഒന്ന് റിനോവേറ്റ്.
2: ഇപ്പൊ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണോ ഈ കോർപ്പറേഷന് മറുപടി കൊടുത്തിട്ടുള്ളത്?
1: കൊടുത്തിട്ടുള്ളത്. അവര് പറഞ്ഞു ഇനിയിപ്പം വെച്ചിരിക്കുന്ന ആധാരത്തിന്റെ മേളിൽ നിന്ന് ലോൺ ഒന്നും തരാൻ പറ്റത്തില്ല. റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി പൈസ എത്ര വേഗം തിരിച്ചടയ്ക്കണമെന്നാണ് അവര് പറയുന്നത്.
2: നമ്മള് ഈ കാരണങ്ങൾ പറഞ്ഞിട്ടും ബാങ്കിന് ബോധ്യപ്പെട്ടിട്ടില്ല, സാവകാശം ചോദിച്ചിട്ടും ബോധ്യപ്പെട്ടിട്ടില്ല.
1: ഇല്ല.
2: പേരെന്താണെന്ന് പറഞ്ഞ?
0: ബിജീഷ്. ബിജീഷ്.
1: ലോൺ എടുത്തിരിക്കുന്നത് ജയലക്ഷ്മി എന്ന് പറയുന്ന വനിത എന്റെ ഭാര്യയുടെ പേരില്.
2: ഓക്കെ, അപ്പൊ ഈ നോട്ടീസിന് ഇപ്പൊ ജപ്തി നടപടികളിലേക്കൊന്നും പോയിട്ടില്ലല്ലോ?
1: അവര് പലതവണയായിട്ട് ജപ്തി നോട്ടീസ് അയക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ ആ പ്രൊജക്ട് നിന്ന്
2: പലതവണയായിട്ട് അയക്കത്തില്ല. ഒരു ജപ്തി നോട്ടീസ് ഒരിക്കൽ മാത്രമേ അയക്കത്തുള്ളൂ കേട്ടോ. പലതവണയായിട്ട്
1: അയച്ചപ്പം 14 ദിവസക്കുള്ളില് പൈസ അടച്ചില്ലെങ്കിൽ ജപ്തി നടപടി സ്വീകരിക്കണം പറഞ്ഞ് നോട്ടീസ് അയച്ചു.
2: ഓക്കെ,
1: അപ്പൊ നമ്മള് 75,000 രൂപ കൊണ്ട് അടച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലെത്തി കഴിഞ്ഞപ്പോ അടുത്ത ദിവസം നോട്ടീസ് അയച്ചു. അപ്പൊ നമ്മള് ചോദിച്ചവും പറഞ്ഞു അത് അങ്ങനെ എക്സ്ക്യൂസ് ഇടാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ജില്ലാ മാനേജറുടെ കയ്യിലല്ല ഇല്ല നിയന്ത്രണം, വേറെ ഒരു അതോറിറ്റിയുടെ കയ്യിലാണ്. അവര് നോട്ടീസ് അയക്കും, അവര് നടപടി എടുക്കും, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാ പറയാം.
2: അല്ല, നമ്മളെ ഇപ്പൊ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടക്കേണ്ടതാണ്. പക്ഷെ ഈ അൺഫോർസീൻ ആയിട്ടുള്ള
1: നമ്മൾ ചോദിക്കണത്
2: എന്തോ,
1: നമ്മളെ ഇത് ഇപ്പൊ ഈ കയർമാറ്റ് ഗോഡൌൺ ആക്കി കൺവേർട്ട് ചെയ്ത് കാരണം നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എങ്ങനെയും ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഇവര് നോട്ടീസ് അയക്കും, നമ്മൾ ഇത് കൊണ്ടുവന്ന് പിന്നെ അത് വാതിൽ അടക്കും. അപ്പൊ ഇനി ഒരു 3 ലക്ഷം രൂപ എങ്കിലും ഉണ്ടെങ്കിൽ ഇത് റിനോവേറ്റ് ചെയ്ത് ഗോഡൌൺ ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ.
2: അല്ല, ആ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ സമീപിക്കാമല്ലോ. ഇത് കാരണം നിങ്ങളൊരു ജെനുവിൻ പർപ്പസിന് വേണ്ടിയാണല്ലോ ഈ ലോൺ എടുത്തിട്ടുള്ളത്. അഗ്രികൾച്ചർ ഇപ്പം സർഫാസി ആക്ട് അനുസരിച്ചാണെങ്കിൽ അഗ്രികൾച്ചർ ലോണിനെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം വിമൻസ് കോർപ്പറേഷനെ നമുക്ക് റീസണബിൾ ആയിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയും. സർഫാസി ആക്ട് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ DRT ഡെറ്റ് റിക്കവറി ട്രൈബ്യൂണലിനെ സമീപിച്ച് ഒരു സ്റ്റേ വാങ്ങിക്കാം. അല്ലെങ്കിൽ അതിന്റെ പരിധിയിൽ വരാത്തതാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിച്ചും ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേ വാങ്ങിക്കാം കേട്ടോ. ഓക്കെ.
0: അപ്പൊ ഈ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത്. അപ്പൊ അത്തരം ലോണുകളും ഈ സർഫാസി ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണോ?
2: അല്ല സാർ, ഈ നോട്ടിഫിക്കേഷനിൽ വനിതാ വികസന ബാങ്കിങ് കമ്പനികളും ഇൻസ്റ്റിറ്റ്യൂഷൻ 2(1)(c) അനുസരിച്ചുള്ള ഈ ബാങ്കിങ് കമ്പനികൾ 45 അനുസരിച്ച് RBI ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പരിധിയിൽ വരികയാണെങ്കിൽ മാത്രമേ DRT സമീപിക്കാൻ പറ്റുള്ളൂ.

0: അല്ലെങ്കിൽ സാധ കോടതികളെ സമീപിച്ച് ഇതിലെ ആശ്വാസം തേടേണ്ടതായിട്ട് വരും.
1: ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തെ അപ്പം ഈ ബാങ്ക് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്ന സർഫാസി ആക്ട് ഒരുപക്ഷെ ആ നോട്ടിഫിക്കേഷനിൽ പെടാത്തതാണ് കോർപ്പറേഷൻ എങ്കിൽ ഈ കോർപ്പറേഷന് സർഫാസി ആക്ട് മുഖേന ഇത് റിക്കവർ ചെയ്യാം.
0: ഗണപതി വേഴ്സസ് വിലാസ് റാവു എന്ന് പറഞ്ഞ കേസിൽ റീസെന്റ് ആയിട്ടാണ് സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്കുകളെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഇത് സ്റ്റേറ്റ് ആക്ട് അനുസരിച്ച് ഇത് അതിനകത്ത് വരുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഡി ആർ ടി ആണോ കോടതിയാണോ എന്ന് നോക്കേണ്ടത്.
1: ഒരുപക്ഷെ ഇതിപ്പോ ഡി ആർ ടി ഈ സർഫാസി ആക്ട് പ്രകാരം അല്ല, ഇത് ബാധകമല്ല എന്നുണ്ടെങ്കിൽ ഈ കോർപ്പറേഷൻ ഈ റിക്കവർ ഇത് ഈ ലോൺ എങ്ങനെ റിക്കവർ ചെയ്യാൻ കഴിയും?
0: ബാങ്കിന് കോടതിയെ സമീപിക്കാം.
1: സാധാരണ സിവിൽ കോടതി
0: സിവിൽ കോടതിയെ സമീപിക്കാം. കാരണം ഈ സർഫാസി ആക്ടിൽ സിവിൽ കോടതിയെ ബാർ ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ,
0: ബാർ ചെയ്തിട്ടുണ്ട് ഡി ആർ ടിയും അതിന്റെ അപ്പലേറ്റ് ട്രൈബ്യൂണലും പിന്നെ ഹൈക്കോടതിയുമാണ്. ഇതിൽ സിവിൽ കോടതിയെ ബാർ ചെയ്തിട്ടുണ്ട് സെക്ഷൻ 32 അനുസരിച്ച്. മറ്റേത് ഏത് കോടതിയെ വേണമെങ്കിലും സമീപിച്ച് സിവിൽ കോടതിയെ സമീപിച്ച് അതവർക്ക് റിക്കവറി.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
2: ഞാന് പത്തനംതിട്ട ജില്ല കോന്നി.
1: ആ
2: മോഹനേന്ദ്രൻ ആയിരുന്നു ആ പേര്.
1: ആ പറഞ്ഞോട്ടെ, എന്താണ് അറിയേണ്ടത്?
2: സാറേ, ഞാനൊരു ലോൺ എടുത്തായിരുന്നു നമ്മുടെ ബാങ്കിൽ നിന്ന്.
1: ഏത് ബാങ്കാണ്?
2: ഏത് ബാങ്കാണ് ലോൺ എടുത്തത്? പറഞ്ഞു ഭാര്യയുടെ കൂടെ കൊടുക്കാം.
1: ഓ ശരി, എന്നാ ആയിക്കോട്ടെ, പറഞ്ഞാട്ടെ. ആ
3: ഞങ്ങള് റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത്, കോന്നി.
1: ആ എത്ര വർഷമായി ലോൺ എടുത്തിട്ട്?
3: ലോൺ എടുത്തിട്ട് കുറച്ച് ഒരു 10 വർഷത്തിന് മേളിലായി സാറേ.
1: എത്രയാണ് ലോൺ എടുത്തേക്കുന്ന എമൗണ്ട്? എത്രയാ
3: ലോൺ? അന്ന് ഞങ്ങൾ എടുത്തത് 2.5 ലക്ഷം രൂപയായിരുന്നു.
1: അത് ഇത് കാർഷിക വായ്പയാണോ?
3: അല്ല, നമ്മുടെ പ്രമാണം വെച്ചിട്ട് എടുത്തതായിരുന്നു.
0: അല്ല, പ്രമാണം വെച്ചിട്ട് എന്ത് ലോണിന്റെ ഒരു സ്വഭാവം എന്താണ്? അഗ്രികൾച്ചർ ലോൺ ആണോ പേഴ്സണൽ ലോൺ ആണോ?
3: ചികിത്സക്കായിട്ട് എടുത്ത, പക്ഷെ അവിടെ എന്താ പറഞ്ഞെന്ന് കറക്റ്റ് ഓർമ്മയില്ല.
0: അതുകൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതായത് ഈ അഗ്രികൾച്ചർ ലോൺ ആണെങ്കിൽ റിക്കവറി നടപടികൾ
3: ലോൺ അല്ല, അഗ്രികൾച്ചർ ലോൺ അല്ല.
0: പിന്നെ പേഴ്സണൽ ലോൺ ആണോ?
3: ആ പേഴ്സണൽ ലോൺ.
0: പേഴ്സണൽ ലോൺ ആണെങ്കിൽ നമുക്ക് ഈ സർഫാസി നടപടികൾ അതിനകത്ത് ബാധകമായിട്ട് വരില്ല. ഇപ്പം നിങ്ങൾക്ക് നോട്ടീസ് വല്ലതും കിട്ടിയോ ബാങ്കിൽ നിന്ന്?
3: നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരിവിടെ വന്നിട്ട് ഫുള്ളി ഹാൻഡിക്യാപ്ഡാണ്.
0: ഓ, അപ്പൊ എന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും തിരിച്ചടവുണ്ടോ?
3: ആ കുറച്ച് തിരിച്ചടച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു, പെങ്ങൾ അടയ്ക്കുമായിരുന്നു.
0: ഇനിയിപ്പോ എത്ര, ഇപ്പൊ എത്രയാണ് എമൗണ്ട് ഇനി ഡ്യൂ ആയിട്ടുള്ളത്?
3: ഇപ്പൊ നമുക്ക് നാളെ നോട്ടീസ് വന്നത് 4 ലക്ഷം സംതിങ് എന്നും പറഞ്ഞാ വന്നേ.
0: നിങ്ങളെ ബാങ്ക് എന്ന് പറയുന്നത് സൊസൈറ്റി ആണോ?
1: റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക്.
0: റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലേ? എന്നിട്ട് ഈ 4 ലക്ഷം നോട്ടീസ് വന്നിട്ട് എന്ത്, ഇപ്പം ഇപ്പൊ എന്ത് നിങ്ങൾ എന്ത് ചെയ്തു?
3: ഒന്നും ചെയ്തില്ല.
0: എത്ര നാളായി നോട്ടീസ് വന്നിട്ട്?
3: നോട്ടീസ് വന്നിട്ട് ഒരു 7-8 മാസമായി. അത് കഴിഞ്ഞ് അവിടുന്ന് ആളും കൂടെ വന്നായിരുന്നു.
0: ആ അവര് ജപ്തി നടപടികൾ അങ്ങനെ ഇതിലോട്ടെങ്കിലും പോയോ?
3: അവര് നോട്ടീസിനകത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട്, പക്ഷെ നടപടിയിലോട്ടൊന്നും പോയില്ല.
0: നോട്ടീസിൽ നിങ്ങൾ മറുപടി കൊടുത്തോ?
3: അല്ല, അവരിവിടെ വരുമല്ലോ. വന്നപ്പോ ചേട്ടൻ പറഞ്ഞ എനിക്കൊരു നിവൃത്തിയില്ലെന്ന്.
0: അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല കേട്ടോ. ഈ ബാങ്കിന് വല്ല കൊളാട്രൽ സെക്യൂരിറ്റി വല്ല നിങ്ങൾ എന്തെങ്കിലും ഈട് വെച്ചിട്ടുണ്ടോ?
3: വസ്തു
0: വെച്ചിട്ടുണ്ട്. അപ്പം ബാങ്കിന് അത് സ്വാഭാവികമായിട്ട് അത് റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ആവുമ്പോൾ അത് സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ഫോം ചെയ്ത ബാങ്കാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് റിക്കവറി വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ബാങ്കിനെ ബോധ്യപ്പെടുത്തണം. എന്തുകൊണ്ട്? ഇപ്പൊ സാവകാശം ആവശ്യപ്പെടണം. ആവശ്യപ്പെട്ടിട്ട് അതിനെ മറികടന്ന് ബാങ്ക് പോവുകയാണെങ്കിൽ പിന്നെ മറ്റ് നടപടികളിലേക്ക്, അതായത് നിങ്ങൾ കോടതിയെ സമീപിച്ച് തന്നെ ഇതിനെ ഒരു സ്റ്റേ വാങ്ങിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വികലാംഗനാണെന്നും മറ്റ് വരുമാനങ്ങളില്ല, താൽക്കാലികം ഒരു സാവകാശം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേ വാങ്ങിക്കാൻ കഴിയും കേട്ടോ.
3: കേട്ടോ, താങ്ക് യു.
1: ഇപ്പം ഇത്തരം

0: പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബാങ്കുകൾ ഇപ്പം സാറ് പറയുണ്ടായി 90 ദിവസത്തെ EMI ഡിഫോൾട്ട് വരണം, പിന്നീട് 60 ദിവസത്തെ നോട്ടീസ് പീരീഡ്. ഇപ്പം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഈ ഒരു റിക്കവറിൻ്റെ തന്നെ ഒരു പ്രോസസ്സിലേക്ക് കടക്കണമെങ്കിൽ ബാങ്ക് ചെയ്യേണ്ട നടപടികൾ എന്തൊക്കെയാണ്?
1: അതായത് ബാങ്ക് ചെയ്യുന്ന നടപടികൾ
0: ബാങ്ക് നേരിട്ട് പോയിട്ട് റിക്കവറി പറ്റില്ലല്ലോ, അതൊരു കോടതിയുടെ ഉത്തരവോടെ പറ്റുള്ളൂ.
1: സെക്ഷൻ 14 സർഫാസി ആക്ട് അനുസരിച്ച് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ സഹായമാണ് ഇവർ തേടേണ്ടത്. ബാങ്കിന് ഡയറക്റ്റ് നോട്ടീസ് പതിക്കാനും മാത്രമേ, അതായത് ഇത് സിംബോളിക് പൊസഷൻ എടുക്കാനുള്ള അധികാരം അവർക്കില്ല. ആ സിംബോളിക് പൊസഷൻ എടുക്കുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ ആണ്. ഒരു ഇപ്പൊ 2012 അമെൻമെന്റ് അനുസരിച്ച് ഒരു അഫിഡവിറ്റ് വിത്ത് പെറ്റീഷൻ ബാങ്കിന്റെ കൺസേൺഡ് അതോറിറ്റി ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൊടുക്കണം. കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു അഡ്വക്കേറ്റ് കമ്മീഷനോ അല്ലെങ്കിൽ പോലീസിനെയോ ഒരു ചുമതലപ്പെടുത്തി വന്നിട്ട് ഇതിന്റെ റിക്കവറി ഓപ്പോസിഷൻ. അതിനകത്ത് അഡ്ജുഡിക്കേഷൻ ഇല്ല, CJM കോടതിക്ക് ഇതിനകത്ത് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻ ഇല്ല. ഒള്ളി ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടുകൾ പ്രോപ്പറായിട്ട് സ്റ്റാറ്റ്യൂട്ടറി
0: ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക മാത്രമേ
1: നോക്കുക മാത്രമേ പൊസിഷൻ എടുത്തു കൊടുക്കുക. അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ ഉള്ള നടപടി സ്വീകരിക്കുക
0: എന്നുള്ളതാണ് മാത്രം. ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഉല്ലാസ്. പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
2: അറിയാനുള്ളത് എന്റെ ഒരു സഹോദരിയുടെ ഒരു കാര്യമാണ്. സഹോദരി കാർഷിക ബാങ്കില് വസ്തു അതായത് രേഖ വെച്ചിട്ട് 400,000 rupees അവളെ മകന് വേണ്ടി വാങ്ങിയായിരുന്നു. ഹലോ,
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം.
2: ആ 400,000 rupees വാങ്ങിയായിരുന്നു. അത് ഈ മകൻ തിരിച്ചടക്കുന്നില്ല സാറേ. അപ്പൊ ഈ ജസ്റ്റിഫിക്കേഷൻ ഇങ്ങനെ അവര് നോട്ടീസ് അയച്ചോണ്ടുണ്ട്. നോട്ടീസ് അയച്ച എന്തെങ്കിലും ചില്ലറ കൊണ്ടുപോയി അടുത്ത തൽക്കാലം അവിടെ നിൽക്കും, അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ മകനാണെങ്കിൽ ഇത് അടച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അവൾക്കാണെങ്കിലും വല്ലാത്ത ഒരു പാവം, ഒന്നും അറിയില്ല, ഈ ലോകം എന്താന്ന് അറിയാത്തൊരു സ്ത്രീയാണ്. അപ്പൊ ഓള് മകന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുവാണ്.
1: ഇവിടെ ഈ ലോൺ എടുത്തതിന് നിങ്ങളിപ്പം ഇത് സെക്യൂരിറ്റി ആയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട്
2: അതിന്റെ വസ്തുവിന്റെ
1: രേഖ വെച്ചിട്ടുണ്ട് അല്ലേ? എത്രയാണ് ഇനി അടവുള്ളത്?
2: അടവ് കുറച്ച് അടച്ചതേ ഉള്ളൂ. 400,000 rupees വാങ്ങിയിട്ട് ഇപ്പൊ 3-4 വർഷമായി. എന്തോ അടച്ചതേ ഉള്ളൂ,
1: കുറച്ചടച്ചു. അപ്പൊ എന്റെ പെൻഷൻ അത് തിരിച്ചടക്കണ്ടേ? ബാങ്ക് നമ്മള് ഈ മറ്റു
2: മകനാണ് തിരിച്ചടക്കുന്നില്ല.
0: മകന് വേറെ വരുമാന മാർഗം ഉണ്ടോ? ജോലി ഉണ്ടോ? ഗവൺമെന്റ് ജോലിയാണോ? ഗവൺമെന്റ് ജോലിയാണോ?
2: അല്ലല്ലോ,
1: സാധാ മത്സ്യ കച്ചവടം. അപ്പൊ ഈ ഭൂമി ആരുടെ പേരിലാണ്? മകളുടെ പേരിലാണോ?
2: ഉമ്മയുടെ പേരിലാണ്.
1: മകളുടെ പേരിലാണോ?
0: അമ്മയുടെ പേരിലാണ്.
2: മകനെ വിശ്വസിച്ച് എടുത്തു കൊടുത്തതാണ്.
1: എത്ര സെന്റ് ഉണ്ട്?
2: അത് ഗവൺമെന്റ് കിട്ടിയതവർക്ക് 6 cents സ്ഥലം.
1: കാർഷിക ലോണായിട്ട് എടുത്തതാണ് അല്ലേ? കാർഷിക ലോണ് വരുമ്പം ഈ സർഫാസി നിയമം നിങ്ങൾക്ക് ബാധകമായിട്ട് വരില്ല. ഇപ്പൊ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് തിരിച്ചടച്ചില്ല എങ്കിൽ അവർക്ക് നോട്ടീസ് തന്ന് മറ്റ് ജപ്തി നടപടികളിലേക്ക് പോകാൻ കഴിയും കേട്ടോ. അപ്പൊ ബാങ്കുമായിട്ട് സംസാരിച്ച് ഒരു സാവകാശം തേടുകയാണ് ഒരു മറുപടിയായിട്ട് നോട്ടീസ് വല്ലതും വന്നെങ്കിൽ ഇങ്ങനെ ഈ സാവകാശം പറഞ്ഞ് എന്തായാലും തീർച്ചയായിട്ടും ഇത് അടയ്ക്കേണ്ടി വരും. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ആ പണമാണല്ലോ നിങ്ങൾക്ക് ലോണായിട്ട് തരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ബാങ്കുകളുടെ സമ്പദ് വ്യവസ്ഥ തന്നെ നശിക്കുന്ന ഒരു തരത്തിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് തിരിച്ചടയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഇതിനകത്ത് നമ്മുടെ സാവകാശം പറഞ്ഞുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റേ, താൽക്കാലികമായി ഒരു സ്റ്റേ വാങ്ങിക്കുക. ജപ്തി നടപടികളിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്റ്റേ വാങ്ങിച്ച് മുന്നോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ.
2: പിന്നെ വേറെ രേഖയിൽ എന്താന്ന് പറഞ്ഞാല് ആ ഒരു സഹോദരന് ആ വീട്ടില് മരണം വരെ താമസിക്കാനുള്ള അവകാശമുണ്ട്. അല്ല
1: ആ അവകാശമൊക്കെ തീരുമാനിക്കുന്നത് കോടതികളാണ്, ഇതിനകത്ത് ബാങ്ക്.

0: ബാങ്കുകൾക്കോ അല്ലെങ്കിൽ ഒന്നും അതിനകത്ത് അധികാരമില്ല കേട്ടോ. കേട്ടോ.
1: ഓക്കെ. അപ്പം ഈ സർഫാസ് നിയമപ്രകാരം ഇപ്പം ബാങ്കുകൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വഴി നോട്ടീസ് കൊടുത്തു,
0: ചീഫ്
1: ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വഴി നോട്ടീസ് കൊടുത്തു, അതിൻ്റെ നടപടിക്രമങ്ങളായി. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് ശേഷം ഇത് ഈ വസ്തുവകകൾ എന്താണ് ബാങ്ക് ചെയ്യുന്നത്?
0: ബാങ്ക് ഓപ്ഷൻ ചെയ്യും. ബാങ്ക് ഓപ്ഷൻ ചെയ്യും.
1: ഓപ്പൺ ആയിട്ട് ഓപ്ഷൻ ആണോ?
0: ഓപ്പൺ ഓപ്ഷൻ ആണ്. അതായത് നേരത്തെ ആണെങ്കിൽ ഈ 2021 മുമ്പാണെങ്കിൽ ഈ നോട്ടീസ് കൊടുക്കുന്ന സമയം വരെയും നമുക്ക് റൈറ്റ് ടു റിഡംപ്ഷൻ ഉണ്ട്, തിരിച്ചെടുക്കാം. നമുക്ക് പൈസ നമ്മൾ എത്രയാണോ ഡ്യൂ വന്നിട്ടുള്ള ആ എമൗണ്ട് അടച്ച് തിരിച്ചെടുക്കുക, റൈറ്റ് ഓഫ് റിഡംപ്ഷൻ എന്ന് പറയും. പക്ഷെ ഇപ്പം പുതിയ റൂളിംഗ് അനുസരിച്ച്, സുപ്രീം കോടതിയുടെ പുതിയ റൂളിംഗ് അനുസരിച്ച് നോട്ടീസ് ആയി കഴിഞ്ഞാൽ റൈറ്റ് ടു റിഡംപ്ഷൻ ഇല്ല.
1: അത്
0: ലേലത്തിൽ പോവുക തന്നെ ചെയ്യും. ലേലത്തിൽ പോയിട്ട് നമ്മൾ എത്രയാണോ അടവുള്ളത് ആ എമൗണ്ട് എടുത്തതിന് ശേഷം ഈ ബോറോവർക്ക് ബാക്കി തുക തിരിച്ചു നൽകും.
1: ലേലം ലേലത്തിൽ പോയ എമൗണ്ട് നിന്ന് ആ ബാങ്കിന് കിട്ടാനുള്ളത് എടുത്തിട്ട് ബാക്കി ബോറോവറിന് കൊടുക്കുക.
0: ബോറോവറിന് കൊടുക്കുന്ന രീതിയാണ് ഇപ്പം അനുവർത്തിച്ചു വരുന്നത് സർഫാസി നിയമം അനുസരിച്ച്.
1: ഓക്കെ.
0: ഇതാണ് ഇപ്പോഴത്തെ ഒരു
1: നിലവിലുള്ള
0: പുതിയ സുപ്രീം കോടതി. അതായത് സുപ്രീം കോടതി ഇപ്പം ആക്ടിൽ എന്ത് തന്നെ പറഞ്ഞു തന്നെ, സുപ്രീം കോടതി വിധി അനുസരിച്ച് അത് ആർട്ടിക്കിൾ 141 അനുസരിച്ച് ലോ ഓഫ് ദ ലാൻഡ് ആണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പൊ അതാണ് ഇപ്പം നിലവിലെ നിയമം.
1: ഓക്കെ. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ശ്രോതാക്കൾ വിളിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അതിനൊരു പരിഹാരം താങ്കൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറയുന്നതിനുമൊക്കെയായിട്ട് ഈ സമയം കണ്ടെത്തി ഇവിടെ എത്തുകയും നമുക്ക് ഇത്രയും ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂരിനോട് ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്കാരം.
2: ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുകയാണ്. സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ. പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ശ്രീജ ഉണ്ണികൃഷ്ണൻ, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം രാഖി രാജീവ്, സൊഹ്റ മമ്മു എന്നിവർ. ഇനി പരിപാടിയിൽ പങ്കെടുത്തവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

യശോദാക്കളെ, ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും. ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ.

വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. ഇന്ന് വൈകിട്ട് 4:45

6.9 കിസാൻ വാണിയിൽ കൂൺ കൃഷി പഠിക്കാം, സംരംഭകരാകാം. മയിൽ കാവിൻമൂലയിലെ കെ പി സുജിഷയുടെ കൂൺ സംരംഭത്തിന്റെ വിജയഗാഥ ഇന്ന് 6.9 കിസാൻ വാണിയിൽ.

രാത്രി 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ബയോടെക്നോളജി പഠനവും തൊഴിലവസരങ്ങളും കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. ഇന്ന് 7:35 റേഡിയോ ഗൈഡിൽ.

0: changed at 12% of wages each from the employee and employer, while the existing 10% rate will continue to apply to notified establishments by the central government. The new scheme came into effect on the 29th of last month with its publication in the Gazette. India has reiterated its firm stance that terrorism cannot be justified under any circumstances and called for united global action to eliminate the menace. Addressing the UN General Assembly during the adoption of the 9th review of the United Nations Global Counter-Terrorism Strategy, India's permanent representative to the UN, Ambassador Harish Parvathaneni, said, "A terrorist is a terrorist," and emphasized that the counter-terrorism efforts should not be weakened by false equivalences or politicized narratives.
1: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price, and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause, or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation, and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
0: The Delhi Police Special Cell has arrested four accused in a crackdown on ISI-sponsored interstate terror and arms network. Police said the accused were planning to carry out a terror activity in the national capital on instructions of ISI handler Shahzad Bhatti and his associates. During the operation, two foreign-made pistols, 9 live cartridges and 5 mobile phones were recovered. Jammu and Kashmir Lieutenant Governor Manoj Sinha flagged off the first batch of pilgrims of the annual Sri Amarnath Ji Yatra from the Bhagwati Nagar base camp in Jammu this morning. The 57-day annual pilgrimage officially commences across the twin tracks of Kashmir tomorrow and is scheduled to conclude on August the 28th. In Ukraine, 11 people were killed and dozens of others injured after Russian drones and missiles hit residential buildings in Kyiv as part of a broader wave of Russian overnight attacks. Local media reported that several explosions were heard across parts of the city overnight into Thursday. Air raid sirens sounded across the city and many residents took shelter in metro stations. The southwest monsoon today has further advanced into entire Delhi, some more parts of Gujarat, remaining parts of Uttar Pradesh, most parts of Madhya Pradesh, Haryana, Punjab and some parts of Rajasthan. Refreshing showers in the national capital provided much relief from hot and humid weather. In the FIFA World Cup, Belgium staged a stunning comeback to beat Senegal 3-2 after extra time in the round of 32 and qualify for the round of 16. Youri Tielemans scored a 125th minute penalty to seal a dramatic 3-2 victory and extend Belgium's unbeaten run to 17 matches. Co-hosts US registered their first win in the knockout round after 2002 this morning. And with that, we end this news bulletin.
2: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാല കാസർഗോഡ് ക്യാമ്പസിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡന്റിനെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം സർവകലാശാല കാസർഗോഡ് ക്യാമ്പസിൽ നാളെ രാവിലെ 10:30 നടക്കുന്ന ഇന്റർവ്യൂവിൽ ഹാജരാവണം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 6 രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങളറിയാൻ ബന്ധപ്പെടാം 0999425607 എന്ന നമ്പറിൽ. കാസർഗോഡ് സഖി വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് സൈക്കോ സോഷ്യൽ കൌൺസിലർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ബയോഡാറ്റ, യോഗ്യത, സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലുള്ള വനിതാ സംരക്ഷണ ഓഫീസിൽ ജൂലൈ 20 വൈകുന്നേരം 4 അപേക്ഷ സമർപ്പിക്കണം. യോഗ്യത സൈക്കോളജി, സൈക്യാട്രി, ന്യൂറോ സയൻസ് എന്നിവയിൽ ബിരുദം, ഡിപ്ലോമ. സംസ്ഥാന ജില്ലാ തലത്തിലുള്ള ഹെൽത്ത് സ്ഥാപനം ക്ലിനിക്കുകളിൽ കൌൺസിലർ തസ്തികയിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 18-നും 40-നും ഇടയിൽ. അപേക്ഷകർ സ്ത്രീകളായിരിക്കണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടാം 82-81-99-90-65 എന്ന നമ്പറിൽ. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നെരുവമ്പ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇമാസം 9-ന് രാവിലെ 10 മണിക്ക് സ്കൂൾ സൂപ്രണ്ട് മുൻപാകെ അഭിമുഖത്തിന് എത്തണം. വിശദവിവരങ്ങൾക്കായി 94-46-30-16-84 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി ആന്റ് ഇൻഫർമേഷൻ സയൻസ് പഠന വകുപ്പിലെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആന്റ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 10:30 വകുപ്പ് മേധാവിക്ക് മുൻപാകെ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്കായി 97-44-0-50-97-9 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള പഠനവകുപ്പുകളിൽ യുജി, പിജി, ബിഎഡ്, എൽഎൽബി കോഴ്സുകളിലേക്ക് സ്പോർട്സ് ക്വാട്ട വിഭാഗത്തിൽ പ്രവേശനത്തിനായി അർഹരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികൾ ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പകർപ്പ്, സ്പോർട്സ് മെറിറ്റ് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഇമാസം 10-നകം കണ്ണൂർ മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിലെ കായിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ അപേക്ഷ സമർപ്പിക്കണം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഗ്യാസ് പ്ലാന്റ് ടെക്നീഷ്യൻ തസ്തികയിൽ ഒഴിവുണ്ട്. യോഗ്യത ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ITI ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർട്ടിഫൈഡ് കോഴ്സ് ഇൻ മെഡിക്കൽ ഗ്യാസ് പ്ലാന്റ് ഓപ്പറേഷൻ. പ്രവൃത്തി പരിചയം അഭികാമ്യം. അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഈ മാസം 7-ന് രാവിലെ 11 മണിക്ക് മുൻപായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ വാക്കിംഗ് ഇന്റർവ്യൂവിന് എത്തണം. വിശദവിവരങ്ങൾക്കായി 04-97-2-88-21-06 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

പ്രിയശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

പെരുമാളെ, കാവേരിമലയിലെ പുല്ലെന്നും കർക്കരമലയിലെ വെള്ളം കുളിച്ചു മേൽ ലോകത്തേക്ക് ലോകത്തേക്ക് വന്ന് പഞ്ചഗോദാമരിയും മാരിപ്പനിയുടെ ലക്ഷണങ്ങളായത് കൊമ്പുരണ്ടും കുറ്റൻ ജവിരണ്ടും കണ്ണഭവാൻ മൂക്കും മേൽ മൂലദേവൻ പല്ലും മേൽ പാലരാജാവ് നാവിമേൽ സരസ്വതി മുതുവാവതോ ആകാശം വയരാവതോ ഭൂമി അച്യുതം പരബ്രഹ്മ കഴിച്ചാ ഫലം ഗോദാവരിക്ക് വന്നൂർ വാളാളും വർധനയും ഉണ്ടായിരിക്കാം. ഗോദാവരിക്ക് കൊടുക്കേണ്ടും വിവരക്കണക്കാവതേ ഗോദാവരിക്ക് പത്തിനെല്ലേയും പഞ്ഞിന് പതിഞ്ഞല്ലേ ഗോദാവരിയുടെ കൊമ്പും തനിയെ പിടിച്ചു കെട്ടാൻ അഗ്രഹാള മാതാവിന്റെ മുതുവാമ്പരത് വേറെ വേറെ ഇതൊന്നും തൊട്ടുകൊടുത്തൊടിഞ്ഞു തൊടുത്താലും പോരേലോ. ആത്തിമട്ട് വേണ്ടക്ക് മൂർത്തിമട്ട് കഞ്ഞക്ക് അത് ശ്രീപാദരിക്ക് സന്തോ പാടിക്കളിപ്പോൾ പാത്രവട്ടിയിലിരുന്ന ഒരു

കെ പി സി പണിക്കരും സംഘവും അവതരിപ്പിച്ച കോതാമൂരി പാട്ടാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 48 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെൻറ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമൂഹത്തിലെ വെല്ലുവിളികളും സംഘർഷങ്ങളും മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെന്ന് മന്ത്രി സി പി ജോൺ. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായിച്ചിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. രണ്ടു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും അവലോകനം ചെയ്യും. കൂടാതെ പരസ്പര താൽപ്പര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പരസ്പരം കൈമാറും. ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും ജപ്പാനും നിരവധി ധാരണാപത്രങ്ങളും കൈമാറും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ വൈകിട്ടാണ് സനേ തകായിച്ചി ന്യൂഡൽഹിയിലെത്തിയത്. ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ ആഗോള പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പുതിയ ചുവടുവയ്പ്പാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിൽ ഭീകരവാദ പ്രവർത്തനത്തിന് പദ്ധതിയിട്ട 4 പേർ സ്പെഷ്യൽ പോലീസ് റെയ്ഡിൽ അറസ്റ്റിലായി. ISI സ്പോൺസർ ചെയ്യുന്ന അന്തർ സംസ്ഥാന ഭീകരവാദ ആയുധ ശൃംഖലയ്ക്കെതിരെ നടത്തിയ റെയ്ഡിലാണ് 4 പേരുടെയും അറസ്റ്റ്. ISI ഭീകരവാദി ഷഹസാദ് ഭാട്ടിയുടെ കൂട്ടാളികളായ ഇവരിൽ നിന്ന് വിദേശ നിർമ്മിത പിസ്റ്റലുകളും വെടിയുണ്ടകളും സെൽഫോണുകളും കണ്ടെടുത്തു. വെനിസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2295 ഉയർന്നതായി വെനിസ്വേല നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗ്സ് അറിയിച്ചു. 10,000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 13,000 വീട് നഷ്ടപ്പെട്ടതായും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 25-ന് 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വെനിസ്വേലയിൽ അനുഭവപ്പെട്ടത്. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആറന്മുള MLA അബിൻ വർക്കിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റിന് ഇത് സംബന്ധിച്ച കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതെന്നും അത് പൂർണ്ണമായും വിശ്വസിക്കുകയാണെന്നും സ്പീക്കർ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റ് കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും വിഴിഞ്ഞം സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വത്താണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഭൂമി അന്യാധീനപ്പെട്ടു പോവാതിരിക്കാനാണ് ഓഹരി കൈമാറ്റം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അറിയണം എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും സ്പീക്കർ അറിയിച്ചു. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. UDF ഗവൺമെന്റ് കോർപ്പറേറ്റ് മേധാവിമാരുടെ താൽപര്യങ്ങൾക്ക് കുടപിടിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വീരം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിരക്ക് കാര്യത്തിൽ അനാവശ്യ ധൃതിയും വാശിയുമാണ് മുഖ്യമന്ത്രി കാണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ധനകാര്യ ബിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് അവസാന ഘട്ടത്തിലാണെന്നും ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റിന് വേണമെങ്കിൽ നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിക്കാമായിരുന്നുവെന്നും സഭാ നടപടികളോട് പ്രതിപക്ഷം നല്ല നിലയിലാണ് സഹകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഭരണപക്ഷം മുന്നോട്ടു പോകുന്നതെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളും ഉണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കി വരികയാണെന്നും ശാസ്ത്ര വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൗരവമായി കാണണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിച്ച് സമൂഹത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകണമെന്ന് CP ജോൺ നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഷെയർ കൈമാറാൻ തീരുമാനിച്ചത് പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 3,000 കോടി രൂപ ചെലവാക്കിയ അദാനി 13,000 കോടിക്കാണ് തുറമുഖം മറിച്ചുവിറ്റതെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25% ഷെയർ മാറ്റാൻ ഗവൺമെന്റ് അനുവാദം വേണമെന്നിരിക്കെ മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നും MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു.
മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ജനറൽ ദ്വിവേദി പ്രതിഷേധ സൂചകമായി രാജിവെക്കുകയും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറുകയും ചെയ്തുവെന്നാണ് പാക് പ്രചാരണം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ സംഘമാണ് വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. 4 പതിറ്റാണ്ടിലേറെ രാജ്യത്തെ സേവിച്ച ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സർവീസിൽ നിന്ന് വിരമിച്ചതാണെന്നും നടപടിക്രമങ്ങൾക്ക് അനുസൃതമായാണ് കരസേനാ മേധാവിയുടെ അധികാര കൈമാറ്റമെന്നും PIB വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് സെന്ററായ ചെറൂപ്പ ആരോഗ്യ കേന്ദ്രം അത്യാധുനിക സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. 24 മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇന്നലെ നിയമസഭയിൽ MA റസാഖ് മാസ്റ്റർ വിഷയത്തിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി

0: ബെൽജിയം സെനഗലിനെ പരാജയപ്പെടുത്തിയത്. രാവിലെ സാന്താക്ലാരയിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ബോസ്നിയ ഹെർസഗോവിനെയെ തോൽപ്പിച്ചാണ് അമേരിക്കയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയും നേരിടും. പുന്നമടക്കായലിൽ ആഗസ്റ്റ് 22 സംഘടിപ്പിക്കുന്ന 72 നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കുന്ന മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ഈ മാസം 8 വൈകിട്ട് 5 വരെ എൻട്രികൾ നൽകാം. A4 സൈസ് ഡ്രോയിംഗ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. എൻട്രികൾ അയക്കുന്ന കവറിൽ 72 നെഹ്റു ട്രോഫി ജലമേള ഭാഗ്യചിഹ്ന മത്സരം എന്ന് രേഖപ്പെടുത്തണം. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിന് നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകൾ, ബാംബു മ്യൂറൽ ഡെക്കാ പേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൗശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. 60 വനിതകൾ ചേർന്നാണ് മുളയിൽ ശില്പങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിച്ചെടുത്തത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 ബാരാപ്പുഴയുടെ കരകളിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചത്. തൊഴിൽരഹിതരായ 400 വനിതകൾക്ക് മുളയുൽപ്പന്ന നിർമ്മാണ കരകൗശല രംഗത്ത് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ഈ പദ്ധതി പായത്തിന്റെ മുഖഛായ മാറ്റുമെന്ന് ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഷബ്ന പറഞ്ഞു.
0: സംസ്ഥാനത്തിന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1120 രൂപ കൂടി 1,05,440 രൂപയായി. DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി K. അനുശ്രീയെയും സെക്രട്ടറിയായി മുഹമ്മദ് അഫ്സലിനെയും തെരഞ്ഞെടുത്തു. തലശ്ശേരിയിൽ ചേർന്ന ജില്ലാ സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത് മുക്കം മേഖലാ മുൻ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആലിക്കുട്ടി മാസ്റ്റർ അന്തരിച്ചു. രാവിലെയായിരുന്നു അന്ത്യം. വാഹനാപകടത്തെ തുടർന്ന് 24 വർഷത്തോളം ചികിത്സയിലായിരുന്നു അദ്ദേഹം. വയനാട് പെരിക്കല്ലൂരിനടുത്ത് വനത്തിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമൂഹത്തിലെ വെല്ലുവിളികളും സംഘർഷങ്ങളും മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെന്ന് മന്ത്രി CP ജോൺ. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ തിരക്കു പിടിച്ച ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ വേഗത്തിൽ തിരിച്ചറിയുവാനും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുവാനും ഒരു കുടുംബ ഡോക്ടറുടെ സേവനം അത്യന്താപേക്ഷിതമാണ്. കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിക്കുന്നു.
3: ലോക ആരോഗ്യ സംഘടന പറയുന്നു, ആരോഗ്യം എന്നാൽ രോഗങ്ങളുടെ അഭാവമല്ല, മറിച്ച് ശാരീരികമായും മാനസികമായും സാമൂഹികമായും സുഖമായിരിക്കുക എന്നതാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദി ആബ്സൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. നമുക്കറിയാം, ആരോഗ്യരംഗം വളരെ വേഗത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ ഒരു നൂറ്റാണ്ടെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ സമയങ്ങളെല്ലാം കൂടുതലും പകർച്ചവ്യാധികളുടെ പ്രശ്നങ്ങളായിരുന്നു. ഓരോരുത്തർക്കും ഒരു പകർച്ചവ്യാധി വരുന്നു, അവർ ഡോക്ടറെ അടുത്ത് പോകുന്നു, ഒന്നെങ്കിൽ സുഖമാവുന്നു.

അല്ലെങ്കിൽ മരിക്കുന്നു. ഇറ്റ് വാസ് ഓൾ എപ്പിസോഡിക് കെയർ. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരാവശ്യത്തിനായിട്ട് പോകുന്നു, തിരിച്ചു സുഖമായിട്ട് തിരിച്ചു പോകുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കാണുന്നൊരു വ്യത്യാസം, നമുക്കൊരു പ്രായമാവുന്ന ഒരു ജനസംഖ്യയുണ്ട്. ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നു, അവർക്ക് വിട്ടുമാറാത്ത ക്രോണിക് ഡിസീസസ് രോഗങ്ങളുണ്ടാവുന്നു. ഈ ആളുകൾക്ക് തന്നെ ഒരേ സമയം ഒന്നിലധികം രോഗങ്ങളുണ്ടാവുന്നു. ഉദാഹരണത്തിനായിട്ട് സാധാരണ എൻ്റെ പ്രാക്ടീസിൽ കാണുന്നതാണ്, ഒരു പേഷ്യൻറ്റിന് തന്നെ ഡയബറ്റീസ് ഉണ്ടാവും, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവും, ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, സന്ധികളുടെ പ്രശ്നങ്ങളുണ്ടാവും, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ശ്വാസകോശത്തിൻ്റെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ഈ ഒരു 10-20-30 വർഷമായിട്ട് കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മറ്റേ ഒരു പ്രശ്നം, ഡീപ്പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഇപ്പോൾ ആരോഗ്യ മേഖല കാണുന്നത് ആ വൈദ്യശാസ്ത്രത്തിൻ്റെ ശ്രദ്ധ രോഗിയിൽ നിന്ന് മാറി രോഗങ്ങളിലോട്ട് മാറിയിരിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു പേഷ്യൻ്റ്, ഡയബറ്റീസ് ഉള്ള പേഷ്യൻ്റ് നമ്മൾ നോക്കുന്നത് HbA1c ബ്ലഡ് ടെസ്റ്റ് ഇങ്ങനെയുണ്ട്, പല കാര്യങ്ങളും നോക്കുന്നുണ്ട്, വിച്ച് ഈസ് ഇമ്പോർട്ടൻ്റ്, അത് വളരെ അത്യാവശ്യമാണ്, വളരെ പ്രധാനമാണ്. പക്ഷേ പലപ്പോഴും ആ രോഗി എന്ന വ്യക്തിയെ മറന്ന് പരിഗണിക്കാതെയാണ് ട്രീറ്റ്മെൻറ്റും അപ്രോച്ചും നടക്കുന്നത്. രോഗികൾക്കോ അവരുടെ പരിചാരകർക്കോ എന്താണ് വേണ്ടതെന്ന് പരിഗണിക്കാതെ മരുന്നുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ട്രിപ്പ്. ഈ ഫോക്കസ്, ഈ ശ്രദ്ധ വേറെ കാര്യങ്ങളും ശ്രദ്ധിക്കാം. എന്താണ് പുതിയ ടെക്നോളജി, എന്താണ് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം നല്ലതാണ്, കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഡീപ്പേഴ്സണലൈസേഷൻ, ആ രോഗിയുടെ വ്യക്തിത്വത്തെ മറന്ന് ആ രോഗി ആരാണെന്ന് മനസ്സിലാക്കാതെ ആ രോഗിയുടെ ചുറ്റുമുള്ള സർക്കംസ്റ്റൻസസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു ജനറലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു പ്രവണത അത് കാണുന്നുണ്ട്. വേറൊരു പ്രശ്നം, വൈദ്യശാസ്ത്രത്തിൻ്റെ വിഘടനം, ദ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് മെഡിസിൻ. നമുക്ക് സ്പെഷ്യലിസ്റ്റുകളും സബ് സ്പെഷ്യലിസ്റ്റുകളും വളരെ അത്യാവശ്യമാണ്. കേരളത്തിൽ പ്രമുഖരായ നല്ല നൈപുണ്യമുള്ള സ്പെഷ്യലിസ്റ്റും സബ് സ്പെഷ്യലിസ്റ്റും നമുക്കുണ്ട്, അത് നമുക്ക് അത്യാവശ്യമാണ്. ഹൃദയത്തിൻ്റെ, വൃക്കയുടെ, ശ്വാസകോശത്തിൻ്റെ, അസ്ഥികളുടെ, മനസ്സിൻ്റെ, അങ്ങനെ പല സ്പെഷ്യലിസ്റ്റുകൾ നമ്മൾക്കുണ്ട്. എന്നാൽ ഒരു ചോദ്യം ഇവിടെ വരുന്നു, എൻ്റെ ഹൃദയത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ലങ്സിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ജോയിൻസിന് വേണ്ടി സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ബട്ട് ഹൂ ഈസ് മൈ സ്പെഷ്യലിസ്റ്റ്? നിങ്ങളുടെ, ഞാൻ എന്ന വ്യക്തിയുടെ സ്പെഷ്യലിസ്റ്റ് ആരാണ്? ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളെ പരിചരിക്കുന്ന ഒരു ഡോക്ടറുണ്ടോ? ആരോഗ്യ മേഖല വളരെ സങ്കീർണമായി മാറിയിരിക്കുന്നു. അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമാണ്. വേറൊരു പ്രശ്നമുള്ളത് ഈ ഡോക്ടറും രോഗിയുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിശ്വാസക്കുറവാണ്. രോഗികൾക്കും അവരെ നോക്കുന്നവർക്കും അതുപോലെ ഡോക്ടർമാർക്കും ഇതൊരു പ്രശ്നമായിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾക്കിടയിലും ഒരു ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ, ഒരു കുടുംബ ഡോക്ടർ എന്ന സ്പെഷ്യലിസ്റ്റിൻ്റെ ആശയത്തെയും ഫാമിലി മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റി, അതായത് ഒരു കുടുംബ ഡോക്ടർ എന്ന സ്പെഷ്യാലിറ്റിയുടെ ആശയത്തെയും പ്രസക്തിയും കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു പുതിയ ആശയമല്ല. ഒരു കാലത്ത് കുടുംബങ്ങൾക്കെല്ലാം ഒരു കുടുംബ ഡോക്ടർ ഉണ്ടായിരുന്നു. അവരുടെ ആരോഗ്യത്തിനും പലപ്പോഴും കുടുംബങ്ങൾ നേരിടുന്ന മറ്റു പ്രശ്നങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. കാലക്രമേണ ഇത് പോയി. പക്ഷേ ഫാമിലി മെഡിസിനിൽ 3 വർഷത്തെ MD. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു റിസർജൻസ് നടക്കുന്നുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ഫാമിലി മെഡിസിൻ്റെ 3 വർഷത്തെ MD DNB ഉള്ളൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് അത് തിരിച്ചു വന്നിരിക്കുന്നു. എന്താണ് ഫാമിലി മെഡിസിൻ? ഇത് ഒരു പേഷ്യൻ സെൻറ്റേർഡ് സ്പെഷ്യാലിറ്റിയാണ്, അതായത് രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, രാജൻ

0: ഒരു വ്യക്തി, ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുന്നു. രാജൻ ചെല്ലുന്ന അടുത്ത് പനിയോണ്ടായിരിക്കും വന്നിരിക്കുന്നത്. നാളെ ചിലപ്പോൾ പുറമേനെ കൊണ്ട് വന്നിരിക്കാം, മേ ബി ഹൈ ബി പി അല്ലെങ്കിൽ ഡിപ്രഷൻ. എൻ്റെ ഫോക്കസ് എന്താണ്? രാജൻ ആവശ്യമായിട്ടുള്ള എന്ത് പ്രശ്നത്താൽ വരുന്നു അതിനെ അസസ് ചെയ്ത് അതിന് അപ്രോപ്രിയേറ്റുള്ള എക്സലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് മൈ ഫോക്കസ്. പക്ഷേ എൻ്റെ ഫോക്കസും ആരാണ് ഈ രാജൻ, ഹൂ ഈസ് ദിസ് പേഴ്സൺ, ആ രാജനെ അറിയുക, അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ, അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ അറിയുക. ഈ അസുഖം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു? കൂലിപ്പണിക്കാരനായ രാജൻ നാളെ ചുമടെടുക്കാൻ പോകാനായിട്ട് ഈ ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ചുമടെടുക്കുന്ന രാജന് ആ ജോലി കൊണ്ട് ബാക്ക് പെയിൻ വരുന്നു, പുറംവേദന വരുന്നു. എന്താണ് ഈ ഡിസീസ്, ഈ രോഗത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വെല്ലൂരായിരുന്നപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു പറഞ്ഞു, പേഷ്യൻ്റ് നോക്കിയപ്പോൾ ഷുഗർ കൺട്രോൾഡ് അല്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ടാബ്ലറ്റ് ഉണ്ടല്ലോ, എന്താണ് ഷുഗർ ഇത്രയും കൂടിയത്? പറഞ്ഞു, സാറേ ഞാൻ രണ്ട് ദിവസമായിട്ട് ടാബ്ലറ്റ് കഴിച്ചില്ല. ഞാൻ രണ്ട് ദിവസം ടാബ്ലറ്റ് കഴിക്കായിരുന്നു. സാറേ എൻ്റെ ഭർത്താവിന് അസുഖമായിരുന്നു, രണ്ട് ദിവസം ജോലിക്ക് പോയില്ല, വീട്ടിൽ ഭക്ഷണമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ് കഴിച്ചില്ല. ഞാൻ എന്താ പറയുക, ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും, ആ നിങ്ങളുടെ ടാബ്ലറ്റ് കൊണ്ട് കൺട്രോൾ ആവുന്നില്ല, നിങ്ങൾ അടുത്ത ലെവലിലുള്ള ടാബ്ലറ്റ് വേണം, അല്ലെങ്കിൽ ഡോസ് കൂട്ടണം. അവിടെ പ്രശ്നം ടാബ്ലറ്റ് അല്ല, ഡോസ് അല്ല, അവരുടെ സാഹചര്യമാണ്. സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ രോഗത്തെ മാത്രം ട്രീറ്റ് ചെയ്താൽ അതൊരു പ്രശ്നമാകും.
1: കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും ഇതേക്കുറിച്ച് ഡോക്ടർ സുനിൽ എബ്രഹാം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

ശ്രോതാക്കളെ, ഇന്ന് 1 മണിക്കും 2:30-നും വാട്സപ്പ് രേഖീകരണം. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ തത്സമയം. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയക്കാം 85 47 0 27 0 54 എന്ന നമ്പർ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി 85 47 0 27 0 54.

0: ആകാശവാണി കണ്ണൂർ. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 46 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% ഇപിഎഫ്ഒ. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും.

0: ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
1: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ് അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യ തലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും CNG LPG ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ CNG വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിനുശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രീനിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ

0: ട്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറണുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77,160, നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധന ഉണ്ടായിയെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,00,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000+ ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ട്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: സമയം 1:00. വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ തത്സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ ഇഷ്ടഗാനം, ചിത്രം, നിങ്ങളുടെ പേര്, സ്ഥലം, ഇവ വാട്സ്ആപ്പ് സന്ദേശങ്ങളായി അയയ്ക്കാം. 85 47 0 27 0 5 4 എന്നതാണ് നമ്പർ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി, 85 47 0 27 0 54. ഇന്നത്തെ വാട്സ്ആപ്പ് പ്രഗീതങ്ങളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എം ജി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് രാഗാപുവത്തൂർ അയച്ച മെസ്സേജാണ് ആദ്യം. അദ്ദേഹത്തിന്റെ മരിക്കാത്ത സ്മരണയ്ക്ക് മുൻപിൽ ഈ ഗാനം സമർപ്പിക്കുന്നു എന്നാണ് രാഗാപുവത്തൂർ അറിയിച്ചിരിക്കുന്നത്. ഈ ഗാനം ആഭരണ ചാർത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല.

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പിംഗ് ആയിരിക്കും?
0: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: വാട്സ്ആപ്പ് രേഖീതങ്ങൾ തുടരുന്നു. ഈ ഗാനം ദിനേശൻ കരിക്കൻകുളം ആവശ്യപ്പെട്ടതാണ്. ചിത്രം തീരം തേടും തിര. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ ശില്പികൾ ബാലരാമൻ, ശ്യാം. ഇതാ ദിനേശൻ കരിക്കൻകുളത്തിന്റെ ഇഷ്ടഗാനം.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: വാട്സാപ്പ് രഗീതങ്ങൾ തുടരുന്നു. ഏകാന്ത പഥികൻ ഞാൻ. ഉമാച്ചു എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കീച്ചേരി ചിറക്കുറ്റിയിൽ നിന്നും വനജ ശ്രീനിവാസൻ. വനജ ശ്രീനിവാസന്റെ ഇഷ്ടഗാനത്തിന്റെ ശില്പികൾ പി ഭാസ്കരൻ, കെ രാഘവൻ. ഇതാ ഉമാച്ചു എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: പ്രിയ ശ്രോതാക്കളെ, വർഷപ്രിയ ഗീതത്തിൽ ഇനി മണിബാലൻ ഒറപ്പടിയുടെ ഇഷ്ടഗാനമാണ് ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ ശില്പികൾ ബിച്ചു തിരുമല, ദേവരാജൻ. ഇതാ ഒറപ്പടിയിലുള്ള മണിബാലന്റെ ഇഷ്ടഗാനം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിൻ്റെതാണ് ഈണം. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചത് ശ്രീജ മാട്ടുല.

0: മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ദൂരെ ദൂരെ സാഗരം തേടി വരവേൽപ്പ് എന്ന ചിത്രത്തിലെ ഈ ഗാനം കാത്തിരിക്കുന്നു പറശ്ശിനിക്കടവിൽ നിന്നും നീന. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മഷാണ് ഈണം പകർന്നത്. ഇതാ നീനയുടെ ഇഷ്ടഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: കാസർഗോഡ് കുണ്ടംകുഴിയിൽ നിന്നും അഞ്ചു ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കാം. പി ജയചന്ദ്രൻ പാടിയ ഈ ഗാനം രാപ്പകൽ എന്ന ചിത്രത്തിൽ നിന്നും. കൈതപ്രത്തിന്റേതാണ് വരികൾ, മോഹൻ സിത്താരയുടെ ഈണം. തങ്ക മനസ്സ് അമ്മ മനസ്സ്, ഇതാ അഞ്ജുവിന്റെ ഇഷ്ടഗാനം.

0: ശ്രീ തിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
1: ശനിയാഴ്ച പിറന്നാൾ ആഘോഷിക്കുന്ന ഏകാൻഷ് മോന് വേണ്ടി അഭിനവ് ചെറുമാവിലായി ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. നാടോടി എന്ന ചിത്രത്തിലെ കുഞ്ഞുമ്പാവയ്ക്കിന്നല്ലോ എന്ന ഈ ഗാനത്തിന്റെ ശില്പികൾ ONV SP വെങ്കടേഷ്. ഗാനം പാടിയത് MG ശ്രീകുമാർ, ആന്റോ, അലക്സ്, മിൻമിനി എന്നിവർ ചേർന്ന്. ഏകാൻഷ് മോന് പിറന്നാളാശംസകൾ, ഒപ്പമിതാ പാട്ടും.

0: ഒരുപാട് പുതിയ കളക്ഷൻസ് 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
1: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
2: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
3: മഞ്ഞേവ കുളിരലമാല. തുഷാരം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന് പാടിയ ഈ ഗാനത്തിനായി കാത്തിരിക്കുകയാണ് കൊമ്പൻ പാറയിൽ നിന്നും എ കെ സന്തോഷ് കുമാർ. യൂസഫ് അലി കച്ചേരിയുടേതാണ് വരികൾ. ശ്യാമിന്റെ ഈണം. ഇതാ എ കെ സന്തോഷ് കുമാറിന്റെ ഇഷ്ടഗാനം.

വാട്സാപ്രിയ ഗീതങ്ങൾ തുടരുന്നു. നാളെ 32-ാം വാർഷികം ആഘോഷിക്കുന്ന പ്രിയ സുഹൃത്ത് ബേബി രാധയ്ക്കും മനുവേട്ടനും 1000 ആശംസകൾ നേർന്നുകൊണ്ട് രാധാകൃഷ്ണൻ, സൂരജ്, പ്രദീപൻ, മൃദു, സുജിത, നീത, ജിത്, ജിനിത, നിഷ, ലൈല, പ്രീത, സുധി എന്നിവർ ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിത്രം ഇതാ ഒരു ധിക്കാരി, യേശുദാസും എസ് ജാനകിയും പാടിയ ഈ ഗാനത്തിന്റെ ശില്പികൾ പൂവച്ചൽ ഖാദർ, എ ടി ഉമർ. ഏതായാലും രണ്ടുപേർക്കും വിവാഹ വാർഷിക ആശംസകൾ, ഒപ്പം പാട്ടും.

0: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനം കേൾക്കാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട. വാട്സപ്പ് രേഖീതങ്ങൾ വീണ്ടും കേൾക്കാം 2:30. ഗാനങ്ങൾ ആവശ്യപ്പെടാനായി നമ്പർ ഇതാണ്: 85 47 0 27 0 54. നമ്പർ ഒരിക്കൽ കൂടി: 85 47 0 27 0 54. വാട്സാപ്പ് രേഖീതങ്ങൾ വീണ്ടും 2:30. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ബംഗളൂരുവിലെ മടപ്പട്ടയിലെ കരിങ്കൽ ക്വാറിയിലുണ്ടായ അപകടത്തിൽ ബീഹാർ സ്വദേശികളായ 7 തൊഴിലാളികൾ മരിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. UN പൊതുസഭയെ അഭിസംബോധന ചെയ്യവെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 29th ദേശീയ ഇ ഗവേൺസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിന് ദേശീയ ഇ ഗവേൺസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് സമ്മാനിക്കും. ജനാധിപത്യം അഹങ്കാരത്തിന്റെ പ്രതീകമല്ലെന്നും അധികാരം കയ്യിൽ കിട്ടിയാൽ അഹങ്കാരികളാകുന്ന പ്രകൃതം ജനങ്ങൾ സഹിക്കില്ലെന്നും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിനയത്തിന്റെ പാതയിൽ ജനങ്ങളോട് വിധേയത്വം പാലിക്കുന്നവരാണ് യഥാർത്ഥ ജനപ്രതിനിധികളെന്നും സ്പീക്കർ പത്തനംതിട്ടയിൽ പറഞ്ഞു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,120 രൂപ കൂടി 1,05,440 രൂപയായി. കൊച്ചി കളമശ്ശേരിയിൽ ഓപ്പറേഷൻ തുഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ MDMA യുമായി 2 യുവാക്കളെ സിറ്റി പോലീസ് പിടികൂടി. ആലുവ എടത്തല സ്വദേശി സഹൽ, കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ സ്വദേശി ആഷിഫ് എന്നിവരാണ് ഇന്നലെ വൈകിട്ട് പിടികൂടിയത്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi holds annual summit level talks with his Japanese counterpart Sanae Takaichi in New Delhi. Both countries signed several agreements, including in economic and energy security, pharmaceuticals and AI. Prime Minister Modi says India-Japan bilateral relationship has stood the test of time. India's proposal for comprehensive convention on international terrorism gains renewed support at UN General Assembly. Shri Amarnath Ji Yatra begins with first batch of pilgrims leaving Bhagwati Nagar base camp in Jammu. Southwest monsoon covers entire Delhi, advances further across parts of northern and western states. In the FIFA World Cup, United States registers first knockout stage win since 2002, defeating Bosnia-Herzegovina 2-0. Belgium also enters round of 16 in extra time victory over Senegal. India-Japan today exchanged several agreements in different fields, including economic and energy security, pharmaceuticals, defence and AI. Prime Minister Narendra Modi held annual summit-level talks with his Japanese counterpart Sanae Takaichi in New Delhi this afternoon. Addressing the joint press meet following the talks, Prime Minister Modi said mutual trust is the biggest asset in today's time and the India-Japan bilateral partnership has stood the test of time. He highlighted that India and Japan are among the world's biggest economies today and a free and open Indo-Pacific is a shared priority for both countries.
2: आज भारत और जापान दोनों ही विश्व की सबसे बड़ी इकोनॉमीज में से हैं. एक फ्री, प्रॉस्परस और रूल्स बेस्ड इंडो पैसिफिक हमारी साझा प्राथमिकता है. क्षेत्र की सबसे बड़ी डेमोक्रेटिक और मार्केट इकोनॉमीज के रूप में आज हमने कई

0: മോളെ മോളെ ചിത്ര എഴുന്നേക്ക്, നേരം എത്രയായി? വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാകാൻ നോക്ക്.
1: എന്താ അമ്മ ഇത്, അവധിയായിട്ടും എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നെ?
0: അവധിയാണെന്ന് വെച്ച് സൂര്യൻ ഉച്ചയിലെത്തുന്നവരെ പെൺകുട്ടികൾ കിടന്ന് ഉറങ്ങേ. മതി മതി, എഴുന്നേക്ക് കുളിച്ച് ആ കുഴുമ്പിൽ ഭഗവതി ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വാ. നിന്റെ പേരിൽ ഒരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വേഗം പോയി പ്രസാദം വാങ്ങി വാ. എഴുന്നേക്ക്.
1: അമ്പലത്തിലൊക്കെ അമ്മ തന്നെ പോയാ മതി, ഞാൻ ഇത്രയും കൂടി ഉറങ്ങട്ടെ.
0: ഡേ, എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട ചിത്ര. നിന്റെ ഒരു നല്ല കാര്യത്തിനു വേണ്ടിയാ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കുന്നത്. എന്നെ പെണ്ണു കാണാനല്ലല്ലോ ഇന്ന് ആൾക്കാർ വരുന്നത്. വേഗം ചെല്ല്.
1: അത് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്, വേണമെങ്കിൽ അവരമ്മ

0: കണ്ടോട്ടെ, അച്ഛൻ എന്തായാലും ഹാപ്പി ആയിരിക്കും.
1: ഈ പെണ്ണ് എന്നെ കൊണ്ട് നീ രാവിലെ തന്നെ പറയിപ്പിക്കല്ലേ.
2: എന്താ കമല ഇത്, അവൾ ഇത്തിരി നേരം കൂടി ഉറങ്ങിക്കോട്ടെ. അമ്പലത്തിൽ നിന്നുള്ള പ്രസാദമൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാം.
1: അയ്യ, മോക്ക് പറ്റിയ അച്ഛൻ ദേ വന്നിരിക്കുന്നു. ഗോവിന്ദട്ടാ, ഇന്നൊരു നല്ല ചടങ്ങ് നടക്കാനിരിക്കുമ്പോ അവക്ക് ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് ഒന്ന് റെഡി ആയാൽ എന്താ?
2: എന്റെ കമല, ആഴ്ചയിൽ 6 ദിവസം ടൗണിൽ പോയി ജോലി ചെയ്യുന്ന അവക്ക് ആകെ കിട്ടുന്ന അവധിയാ ഞായറാഴ്ച. ഇത്തിരി നേരം കൂടുതൽ അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ?
1: പക്ഷേ അതിന് ഇന്ന്
2: പെണ്ണ് കാണാൻ വരുന്നതല്ലേ, അവര് വരണമെങ്കിൽ 11 മണി കഴിയും.
1: ഇങ്ങനെ ഓരോ ശീലം പഠിപ്പിച്ചാ അതിന്റെ ഭവിഷ്യത്ത് പിന്നെ മനസ്സിലാവും. വേറൊരു വീട്ടിൽ പോയി കുടുംബം നടത്തുമ്പോ അവിടെ ഒന്നും ചിട്ട ഇങ്ങനെ ആയിരിക്കത്തില്ല ഗോവിന്ദട്ടാ. പിന്നെ അതിന്റെ പേരിലായിരിക്കും ഓരോ വഴക്കും വക്കാണു. പത്രമൊക്കെ വിശദമായിട്ട് വായിക്കുന്നത് കാണാവല്ലോ, ഇത്തരം വാർത്തകളൊന്നും കണ്ണിൽപ്പെടാറില്ലേ.
2: ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി നേഴ്സറിയിൽ പോകുന്ന കുട്ടികൾ പോലും സംസാരിക്കുന്ന കാലമാണിതെന്ന് ഓർക്കണം. ഇതൊക്കെ വല്ലവരും കേട്ടാലുണ്ടല്ലോ.
1: അതൊക്കെ എനിക്കറിയാം. എന്തോന്നാണ്, പൊളിറ്റിക്കൽ കറണ്ടോ, അങ്ങനെ ഏതാണ്ടൊക്കെയാണല്ലോ.
2: കറണ്ടല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് വെച്ചാൽ.
3: ഹലോ, ഞാൻ എഴുന്നേറ്റു. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഈ വാഗ്വാദവും നടത്തുവോ?
2: എന്തിന്, നീ ഉറങ്ങിക്കോ മോളെ, നിന്റെ അമ്മയ്ക്ക്.
3: എങ്ങനെ ഉറങ്ങാനാച്ച, നിങ്ങൾ രണ്ടുപേരും ഈ മുറിയുടെ മുന്നിൽ നിന്നല്ലേ ഇങ്ങനെ ഗോഗുവ വിളിക്കുന്നത്, അപ്പൊ ഞാൻ എങ്ങനെ ഉറങ്ങും?
2: ആ, അത് ശരിയാ, പക്ഷേ തെറ്റ് നിന്റെ അമ്മയുടെ അടുത്ത.
1: കണക്കായി പോയി, എന്തായാലും എഴുന്നേറ്റല്ലോ, എനിക്കത് മതി.
3: എന്റെ ഉറക്കമോ കളഞ്ഞു, വേഗം ചായതാ.
1: പല്ല് തേച്ചിട്ട് വാ, ചായയൊക്കെ റെഡിയാ.
3: എന്റെ ഉറക്കം കളഞ്ഞ് എഴുന്നേപ്പിച്ചു വിട്ടോണ്ടല്ലേ, ഇന്ന് ഞാൻ പല്ല് തേക്കാതെ ചായ കുടിക്കുള്ളൂ. ബിസ്ക്കറ്റും വേണം.
1: ഛേ, വൃത്തികെട്ട പെണ്ണ്.

0: കമലേ,
1: ഓ,
0: ദാ പടിക്കലൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. മിക്കവാറും അത് അവര് തന്നെ ആയിരിക്കും. ഞാൻ നോക്കട്ടെ.
1: അയ്യോ, അവരെത്തിയോ? ആ, മണി 11 കഴിഞ്ഞല്ലോ. മോളെ ചിത്രേ, നീ റെഡിയല്ലേ? ആ, ഞാൻ ദാ അടുക്കള ചെന്ന് ചായക്ക് വെള്ളം തിളപ്പിക്കാം.
2: അച്ഛനും അമ്മയും എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങോട്ട് വന്നവരാണെങ്കിലേ അവരിങ്ങോട്ട് തന്നെ വന്നോളൂ.
1: ആ, ഞങ്ങൾക്ക് ഇത്തിരി ധൃതിയും വെപ്രാളവും ഒക്കെ ഉണ്ട്. 28 വയസ്സായിട്ടും ഇപ്പോഴാ നീ കല്യാണത്തിന് സമ്മതിച്ചത്. അതിന് തന്നെ എന്തൊക്കെ പ്രാർത്ഥനയും വഴിപാടും നടത്തി. ബ്രോക്കർ സുര പറഞ്ഞിട്ട് വരുന്ന കൂട്ടരാ. നല്ല പയ്യനാന്നാ സുര പറഞ്ഞത്. അപ്പോ നമ്മളും അതിനനുസരിച്ച് നിക്കണ്ടേ?
2: എന്റെ അമ്മേ, ഏതേലും ബ്രോക്കർ അവര് കൊണ്ടുവരുന്ന പയ്യനോ പെണ്ണോ കൊള്ളില്ലാന്ന് സമ്മതിക്കുവോ? എല്ലാം നല്ല പവൻമാർക്ക് ഉരുപ്പടിയാണെന്നേ പറയുള്ളൂ.
1: നമ്മളോടേതായാലും സുര അമ്മാതിരി പറ്റിപ്പൊന്നും കാണിക്കൂല. നീ ഇനി നിന്റെ പുരോഗമനവാദവും നവോത്ഥാനവും ഒന്നും എഴുന്നള്ളിച്ച് കൊളവാക്കാതിരുന്നാ മതി.
2: അതിലൊരു ഗ്യാരണ്ടി ഇല്ല. കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു എന്ന് വെച്ച് എനിക്ക് എന്റെ പോളിസിയിലൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. കണ്ടീഷൻസ് എല്ലാം അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, അല്ലേ?
1: ഓ, ഉണ്ട്. നീ ഒന്ന് പതുക്കെ പറ. അവരുമ്മറത്തെത്തിന്നാ തോന്നുന്നത്. ദേ, ബ്രോക്കർ സുര അകത്തോട്ട് തന്നെ കയറി വരുന്നുണ്ട്.
3: കമലേച്ചി, എല്ലാം സെറ്റല്ലേ? യോ, ചിത്രകുട്ടി, ഒരുക്കമൊന്നും കഴിഞ്ഞില്ലേ?
1: എല്ലാം റെഡിയാണ്. ചായ തിളപ്പിച്ചാ മാത്രം മതി.
3: ചായ അല്ലല്ലോ മുഖ്യം, ചിത്രകുട്ടിയല്ലേ. ചമയം ഇത്തിരി കൂടി ആവാമായിരുന്നു. ആ മുടി ഒന്ന് പിന്നിട്ട് ഒരു പൊട്ടും വച്ച്.
2: അതെ, പിന്നിട്ട മുടിയില് രണ്ടു മുഴം പൂവൊക്കെ വെച്ച് പിന്നെ കവിളത്ത് കുറച്ച് നാണമൊക്കെ വരുത്തി കാലിന്റെ തള്ള വിരല് കൊണ്ട് നിലത്തൊരു കളവും ഒക്കെ വരച്ച് ഞാൻ നിൽക്കാം. പോരെ,
1: ഉണ്ടാതിരിക്കടി.
3: പോട്ടെ ചേച്ചി, ചിത്രകുട്ടി എന്നെ ഒന്ന് കളിയാക്കിയതല്ലേ. ഞാൻ അത്രയും ഒന്നും കാര്യമാക്കുന്നില്ല. ഒരു പെണ്ണുകാനൽ ചടങ്ങിന്റെ പാരമ്പര്യ രീതി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.
2: കല്യാണാലോചന കൊണ്ടുവന്നോട്ടെ എന്നും ചോദിച്ച് അന്ന് സുരേങ്ങള് വന്നപ്പോഴേ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച്

0: തന്നെ ഞാൻ പറഞ്ഞതാണ് എന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന്. എന്നിട്ടിപ്പോ പാരമ്പര്യമെന്നും പഞ്ചാംഗമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. ഡേ, ഞാനായിട്ട് മാത്രമേ നിൽക്കുള്ളൂ.
1: മോള് പഞ്ചാംഗത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി. കാര്യങ്ങളൊക്കെ ഒത്തു വരുവാണെങ്കിൽ പറ്റിയ തീയതിയും ഇന്ന് തന്നെ തരയാമല്ലോ. ചേച്ചി, ആ പഞ്ചാംഗം മുക്കൊന്ന് എടുത്തു വച്ചേക്ക്, ഞാനേ ഉമ്മർത്തേക്കൊന്ന് ചെല്ലട്ടെ.
2: ശരി ശരി, സൂര്യ ചെന്നാട്ടെ.
3: എടി ചിത്ര, നിന്റെ അധിക പ്രസംഗം ഒന്ന് അടക്കി വെച്ചേക്കുവോ അല്പനേരത്തിന്. ഈ ചടങ്ങൊന്ന് ഭംഗിയായി കഴിഞ്ഞോട്ടെ, എന്റെ അപേക്ഷയാണ്.
0: തൽക്കാലത്തേക്ക് ഗ്രാൻഡഡ്.
4: കമല,
2: എന്തോ
4: അകത്ത് തന്നെ നിൽക്കാതെ നീ ഉമ്മറത്തേക്ക് വാ, അവരവിടെ തിരക്കുന്നു.
2: ദാ വന്നു.
3: നമസ്കാരം.
4: ഇതാണ് കമല, അതായത് എന്റെ വാമഭാഗം.
1: അങ്ങനെ പറഞ്ഞാല് ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഭാര്യ അന്ന് തെളിച്ചു പറയണം.
5: ഞാനിത്തിരി പഴയ ആളാണ്, അതിനാൽ മനസ്സിലാവും. ഞാൻ സോമശേഖരൻ, ഇത് ചന്ദ്രു. ചന്ദ്രുവിനാണ് പറ്റിയ ഒരാളെ അന്വേഷിക്കുന്നത്.
1: സോമൻചേട്ടനും മകനും നമ്മുടെ നാട്ടിൽ പുതിയ ആൾക്കാരാ. ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയിട്ട് അധികമായിട്ടില്ല.
6: ഓ, അങ്ങനെയാണോ? നേരത്തെ എവിടെയായിരുന്നു?
5: മലയാളികൾ തന്നെയാണെങ്കിലും ഞങ്ങൾ ബാംഗ്ലൂരിലാണ് സ്ഥിരതാമസം. റിട്ടയർ ആയപ്പോ നാട്ടിലൊരിടത്ത് വീട് വെച്ച് മാറാമെന്ന് കരുതി, അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്.
3: അപ്പോ ബാംഗ്ലൂരിൽ?
5: ബാംഗ്ലൂരിലെ വീട് അവിടെയുണ്ട്. ചന്ദ്രുവിന്റെ കമ്പനി അവിടെയാണല്ലോ. ഞാനും ഭാര്യയും അവിടെ ഇവിടെയായിട്ടിങ്ങനെ.
1: ആളുടേത് പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയാ കമല ചേച്ചി. നമ്മുടെ ചിത്രക്കുട്ടി ജോലി ചെയ്യുന്നത് ഓൺലൈൻ ന്യൂസിലല്ലേ, അപ്പോ ആ വഴിയും ഒരു സാമ്യം വരും. അതുകൊണ്ടുകൂടിയാ.
6: ഓ, മീഡിയ ഫീൽഡ് അല്ലേ, അതേതായാലും നന്നായി. ചന്ദ്രു എന്താ ഒന്നും മിണ്ടാത്തത്?
7: ഏ, ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. സാഹചര്യം വരുമ്പോ മിണ്ടാം, അതല്ലേ നല്ലത്.
1: ചന്ദ്രുവിന് മിണ്ടാനുള്ള ആൾ പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. കമല ചേച്ചി, വൈകണ്ട, ചായ എടുത്തോളൂ. അല്ല ഗോവിന്ദേട്ടാ.
3: ശരി ശരി, ഞാൻ ചായ എടുക്കാം, നിങ്ങൾ സംസാരിച്ചിരിക്കേ.
6: ബാംഗ്ലൂർ എന്ന് പറയുമ്പം സിറ്റിക്കകത്താണോ അതോ? എനിക്കവിടെ അത്ര പരിചയം പോരാ.
5: ഞാൻ ജോലി ചെയ്തിരുന്നത് HALലാണ്, അതായത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. അതിന്റെ ഓഫീസ് സിറ്റിയിൽ തന്നെയാ. കബൺ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതിനടുത്തായിട്ട് വരും.
6: ഓ, കേട്ടിട്ടുണ്ട്. 1.5 ഏക്കർ വരുന്ന ഒരു പാർക്കല്ലേ അത്? ഏതോ സായിപ്പ് ആയിരുന്നില്ലേ അതിന്റെ എഞ്ചിനീയർ?
5: ആ, അത് തന്നെ.
1: സായിപ്പിന്റെ കാര്യമൊക്കെ പിന്നെ പറയാം. ആ, ദാ ചായയും ബിസ്ക്കറ്റും ഒക്കെ എത്തിയിട്ടുണ്ട്. ചിത്രക്കുട്ടി, ചായ അതെ ടീപ്പുവിലേക്ക് വച്ചേക്ക്. ചിത്രമോളെ, ദാ ഇതാണ് ചന്ദ്രു, ഇത് സോമൻചേട്ടൻ.
6: നിങ്ങൾ ചായ എടുക്ക് മോളെ, ദാതങ്ങ് എടുത്തു കൊടുക്ക്.

0: ഒരു ജീപ്പിന്റെ ശബ്ദമാണല്ലോ.
1: പെണ്ണ് കാണൽ ചടങ്ങിന്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
2: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ.
0: പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
2: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, ബ്രോക്കർ സുര, എ കെ സുജിത്ത്, സോമശേഖരൻ, പി എം ലാൽ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ആകാശവാണി കണ്ണൂർ. വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. 85 47 0 27 0 54 എന്ന വാട്സാപ്പ് നമ്പറിൽ. ഫോർമാറ്റ് എങ്ങനെയാണ്? നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടഗാനം, ചിത്രം. നമ്പർ ഒരിക്കൽ കൂടി, 85 47 0 27 0 54.

വാട്സാപ്പ് രഹിതത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഗാനം സമീറ കോൾമുട്ടയിൽ നിന്നും ആവശ്യപ്പെട്ടതാണ്. ഹർഷബാഷ്പം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിൻ്റെ ശില്പികൾ എം കെ അർജുൻ മഷ്, കെ എച്ച് ഖാൻ സാഹിബ്. ആയിരം കാതമകലെയാണെങ്കിലും എന്ന സമീറയുടെ ഇഷ്ടഗാനമാവട്ടെ ഇനി.

ഏകാനം യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയത് ചിത്രം ആട്ടക്കലാശം. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് രവീന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണപുരത്തുള്ള ഷാജിയാണ്. ഇതാ ഷാജിയുടെ ഇഷ്ടഗാനമാവട്ടെ ഇനി വാട്സപ്പ് ഗീതത്തിൽ.

രാമന്തളിയിൽ നിന്ന് ബൈജു, ബാലൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാവട്ടെ ഇനി. ചിത്രം മരിക്കുന്നില്ല ഞാൻ. ഏഴാച്ചേരി രാമചന്ദ്രന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഗാനം പാടിയത് വേണുഗോപാൽ. രാമന്തളിയിലെ ബൈജു, ബാലൻ എന്നിവരുടെ ഇഷ്ടഗാനം.

അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും. പാദമുദ്ര എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനത്തിനായി കാത്തിരിക്കുകയാണ് പെരിയയിലെ നഖിത. കൊടപ്പനക്കുന്ന് ഹരി, വിദ്യാർത്ഥരൻ എന്നിവർ ചേർന്നാണ് ഈ ഗാനം ഒരുക്കിയത്. പ്രേക്ഷകരെ, നമുക്ക് ആസ്വദിക്കാം ഇനി പാദമുദ്രയിലെ നഖിതയുടെ ഇഷ്ടഗാനം.

എന്തിഷ്ടമാണെനിക്കെന്നു, ഈ ഗ്രാമം എന്തിഷ്ടമാണെനിക്കെന്നു എന്ന ഗാനമാണ് കണ്ണപുരം പാറപ്പുറത്തുള്ള ഷിനിൽ നെല്ലിയോടൻ്റെ ഇഷ്ടഗാനം. ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനം പാടിയത് യേശുദാസ്. ഇതാ ഷിനിലിൻ്റെ ഇഷ്ടഗാനം.

കെ ജയകുമാറിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം. ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഈ ഗാനം കാത്തിരിക്കുകയാണ് മരുതായിൽ നിന്നും രജിൽ. ഇതാ രജിലിൻ്റെ ഇഷ്ടഗാനമാവട്ടെ ഇനി വാട്സപ്പ് പ്രീഗീതത്തിൽ അടുത്തത്.

അപ്പു എന്ന ചിത്രത്തിലെ കൂത്തമ്പലത്തിൽ വച്ചോ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് സുരേഷ് പാണത്തോൾ. ശ്രീകുമാരൻ തമ്പിയുടേതാണ് വരികൾ. പി സുന്ദർരാജിൻ്റെ സംഗീതം. ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാർ. ഇനി നമുക്ക് കേൾക്കാം സുരേഷ് പാണത്തോറിൻ്റെ ഇഷ്ടഗാനം.

വാട്സപ്രകീതത്തിൽ ഇനി കേൾക്കാം പുതിയ തെരുവിൽ നിന്നും സുമി ആവശ്യപ്പെട്ട ഗാനം. തീവണ്ടി എന്ന ചിത്രത്തിൽ ഹരിശങ്കറും ശ്രേയ ഘോഷാലും ചേർന്ന് പാടിയ ഈ ഗാനത്തിന്റെ ശില്പികൾ ബി കെ ഹരിനാരായണൻ, കൈലാസ് മേനോൻ.

ഗിരീഷ് പുത്തഞ്ചേരി, കോഴിക്കോട് യേശുദാസ് എന്നിവർ ഒരുക്കി. ജി എസ് കുമാറും ലീല മാത്യുവും ചേർന്ന് പാടിയ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നു കോടിയേരിയിൽ നിന്നും ജനാർദ്ദനൻ. ചിത്രം ചക്രവാളത്തിനും അപ്പുറം. അദ്ദേഹം തന്റെ ഇന്ത്യൻ ആർമി സുഹൃത്തുക്കളായ ഭാസ്കരൻ ചാല, ചന്ദ്രൻ കണ്ണൂർ എന്നിവർക്ക് വേണ്ടിയാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആസ്വദിക്കാം ജനാർദ്ദനൻ കോടിയേരി ആവശ്യപ്പെട്ട ഈ ഇഷ്ടഗാനം.

ഈങ്ങയിൽ പീടിക ദിനേശ് കമ്പനിയിൽ നിന്നും അടുത്ത മാസം വിരമിക്കുന്ന പത്മലതയ്ക്ക് വേണ്ടി തൊഴിലാളികൾ ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാപ്പകൽ എന്ന ചിത്രത്തിൽ അഫ്സൽ പാടിയ ഈ ഗാനത്തിന്റെ ശില്പികൾ കൈതപ്രം മോഹൻ സിത്താര. പത്മലത ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും ഒപ്പം സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ട ഈ ഇഷ്ടഗാനം.

കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനമാണിനി ചിത്രം താലോലം. നാറാത്തുള്ള ശ്രീജ അശോകിൻ്റെതാണ് ഈ ഇഷ്ടഗാനം. പാടാത്ത വൃന്ദാവനം എന്ന ശ്രീജ അശോകിൻ്റെ ഇഷ്ടഗാനമാവട്ടെ വാട്സപ്പ് ലേഖിതങ്ങളിൽ ഇനി അടുത്തത്.

വാട്സപ്പിലെ ഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഷീന പത്മനാഭനാണ് ഈ ഗാനം ആവശ്യപ്പെട്ടത്. ചിത്രം ഉത്സവപ്പിറ്റേന്ന്. യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ ശില്പികൾ കാവാലം ദേവരാജൻ.

പയ്യന്നൂരുള്ള ഷീന പത്മനാഭൻ ആവശ്യപ്പെട്ട ഈ ഗാനത്തോടെ ഇന്നത്തെ വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ സമാപിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ സമാപിക്കുന്നു. സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പരിപാടിയിൽ സാങ്കേതിക സഹായം PK രതീഷ്. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഞാൻ ബേബി സ്മിത.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 4:43 ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 34 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം.
1: ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ട് ഘട്ടം അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഇതുവരെ കണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്: വൻകരകൾ തമ്മിലുള്ള ഫുട്ബോൾ മികവിന്റെ അകലം ഓരോ വർഷവും കുറയുകയാണ്. ആഫ്രിക്കയിൽ നിന്നുള്ള സാമ്പത്തിക ശേഷി കുറഞ്ഞ ചെറു രാജ്യങ്ങൾ, ഫുട്ബോൾ ചരിത്രത്തിൽ വലിയ പാരമ്പര്യമില്ലാത്ത രാജ്യങ്ങൾ, ഇവരാരും ഇപ്പോൾ വലിയ യൂറോപ്യൻ, തെക്കേ അമേരിക്കൻ ടീമുകളെ ഭയപ്പെടുന്നില്ല. ലോകമെമ്പാടുമുള്ള അക്കാദമികൾ, ശാസ്ത്രീയ പരിശീലനം, ആഗോള ലീഗുകളിലെ അനുഭവം, ഇവയെല്ലാം ലോക ഫുട്ബോളിന്റെ സന്തുലിതാവസ്ഥ മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിന് കോംഗോയെ തോൽപ്പിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ബെൽജിയത്തിന് സെനഗലിനെ മറികടക്കാൻ അധിക സമയം വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ നോക്കൌട്ട് മത്സരവും ഒരു ഫൈനലിന്റെ തീവ്രത കൈവരിക്കുന്നത്. ഇന്ന് സ്പെയിൻ, പോർച്ചുഗൽ, സ്വിറ്റ്സർലൻഡ് എന്നീ യൂറോപ്യൻ ശക്തികൾ മൈതാനത്തിറങ്ങുമ്പോൾ അവരുടെ എതിരാളികൾ വെറും മത്സരം കളിക്കാനല്ല എത്തുന്നത്, ചരിത്രമെഴുതാനാണ്. ആദ്യം ഇന്നലെ നടന്ന മത്സരങ്ങളിലേക്ക്. ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ പ്രകടനം കാണുമ്പോൾ ഒരു വൈരുദ്ധ്യം വ്യക്തമാണ്. അന്തിമ ഫലങ്ങൾ അവർക്ക് അനുകൂലമാകുന്നുണ്ട്, പക്ഷേ പ്രകടനങ്ങൾ പലപ്പോഴും ആരാധകർക്ക് തൃപ്തി നൽകുന്നില്ല. DR കോംഗോയ്ക്കെതിരായ മത്സരവും അതിന് മറ്റൊരു ഉദാഹരണമായി. ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ കോംഗോ നോക്കൌട്ട് മത്സരത്തിലും അതേ നിർഭയത്വത്തോടെയാണ് ഇറങ്ങിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇംഗ്ലണ്ടിന്റെ പന്തടക്കത്തെ അവർ ഭയപ്പെട്ടില്ല, മറിച്ച് ഓരോ ആക്രമണങ്ങളിലും ഇംഗ്ലണ്ടിന്റെ പ്രതിരോധത്തെ പരീക്ഷിച്ചു. ആ ധൈര്യത്തിനുള്ള പ്രതിഫലം ലഭിച്ചത് 7th മിനിറ്റിൽ തന്നെ. വേഗമേറിയ ഒരു മുന്നേറ്റത്തിനൊടുവിൽ കോംഗോയുടെ ആക്രമണം ഇംഗ്ലീഷ് പ്രതിരോധത്തെ പിളർത്തി. പന്ത് ലഭിച്ച ബ്രയാൻ സിപെങ്ക യാതൊരു പിഴവും വരുത്താതെ വലയിലേക്കെത്തിച്ചു. ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നിന്റെ സൂചനകൾ അപ്പോൾ തന്നെ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു. ഇംഗ്ലണ്ടിന്റെ മുഖത്ത് ആശങ്ക പ്രകടമായിരുന്നു. പന്തടക്കത്തിലും പാസിംഗിലും അവർ മുന്നിലായിരുന്നെങ്കിലും പെനൽറ്റി ബോക്സിനുള്ളിൽ പഴയ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിച്ചു. ഗോൾ മുഖത്ത് വ്യക്തമായ അവസരങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കോംഗോയുടെ പ്രതിരോധ നിര അതിശയകരമായ അച്ചടക്കമാണ് കാണിച്ചതും. 3 സെന്റർ ബാക്കുകളും 2 വിംഗ് ബാക്കുകളും ചേർന്ന് രൂപപ്പെടുത്തിയ പ്രതിരോധ ഭിത്തി ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റങ്ങളെ വീണ്ടും വീണ്ടും തടഞ്ഞു. 2nd പകുതിയിലാണ് മത്സരത്തിന്റെ താളം മാറിയത്. ഇംഗ്ലണ്ട് കൂടുതൽ ആക്രമണാത്മകമായി മുന്നേറി. ഫുൾ ബാക്കുമാരെ മുന്നോട്ടു കയറ്റുകയും മധ്യനിരയിൽ കൂടുതൽ കൂട്ടുകെട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഒടുവിൽ അവരുടെ രക്ഷകനായി എത്തിയത് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ തന്നെ. കടുത്ത സമ്മർദ്ദത്തിനിടെ ലഭിച്ച അവസരം കൃത്യമായി വിനിയോഗിച്ച് സമനില കണ്ടെത്തിയ കെയ്ൻ ഇംഗ്ലണ്ടിന് ആത്മവിശ്വാസം തിരികെ നൽകി. അതോടെ മത്സരം ഇരു ടീമുകൾക്കും തുറന്ന പോരാട്ടമായി. കോംഗോ തിരിച്ചടികൾ തുടർന്നെങ്കിലും ഇംഗ്ലണ്ടിന്റെ ആക്രമണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. അവസാനം മത്സരം അധിക സമയത്തിലേക്ക് നീളുമെന്ന് എല്ലാവരും കരുതിയ നിമിഷത്തിലാണ് കെയ്ൻ വീണ്ടും അവതരിച്ചത്. നിർണായക നിമിഷങ്ങളിൽ ലോകോത്തര സ്ട്രൈക്കർമാർ എന്തുകൊണ്ടാണ് വിലമതിക്കപ്പെടുന്നതെന്ന് തെളിയിക്കുന്ന ഫിനിഷ്. 86th മിനിറ്റിലെ ആ ഗോൾ ഇംഗ്ലണ്ടിന്റെ 2-1 വിജയവും പ്രീ ക്വാർട്ടറിലേക്കുള്ള ടിക്കറ്റും സമ്മാനിച്ചു. എന്നാൽ ഈ മത്സരം ഇംഗ്ലണ്ടിന് മുന്നിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മത്സരത്തിന്റെ നിയന്ത്രണം കൈവശമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെ അവർ സമ്മർദ്ദത്തിലാകുന്നത്? വലിയ ടീമുകളെ നേരിടുമ്പോൾ ഇത്രയും അവസരങ്ങൾ അവർ ഇനിയും അനുവദിച്ചാൽ എന്താകും ഫലം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ അടുത്ത എതിരാളിയായ മെക്സിക്കോ അതിന്റെ വില ഈടാക്കും. മത്സരം തോറ്റെങ്കിലും അഭിമാനത്തോടെ മടങ്ങാൻ കഴിയുന്ന ടീമാണ് DR കോംഗോ. ഈ ലോകകപ്പിൽ ആഫ്രിക്കൻ ഫുട്ബോൾ എത്രത്തോളം വളർന്നുവെന്നതിന്റെ മറ്റൊരു ശക്തമായ തെളിവായി അവരുടെ പ്രകടനം. ഇന്നലെ നടന്ന 3 മത്സരങ്ങളിൽ നാടകീയതയുടെ കാര്യത്തിൽ 1st സ്ഥാനം സെനഗൽ ബെൽജിയം മത്സരത്തിനാണ്. സ്കോർലൈൻ മാത്രം നോക്കിയാൽ ബെൽജിയം ജയിച്ചുവെന്ന് പറയാം, പക്ഷേ ഈ മത്സരം കണ്ടവർക്കറിയാം പരാജയപ്പെട്ട ടീം അതിലേറെ കയ്യടി വാങ്ങിയ രാത്രിയായിരുന്നു അത്. ഫൈനൽ വിസിലിന് തൊട്ടു മുൻപ് വരെ ഈ മത്സരം സെനഗലിന് സ്വന്തമായിരുന്നു. കളിയുടെ തുടക്കം മുതൽ അവർ ബെൽജിയത്തെ ഞെട്ടിച്ചു. യൂറോപ്യൻ ടീമിനെതിരെ പ്രതിരോധിച്ച്

0: പന്തിനായി കാത്തുനിൽക്കുന്ന സമീപനമല്ല സെനഗൽ സ്വീകരിച്ചത്. മറിച്ച് ഉയർന്ന പ്രസിംഗും അതിവേഗ ആക്രമണങ്ങളുമാണ് അവർ തിരഞ്ഞെടുത്തത്. അതിന്റെ ഫലം വളരെ വേഗം ലഭിച്ചു. 24 മിനിറ്റിൽ പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്ത് ഹബീബ് ദിയാറ നേടിയ ആദ്യ ഗോൾ സെനഗലിന്റെ മധ്യനിര മത്സരത്തിന്റെ വേഗം നിയന്ത്രിച്ചു. ഓരോ നേർക്കുനേർ പോരാട്ടങ്ങളിലും അവർ മുൻതൂക്കം നേടി. 51 മിനിറ്റിൽ ഇസ്മായില സാർ രണ്ടാം ഗോളും നേടിയതോടെ സെനഗൽ 2-0 മുന്നിൽ. അതോടെ ബെൽജിയം വൻ പ്രതിസന്ധിയിലായി. രണ്ടാം പകുതിയിലും ബെൽജിയത്തിന് കാര്യമായ മാറ്റമുണ്ടായില്ല. അപ്പോഴാണ് പരിശീലകൻ തന്റെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുത്തത്, റൊമേലു ലുക്കാക്കു. പരിക്ക് കാരണം മുഴുവൻ ഫിറ്റ്നസ് വീണ്ടെടുത്തിരുന്നില്ലെങ്കിലും മത്സരത്തിന്റെ ഗതി മാറ്റാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു. ലുക്കാക്കു ഇറങ്ങിയതോടെ ബെൽജിയത്തിന്റെ ആക്രമണ രീതി മാറി. ബോക്സിനുള്ളിൽ കൂടുതൽ ലക്ഷ്യബോധമുണ്ടായി. വിങ്ങുകളിൽ നിന്ന് കൂടുതൽ ക്രോസുകൾ എത്തിത്തുടങ്ങി. സമ്മർദ്ദം വർദ്ധിച്ചു. 86 മിനിറ്റിൽ ലുക്കാക്കുവിലൂടെ ബെൽജിയത്തിന്റെ ആദ്യ ഗോളും വന്നു. അത് മത്സരത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചു. സെനഗൽ ആദ്യമായി പ്രതിരോധത്തിലേക്ക് പിന്മാറി. മത്സരം അവസാനിക്കാനിരിക്കെ ബെൽജിയം വീണ്ടും പ്രഹരിച്ചു. ഈ തവണ യൂരി ടൈലമാൻസിന്റെ ഊഴം. സ്കോർ 2-2. വിജയത്തിന്റെ വക്കിൽ നിന്ന് സെനഗൽ എക്സ്ട്രാ ടൈമിലേക്ക് പിന്തള്ളപ്പെട്ടു. മനസ്സു തളർന്നെങ്കിലും അവർ അവസാനം വരെ പോരാടി. എന്നാൽ അധിക സമയത്തിന്റെ അവസാനം ലഭിച്ച പെനാൽറ്റി ബെൽജിയത്തിന് രക്ഷയായി. ആ കിക്കും ടൈലമാൻസ് നഷ്ടപ്പെടുത്തിയില്ല. ബെൽജിയം 3-2 മുന്നിൽ. ശേഷിക്കുന്ന മിനിറ്റുകളിൽ സെനഗൽ അവസാന ആക്രമണങ്ങളും നടത്തിയെങ്കിലും സമനില ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ബെൽജിയം ആശ്വാസത്തോടെ ആഘോഷിച്ചപ്പോൾ സെനഗൽ നിരാശയോടെ മൈതാനം വിട്ടു. ഈ ലോകകപ്പിന്റെ തുടക്കം മുതൽ ഒരു ചോദ്യം പലരും ഉയർത്തിയിരുന്നു. ആതിഥേയരായ അമേരിക്ക ഒരു ഫുട്ബോൾ രാഷ്ട്രമാണോ? അവർക്ക് ഈ ലോകകപ്പിൽ മുന്നോട്ടു പോകാൻ കഴിയുമോ? ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ പരാഗ്വേക്കെതിരെ മികച്ച ജയം നേടി അമേരിക്ക അതിന് മറുപടി നൽകി. ഇപ്പോഴിതാ നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ബോസ്നിയക്കെതിരെ അമേരിക്ക നൽകിയ മറുപടി വളരെ പക്വമായിരുന്നു. ആവേശത്തേക്കാൾ അച്ചടക്കത്തിനാണ് അവർ പ്രാധാന്യം നൽകിയത്. കളിയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ബോസ്നിയ പന്ത് കൈവശം വച്ച് മത്സരം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പരിചയസമ്പന്നരായ അവരുടെ മധ്യനിര ക്ഷമയോടെ പാസുകൾ കൈമാറി അമേരിക്കയുടെ പ്രതിരോധത്തിൽ വിടവു തേടി. എന്നാൽ അമേരിക്ക തിടുക്കപ്പെട്ടില്ല. പരിശീലകൻ തയ്യാറാക്കിയ മിഡ് ബ്ലോക്ക് പ്രതിരോധം കൃത്യമായി പ്രവർത്തിച്ചു. പന്ത് നഷ്ടപ്പെട്ട ഉടനെ കൌണ്ടർ പ്രസിംഗ്, പിന്നെ അതിവേഗ ട്രാൻസിഷൻ, അതായിരുന്നു ആതിഥേയരുടെ പദ്ധതി. അതിനുള്ള പ്രതിഫലവും ആദ്യ പകുതിയിൽ തന്നെ കിട്ടി. ഹാഫ് ടൈമിന് തൊട്ടു മുൻപ് മധ്യനിരയിൽ പന്ത് തിരിച്ചുപിടിച്ച അമേരിക്ക അതിവേഗ മുന്നേറ്റം നടത്തി. അവസാന പാസ് സ്വീകരിച്ച ഫോളറിൻ ബലോഗുൺ കൃത്യതയാർന്ന ഫിനിഷിലൂടെ അമേരിക്കയെ മുന്നിലെത്തിച്ചു. ആ ഗോൾ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി. സമനില തേടി ബോസ്നിയ മുന്നോട്ടു കയറിയതോടെ അവരുടെ പ്രതിരോധത്തിൽ കൂടുതൽ ഇടങ്ങൾ രൂപപ്പെട്ടു. 64 മിനിറ്റിൽ അപ്രതീക്ഷിതമായി ബലോഗുൻ ചുവപ്പു കാർഡ് കണ്ട് പുറത്തായത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ആതിഥേയർ അപ്പോഴും സമചിത്തത കൈവിട്ടില്ല. 82 മിനിറ്റിൽ അവരുടെ രണ്ടാം ഗോളും വന്നു. ഇത്തവണ സ്കോർ ചെയ്തത് മാലിക് ടിൽമാൻ. 2 ഗോളിന്റെ ലീഡ് നേടിയ ശേഷം അമേരിക്ക മത്സരം നിയന്ത്രണത്തിലാക്കി. അവർ അനാവശ്യമായ സാഹസികത കാട്ടിയില്ല. പന്ത് കൈവശം വയ്ക്കേണ്ടപ്പോൾ അതും ചെയ്തു. വേഗം കുറയ്ക്കേണ്ടപ്പോൾ അതും ചെയ്തു. നോക്കൌട്ട് മത്സരങ്ങളിൽ വിജയിക്കുന്ന ടീമുകളുടെ ഗുണം അവർ കാണിച്ചു. എപ്പോൾ ആക്രമിക്കണം, എപ്പോൾ കളിയുടെ വേഗം നിയന്ത്രിക്കണം എന്ന ബോധം. അരമണിക്കൂറിലേറെ 10 പേരായി കളിക്കേണ്ടി വന്നിട്ടും നേടിയ ഈ ജയം അമേരിക്കയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. അടുത്ത റൌണ്ടിൽ ബെൽജിയത്തിനെതിരെയാണ് അവരുടെ മത്സരം. ഇന്നത്തെ നോക്കൌട്ട് മത്സരങ്ങളിൽ ഏറ്റവും വലിയ ഫേവറിറ്റായി ഇറങ്ങുന്നത് സ്പെയിനാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പന്തടക്കത്തിലും പാസിംഗിലും പഴയ സ്പാനിഷ് ശൈലിയുടെ പതിപ്പു തന്നെയാണ് അവതരിപ്പിച്ചത്. കേപ്പ് വെർദെക്കെതിരെ അപ്രതീക്ഷിത സമനില വഴങ്ങേണ്ടി വന്നെങ്കിലും പിന്നീട് സൗദി അറേബ്യക്കെതിരെയും ഉറുഗ്വേക്കെതിരെയും അവർ ജയം നേടി. എന്നാൽ നോക്കൌട്ട് മത്സരങ്ങളിൽ വെറും പന്തടക്കം മാത്രം മതിയാകില്ല. കാരണം എതിരു നിൽക്കുന്നത് ഈ ലോകകപ്പിലെ ഏറ്റവും സംഘടിത ടീമുകളിലൊന്നായ ഓസ്ട്രിയയാണ്. കോച്ച് റാൽഫ് റാഗ്നിക്കിന്റെ കീഴിൽ ഓസ്ട്രിയയുടെ കളി വ്യക്തമായ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഉയർന്ന പ്രസിംഗ്, പന്ത് തിരിച്ചുപിടിക്കൽ, അതിവേഗത്തിലുള്ള ആക്രമണം. സ്പെയിൻ സമാധാനത്തോടെ കളി നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ആ താളം തകർക്കുക എന്നതായിരിക്കും ഓസ്ട്രിയയുടെ ലക്ഷ്യം. മധ്യനിരയിലെ പോരാട്ടം അതിനാൽ നിർണായകമാകും. പെഡ്രിക്കും സ്പാനിഷ് മധ്യനിരയ്ക്കും പന്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചാൽ മത്സരം സ്പെയിനിലേക്ക് ചായും. ലമീൻ യമാലും കൂട്ടരും ഫോമിലാവുകയാണെങ്കിൽ ഗോളടിക്കുക എന്നത് അനായാസമാവുകയും ചെയ്യും. മറിച്ചാണെങ്കിൽ ഓസ്ട്രിയ ഈ ലോകകപ്പിലെ മറ്റൊരു വലിയ അട്ടിമറി സൃഷ്ടിച്ചേക്കാം. ഇന്നത്തെ ഏറ്റവും സന്തുലിതമായ മത്സരമെന്ന വിശേഷണം പോർച്ചുഗൽ ക്രൊയേഷ്യ പോരാട്ടത്തിനാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ സമനില വഴങ്ങിയ പോർച്ചുഗൽ പിന്നീട് ആക്രമണ ഫുട്ബോളിലൂടെയാണ് മുന്നേറിയത്. ടീമിലെ ഏറ്റവും വലിയ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെങ്കിലും അദ്ദേഹത്തെ മാത്രമായി ആശ്രയിക്കേണ്ട അവസ്ഥ അവർക്കില്ല. ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീഞ്ഞ, ന്യൂനോ മെൻഡസ് തുടങ്ങിയവരെല്ലാം ക്ലബ് സീസണിൽ മികച്ച പ്രകടനം കഴിഞ്ഞു വരുന്നവർ തന്നെ. എന്നാൽ ഇവരെല്ലാം ഒരു ടീമായി ഒത്തിണങ്ങുമോ എന്നതാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസിനു മുന്നിലുള്ള ചോദ്യം. ക്രൊയേഷ്യയുടെ ഏറ്റവും വലിയ ആയുധം അവരുടെ അനുഭവ സമ്പത്താണ്. അടുത്ത തലമുറ ടീമായി മാറുന്ന പ്രക്രിയയിലാണെങ്കിലും വലിയ മത്സരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ രാജ്യത്തിനറിയാം. അതിന് ചുക്കാൻ പിടിക്കുന്നത് 40-കാരൻ മിഡ്ഫീൽഡർ ലൂക്ക മോഡ്രിച്ച് തന്നെ. ക്രൊയേഷ്യയുടെ പ്രതിരോധ മികവും മധ്യനിരയിലെ നിയന്ത്രണവും ഏതു ടീമിനെയും അസ്വസ്ഥമാക്കാൻ പോന്നതാണ്. ഈ മത്സരത്തിൽ ആദ്യ ഗോൾ അത്യന്തം നിർണായകമാകും. പോർച്ചുഗൽ ആദ്യം ലീഡ് നേടിയാൽ അവരുടെ വേഗമേറിയ ആക്രമണങ്ങൾക്ക് കൂടുതൽ ഇടം ലഭിക്കും. പക്ഷേ ക്രൊയേഷ്യ ആദ്യം മുന്നിലെത്തിയാൽ മത്സരം അവരുടെ വരുതിയിലേക്ക് മാറിയേക്കാം. ആഫ്രിക്കൻ ഫുട്ബോൾ പുതിയ ഉയരങ്ങളിലെത്തിയ ലോകകപ്പാണിത്. മത്സരിച്ച 10 രാജ്യങ്ങളിൽ 9 നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയതു തന്നെ അതിനു തെളിവ്. ഇതുവരെ കളിച്ചവരിൽ മൊറോക്കോ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. ദക്ഷിണാഫ്രിക്കയും ഐവറി കോസ്റ്റും സെനഗലും ഡിആർ കോംഗോയും മികച്ച പോരാട്ടത്തിനുശേഷം പുറത്തായി. മൊറോക്കോയുടെ വഴി പിന്തുടരാനുള്ള അടുത്ത ഊഴം അൾജീരിയയ്ക്കാണ്. വർഷങ്ങളായി വലിയ ടൂർണമെന്റുകളിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന സ്വിറ്റ്സർലൻഡാണ് അവർക്ക് എതിരാളി. പ്രതിരോധത്തിലെ അച്ചടക്കവും സെറ്റ് പീസുകളിലെ മികവും എതിരാളികളെ എന്നും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അൾജീരിയയുടെ ശക്തി മറ്റൊന്നാണ്: വേഗം, ധൈര്യം, സാങ്കേതിക മികവുള്ള വിങ്ങർമാർ. മത്സരം ഓപ്പൺ പ്ലേ, അത് അൾജീരിയയ്ക്ക് ഗുണം ചെയ്യും. എന്നാൽ നിയന്ത്രിതവും തന്ത്രപരവുമായ കളിയിലേക്ക് മത്സരം നീങ്ങിയാൽ സ്വിസുകാർക്ക് മുൻതൂക്കം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും പ്രവചനാതീതമായ മത്സരവും ഇതായിരിക്കും. ഈ മത്സരങ്ങളുടെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.
2: ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ചതുരംഗം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ഷിബു ചക്രവർത്തി. സംഗീതം എം ജി ശ്രീ.

ചിത്രം അഞ്ചിലൊരാൾ തസ്കരൻ. പാടിയത് മധു ബാലകൃഷ്ണൻ. വരികൾ പി കെ ഗോപി. സംഗീതം അജയ് ജോസഫ്.

ചിത്രം മമ്മി ആൻഡ് മീ. പാടിയത് ചിത്ര. രചന ബൈലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം സിജു ജോൺ.

ലോഹം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ഷഹബാസ് അമൻ മൈഥിലി. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീവത്സൻ ജെ മേനോൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ എം ബി നാരായണ മാരാരും സംഘവും അവതരിപ്പിച്ച കൊമ്പുപറ്റ് കേൾക്കാം.

0: എം വി നാരായണ മാരാരും സംഘവും അവതരിപ്പിച്ച കൊമ്പുപറ്റാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
6: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
5: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
6: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
11: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
11: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
11: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
12: ആ മാഷേ, സുഖാണോ?
13: ആ, സുഖം തന്നെ, സുഖം തന്നെ.
12: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
13: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
12: ആ, വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
14: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
15: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
16: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
17: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: ആ മാഷേ, സുഖാണോ?
13: ആ, സുഖം തന്നെ, സുഖം തന്നെ.
12: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
13: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
12: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
14: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
18: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യം

0: മാറുന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ചേച്ചി ഇത് കണ്ടോ?
2: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
1: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
1: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
6: ഓ ഐ നോ.
5: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
8: ആ മാഷേ, സുഖാണോ?
9: ആ സുഖം തന്നെ, സുഖം തന്നെ.
8: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
9: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
8: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI-കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI-കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
10: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
11: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം, ക്ഷമിക്കണം, ഇപ്പോൾ ഒരു ലളിതഗാനം. ചിത്ര പാടിയത് രചന ONV കുറുപ്പ്, സംഗീതം ശരത്.

0: ചിത്രപാടിയ ലളിതഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. കാർഷിക സമൃദ്ധിയിൽ പേരുകേട്ട ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു യുവ സംരംഭകയുടെ വിജയകഥയാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്.

എന്നാൽ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഠാണാപ്പടിയിലെ ശ്രീമതി വാണിയുടെ കഥ വ്യത്യസ്തമാണ്. കാർഷിക ബിരുദം നേടിയത് കൂടുതൽ അറിവ് കിട്ടാനാണ്. അതിലൂടെ മികച്ച ലാഭമുള്ള സംരംഭം ആരംഭിക്കണം. അതായിരുന്നു വാണിയുടെ ലക്ഷ്യം. കഠിനാധ്വാനത്തിലൂടെ അത് സാക്ഷാത്കരിച്ചു. ഇന്ന് വാണി കാർഷിക മേഖലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന സംരംഭകയാണ്. ഭർത്താവും ഈ രംഗത്ത് വാണിക്കൊപ്പം ചുവടുറപ്പിച്ചപ്പോൾ വിവിധ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു.

സാധാരണ കാർഷിക ബിരുദമൊക്കെ നേടിയാൽ ഉയർന്ന ശമ്പളമുള്ള ജോലി നേടി നാട്ടിലോ മറുനാട്ടിലോ സ്വസ്ഥമായി ഇരിക്കുകയാണ് പതിവ്, പ്രത്യേകിച്ച് വനിതകൾ.

0: നമുക്ക് ഹരിപ്പാട് ഠാണാപ്പടിയിലെ ശ്രീമതി വാണിയുടെ ചുവടുവയ്പ്പുകളെയും സംരംഭങ്ങളെയും കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം.
1: എനിക്ക് ചെറുപ്പത്തിലെ കൃഷി ഇഷ്ടമായിരുന്നു. ഞാൻ ഓണാട്ടുകാരിയാണ് ജനിച്ചത്. അവ ഒരു കാർഷിക സംസ്കാരമുള്ള നാടാണ്, ജീവിത രീതിയുള്ള നാടാണ്. കൃഷിയാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് അപ്പൊ ആ ഒരു അഭിരുചിയിൽ നിന്ന് ഞാൻ കൃഷി പഠിക്കാൻ പോയി. പിന്നെ കാർഷിക വിധം എടുക്കുന്നതിന് മുമ്പേ ഞാൻ തീരുമാനിച്ചിരുന്നു ഞാൻ കൃഷിക്കാരി ആവണമെന്നുള്ളത്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് കൃഷിക്കാരി ആയതാണ്.
2: അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
1: ആദ്യം ഞങ്ങൾ കൃഷി മാത്രമാണ് ചെയ്തിരുന്നത്. നന്നായിട്ട് വിളവും കിട്ടി. പ്രകൃതി സൗഹൃദ ശാസ്ത്രീയ കൃഷി രീതിയാണ് ചെയ്യുന്നത്, നാച്ചുറൽ എക്കോ ഫാം. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടില് ഹരിപ്പാട് ബ്ലോക്കിലെ എലിസബത്ത് മാഡം നമ്മളോട് എക്കോ ഷോപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നത്. ഹരിപ്പാട് കൃഷി ഭവൻ്റെ ഉണ്ടല്ലോ. അങ്ങനെ 200,000 രൂപ നമുക്ക് ആദ്യമായിട്ട് എക്കോ ഷോപ്പിന് തരുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായവില, സ്ഥിരവില. അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു കൂട്ടം കർഷകർ ഞങ്ങൾ യോജിച്ചു. ഞങ്ങൾ ഒന്നിച്ച് നിന്നിട്ട് ചുറ്റുമുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങളും കൂടെ ഒക്കെ കൂടെ സംഭരിച്ച് നമ്മൾ ന്യായവിലയും സ്ഥിരവിലയും കൊടുത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ തുടങ്ങി. അപ്പൊ അതിന് തൊട്ട് മുമ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നമുക്ക് കാർഷിക അനുബന്ധ പരിപാടിയായിട്ട് ഒരു സ്മോൾ സ്കെയിൽ നേഴ്സറി തന്നിട്ടുണ്ടായിരുന്നു. ഈ സ്മോൾ സ്കെയിൽ നേഴ്സറിക്ക് മുമ്പ് കൃഷിഭവനിൽ നിന്ന് ഒരു വെജിറ്റബിൾ നേഴ്സറി നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നമുക്ക് സക്സസ് ആണെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ വലിയ പ്രോജക്റ്റ് വെച്ചിട്ട്, 15,00,000 രൂപയുടെ പ്രോജക്റ്റ് ആണ്. അപ്പൊ 15,00,000 രൂപ നമ്മള് ലോൺ എടുത്ത് അതിൽ 7,00,000 രൂപ അവര് ഫ്രണ്ടിന്റെ തന്നെ സബ്സിഡി തരും. അതായത് നമ്മൾ ആ പ്രോജക്റ്റ് തീർത്തു കഴിഞ്ഞാൽ 7,00,000 രൂപ നമുക്ക് സബ്സിഡി തന്നിരിക്കും. പിന്നെ 7,00,000 രൂപയുടെ ബാധ്യതയെ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. അത്രയും എളുപ്പവും വളരെ അനായാസവുമാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ എല്ലാ പദ്ധതി. മാസം നമുക്ക് ഇപ്പോഴും 70,000-80,000 രൂപ നേഴ്സറിയിൽ നിന്ന് മാത്രം എല്ലാം കഴിഞ്ഞ അറ്റാദായമുണ്ട്. തദ്ദേശീയമായിട്ടുള്ള തദ്ദേശീയ സസ്യങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മേജർ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത മേജർ പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ 3 വർഷത്തെ ഒരു കാലയളവുണ്ട്. അങ്ങനെ 3 വർഷം കഴിയാറായപ്പോൾ അടുത്ത മേജർ പ്രോജക്റ്റ് തന്നു. 2022 നമുക്കൊരു മിനിമം പ്രോസസ്സിംഗ് യൂണിറ്റ്. അതും നമുക്ക് വളരെയധികം സക്സസ്ഫുൾ ആയെന്ന് വെച്ചാൽ, നമുക്ക് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ല ടെക്നോളജീസ് KVK ആലപ്പുഴയിലെ ജിസിമാഡം ഒക്കെ നമുക്ക് തരുകയും, അത് ആണ് എനിക്ക് ശരിക്കും ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നത്. പ്രത്യേകിച്ച് വാഴയിൽ നിന്നൊക്കെയുള്ള ആഹാരങ്ങളൊക്കെ വാല്യൂ അഡിഷൻ ചെയ്യാനുള്ള ഒരു ടെക്നോളജി ഒരുപാട് ട്രെയിനിങ്ങുകളിലൂടെ തരുകയെന്നെ നിരന്തരം പ്രചോദിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടും KVK ടെക്നിക്കൽ സപ്പോർട്ടും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ രുചിര പ്രകൃതി ഫുഡ്സ് എന്നുള്ള ഞങ്ങളുടെ വാല്യൂ അഡിഷൻ യൂണിറ്റ് ചെയ്തത്. അത് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്ത് വിഭവങ്ങളും കർഷകരെ വിപണിയിൽ കൊണ്ടുവന്ന, പ്രകൃതി ജൈവ കലവറെന്ന ഞങ്ങളുടെ വിപണിയിൽ കൊണ്ടുവന്ന, ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെ അവരോട് ശരിക്കും പറ്റത്തില്ല എന്ന് പറയാൻ ഞങ്ങൾക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് വിപണിയിൽ എടുക്കാൻ പറ്റില്ല, സാധനം കൂടുതലാന്ന് പറയാനൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഏത് സമയത്തും ലാവിഷ് ആയിട്ട് സാധനം എടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം തരികയും നമ്മളത് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഏകദേശം 22 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വാഴയിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹെൽത്തി ഫുഡ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ തൊലിയോട് കൂടിയ പച്ചവാഴയ്ക്ക് സ്ലൈസ് ചെയ്ത് റെസിസ്റ്റൻസ് ഒക്കെയുള്ള അത് സ്ലൈസ് ചെയ്ത് ഉണക്കി നമ്മൾ ചമ്മന്തിപ്പൊടിക്കകത്തും പുട്ടുപൊടിക്കകത്തും എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഒരു 20% കേറ്റുവിട്ടിട്ടാണ് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ വാഴ, ചക്ക, മാങ്ങ, തേങ്ങ, ഇതാണ് 4 നമ്മുടെ ഏകദേശം കേരളത്തിലെ മെയിൻ വിഭവങ്ങൾ. അപ്പൊ അതിൽ നിന്ന് പിന്നെ കുവയ്ക്ക നിറയെ വരും, പടവലങ്ങ നിറയെ വരും. ഇതിൽ നിന്നൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ SHM കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ SHM എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ എടുത്തു നോക്കുമ്പോഴാണ് വിത്ത് മുതൽ വിപണി വരെ കർഷകർക്കൊപ്പം ശരിക്കും കർഷകർ

0: ഒപ്പം തന്നെയാണ്. സത്യം പറഞ്ഞാൽ എന്റെ പേരില് ഒരു സെന്റ് ഭൂമി പോലും ഇല്ലായിരുന്നു. ഇവരാണ് എന്നെ പ്രാപ്തരാക്കിയത്
1: ഭൂമി വാങ്ങാൻ,
0: ആ ഭൂമിയില് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യാൻ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചെയ്യാൻ എന്നെ നിരന്തരം പ്രേരിപ്പിക്കുമായിരുന്നു. ചെയ്യാൻ പറ്റും, പറ്റും. അപ്പോ സത്യം പറഞ്ഞാൽ ഒരു വട്ടപൂജ്യമായിരുന്നു നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു 3.25 കോടിയോളം ടേൺ ഓവർ ഉള്ള കുറേയധികം സ്ഥാപനങ്ങളെ നടത്തിപ്പുകാരാവാനുള്ള ഒരു പ്രാപ്തി കൈവരിക്കാൻ ഒരു കർഷകയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മിഷൻ ചെയ്യുന്നത് ചെറിയ മെഷീനൊന്നുമല്ല, വലിയ മിഷൻ തന്നെയാണ്. എനിക്ക് ഒരു മാസം ഏകദേശം ഒരു 2 ലക്ഷം രൂപ ആദായം ഉണ്ട് എല്ലാത്തിൽ നിന്നും കൂടെ. എന്റെ വരുമാനമാണത്, എന്റെ പേഴ്സണൽ വരുമാനമാണ്. ഞാൻ എഴുതിയെടുക്കുന്ന എന്റെ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ എഴുതിയെടുക്കുന്ന എന്റെ സാലറിയാണ്. അതേപോലെ അതേ വരുമാനം തന്നെ എന്റെ ഹസ്ബൻഡിനും ഉണ്ട്. ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരു 5 ലക്ഷം രൂപ പ്രതിമാസ വരുമാനം ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കൂടെ, ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അത്രയും നമുക്ക് സുഗമമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾക്ക് അത് പ്രാപ്യമാവണം, ടെക്നോളജി ലഭ്യമാവണം. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ നമ്മൾ ചോദിക്കാനുള്ള നമുക്കുള്ള ഒരു ഇതുണ്ടാവണം, ഒരു തുറന്ന മനസ്സുണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുടെ നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നം കൊണ്ട് കൂടിയിട്ടാണ് എനിക്കിതൊക്കെ ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ചെയ്തത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പാക്ക് ഹൗസ് ആണ്.
1: അത് ഒരു
0: മൈനർ പ്രോജക്റ്റ് ആണ്. അതിന് എനിക്ക് 2 ലക്ഷം രൂപയാണ് സബ്സിഡി. പിന്നെ കുഞ്ഞു കുഞ്ഞു പ്രോജക്റ്റുകൾ, ഇപ്പം കമ്പോസ്റ്റ് യൂണിറ്റ് 50,000 രൂപ സബ്സിഡികൾ, അതൊക്കെ വലിയ പ്രോജക്ടിന്റെ ഇടയിലെ ഗ്യാപ്പിൽ കിട്ടും. നമുക്ക് തരുന്ന ആ ലിസ്റ്റിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് മുൻഗണനാക്രമത്തിൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആസൂത്രണം ചെയ്ത് നമുക്ക് ചോദിക്കാൻ പറ്റും. ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഫയലിട്ട് ഉടനെ തന്നെ നമ്മളോട് പ്രോജക്റ്റ് തയ്യാറാക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് നമ്മളൊരു ഇച്ചിരി ലാഗ് അടിച്ച എന്താ തരാത്തെ ചോദിച്ച് അങ്ങനെ പേപ്പർ വർക്കിനൊക്കെ നമ്മൾ ഒപ്പം നിൽക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃഷി ഒരു മുഖ്യ ജീവിതോപാധിയായിട്ട് തിരഞ്ഞെടുത്തപ്പോ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ഒരു നല്ല ആനുകൂല്യം ലഭിക്കുന്ന ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അതെല്ലാം തടയപ്പെട്ടു. പിന്നെ പെൺകുട്ടി എന്നുള്ളൊരു പ്രശ്നം, കാരണം പെൺകുട്ടികൾ ഇങ്ങനെ മുഖ്യധാരയിലേക്ക് ഇറങ്ങുന്നതിന്റെ പ്രശ്നം, ടൈറ്റിൽ ഓണർഷിപ്പിന്റെ ഇഷ്യൂസ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് വിമൻ ഫാമേഴ്സ് ആണല്ലോ, അപ്പൊ ഇതെല്ലാം ഈ ഇഷ്യൂസ് എല്ലാം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എസ് എച്ച് എം ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും ഒരുപാട് ഫാമേഴ്സിനെ എസ് എച്ച് എമ്മിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ട് കൊണ്ട് ഈ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ലോൺ അവൈലബിൾ ആക്കാൻ പറ്റും. ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ലോൺ കിട്ടും 6% ഉള്ളൂ. 3% ഇൻവെസ്റ്റ്മെൻഷൻ കഴിഞ്ഞ് 6% പലിശയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവര് നമുക്ക് സഹായിച്ചു തരുന്നുണ്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞങ്ങൾ എപ്പോഴും തമാശയ്ക്ക് പറയും, ഞങ്ങളുടെ പ്രകൃതി ജൈവകലവറയായാലും വാസ്തു ജൈവങ്ങനെ എന്ന നേഴ്സറിയിലായാലും ഞങ്ങൾ ഒരു ബോർഡ് തൂക്കും എസ് എച്ച് എം ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം എന്ന്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ മാത്രമല്ല, പ്രായോഗിക തലത്തിലും വളരെ ചലനാത്മകമായിട്ട് അത് തന്നെയാണ്. എന്നും വളരെ സൗഹൃദപരമായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും വളരെ സൗഹൃദപരമായിട്ടാണ് നമ്മളോട് ഇടപെടുന്നതും. ഒരു റിയൽ ഗവൺമെന്റ് സെർവന്റ് എങ്ങനെയാണ് കർഷകരോട് ഇടപെടേണ്ട, ഒരു പൊതുസേവക ശരിക്കും അതിനേക്കാൾ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് എത്തിക്സിന്റെ വാല്യൂസ് വളരെ നൈതികമായിട്ടാണ്. ശരിക്കും കർഷകർക്കൊപ്പം തന്നെയാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എനിക്ക് തന്ന കോൺഫിഡൻസ് ആണത്. ഞാൻ ടോട്ടല് ചെയ്യുന്നത് ഏകദേശം 4.5 ഏക്കറാണ്. നിലവിൽ എന്റെ പേരിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്ത സ്ഥലം 2.65 ഏക്കർ. അത് എന്നെ അവർ പ്രോത്സാഹിപ്പിക്കുക ചെയ്തു എന്ന് മാത്രമല്ല, എനിക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. നല്ലപോലെ നമുക്ക് വാല്യൂ അഡിഷനിൽ നിന്ന് ഫാമേഴ്സ് ഇൻകം ഡബിള് മാത്രമല്ല അതിന്റെ അപ്പുറം ആക്കാൻ പറ്റും. വാല്യൂ അഡിഷൻ ശരിക്കും നല്ലതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മുടെ പ്ലാനിങ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് പോളിസീസ്, സോഫ്റ്റ് സ്കിൽസ് ഇതെല്ലാം വളരെ നമ്മൾ ശ്രദ്ധിച്ച് വേണം അതിനെ കൈകാര്യം ചെയ്യാൻ. പിന്നെ ഞാനൊരു അഗ്രി ഗ്രാജുവേറ്റ് ആയതിന്റെ ഗുണം കൂടി എനിക്കുണ്ട്. എല്ലാം ഓർത്തെടുക്കാനും സമയത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ. പിന്നെ എന്റെ അച്ഛനൊരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പൊ കണ്ടു വളർന്നു വരുമ്പോ നമ്മള് അബ്സോർബ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ബിസിനസ്സിന്റെ കാര്യങ്ങൾ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ബിസിനസ് ചെയ്യാൻ. കൃഷി ഒരു കലയാണ്, ശാസ്ത്രമാണ്, സംസ്കാരമാണ്. കൃഷി ഒരു വ്യവസായം കൂടിയാണ്. ബിസിനസ്സിലേക്ക് എന്നെ ഇറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൃഷി വകുപ്പും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും കൂടിയിട്ടാണ്. അപ്പൊ അതിന് എന്റെ എല്ലാവിധ സ്നേഹവും സന്തോഷവും നന്മകളും കർഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. കാരണം 480 കർഷകരെ എനിക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് തവണ സപ്പോർട്ട് ചെയ്യാൻ ഒരു വർഷം കഴിയുന്നുണ്ട്. കൃഷിയിൽ നമ്മൾ നമ്മുടെ ഫാം ലാൻഡിനും ഹോൾ ലാൻഡിനും കൂടി ഇട്ടേക്കുന്ന പേര് വാസു ജയവാങ്കൻ എന്നാണ്. എന്റെ അച്ഛന്റെ പേരാണ് വാസു എന്നുള്ളത്. പിന്നെ നമ്മള് സെക്കൻഡറി സെക്ടർ ആയിട്ടുള്ള വാല്യൂ അഡിഷൻ, അതിന് നമ്മള് രുചിര ഭക്ഷ്യ ഉൽപ്പന്നം, ഞാൻ കോളേജിൽ പഠിച്ചപ്പോ ഞങ്ങളുടെ EDP മോഡ്യൂളിന്റെ പേരായിരുന്നു, അത് ആക്ച്വലൈസ് ചെയ്തതാണ്. ടെർഷറി സെക്ടർ വിപണി, മാർക്കറ്റിംഗ് സർവീസ് സെക്ടർ, അത് പ്രകൃതി ജൈവ കലവറ. പിന്നെ നാലാമത്തെ സെക്ടർ ഞങ്ങളുടെ കോട്ടണറി സെക്ടറാണ്, 6 ഭക്ഷ്യധാരികൾ കൂടുതലുള്ള ഫുഡ്സിൽ ഏറ്റവും നല്ല ആഹാരങ്ങൾ കൊടുക്കുന്ന ഫുഡിലാണ് നമ്മുടെ ചെയ്യും. അതിനെ നമ്മൾ ഇട്ടേക്കുന്ന പേര് ഓർഗാനിക് ബയോസ്ഫിയർ. അങ്ങനെ 4 ഞങ്ങൾ നിന്നിട്ട് 4 ബാലൻസ് ചെയ്യണം. സ്വച്ഛത കിട്ടുക എന്നുള്ളതാണല്ലോ, പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുക. പിന്നെ ചലഞ്ചസ് ഒക്കെ വരും, അതിനെ നേരിടും. കാരണം നമ്മൾ പാഷന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അത് ഫേസ് ചെയ്യണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
2: ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടുള്ള ശ്രീമതി വാണിയുടെ വിജയത്തിൽ തെല്ലും അതിശയോക്തിയില്ല. ഇച്ഛാശക്തിയോടെ മുന്നോട്ടിറങ്ങുക, കാർഷിക മേഖലയിലൂടെ ജീവിത വിജയം ഉറപ്പ്. ഒപ്പം SHM പോലുള്ള സ്ഥാപനങ്ങളും കൃഷി വകുപ്പും സദാ കൂടെയുണ്ട്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തക്കായിച്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ യോഗം ചേർന്നു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന തരം അനുഭവമാക്കി ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിച്ചതുകൊണ്ടും പവർ എക്സ്ചേഞ്ചിൽ നിന്നും ആവശ്യമായ വൈദ്യുതി ലഭ്യമായതിനാലും വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിച്ചതായി KSEB. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതായി ഹൈക്കോടതിയെ അറിയിച്ച് സംസ്ഥാന സർക്കാർ. INTUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവരാണ് കേസിൽ വിചാരണ നേരിടേണ്ടി വരിക. ആലപ്പുഴ ജില്ലയിൽ സ്കൂൾ കുട്ടികളിൽ മുണ്ടിനീര് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ജില്ലാ

0: മെഡിക്കൽ ഓഫീസർ. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിലേക്ക് കൂറ്റൻ പൈലിംഗ് യന്ത്രം മറിഞ്ഞു. അപകടത്തിൽ ആളപായമില്ല. ട്രെയിൻ സർവീസുകൾ തടസ്സമില്ലാതെ തുടരുന്നതായി റെയിൽവേ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
0: ഒരു ചലച്ചിത്രഗാനം രാജപരമ്പര എന്ന ചിത്രത്തിൽ സുജാതയും സംഘവും പാടിയത്. രചന ബിജു തിരുമല, സംഗീതം ATUMMAR.

0: This is Akashvani. The news read by Anuja Kumar. Prime Minister Narendra Modi has said that India-Japan relations are truly very special and there are many shining examples of the success of the economic partnership. Addressing India-Japan Joint Economic Forum in New Delhi this evening, Mr. Modi said, when Japan's expertise and investment combine with India's speed and scale, the entire world benefits. He said both sides today decided to make the partnership even more dynamic and profound. The Prime Minister said India and Japan today reached agreements on several areas such as economic security, AI, defense and health that will make the partnership futuristic and limitless.
1: आज आर्थिक दुनिया सप्लाई चेन में रुकावटें ट्रेड में अनिश्चितता और ग्लोबल डिमांड में गिरावट से जूझ रही है लेकिन जैसे कहा जाता है व्हेन द गोइंग गेट्स टफ द टफ गेट गोइंग भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है पिछले फाइनेंशियल ईयर में भारत की जीडीपी ग्रोथ 7.7% रही इतना ही नहीं पिछले 12 वर्षों में हम भारत में काइजन फिलोसॉफी यानी कंटीन्यूअस इंप्रूवमेंट अपनाते हुए अपनी इकोनॉमिक डीएनए को ट्रांसफॉर्म कर रहे हैं
0: In her address, Prime Minister of Japan, Sanae Takaichi, said, among the many areas of cooperation, energy security is one of the most important areas. On the occasion, both Prime Ministers jointly inaugurated Maruti Suzuki's fourth vehicle manufacturing facility at Kharkhoda in Haryana. Earlier, India and Japan today exchanged several agreements in different fields, including economic and energy security, pharmaceuticals, defense, and AI. Prime Minister Narendra Modi held annual summit-level talks with his Japanese counterpart, Sanae Takaichi, in New Delhi this afternoon. Union Minister for Commerce and Industry Piyush Goyal today said that investments have emerged as a key driver of India's strategic partnership with Japan and are expected to further strengthen bilateral ties. Addressing the Indo-Japan Strategic Dialogue on Shaping the Asian Century, organized by a private television channel, Mr. Goyal said, opportunities are opening up for India's skilled workforce, while the government's focus remains on ensuring equitable development for all under the leadership of Prime Minister Narendra Modi.
2: It's a partnership that has many dimensions. Trade also is an important element of this partnership, particularly given our complementary strengths. What we get from Japan are largely technology-driven products. What we sell to Japan are also value-added products. We are not selling raw materials or intermediates. We're selling high-quality, precision-engineered material, auto component, electronic component. So, in effect, this particular relationship has both the trade and investment dimension. Therefore, I think it's a good partnership.
0: India has reiterated its firm stand that terrorism cannot be justified under any circumstances and called for united global action to eliminate the menace. Addressing the UN General Assembly during the adoption of the 9th review of the United Nations Global Counter-Terrorism Strategy, India's permanent representative to the UN, Ambassador Harish Parvathaneni, said, a terrorist is a terrorist, and emphasized that the counter-terrorism efforts should not be weakened by false equivalences or politicized narratives.
3: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
0: Governor of Bihar, Lieutenant General Retired Sayyed Atta Hasnain, and Minister of State for External Affairs Pavitra Margarita will visit Iran tomorrow to attend the funeral ceremony of the late Supreme Leader of Iran, Grand Ayatollah Sayyed Ali Khamenei. The southwest monsoon today has further advanced into entire Delhi, some more parts of Gujarat, remaining parts of Uttar Pradesh, most parts of Madhya Pradesh, Haryana, Punjab, and some parts of Rajasthan. And that is the end of this news bulletin.
4: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
5: ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ജില്ലയിൽ ആരംഭിച്ചു. എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിൽ ആകെ 4100 എന്യൂമറേറ്റർമാരാണുള്ളത്. ജില്ലയെ താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. തലശ്ശേരി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ എന്യൂമറേറ്റർമാരുള്ളത്, 818. ഇതിനു പുറമെ ജില്ലയിൽ 670 സൂപ്പർവൈസർമാരുമുണ്ട്. ആദ്യത്തെ 3 ദിവസം എന്യൂമറേറ്റർമാരുടെ കൂടെ സൂപ്പർവൈസർമാരും ഫീൽഡിലുണ്ടാകും. സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരം നൽകിയവർക്ക് ലഭിച്ച എച്ചിൽ തുടങ്ങുന്ന 11 SEID നമ്പർ എന്യൂമറേറ്റർമാർക്ക് നൽകിയാൽ വീണ്ടും വിവരശേഖരണം നടത്തേണ്ടതില്ല. സെൽഫ് എന്യൂമറേഷൻ മുഖേന നൽകിയ വിവരങ്ങളിൽ തിരുത്തുണ്ടെങ്കിൽ അത് എന്യൂമറേറ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തി തിരുത്താനും സാധിക്കും. വീടുകളിലെത്തുന്ന എന്യൂമറേറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകി സെൻസസ് പ്രവർത്തനങ്ങളുമായി എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് ജില്ലയുടെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു. സെൻസസിന്റെ 2ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് ആരംഭിക്കുക. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യമന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ജില്ലയിൽ 1573 ബൂത്തുകൾ തുള്ളിമരുന്ന് നൽകുന്നതിനായി സജ്ജീകരിച്ചിരുന്നു. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് കെ സുധാകരൻ എം പി ആവശ്യപ്പെട്ടു. കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഡിസ്ട്രിക്ട് ലെവൽ കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ദിശയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം പി. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ട്. ഇക്കാര്യത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ പരിഹാരം കാണണമെന്ന് എം പി ആവശ്യപ്പെട്ടു. റെയിൽവേയുടെ ഒരു എക്സ്റ്റൻഷൻ ഓഫീസ് എന്ന രീതിയിൽ താൽക്കാലിക സംവിധാനം കണ്ണൂരിൽ സാധ്യമാകുമോ എന്നത് പരിശോധിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ADM PN പുരുഷോത്തമൻ റെയിൽവേ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി ഉന്നതിയിൽ കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തിയെങ്കിലും വില തീരുമാനമാകാത്ത പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കാൻ ദിശായോഗത്തിൽ തീരുമാനമായി. മുദ്രാ ലോൺ അപേക്ഷകൾ അംഗീകരിക്കുന്നതിൽ കാലതാമസം വരുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി. 25 ലക്ഷം വരെയുള്ള ലോണുകൾ 15 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ദിശായോഗത്തിൽ അറിയിച്ചു. കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡരികിലെ മരങ്ങളുടെ ബലക്ഷമത പരിശോധിക്കാൻ ഫീൽഡ് പരിശോധന നടത്തി ബലക്ഷയം നേരിടുന്നവ മുറിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജിന്റെ അധ്യക്ഷതയിലായിരുന്നു ജില്ലാ വികസന സമിതി യോഗം. MLA മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് വേഗത്തിലാക്കാൻ നടപടികൾ സ്വീകരിക്കണം. കാലവർഷക്കെടുതികൾ കാരണം വൈദ്യുതി വിതരണത്തിലുണ്ടാവുന്ന തടസ്സങ്ങൾ നീക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പാപ്പിനിശ്ശേരി താഴേച്ചുവ ദേശീയപാതയിലെ റോഡ് ടാറിംഗ് യാത്രാവാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രാത്രി സമയത്ത് ക്രമീകരിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ പൊതുജനങ്ങളെ മുൻകൂട്ടി അറിയിക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. പാപ്പിനിശ്ശേരി താഴേച്ചുവ ദേശീയപാത ബൈപ്പാസിലെ ജേർണലിസ്റ്റ് കോളനി മുതൽ കീഴ്ത്തള്ളി വരെയുള്ള 4 കിലോമീറ്റർ ഭാഗത്ത് ഇരുവശങ്ങളിലും സർവീസ് റോഡ് നിർമ്മിക്കാൻ നടപടി വേണമെന്ന് അഡ്വക്കേറ്റ് TO മോഹനൻ MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. മലമ്പനി വിരുദ്ധ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യം കണ്ണൂരിന്റെയും ആഭിമുഖ്യത്തിൽ തലായി ഹാർബറിൽ ജില്ലാതല ബോധവൽക്കരണ പരിപാടി നടത്തി. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അബൂബക്കർ ദിനാചരണ സന്ദേശം നൽകി. മലമ്പനി ഉൾപ്പെടെ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പരിപാടിയിൽ രോഗപ്രതിരോധ മാർഗ്ഗങ്ങൾ, കൊതുകുകളുടെ ഉറവിട നശീകരണം, വ്യക്തി പരിസര ശുചിത്വം, കൊതുകു വലയുടെ ഉപയോഗം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തി.
4: കണ്ണൂർ ജില്ലാ വൃത്താന്തം.

0: സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 രാത്രി 9:30 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ കൂൺ കൃഷി പഠിക്കാം, സംരംഭകരാകാം. മയിൽ കാവിൻമൂലയിലെ കെ പി സുജിഷയുടെ കൂൺ സംരംഭത്തിന്റെ വിജയഗാഥ. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴിക്കാട്ടി. ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബി രശ്മി സംസാരിക്കുന്നു മൂന്നാം ഭാഗം. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം. അക്കിത്തം, ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ, അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിന്റെ സ്മരണകൾ പങ്കുവയ്ക്കുന്നു സാംസ്കാരിക പ്രവർത്തകനായ ആർ സഞ്ജയൻ. തുടർന്ന് അക്കിത്തത്തിന്റെ കൂടെയുള്ള ആകാശവാണിക്കാലം ഓർത്തെടുത്തുകൊണ്ട് കവിയും പ്രക്ഷേപകനുമായ പി പി ശ്രീധരനുണ്ണി സംസാരിക്കുന്നു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക ലളിത സംഗീതം. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം എസ് ഷീബ. 6:00 എഫും പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന കാവ്യത്തിലെ മഞ്ഞക്കിളി എന്ന കവിത, ആലപിക്കുന്നത് ദീപ്തി എം ഹരിദാസ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫ് എം ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI എഫ് എം ഡയറി. ഇതിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം. കേരളത്തിലെ ഏക നോക്കുവിദ്യാപാവകളി കലാകാരി രഞ്ജിനി കെ എസ് അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 കണ്ണൂർ സലീം, അഫ്സൽ, സി എം ഇബ്രാഹിം, എം കുഞ്ഞിമൂസ, ആയിഷ ബേഗം, വൈ എം എ ഖാലിദ് എന്നിവർ പാടിയ മാപ്പിളപ്പാട്ടുകൾ. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം, ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം, പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യ ദീപ്തിയിൽ കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും. ഈ വിഷയത്തിൽ ബില്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിക്കുന്നു. ഒരു മണിക്ക് മില്ലേനിയം മെലഡേസ്. 1:58 എഫും പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. 4:45 കാൽപത്നോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 എം കെ ഇബ്രാഹിംകുട്ടിയും സംഘവും അവതരിപ്പിച്ച അറബനമുട്ടുപാട്ട്. 5:45 ലളിത ഗാനങ്ങൾ. 5:58 എഫും പ്രധാന വാർത്തകൾ. 6:00 7:35 9:30 രാത്രി 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം. 6:50 ഹരിതവീഥിയിൽ കൃഷിയിൽ കാർഷിക യന്ത്രങ്ങളുടെയും ഡിജിറ്റൽ കണ്ടുപിടുത്തങ്ങളുടെയും ഉപയോഗം. കാസർഗോഡ് KVK സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു സംസാരിക്കുന്നു. തുടർന്ന് തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പാലയാട് സ്ട്രീറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി കെ ടി രമ മറുപടി പറഞ്ഞതിന്റെ ശബ്ദലേഖനം. 8:00 സാഹിത്യരംഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 നാടകം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ജൽഹിറിലേക്ക്.

0: अवदत् यत् भारत जापानयोः पारस्परिक सम्बन्धाः सर्वथा विशिष्टाः सन्ति तथा च द्वयोः देशयोः आर्थिक सहभागिता वैश्विक पटले साक्षात् साफल्यस्य आदर्शरूपम् अस्ति। अद्य सायंकाले नवदिल्ल्यां भारत जापान संयुक्त आर्थिक मञ्चं सम्बोधयन् श्रीमोदी प्रोक्तवान् यत् जापान देशस्य प्रविधि विशेषज्ञता निवेशश्च भारतस्य तीव्रगत्या सह मिलति, तदा समग्रं विश्वं लाभान्वितं भवति। उभाभ्यां पक्षाभ्यां स्वकीयः आर्थिक सम्बन्धः गतिशीलं गम्भीरं च विधातुं संकल्पः कृतः। अत्रावसरे द्वाभ्यामपि देशाभ्याम् आर्थिक सुरक्षा, कृत्रिम बुद्धिमत्ता, रक्षा, स्वास्थ्य क्षेत्रेषु भविष्योन्मुखाः सन्धयः विहिताः। वैश्विकार्थव्यवस्थायाः विषये कथयता प्रधानमन्त्रिणा रेखांकितं यत् वर्तमानसमये समग्रं विश्वम् आपूर्ति श्रृंखलावरोधैः, व्यापारिक अनिश्चिततावशात् च ग्रस्तं वर्तते। अत्रान्तरे भारतं विश्वस्य तीव्रगत्या वर्धमाना प्रमुखा अर्थव्यवस्था वर्तते। विगत वित्तीय वर्षे भारतस्य जीडीपी वृद्धिः 7.7% आसीत्। तेन विशेषेण प्रोक्तं यत् सर्वकारेण करप्रणाल्यां, सुशासने, व्यापार सुगमतायां च उत्तम परिष्काराणि कृतानि। स्वकीय सम्बोधने जापानस्य प्रधानमन्त्री साने ताकाइची इत्येषा ऊर्जा सुरक्षां प्रधान विषयं मन्वाना अवदत् यत् जापान देशः पावर एशिया इनिशिएटिव इत्यनेन माध्यमेन मुक्त पारदर्शी ऊर्जा व्यापारं सुदृढं कर्तुं कृतसंकल्पः अस्ति। अस्मिन्नेव कार्यक्रमे उभाभ्यां प्रधानमन्त्रिभ्यां हरियाणा राज्यस्य खरखौदास्थिते मारुति सुजुकी संस्थायाः चतुर्थस्य वाहन निर्माण संयंत्रस्य संयुक्तरूपेण उद्घाटनं कृतम्।
1: भारत जापान संबंध वाकई बहुत स्पेशल है। हमारी इकोनॉमिक पार्टनरशिप की सफलता के कई उज्जवल उदाहरण है। अभी अभी हमने हरियाणा के खरखौदा में मारुति सुजुकी के नए प्लांट का उद्घाटन किया। आज पूरे विश्व में सुजुकी की 2/3 कार्स भारत में बनती है और 100 से अधिक देशों को एक्सपोर्ट होने जा रही है।
0: संस्कृत वार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ newsonair चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति। संयुक्तराष्ट्र महासभायाम् अन्ताराष्ट्रिय आतंकवादं विरुध्य व्यापक अभिसमयस्य कृते भारतस्य कश्चन चिरलम्बित प्रस्तावः समर्थितः। संयुक्तराष्ट्रस्य वैश्विक आतंकवाद विरोधी रणनीतेः नवम समीक्षायां या च 44.1% मतैः अंगीकृता। तत्र सदस्य देशाः आदिष्टाः यत् ते विगत त्रिदशकेभ्यः भारतेन प्रस्तावितस्य अस्य अभिसमयस्य कृते अन्तिमरूपं प्रदातुं पूर्ण प्रयत्नान् विदध्युः। वार्षिकस्याः श्री अमरनाथ जी यात्रायाः कृते 22.8 million तीर्थयात्रिणां प्रथमसमूहं जम्मू नगरस्य भगवती नगर यात्री निवास आधार शिविरात् विस्तृत सुरक्षा व्यवस्थायां हरितध्वजं प्रदर्श्य उपराज्यपालेन मनोज सिंहावर्येण अद्य प्रेषितम्। देशस्य विभिन्नेभ्यः भागेभ्यः तीर्थयात्रिणः पवित्र यात्रायां भागग्रहणाय जम्मू नगरम् आगच्छन्तः सन्ति। केन्द्रीय ग्रामीण विकास कृषि कृषक कल्याण मन्त्री शिवराज सिंह चौहानः अवदत् यत् विकसित भारत रोजगार इत्यस्य तथा आजीविका मिशन इत्यस्य प्रत्याभूतिः वीबीजी रामजी अधिनियमः 20/25 आजीविका सुनिश्चिततायाः, ग्रामीणाजीविकायाः सुदृढीकरणस्य तथा च देशस्य ग्रामाणां विकासस्य गतिं वर्धयितुं प्रमुखं पदक्षेपः अस्ति। अद्य नैऋत्य प्रावृट्कालः सम्पूर्णे दिल्ली नगरे, गुजरातस्य केषुचित् भागेषु, उत्तरप्रदेशस्य शेषभागेषु, मध्यप्रदेशस्य अधिकांश भागेषु, हरियाणा पंजाब प्रदेशयोः राजस्थानस्य केषुचित् भागेषु च अग्रे प्रवर्धितः। राष्ट्रिय राजधान्यां निम्नवृष्ट्या उष्ण आर्द्रस्थित्यां न्यूनता आगता। फीफा विश्वकप क्रीडायाम् अमेरिकादेशः 2020 वर्षानन्तरं प्रथमवारं नॉकआउट चरणे विजयं पञ्जीकृतवान्। बोस्निया हर्जेगोविना देशौ 2-0 पराजितवान्। बेल्जियम देशः अपि सेनेगल देशस्य उपरि अतिरिक्त समयस्य विजयेन राउंड ऑफ 16 इत्यस्मिन् प्रविष्टवान्। इति वार्ताः।
2: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: Less premium, more bonus. Most suitable for your loved ones. RPL Life, nothing better than this.
4: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായ്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
6: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായ്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഖോഡയിൽ മാരുതി സുസുക്കിയുടെ നാലാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ESA നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യ ഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവ്വഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് ഒന്നാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
7: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ ഒന്നാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
5: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനം.

0: അവസാനഘട്ടത്തിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവച്ച് മുന്നോട്ട്. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മിതമായ നിരക്കിൽ മികച്ച സൌകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കൂ എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിയിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാവിജിൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിനുശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3 കസിൻ ലാബ്സും ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ OV വിജയന്റെ 96-ാമത് ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 പോയിന്റ് ഉയർന്ന് 77502, നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 24176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സൗകര്യം ലഭ്യമാണിപ്പോ.
1: പിന്നെ ITI അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം. ശരശയ്യ എന്ന ചിത്രത്തിൽ MG രാധാകൃഷ്ണനും മാധുരിയും പാടിയത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
3: അയിത്തം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസും BA ചിദംബരനാഥും സംഘവും. രചന ONV കുറുപ്പ്. സംഗീതം MG രാധാകൃഷ്ണൻ.
4: നീ സനിധനി രീ സ ഗ പ ഗ സ ഗ പ ഗ

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
2: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
1: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
2: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.

0: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ഒരു തൊഴിൽ കണ്ടെത്തണമെന്ന ആഗ്രഹമാണ് മയ്യൽ കാവിൻമൂലയിലെ കെ പി സുജിഷയെ കൂൺ കൃഷിയിലേക്ക് എത്തിച്ചത്. കൂൺ കൃഷി പരിശീലനം നേടി ആരംഭിച്ച ചെറിയ സംരംഭം ഇന്ന് 1000 ബെഡുകളുള്ള വിജയകരമായ കൂൺ കൃഷി യൂണിറ്റായി വളർന്നിരിക്കുന്നു.

0: ചിപ്പിക്കൂണും പാൽക്കൂണും കൃഷി ചെയ്യുന്ന സുജിഷയ്ക്ക് സ്ഥിരം ഉപഭോക്താക്കളുണ്ട്. കൂൺ കൃഷിയിൽ ഓഫ് സീസൺ എന്നൊന്നില്ലെന്ന് തെളിയിച്ചുകൊണ്ട് വർഷം മുഴുവൻ കൃഷി ചെയ്യുകയാണ് സുജിഷ. മികച്ചൊരു കൂൺ കൃഷി പരിശീലക കൂടിയായ മയിൽ കാവിൻമൂലയിലെ കെ പി സുജിഷയുടെ അനുഭവങ്ങളും വിജയരഹസ്യങ്ങളും നമുക്ക് കേൾക്കാം.
1: സുജിഷ, ഈ കൂൺ കൃഷിയിലേക്ക് വന്നിട്ട് ഒരു 10 വർഷത്തെ പരിചയമായി കഴിഞ്ഞു അല്ലേ?
2: 10 വർഷത്തെ പരിചയമായി. 10 വർഷത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വീട്ടിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ ട്രെയിനിങ് കിട്ടിയത്. ആദ്യം ഒരു 8 ബെഡാണ് ചെയ്തത്. 8 ബെഡ് ചെയ്ത് സക്സസ് ആയതിനു ശേഷമാണ് അതിന്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിപുലമായ രീതിയിൽ കൂൺ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ആദ്യം തന്നെ എന്ന് വെച്ചാൽ നമ്മൾ കൂൺ കൃഷി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് കൂൺ തട ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്, ഒരു 100 രൂപയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വിത്ത് ഏറ്റവും ഗുണമേന്മയുള്ള വിത്തായിരിക്കണം. അതേപോലെ തന്നെ കൂണിന് എടുക്കുന്ന മാധ്യമങ്ങൾ, ഒന്നുകിൽ വൈക്കോൽ എടുക്കുക, അല്ലെങ്കിൽ പെല്ലറ്റ്, അല്ലെങ്കിൽ കരിമ്പിൻ ചെണ്ടി, അല്ലെങ്കിൽ ഉണങ്ങിയ വാഴയിലേൻ്റെ. പക്ഷെ ഞാൻ എടുക്കുന്നത് വൈക്കോൽ കച്ചി, അത് 2 വിളേൻ്റെ വൈക്കോലാണ് എടുക്കുന്നത്. അപ്പം അതിലെ കളകളെല്ലാം നീക്കിയിട്ട് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകിൽ കുമ്മായത്തിലിട്ടിട്ട് വൈക്കോൽ 100 ലിറ്റർ കൊള്ളുന്ന റിമ്മിൽ ഒരു 1.5 കിലോ കുമ്മായത്തിൽ 24 മണിക്കൂർ സ്റ്റെറിലൈസ് ചെയ്ത് വെക്കാം വൈക്കോൽ. നമ്മൾ കൂടുതൽ ചെയ്യുന്ന സമയത്ത് അപ്പം ആ വൈക്കോൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ 40% ഈർപ്പത്തിൽ ആ വൈക്കോൽ ഉണക്കിയെടുക്കണം. അത് പിഴിയുമ്പോൾ വെള്ളം ഉണ്ടാകാൻ പാടില്ല, എന്നാൽ ചെറിയൊരു നനവും വേണം. ആ നനവാണ് നമ്മൾ കൂൺ വിത്തിന് പാകമായിട്ടുള്ള അളവ്. അപ്പം മാധ്യമം നല്ല രീതിയിലെടുത്തു. അപ്പോൾ വിത്തിൻ നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും ഡേറ്റ് നോക്കുക. ആദ്യമായിട്ട് കൂൺ കൃഷിയിലെല്ലാം ചെയ്യുന്നവർ ഡേറ്റ് നോക്കണം, കാരണം അതിന് പഴകിയ വിത്താണോ അതൊന്നും നമുക്ക്. അപ്പോൾ കൂൺ വിത്തിൽ എന്തെങ്കിലും കളർ മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൂൺ തടം അത് ശരിയാവില്ല, കണ്ടാമിനേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ ഫാമുകളിൽ നിന്നെല്ലാം നമ്മൾ വിത്തെടുക്കുമ്പോൾ അവർ ഒരുപാട് ചെയ്യുന്നവർ ചിലപ്പോൾ ഡേറ്റ് ഉണ്ടാവില്ല, പക്ഷെ അവരോട് അത് ചോദിച്ചറിയാം എങ്ങനെയാണ് അതിൻ്റെ രീതി എന്നുള്ളത്. അപ്പോൾ അവരത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ വിത്തും എടുത്തു, സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചത് മാധ്യമങ്ങളും വൈക്കോൽ നല്ലൊരു, പിന്നെ പോളിത്തീൻ കവർ 12x18 സൈസിന്റെ പോളിത്തീൻ കവർ, പിന്നെ നമുക്കതിന് ഹോൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചി അത് എടുക്കുക, പിന്നെ ഒരു ട്രേ എടുക്കുക, റബ്ബർ ബാൻഡും. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ എല്ലാം എടുക്കുമെന്ന് വെച്ചാൽ ഡെറ്റോളിൽ നമ്മൾ സ്റ്റെറിലൈസ് എല്ലാം ചെയ്യണം. അപ്പൊ നമ്മൾ ഈ വൈക്കോൽ ഒന്നുകിൽ കുമ്മായത്തിലിടുക, അല്ലെങ്കിൽ 1 മണിക്കൂർ ആവിക്ക് വേവിക്കുക. അപ്പൊ ആവിക്ക് വേവിച്ച വൈക്കോല് നല്ല ഷീറ്റിൽ വിരിച്ചു അതിൽ തുടച്ചിട്ട് ഡെറ്റോളിട്ട് തുടച്ചിട്ട് ഒന്ന് തണിയാൻ വേണ്ടി വെക്കുക. അപ്പോഴേക്ക് തന്നെ ശരിയാവും. ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ശുചിത്വമാണ്. അപ്പൊ ആ കൂൺ തട ഉണ്ടാക്കുന്ന സമയത്ത് പാലിക്കുന്ന ശുചിത്വമാണ് കൂൺ ഉൽപാദന ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: ശുചിത്വമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിത് ബാക്കി പരിസരങ്ങൾ കൂടിയല്ലേ, നമ്മളിപ്പോ പറഞ്ഞത് മാധ്യമത്തിന്റെ കാര്യമാണ്. അപ്പൊ അതിന് വെക്കാൻ പോകുന്ന സ്ഥലങ്ങൾ കൂടി ഇതുപോലെ ശുചിത്വം വേണം അല്ലെ?
2: അത് 2 ഘട്ടം എന്ന് പറയുന്നത് നമ്മളെ വളർച്ചാ ഘട്ടമാണ്. കൂൺതടം നമ്മൾ വിത്തിട്ടു, നമ്മൾ വിത്തിട്ട സമയത്ത് 7 ദിവസം ഈ അണുവിമുക്തമാക്കി നല്ല രീതിയിൽ ചെയ്ത കൂൺതടം, സൂര്യപ്രകാശം നേരിട്ട് വേണ്ട, ഇരുട്ടുമുറി എന്ന് പറയും, ഡാർക്ക് റൂം. അപ്പൊ ഡാർക്ക് റൂം എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും വിചാരിക്കും കൃഷിയിലേക്ക് തരുമ്പോൾ നമുക്ക് ഡാർക്ക് റൂം ഉണ്ടാവുമെന്ന്. ഒരു തുണി മറക്കിയാൽ അവിടെ ഇടും, പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശുചിത്വം കൊടുത്ത് അതിൽ കൂൺതടം വെച്ചു. പിന്നെ നമ്മൾ ഈ 7 ദിവസം കഴിഞ്ഞിട്ട് 8 ദിവസം നമ്മൾ ഉറി കെട്ടിയിട്ട് തൂക്കുന്ന സ്ഥലം. അപ്പം അതാണ് വളർച്ചാ ഘട്ടത്തിലേക്ക് ഇനി കൂൺതടം മാറാൻ പോകുന്നത്. അപ്പം ആ വളർച്ചാ ഘട്ടത്തിലേക്ക് നമ്മൾ കൂൺതടത്തിനെ എടുത്തു വെക്കുമ്പോൾ അതിന് പിന്നെ കൃത്യമായിട്ട് അതിന് ശുചിത്വതാക്കണം. ഒരു കൂൺ ഒരു ഫംഗസാണ്, അതിന് വേറെ ഒന്ന് പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പം പ്രകൃതിയിൽ നമ്മൾ കാണാൻ പറ്റാത്ത ഒരുപാട് അണുക്കൾ നമ്മളെ ചുറ്റുപാട് ഉണ്ട്, സൂക്ഷ്മങ്ങൾ. അപ്പം അതൊക്കെ നമ്മളെ കൂൺതടത്തിലേക്ക് വേഗം തന്നെ അതിനെ കേടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നമ്മൾ അതിന് മുമ്പ് ഫാം ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യും. ഒന്നുകിൽ പിന്നെ ഫാം പുകയിക്കുക, ധൂമനം ചെയ്യുക എന്നാ പറയുക. അപ്പൊ അത് ഒന്നുകിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫോർമാലിനും കൂടി ഇട്ടിട്ട് നമ്മള് ഫാം പുകയിക്കും. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് കണ്ണിലേക്കെല്ലാം ഒരു അതിൻ്റെ ഇതുകൊണ്ട് നമുക്ക് വേഗം ശ്വാസം മുട്ടലോ അലർജി എല്ലാം ഉള്ളവർക്ക് വേഗം പ്രശ്നമാകും. അപ്പൊ അത് അല്ലെങ്കിൽ പിന്നെ മഞ്ഞപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ചെയ്യണം. പക്ഷെ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രാസ രീതിയിൽ തന്നെയാണ് നമ്മൾ ഫാമുകൾ അണുവിമുക്തമാക്കേണ്ടത്. അപ്പൊ അണുവിമുക്തമാക്കിയിട്ട് 4 ദിവസം മാത്രമേ നമ്മൾ ഈ കൂൺതടം ഷെഡിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ.
1: നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മാധ്യമം ഒരുക്കിയതിന് ശേഷം, ഈ പറഞ്ഞ പോളിത്തീൻ കവറുകൾക്ക് ദ്വാരം ഇട്ടതിന് ശേഷം വിത്ത് അതിലേക്ക് ഇടുകയാണ് അല്ലെ? ഒരു ബെഡിലേക്ക് നമ്മൾ എത്ര വിത്ത് ഇടുന്നു ഒരു പോളിത്തീൻ കവറിൽ?
2: ഒരു വിത്ത് 50 രൂപേന്റെ വിത്ത് 300 ഗ്രാം ആയിരിക്കും. അപ്പൊ അതിന് 150 ഗ്രാം വിത്ത് ഒരു

0: കൂന്തടത്തിൽ വേണം,
1: അതായത് പകുതി
0: പകുതി. അപ്പൊ നേർപകുതി. അപ്പൊ വിത്ത് നമ്മൾ കൂന്തടത്തിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം വെച്ചാല് നമ്മൾ മറ്റുള്ള വിത്തിനെ പോലെയല്ല, അത് ചോളത്തിലോ നെല്ലിലോ ആ ഫംഗസിന്റെ കൂണിന്റെ മൈസീര്യം പടർത്തിയിട്ടാണ് വിത്ത് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ വെള്ള പൂപ്പലാണ് കൂണിന്റെ വിത്ത്. അപ്പൊ അത് പൊടിയാത്ത വിധം നമ്മൾ പതുക്കെ ഒന്ന് ചെറുങ്ങനെ, അധികം പൊടിക്കാൻ പാടില്ല, മൈസീര്യം നഷ്ടപ്പെടും. അപ്പൊ മൈസീര്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആ മാധ്യമം മാത്രമായിട്ട് കരി നിറയ്ക്കുന്നുണ്ടാകും. അപ്പൊ ഒരു പോളിത്തീൻ 18-12 സി സി പോളിത്തീൻ കറിൽ 5 ലെയറിലാക്കിയിട്ട് അപ്പൊ നമ്മൾ ചിപ്പിക്കൂണ് ചിപ്പിക്കൂണ ഇടുന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വിത്ത് ഇടുക കവറിനകത്ത്, പിന്നെ അതിനു മേലെ വൈക്കോല് വെക്കുക. അപ്പോൾ ചിപ്പിക്കൂണിന്റെ വിത്ത് ഇടുമ്പോൾ എന്ന് വെച്ചാൽ വൈക്കോലിനും കവറിനും മധ്യത്തിലായിട്ടാണ് കൂണിന്റെ വിത്ത് ഇടേണ്ടത്. പാൽക്കൂണിന് മാത്രമാണ് നമ്മൾ നടുക്ക് വൈക്കോലിനെ നടുക്കിടത്ത്. അപ്പൊ ചിപ്പിക്കൂണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം വെച്ചാൽ ചിപ്പിക്കൂണ് സൈഡിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ആ ഹോളിലൂടെ. അപ്പൊ വിത്ത് ഇടുമ്പോൾ ഇത്രയും നല്ല രീതിയിൽ വിത്ത് എടുക്കുക, വൈക്കോലിനും കവറിനും മധ്യത്തിലായിട്ട് വിത്ത് ഇടണം. അപ്പൊ 5 ലെയർ ആയിട്ടാകുമ്പോൾ അതിൽ എയർ നല്ലോണം കളഞ്ഞിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ടൈറ്റായിട്ട് ഒന്ന് കെട്ടിയിട്ട് ഇരുട്ട് റൂമിലേക്ക് കൊണ്ടേക്കുവാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് വളർച്ചാഘട്ടത്തിലേക്ക് പോകുന്നത് കൂന്തടം. അപ്പോൾ വളർച്ചാഘട്ടത്തിലേക്ക് പോകുമ്പോൾ നല്ലോണം ഓക്സിജൻ കിട്ടുന്ന റൂമിലേക്ക് കൂന്തടത്തിന് നമ്മളാണ് വിമുക്തമാക്കിയ ഫാം.
1: എത്ര ദിവസം കഴിയുമ്പോൾ എന്നാ പറഞ്ഞ?
0: 7 ദിവസം കഴിയും,
1: ഒരാഴ്ച കഴിയുമ്പോൾ മാറ്റും.
0: പക്ഷെ ഫാം നമ്മൾ 4 ദിവസമാണ് വിമുക്തമാക്കിയതിന് ശേഷം അതിലേക്ക് ബെഡ് ഇടാം, അതിലേക്ക് തൂക്കാം.
1: അണുവിമുക്തമാക്കിയിട്ട് 4 ദിവസം കഴിയണം.
0: ആ കഴിയണം, അല്ലെങ്കിൽ അതിന്റെ കണ്ടാമിനേഷൻ ബാധിക്കും, കൂണിന് വേഗം കേടായി പോകും. അപ്പോൾ രോഗം വന്നാൽ പിന്നെ നമുക്കത് വലിയ പ്രശ്നങ്ങളായിട്ടാണ് മാറുക. അപ്പൊ അങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ ആ കൂന്തടത്തിന് വെള്ളം നനക്കണം. ഒരു ദിവസം 4 നേരം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ക്ലോറിനേഷൻ ചെയ്ത വെള്ളം എടുക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ ശുദ്ധമായ കിണറിലെ വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്ത്, അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് ഫാമിലേക്ക് അടക്കുന്ന സമയത്ത് നമ്മൾ ശുചിത്വം പാലിക്കണം. ഡെറ്റോൾ ഇട്ടിട്ട് ഒന്ന് കാലും കൈയെല്ലാം കഴുകിയിട്ട് സ്പ്രേ ബോട്ടിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ കൂന്തടം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ പൈപ്പിന് സൗകര്യമുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ 4 നേരവും നനച്ചു കൊടുക്കുക. ഇങ്ങനെ 21-22 ദിവസമാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കാലാവസ്ഥ നമ്മളെ അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടുതല്ല ചൂട് കുറവാണെങ്കിൽ 19 ദിവസമൊക്കെ തന്നെ കൂണിന് മുട്ടുവരും.
1: നമുക്ക് ഈർപ്പം ഉള്ള ഒരു സാന്നിധ്യത്തിലാണ് വളരെ ഫംഗസ് ആയതുകൊണ്ട്
0: തന്നെ അല്ലെ, അതായത് തണുപ്പാന്ന് വേണ്ടത് ചിപ്പിക്കൂണിന്, പാൽക്കൂണിനല്ല. അപ്പൊ ചിപ്പിക്കൂണിന് 19 ദിവസം നമുക്ക്, അപ്പൊ നമ്മൾ എന്തായാലും വേനൽക്കാലത്ത് ഈ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ കൂണിത്തടത്തിന് ഉള്ളിലേക്ക് വെള്ളം വേണ്ട, ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ ആ വെള്ളം കൊടുക്കുന്നത്. 40% ഈർപ്പത്തിൽ നമ്മൾ ആ വിത്തിട്ട് ഈർപ്പം മാത്രമേ അതിന് കൂൺ വളരാൻ വേണ്ടൂ. പക്ഷെ ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ വെള്ളം നനച്ചുകൊണ്ടേയിരിക്കേണ്ടത്.
1: ഒരു ദിവസം എത്ര നേരം?
0: 4 നേരം.
1: 4 നേരം ചെയ്ത് കൊടുക്കണം.
0: ആ വേനൽക്കാലത്ത് നമ്മൾ ചൂട് പോലെ, അതായത് നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ സൈഡിൽ കോട്ടനോ അല്ലെങ്കിൽ ചാക്കാങ്ങാറ്റോ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലോറ് നനച്ചു കൊടുക്കാം നല്ല വെള്ളത്തിൽ.
1: നല്ല ചൂടാണെങ്കിൽ ഇപ്പൊ മാർച്ച് മാസം ഇപ്പൊ ഏത് സമയത്തും ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയല്ലേ ഇത്, എല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ലേ?
0: ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഈ നല്ല ചൂടുള്ള ഇപ്പൊ കഴിഞ്ഞ പോയ വേനൽക്കാലൊക്കെ ഭയങ്കര ചൂടല്ലേ, ആ സമയത്ത് ആ ഈർപ്പം എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നത്?
0: നിലനിർത്തിന്ന് വെച്ചാല് എല്ലാ ദിവസവും രാവിലെയും പിന്നെ വൈകുന്നേരം വെള്ളം നനച്ചു വെക്കും. ആ തണുപ്പ് പിറ്റേന്ന് രാവിലെ ഉച്ചവരെ അതിന് കിട്ടും.
1: അപ്പൊ നല്ല എങ്ങനെ നനച്ചു കൊടുക്കുന്ന പറഞ്ഞ
0: പൈപ്പ് എടുത്തിട്ട് തന്നെ നമ്മൾ നിലത്ത് നനച്ചു കൊടുക്കും,
1: നനച്ചു കൊടുക്കും.
0: അതേപോലെ തന്നെ അങ്ങനെ നനക്കാൻ സൗകര്യം ഇല്ലാത്തവര് റൂമിലല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്ന വെച്ചാല് കോട്ടന്റെ തുണി ചുറ്റിലും കെട്ടിക്കൊടുത്തിട്ടോ, പിന്നെ സാധാ ഫാമുകളിലാണ് കോട്ടൻ തുണി കൊടുത്തിട്ട് ചണച്ചാക്ക കൂട്ടിട്ട് നനച്ചു കൊടുത്താല് ആ ഈർപ്പം അത് വലിച്ചെടുത്തോളും, അതിന് തണുപ്പ് നിലനിർത്താൻ വേണ്ടി പറ്റും, അതിന്റെ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ നനച്ചു കൊടുത്തിട്ട് നമ്മള് 18-19 ദിവസമൊക്കെ തന്നെ നമ്മളായ ഹോളിട്ട ഭാഗത്തു നിന്ന് കൂണിനൊരു സൂചി മോന പോലെ വരാൻ തുടങ്ങും. ആ മൊട്ട് കണ്ട് 3-ാമത്തെ ദിവസം നമുക്ക് ചിപ്പിക്കൂണ് വിളവെടുക്കാൻ വേണ്ടി പറ്റും.
1: 22 ദിവസം വിളവെടുക്കാം,
0: നമുക്ക് കൂൺ വിളവെടുക്കാൻ പറ്റും. അപ്പൊ കൂൺ വിളവെടുക്കുമ്പോ എന്ന് പറഞ്ഞാല് കൂൺ വിരിഞ്ഞ് നിന്നിട്ടാകുമ്പോ അത് പറിച്ചെടുത്തിന് ശേഷം വെള്ളം നനയ്ക്കുക. അപ്പുറത്ത് സൈഡിനെല്ലാം മുട്ടുണ്ടാകും, അപ്പൊ അതൊന്നും പ്രശ്നമില്ല, അത് കൂണ് ഇങ്ങോട്ടേക്ക് തന്നെ വളർന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഫാമില് വായുസഞ്ചാരം ഏറ്റവും കൂടുതൽ വേണം, ഓക്സിജന്റെ അളവ്. കാർബൺ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂണ് വിരിയില, വെള്ള പൂപ്പൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഓക്സിജന്റെ അളവ് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു അതിനണക്കായിട്ടാണ് കൂൺ തടം വേഗം തന്നെ കൂൺ മുട്ട് വന്നിട്ട് ചിപ്പിക്കൂണ് വിരിയുന്നത്.
1: അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജനാലകൾ കാറ്റ് വെളിച്ചവും കടക്കാൻ വേണ്ടി തുറക്കണം.
0: ശേഷം നമ്മളൊന്ന് വാതിൽ തുറന്നിട്ടാലും മതി, അല്ല പിന്നെ വീട്ടിന്റെ സൈഡിലാണെങ്കിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് കർട്ടൻ അങ്ങ് നീക്കി കൊടുത്താല് അതിലേക്ക് വായു സഞ്ചാരം കിട്ടും. പിന്നെ ചില ആള് ഫാനെല്ലാം ഫിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെക്കാട്ടും നല്ലത് നമ്മൾ മുതൽ മുടക്ക് കുറഞ്ഞ രീതിയിലാകുമ്പോൾ ഇങ്ങനെ ചെയ്യാന്നാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില സമയം നമുക്ക് കൂളിൽ വെള്ളം നിറഞ്ഞിട്ടോ എല്ലാം ഉണ്ടെങ്കിലും മഴക്കാലാണെങ്കിൽ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ

0: ഈ നനക്ക് കൊടുക്കണ്ട. ഈ കാലാവസ്ഥയിലാകുമ്പോൾ നമുക്ക് നനവ് കൊടുക്കണ്ട, കാരണം അന്തരീക്ഷത്തിൽ
1: നനവ് കൊടുക്കണ്ടെന്ന് വെച്ചാൽ തറയിൽ കൊടുക്കുന്ന നനവ് കൊടുക്കണ്ട എന്നല്ല.
0: മുന്നിൽ തടത്തിനെയും നനക്കണ്ട,
1: മീൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണ്ട, ആവശ്യമില്ല,
0: വേണ്ട. കാരണം എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലായ ഈർപ്പം നമ്മള് പിന്നെ കൂന്തടം ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ വേനൽക്കാലത്ത് ആ വെള്ളം അടിച്ചു കൊടുക്കുന്നത്. മഴക്കാലത്ത് വെള്ളം നനക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ മഴക്കാലത്ത് വെള്ളം കൂടിയാകുമ്പോൾ കൂണ് വിരിഞ്ഞു കഴിഞ്ഞാൽ കൂണിന്റെ അടിയിൽ പുഴു വരും, ഒരു പ്രാണി വരും. ആ പ്രാണി പിന്നെ മുട്ടയിട്ടിട്ട് അത് പുഴുവാ വായിച്ചു. അപ്പൊ അത് നമ്മൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പ്രാണി വരുന്നത് നമ്മൾ മഞ്ഞപ്പൊടിയായിട്ട് ഫാമിന്റെ പുറത്ത് പൊകിയിട്ട് കൊടുക്കുക. അപ്പൊ അത് കുറെ ഭാഗം ഇതൊക്കെ വന്ന് കുറെ ദിവസം അതിൽ പിന്നെ മുട്ടയിട്ടാൽ മറ്റുള്ള ബെഡിങ്ങയും നശിപ്പിക്കും. പിന്നെ നമ്മൾ ഈ രോഗം കൂണിലേക്ക് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞൊരു പച്ച പൂപ്പൽ കെട്ടിയിട്ട് ഉണ്ടാക്കുക, പച്ച കളറ്. അത് നമ്മൾ ഈ സ്റ്റെറിലൈസ് ചെയ്തു എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഈ വൈക്കോലിനകത്തോ അല്ലെങ്കിൽ പെല്ലറ്റാണെങ്കിലും അതിൽ വെള്ളത്തിന്റെ അളവ് കൂടിയാൽ ആ വെള്ളത്തിന്റെ അളവിലാണ് ട്രൈക്കോഡർമ എന്ന് പറഞ്ഞ രോഗം വരുന്നത്. അതുണ്ടെങ്കിൽ ആ ബെഡ് പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റിവെക്കണം, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള കൂണ്തടത്തിനെയും കൂടി മുട്ടത് കരിയിപ്പിക്കും. അതൊരു ഫംഗസാണ്, ട്രൈക്കോഡർമ ഒരു ഫംഗസാണ്. അത് പുറത്തെല്ലാം നമ്മൾ വലിച്ചാടിയാൽ അത് നമ്മൾ ഈ കൂണിനെ തന്നെയാണ് ബാധിക്കുക. അപ്പൊ മണ്ണിനടിയിൽ കുഴിച്ചു മൂടുക. അപ്പൊ നമ്മൾ കൂന്തട ശ്രദ്ധിക്കുക, ഇടുന്ന സമയവും നമ്മളാ സമീപനം ആ റൂമിലേക്ക് പോകുമ്പോൾ. ശരിക്കും പറഞ്ഞ ഒരു കുഞ്ഞിനെ നമ്മള് മാസം തികയാത്ത കുഞ്ഞിനെ എങ്ങനെയാണോ പ്രസവിച്ച് വളർന്ന് അതുപോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം. വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ ഇഷ്ടത്തിന് ഏത് സമയത്തും നമുക്ക് ഈ കൃഷി ചെയ്യാം, അതാണ്. അപ്പൊ നമ്മൾ പച്ചക്കറി കൃഷിക്കൊന്നും നട്ടിച്ചൊക്കെ നമ്മൾ വെള്ളം നനയ്ക്കില്ല, പക്ഷെങ്കിൽ വേനൽക്കാലത്ത് നമുക്ക് ഏത് സീസണിലും നമുക്ക് നനച്ചു കൊടുക്കേണ്ടി വരും. കടുത്ത വേനൽക്കാലത്തിലും നമുക്ക് ഒരുപാട് നമുക്ക് എവിടെയും പോവാത്ത രീതിയിലെല്ലാം ചെയ്ത് ഇങ്ങനെ നമ്മൾ വെള്ളം നനച്ചുകൊണ്ട് നിന്നിട്ട് മാർച്ച് ഏപ്രിൽ മെയ് പകുതി വരെയെങ്കിലും ഞാൻ ചിപ്പിക്കൂന്ന് പറിച്ചിട്ടുണ്ട്. ഇപ്പോ അതിൽ നിന്ന് ഓരോന്നും അവിടെ നിന്ന് വരുന്നുണ്ട്.
1: വേനൽക്കാലത്തും പിന്നെ ഈ മഴ സീസണിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ വിളവിൽ കൃത്യമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവോ, ഏറ്റക്കുറിച്ചിലുണ്ടാവോ?
0: നല്ല ചൂടാകുമ്പോന്ന് വെച്ചാൽ നമ്മളെ മുട്ട് കരിയുന്നതായിരിക്കും നമുക്ക് പ്രശ്നം. അത് അന്നേരം നമ്മളെ ഉൽപാദനത്തിൽ നഷ്ടം തന്നെ സംഭവിക്കും. അപ്പൊ നമ്മള് വേനൽക്കാലാകുമ്പോൾ തന്നെ നമ്മളെ പാൽക്കൂണിന് സീസണായി.
1: വേനൽക്കാലത്ത് അനുയോജ്യം പാൽക്കൂണാണ്.
0: പാൽക്കൂണിന് ഏറ്റവും കൂടുതൽ ചൂടാന്ന് വേണ്ടത്. മാക്സിമം അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ചിരട്ടെ കത്തിച്ചിട്ട് കൊടുക്കും ചിലപ്പോ ഫാമില്. ആ അത്രയും ചൂട് ഇതിന് വേണം.
1: അത് നേരെ ചിപ്പിക്കൂണിന് എന്താണോ അതിന്റെ നേരെ എതിരാണ്.
0: പക്ഷെ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോ പാൽക്കൂണിന്റെ ബെഡാണ്. ഇതിപ്പോ ഇതിന്റെ മേലെ ഡ്രൈ ആവാതിരിക്കാൻ ചെറിയൊരു നനവ് നനച്ചു കൊടുക്കണം. ഇതിന്റെ മേലെ മാത്രം, പുറത്തൊന്നും ഹോള് വേണ്ട. ഈ ലെയറിന്റെ അടിയിലാണ് നമ്മൾ വിത്തിട്ടിട്ടുണ്ടാവുക.
1: വൈക്കോലിന് കൂടാതെ ചകിരിച്ചോറ
0: ഇത്, അത് ഞാൻ പറഞ്ഞുതരാം. വൈക്കോലിൽ ഇതേ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക, 40% ഈർപ്പം വേണം. അപ്പൊ പാൽക്കൂണിന്റെ വിത്തും ഇതേ ഇതാണ്, അതിന്റെ മേലെ മിൽക്കി മഷ്റൂം എന്നാ ഉണ്ടാവുക.
1: വിത്ത് സെയിം ആയിരിക്കും,
0: സെയിം തന്നെ. കാരണം അപ്പൊ നമ്മൾ അതിലൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ചിപ്പിക്കൂണ് നമ്മൾ ചെയ്യുമ്പോൾ വൈക്കോലിനും കവറിനും മധ്യത്തിലാണ് വിത്തിട്ടത്. ഇതിനെന്ന് വെച്ചാല് ഒരു ലെയർ വെച്ചു, ആ ലെയറിനകത്തന്നെ നമ്മള് പിട്ടിനെല്ലാം തേങ്ങ ഇതിടുന്നില്ലേ, അതേപോലെ തന്നെ വിത്തിട്ടണം. അതിന്റെ മേലെ ഒരു ലെയറും കൂടി. ചിപ്പിക്കൂണിന് എന്ന് പറയുമ്പോന്ന് വെച്ചാല് സൈഡിലൂട്ടിയാണ്, അപ്പൊ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ഇതേപോലെ തന്നെ ഒരു 3 ലെയറേ വെക്കണ്ടു. ചിപ്പിക്കൂണ് 5 ലെയർ നമ്മൾ വെക്കുന്നുണ്ട്. ഇത് 3 ലെയർ വെച്ചിട്ട് പക്ഷെ കുറച്ച് ദിവസം നമ്മൾ ഇരുട്ടിൽ അധികം വെക്കും. ഇരുട്ട് തന്നെ വെക്കണം.
1: ഇരുട്ട് ദിവസം
0: 22 ദിവസം നമ്മൾ
1: ഇരുട്ടിൽ വേണം.
0: ഈ 22 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ നമ്മള് ഇതിന ഇതേപോലെ തന്നെ കെട്ടിയിട്ടെല്ലാം വെച്ചിട്ടാകുമ്പോ കവറ് മെല്ലനെ നീക്കിയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് ഒന്നിക്കല് പിന്നെ ചകിരിച്ചോറ് അല്ലെ, പിന്നെ ആലവളവും പൂഴിയും കുറച്ച് മണലും കല്ലലും അതും നല്ല ഇതാക്കിയിട്ട് ഈ ആലവളവും നമ്മൾ ഈ മണലും പിന്നെ മണ്ണും എടുക്കുന്നുണ്ടെങ്കിലും അതും നമ്മൾ 1 മണിക്കൂർ സ്റ്റെറിലൈസ് ചെയ്യണം.
1: എങ്ങനെ ചെയ്യും?
0: പിന്നെ ഇങ്ങനെ കെട്ടു, ഒരു കമ്പി മേലെ വെച്ചിട്ട് അതിന്റെ മേലെ വെച്ചിട്ട് 1 മണിക്കൂർ വേവിക്കും. ആവിക്ക് വേവിക്കാന്ന് വെച്ചാൽ അത് ആ മണ്ണിലും ഇതിലുള്ള അണുക്കൾ നശിക്കണം. അണുക്കൾ നശിച്ചിട്ടാകുമ്പോൾ അത് തണിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഈ ബെഡ് മല്ലനെ നീക്കി പൊളിച്ചു കൊടുത്തിട്ട് അത് മേൽഭാഗം മാത്രം, എന്നിട്ട് നമ്മൾ 1 കനത്തിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം പിറ്റേന്ന് മുതൽ ഇതിന്റെ മേലെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം, രാവിലെയും വൈകുന്നേരം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ 30 ദിവസം ആകുമ്പോഴേക്ക് ഇതിൽ നിന്ന് കൂണ് മണ്ണിന്ന് പൊന്തി വരുന്ന പോലെ തന്നെ വന്നു. അപ്പോൾ അത് നമ്മൾ ചിപ്പിക്കൂണ് പറിക്കുന്ന പോലെ 3-ാമത്തെ ദിവസം വിളവെടുക്കണം എന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളവെടുക്കാം. കൂണൊന്നും ആവില്ല, 1 ആഴ്ചത്തോളം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്.
1: ആ കളറടക്കം വെള്ളക്കളറോടെ നിൽക്കും,
0: നിൽക്കുന്നുണ്ട്.
1: ഇതിലിപ്പോ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് ചിപ്പിക്കൂണിനാണോ പാൽക്കൂണിനാണോ വിളവ് കൂടുതൽ കിട്ടുക?
0: വിളവ് ഇതിൽ ഒരു കൂണ് എന്ന് പറയുമ്പോൾ തന്നെ 200-300 ഗ്രാം ഉണ്ടാവും.
1: വെയിറ്റ് ഉണ്ടാവും,
0: വെയിറ്റ് ഉണ്ട്. അതിലെന്ന് വെച്ചാൽ ചിപ്പിക്കൂണിൽ വെയിറ്റ് കുറവാണ്. പക്ഷെ നമ്മൾ ഈ 3 മാസത്തിന് ഒരു ബെഡിൽ നിന്ന് 3-2.5 മാസം എങ്ങനെയായാലും നമുക്ക് രണ്ട് കിലോ കൂണ് പറിക്കാൻ വേണ്ടി പറ്റും.

0: ഇതിൽ നിന്നും അതേപോലെ തന്നെ കൂണ് കിട്ടും. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആയിട്ട് പോകുന്നത് ചിപ്പിക്കൂണാണ്. ടേസ്റ്റിൽ മാറ്റമുണ്ട്,
1: ടേസ്റ്റിൽ മാറ്റമുണ്ട്.
0: അതുകൊണ്ട് ആൾക്കാർ ചിപ്പിക്കൂണാണ് വാങ്ങുന്നത് കൂടുതൽ. പിന്നെ ഇതെല്ലാം ഹോട്ടലിലേക്കും അങ്ങനെ, പിന്നെ കുറച്ച് വീട്ടിലെ ഇഷ്ടമുള്ളവരും അങ്ങനെയെല്ലാം വാങ്ങുന്നത്. മെയിനായിട്ട് ഹോട്ടലിലുള്ളവരാണ് നമ്മളോട് ഇത് വാങ്ങുന്നത്.
1: ഇത് കൂടാതെ ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞത് വൈക്കോലിന്റെ കാര്യമല്ലേ, വൈക്കോൽ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അതേസമയത്ത് പെല്ലറ്റ് ഉപയോഗിച്ച് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ പെല്ലറ്റ് ഉപയോഗിക്കുമ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു മാധ്യമം റെഡിയാക്കുന്നത്?
0: മാധ്യമം റെഡിയാക്കുന്നത് വെച്ചാല് പെല്ലറ്റ് നമുക്ക് പൊളിച്ചിട്ട് കിട്ടുന്നതിനെക്കാട്ടും നല്ലത് 25 ഒരു കിറ്റാണ് കിട്ടുന്നത്.
1: ഈ പെല്ലറ്റിൽ എന്തായിരിക്കും കണ്ടൻസ്? എന്താ
0: കണ്ടൻസ് ഉണ്ട്, റബ്ബറിന്റെ പൊടിയാണ്. അപ്പൊ നമ്മളിപ്പം ചിപ്പിക്കൂണിനായാലും റബ്ബറിന്റെ മാത്രമായിട്ട് കിട്ടുന്നില്ല, മറ്റു മരങ്ങളും കയറുന്നത് കൊണ്ട് അത് വേഗം ഒന്നുകിൽ കേടാവും, അല്ലെ പിന്നെ ആ മറ്റു മരത്തിന്റെ കളറുകൾ കൂണുകളിൽ വരും. അപ്പൊ നമുക്ക് വിശ്വസിച്ചിട്ട് അതിപ്പോ അങ്ങനെ എല്ലാവരും വാങ്ങണമെന്നൊന്നും ഉണ്ടാവില്ല. റബ്ബറിന്റെ അറക്കാപ്പൊടി പിന്നെ ധാന്യങ്ങൾ ചേർക്കുന്നുണ്ട് അതിലേക്ക്. അങ്ങനെ അത് മിക്സ് ചെയ്തിട്ടാണ് ഒരു ഇതാക്കി ആ ഒരു കൂട്ടാണ് ആ ഒരു പെല്ലറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് വേഗം തന്നെ നമുക്ക് അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും.
1: എങ്ങനെ ചെയ്യാം?
0: 1 kg പെല്ലറ്റ് നമ്മൾ ഈ 12x18 പി പി കവറിൽ തന്നെ, പെല്ലറ്റ് ചെയ്യാനുള്ള കവർ വേറെ തന്നെയുണ്ട് നല്ല കട്ടിയുള്ളത്. അപ്പൊ നമ്മൾ തിളപ്പിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ അത്രക്കും നല്ലോണം തുള്ളണം, അത്രയും ഇതിൽ സ്റ്റെറിലൈസ് ആവണം. അപ്പൊ 1 kg പെല്ലറ്റിന് 1.5 L വെള്ളം. അപ്പൊ നമ്മൾ 1 kg പെല്ലറ്റ് കൊണ്ടുവന്ന് അത് പുറത്തുനിന്ന് അധികം ഇതാക്കാൻ വേണ്ടി പാടില്ല, കാരണം അതിലെന്തെങ്കിലും അണുക്കൾ വന്ന് കയറും. അപ്പൊ നമ്മൾ 1 kg പെല്ലറ്റിലേക്ക് 1.5 കപ്പ് വെള്ളം, നല്ല തിളച്ച വെള്ളം, തുള്ളുന്ന വെള്ളം നമ്മളത് കയ്യിൽ നനയാണ്ട് ശ്രദ്ധിക്കുക. പോർന്നിട്ട് മടക്കിയാടെ വെക്കുക. മടക്കി വെച്ചിട്ട് 18 കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിത്തിടാൻ വേണ്ടി പാടുള്ളൂ. ആ പെല്ലറ്റ് 1.5 L വെള്ളത്തിൽ അധികം കൂടാൻ വേണ്ടി പാടില്ല, കാരണം അന്നേരം നമ്മൾ വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ രോഗങ്ങൾ വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല അണുയുക്തമായ ഇതിൽ എല്ലാ കാര്യങ്ങളും, നമ്മൾ എടുക്കുന്ന കപ്പായാലും മാധ്യമം അണുയുക്തമാക്കിയിട്ട് 1.5 L വെള്ളം അതിൽ ഒഴിച്ചിട്ട് 18 കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ വിത്ത് ചിപ്പിക്കൂണ് നമ്മൾ കൈകൊണ്ട് എടുത്തിടും. പക്ഷെ പെല്ലറ്റിലേക്ക് ഒരിക്കലും കൈ തട്ടിക്കാൻ വേണ്ടി പാടില്ല. ആ വിത്ത് ഇങ്ങനെ ഒന്ന് ചെരിച്ചു കൊടുത്തിട്ട് നമ്മൾ പെല്ലറ്റ് ഒന്ന് പൊടി ഇങ്ങനെ, അത് ഇതാകുമ്പോൾ തന്നെ ആ കട്ട പൊടിയും തണിഞ്ഞതിന് ശേഷം. അപ്പൊ അതിന്റെ സൈഡ് കൂട്ടി ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ പെല്ലറ്റിൽ നിറഞ്ഞാല് നമുക്ക് വൈക്കോലിനെക്കാട്ടിയും വൈകിട്ടാണ് വിളവ് കിട്ടുക. പക്ഷെ ഒരുപാട് കൂണുണ്ടാവും, പക്ഷെ അതിന് ഒരുപാട് മെനക്കേട്.
1: നമ്മൾ ഈ വൈക്കോൽ വാങ്ങുന്നതും പെല്ലറ്റ് വാങ്ങുന്നതും തമ്മിലുള്ള ഒരു പൈസയിലുള്ള വ്യത്യാസം?
0: വൈക്കോലിനെ വാങ്ങുന്നതാണ് ലാഭം. സാധാരണ ഒരു കർഷകൻ എന്ന് വെച്ചാൽ പെല്ലറ്റിൽ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനാവില്ല, ഒരുപാട് പൈസ ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടൂല. ഞാൻ പരീക്ഷിച്ചു നോക്കി, പെല്ലറ്റ് വിട്ടു നോക്കി, വൈക്കോലോട്ടാക്കി. അപ്പൊ വൈക്കോലിലാണ് നമുക്ക് വേഗം വിളവ് കിട്ടുന്നത്. വൈക്കോലിൽ വേഗം തന്നെ നമുക്ക് വിളവ് വന്നു. 3rd വൈക്കോലിന്റെ വിളവാകുമ്പോൾ മാത്രമാണ് പെല്ലറ്റിന്റെ വിളവ് വരുന്നത്. 28 അങ്ങനെ പിടിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ 1st വിളവെടുപ്പ് തന്നെ നമുക്ക് 18-19 വൈക്കോലിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെയും പിന്നെ ഇത് 6 അവിടെ തന്നെ വെച്ചാൽ വന്നുകൊണ്ട് നിൽക്കും. എന്ന് വെച്ചാൽ റബ്ബറിന്റെ അറക്കാപ്പൊടിയിൽ കൂണിന് വളരാൻ നല്ലൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പിന്നെ 6 വരെ അതിൽ നിന്ന് കൂണ് വന്നുകൊണ്ട് നിൽക്കും. പക്ഷെ നമുക്ക് വാണിജ്യാടിസ്ഥാനം ചെയ്യുമ്പോൾ.
1: അപ്പൊ പിന്നെ സുജിഷി ഇപ്പം 2 കൂണും ചെയ്യുന്നുണ്ട്, ചിപ്പിക്കൂണും ചെയ്യുന്നുണ്ട്, പാൽക്കൂണും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഒരേ സമയത്ത് ചെയ്യാറുണ്ട്? അതായത് വേനൽക്കാലത്തേക്ക് മാറ്റി വെക്കുന്നുണ്ടോ?
0: അതല്ല, ഒരു റൂമിലേക്ക് ഞാൻ പാൽക്കൂണും കൊടുക്കുന്നുണ്ട്, 2 ചിപ്പിക്കോണും കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് വെള്ളം അത്യാവശ്യം അങ്ങനെ ആവശ്യമില്ല. ഇതിനെ നമ്മൾ ഇട്ടിട്ട് ഒന്ന് രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വേണ്ടി. ഇതിനങ്ങനെ രോഗങ്ങളും കുറവ് പാൽക്കൂണിനാണ്. നമുക്ക് വേഗം കണ്ടാമിനേഷൻ വരുന്നത് ചിപ്പിക്കോണിനാണ്.
1: അപ്പൊ അറ്റ് എ ടൈം ഒരു സമയം എത്ര ബെഡ് വീതം? നമ്മളിപ്പോ 100 ഇടുന്നുണ്ടെങ്കിൽ 100 ഒരുമിച്ച് തയ്യാറാക്കില്ലല്ലോ. അപ്പോ എങ്ങനെയാണ് അതിന്റെ ഒരു രീതി?
0: 10 ബെഡ് തയ്യാറാക്കേണ്ട രീതിയിൽ ചെയ്യും. പിന്നെ അതിൽ കൂടുതൽ നമുക്കാവുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുമ്മായത്തിലേക്ക് വൈക്കോല് പുതിർത്തിട്ട് ചെയ്യാനാണ് ആവുക. എന്നുവെച്ചാൽ ആവിക്ക് വെക്കുമ്പോൾ നമുക്ക് വേഗം വേഗം ആയി കിട്ടൂല. പക്ഷെ ഞാൻ വലിയൊരു പാത്രത്തിൽ തന്നെയാണ് ആവിക്ക് വെക്കുന്നത്. അല്ലെങ്കിൽ 24 കുമ്മായം 100 അല്ലെ 200 അങ്ങ് 2 kg കുമ്മായം കൊടുക്കണം. 100 വെള്ളത്തിൽ 1 kg കുമ്മായം മാധ്യമം സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അത് ഈ 40% ഈർപ്പത്തിൽ ഉണക്കിയെടുത്തതിന് ശേഷം 10-15 ബെഡ് ഡെയിലി ഇട്ടാല് നമുക്ക് ഡെയിലി ഒരു വരുമാനം അതിൽ നിന്ന് കിട്ടും. ഡെയിലി പറിക്കാൻ
1: ഇടവേളകളില്ലാണ്ട് നമുക്ക് കൂണ് കൊടുക്കാൻ പറ്റും.
0: അപ്പൊ എന്റെ കൂണ് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നതാണ്. പിന്നെ എനിക്കൊരു വീടിവിടെ കുറ്റിയാട്ടൂരാന്ന്. അപ്പൊ അവിടെ ഒരു ചെറിയൊരു എക്കോഷോ പോലെ കൃഷിഭവന്റെ കീഴിലൊരു ഇതുണ്ട്. അപ്പൊ അവിടെ പച്ചക്കറി ഇതെല്ലാം അവർ സെയിൽ ചെയ്യുമ്പോൾ ഞാൻ മഷ്റൂം അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വലിയ മാർക്കറ്റിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ചില സമയം കൂണെത്താത്ത പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ കൂൺ ചെയ്യുന്നവരോട് ക്ലാസ് കൊടുക്കുന്നവരോടായാലും ഞാൻ പറയാനുണ്ട്, മാർക്കറ്റിന് അവരെയും സഹായിക്കലുണ്ട്. കാരണം അവർക്ക് എങ്ങനെയാ ഇത് വിപണന രീതിയെന്ന് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ബാക്കി വരുന്ന കൂൺ അച്ചാറാക്കും.

0: പടയാക്കും. പിന്നെ നമുക്ക് മേളകൾ, കൃഷിഭവന്റെ കീഴിലുള്ള മേളകൾ, അപ്പൊ അങ്ങനെ ഒരുപാട് മേളകളും കാര്യങ്ങളെല്ലാം കിട്ടുമ്പോൾ നമ്മൾ അതിന് മുമ്പിൽ നമുക്ക് ഡേറ്റ് തരാൻ വേണ്ടി പറയും. നമ്മൾ ആ അത്രയും കൂണ് ആക്കിയിട്ട് സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്.
1: എത്ര ഗ്രാമിന്റെ പാക്കറ്റുകളായിട്ടാണ് ഇത് കൊടുക്കുക?
0: 100 ഗ്രാമിന്റെ പാക്കിന് 50 രൂപ വെച്ചിട്ട്, അന്നേരം 1 കിലോ കൊണ്ട് 500 രൂപ.
1: ഇപ്പൊ നിങ്ങൾ കടകളിൽ നേരിട്ട് കൊടുക്കുന്നതാകുമ്പോൾ ഡയറക്റ്റ് അങ്ങനെ കൊടുക്കാലോ?
0: കടകളിലാണെങ്കിൽ അവർ 60 രൂപക്ക് വെച്ചിട്ട് 50 രൂപ നമുക്ക് തരും.
1: 50 രൂപയാണ് നിങ്ങളുടെ മാർക്കറ്റ് റേറ്റ്. സാധാരണ രീതിയിൽ ഒരു വീട്ടമ്മക്ക് ചെയ്യണമെങ്കിൽ ഒരു മുടക്ക് മുതൽ എന്ന് പറഞ്ഞത് വലിയൊരു ഭാരിച്ച തുക ചെലവാക്കാണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു നല്ല സംരംഭമാണ് കൂണ് അല്ലെ? അപ്പൊ ഒരു നിങ്ങൾ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ പാക്കറ്റ് ഉണ്ടാക്കുക, അതിന്റെ ലേബലിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെയുള്ള സഹായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയത്?
0: KVK മഞ്ജു മാഡം നമുക്ക് നല്ലൊരു സപ്പോർട്ടിങ് തന്നിട്ട്,
1: കണ്ണൂർ കൃഷി വിജ്ഞാന.
0: പിന്നെ KVK മുന്നേയുള്ള ഓഫീസർമാരും പിന്നെ നമ്മളെ കൃഷിഭവൻ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വന്ന് നോക്കും അവര്, പിന്നെ നമുക്ക് അവരേതായാലും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലേനും നമുക്ക് എവിടെയായാലും അവരെ ക്ലാസ്സും ട്രെയിനിങ്ങും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ രോഗങ്ങളതായാലും പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ക്ലാസ്സുകളൊക്കെ നമ്മൾ എവിടെയായാലും അത് കൃഷിഭവൻ മുഖാന്തരം അറിയിച്ചിട്ട് ഞങ്ങൾ ക്ലാസ്സിന് പോയിട്ടാണ്.
1: പിന്നെ ഇതിപ്പോ നിങ്ങൾ കൂണ് കൊടുക്കുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഒരു ബ്രോഷർ പോലെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഇതിനെ പറ്റിയിട്ട് എന്റെ ഗുണങ്ങള്, ഉപയോഗം, അങ്ങനെ
0: ഉപയോഗം വെച്ചാൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളാണ്. ഇപ്പൊ അതിനൊരു നമ്മളെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ സെലേനിയം പിന്നെ ആന്റി ഓക്സൈഡുകൾ കൂണിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കലോറിയും കൊഴുപ്പും തീരെ കുറവായതുകൊണ്ട് രക്തസമ്മർദ്ദം പോലെയുള്ള രോഗങ്ങൾ, അതായത് ഹൃദ്രോഗമെല്ലാം വരുന്നത്, അപ്പൊ അതിനൊക്കെ ഒരു പരിധിവരെ നമ്മളെ കൊഴുപ്പിനെല്ലാം അലിയിച്ച് കളയാനുള്ള കഴിവ് നമ്മളെ കൂണിലുള്ള പദാർത്ഥത്തിനുണ്ട്. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൂണിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ആ ഗുണങ്ങൾ നമ്മളെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവർക്കത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ സ്കൂളിൽ NCC കുട്ടികളെ SPC കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിന്റെ ക്യാമ്പ് കഴിഞ്ഞ സമയത്ത് ക്ലാസ് കൊടുക്കുമ്പോൾ അവരതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് വീട്ടിലെ ആയാലും അവർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കൂട്ടിൽ ബോധവൽക്കരണം നമ്മൾ ആദ്യം കൊടുത്താല് ഇങ്ങനെ ഒരു കൂണ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആൾക്കാർക്കിലേക്ക് അറിയണം. ഒരു വീട്ടിലൊരു കൂന്തടം മിക്ക വീടുകളിൽ, ഞാൻ 10 വർഷത്തോളമായിട്ട് ട്രെയിനിങ് കൊടുത്ത് മിക്ക ആളും ഇപ്പം വീട്ടിനകത്ത് നിന്ന് കൂണ് പറിക്കുന്നുണ്ട്. അത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. എന്ന് വെച്ചാൽ ജോലിക്കാരാണ്, ഇഷ്ടം പോലെ അവർ ചെയ്യുന്നുണ്ട്. അല്ലാത്ത സമയം നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൂണ് കൊണ്ട് കൊടുക്കുന്നുണ്ട്.
1: അവർ തുടങ്ങിയ സമയമുണ്ടല്ലോ 2017 ആ സമയത്ത് തുടങ്ങിയപ്പോ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നതും ഇപ്പോഴുണ്ടായിരിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമില്ലേ? എത്രത്തോളം മാറ്റമുണ്ട്?
0: ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂണ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിലായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് കൂണ് കൊണ്ടുവന്നിട്ടുണ്ട്, കൂണ്
1: കൊണ്ടുവന്നിട്ടുണ്ട്, ഷോപ്പിലൊക്കെ വെച്ചത് മടക്കിയിട്ടുണ്ട്.
0: ആ മടക്കിയിട്ടുണ്ട്, റിട്ടേൺ ആയിട്ട് അവരാരും അങ്ങനെ അതിനെ പറ്റി. പക്ഷെ ഇന്നെന്ന് വെച്ചാല് കൂണ് എവിടെ കണ്ടാലും അല്ലെങ്കിൽ എങ്ങനെയായാലും നമുക്കത് തരണേന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ മാത്രമേ അനക്കുന്നുള്ളൂ. എനിക്കിപ്പോ മാർക്കറ്റിന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ സ്വന്തമായിട്ടൊരു മാർക്കറ്റിംഗ് അവിടെ ഇടുന്നുകൊണ്ട് പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ അച്ചാറൊക്കെ ഇപ്പൊ പുറത്തേക്കാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്.
1: കേരളത്തിന് പുറത്ത് അല്ലെ, ഗൾഫിലേക്ക്,
0: ഓസ്ട്രേലിയയിലേക്ക് വരെ നമ്മളിടുന്ന അച്ചാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓർഡർ പ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ തന്നെ മഷ്റൂമിന്റെ പ്രഥമൻ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്.
1: അപ്പൊ സുജിഷ തുടങ്ങിയ സമയത്ത് ഒരു എത്ര പേര് തുടങ്ങിയിട്ടുണ്ടോ?
0: ഫസ്റ്റിൽ 20-25, പിന്നെ അത് 75 വന്നു. ഇപ്പൊ 1200 അങ്ങനെയാണ്. ഇപ്പൊ ഒരു ഫാമും ഒരു പഴയ വീടും, ഇപ്പൊ അത്യാവശ്യമാണെങ്കിൽ വീട്ടിലും പാൽക്കൂണ് നിലത്തല്ലേ വെക്കണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഈ വേനൽക്കാലം മുതലേ നമുക്കൊരു മാർക്കറ്റ് കിട്ടിയതെന്ന് വെച്ചാല് ഹോൾസെയിലായിട്ട് കൂണ് എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ആ കൂണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റേണ്ടായി പോയി. കാരണം അത്രയും നമ്മുടെ ഉൽപാദനം പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി പറ്റിയില്ല. ഇനി മുതൽ നമ്മളത് അങ്ങനെ ഒരു കൂൺ കൃഷിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അതുവഴി നമ്മളെ കർഷകരെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് അതങ്ങനെ ചെയ്യണം എന്നാണ് കരുതുന്നത്.
1: അവരവരുടെ വീട്ടിൽ ചെയ്യാലോ അല്ലെ,
0: അങ്ങനെ ചെയ്തിട്ട് നമ്മളത് വിപുലപ്പെടുത്തുക.
1: കൂണിന്റെ വിത്ത് അതൊരു എവിടുന്നാണ് കിട്ടുന്നത്? അത് കിട്ടാനുള്ള പ്രയാസങ്ങളുണ്ടോ? നല്ല വിത്തിന് ക്ഷാമമുണ്ടോ?
0: നല്ല വിത്തിന് ഉണ്ട് ക്ഷാമമുണ്ട്. കാരണം എന്ന് വെച്ചാല് ഫസ്റ്റ് ജനറേഷൻ നമ്മളെ വിത്തിൻ്റെത് ഏതാണ് അതിന്റെ മദർ സ്പോൺ എന്ന് നമുക്ക് നേരെ അറിയില്ലായിരുന്നു. അപ്പൊ ആ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ഇങ്ങനെയുണ്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് HU ഇനത്തിലാണ് ചിപ്പിക്കൂണല് വിത്ത്, HU ഇനത്തില്.
1: HU
0: അതിന് നല്ലോണം എന്ന് വെച്ചാൽ രോഗങ്ങളും കുറവാണ്, നല്ല രീതിയിൽ വിളവും കിട്ടുന്നുണ്ട്. ചിപ്പിക്കൂണിൽ തന്നെ ഒരുപാടിനം വെറൈറ്റികൾ ഉണ്ട്. പക്ഷെ നമ്മൾ വിത്ത് എടുക്കുമ്പോൾ അവരോട് ചോദിക്കുക, ചിലപ്പോൾ മാത്രമേ ലേബൽ ഉണ്ടാവുള്ളൂ. അത് ചോദിച്ച് മനസ്സിലാക്കുക. ഇങ്ങനെയെല്ലാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും.
1: എവിടുന്നാ സുജിഷ എടുക്കുന്നത്?
0: കെവിക്കന്ന് വിത്ത് എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇപ്പൊ നമ്മളെ കർഷക കൂട്ടായ്മ തന്നെ അഞ്ചരക്കണ്ടിന്ന് വിത്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്, അവിടെ നിന്ന് കൊടുക്കും. പിന്നെ

0: കൊടുക്കുന്നുണ്ട്.
1: മറ്റുള്ളവരുടെ അടുത്ത് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് വിത്ത് എടുക്കാനുള്ള ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടിയിരിക്കില്ലേ?
0: ആ കിട്ടീനു, വിത്തിന്റെ ക്ലാസ് കിട്ടീനു. പക്ഷെ അത് ലാബ് സൗകര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇത് കുറച്ചും കൂടി ആയിട്ടാകുമ്പോൾ ഞാൻ
1: കൂടി പടി മുന്നേറാനുണ്ട്. അതിനുശേഷം വിത്തിനെ പറ്റി ചിന്തിക്കാന്ന്
0: വെച്ചിട്ടാണ് ഞാനിപ്പം നമ്മുടെ കമ്പോസ്റ്റ് യൂണിറ്റും കൂടി ഇതിലേക്ക് വന്നു.
1: അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മാധ്യമം കൂൺ ഉൽപാദനം കഴിഞ്ഞതിന് ശേഷം വരുന്നത് അല്ലെ? അതൊരു നല്ല കമ്പോസ്റ്റ് ആണ്.
0: നമ്മള് പിന്നെ മൈസീരി ആയതുകൊണ്ട് നമ്മളെ പയറിനെല്ലാം കാണുന്നില്ലേ വെള്ളപ്പൂപ്പല്, അപ്പൊ അതിനൊന്നും ഇടാണ്ട് നമ്മൾ കാച്ചില് ചേന ചീരയൊക്കെ നല്ലോണം തഴച്ച് വളരുന്നുണ്ട്. അതിന് ചേന കപ്പ ഇതിനൊക്കെ നല്ല മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ ഇപ്പൊ ഇതെല്ലാം കൊണ്ടുപോകാൻ കുറച്ച് കമ്പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെടുക്കോ അവർ കൊണ്ടുപോകും.
1: എങ്ങനെയാ അതിന്റെ ഒരു വില?
0: ഒരു കിലോ കമ്പോസ്റ്റ് ആകുമ്പോൾ നമുക്ക് 30 രൂപ വെച്ചിട്ട് തരുന്നുണ്ട്.
1: ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് സുജിഷ കടക്കുകയാണ്. അത് ഹൈടെക് ഫാം ആണ് അല്ലെ?
0: ഇപ്പൊ ഇത്രയും വരെ എത്തിയപ്പോ ഒരു റൂം എനിക്ക് ഹൈടെക്കിലേക്ക് അടുത്ത പ്രാവശ്യം നമുക്കിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് കൂൺഗ്രാമം പദ്ധതിയിലാണ് കുറച്ചും കൂടി നമുക്ക് മാറ്റങ്ങൾ വന്നു. അപ്പൊ MLA പദ്ധതിയാണ് അത്, കൂൺഗ്രാമം പദ്ധതി. അതിൽ എല്ലായിടക്കും കൂൺതടം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അതിന് സബ്സിഡിയും കാര്യങ്ങൾ സീഡ് മണി എന്നിട്ട് കൃഷിഭവൻ മുഖാന്തരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നു. ഇനിയിപ്പം ഞാൻ ഈ റൂം ഹൈടെക് ആക്കാൻ വേണ്ടിട്ട് പിന്നെ അപ്പുറത്ത് നാച്ചുറലായിട്ട് തന്നെ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിട്ടും അങ്ങനെ തീരുമാനിച്ചിന് സക്സസ് ആവുന്നു വിചാരിക്കുന്നു.
1: തീർച്ചയായിട്ടും സക്സസ് ആവണല്ലോ, ഇത്രത്തോളം എത്തിയല്ലോ. അപ്പോ അതിനായിട്ടുള്ള ഇനിയിപ്പോ കുറച്ചുകൂടി മുതൽ മുടക്ക് ആവശ്യമായിട്ട് വരികയാണല്ലേ. അപ്പൊ അതിന് എന്തെങ്കിലും സഹായങ്ങളുണ്ട്? ഈ കൂൺഗ്രാമ പദ്ധതി എന്തെങ്കിലും ഉണ്ടോ അല്ലെ? പഞ്ചായത്തിന്റെ വകയുണ്ടോ?
0: അത് അന്വേഷിച്ചില്ല, അത് നോക്കിയിട്ട് പക്ഷെ കൊടുക്കാല്ലേ. പിന്നെ ഇതിപ്പം വലിയ പൈസക്ക് നമ്മളന്നേരം ഫാം ആക്കിയതാണ്.
1: ഒരു ഹൈടെക് ഫാം തുടങ്ങണ്ടെങ്കിൽ ഇപ്പൊ എത്രത്തോളം വരും മുടക്ക് മുതൽ?
0: 1,00,000 രൂപയെങ്കിലും വേണ്ടി വരും. പക്ഷെ നമുക്ക് ഇവിടെ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് ഈ സൈഡ്
1: കവർ ചെയ്യണം, ബാക്കി ഉള്ളിലുള്ള
0: സിസ്റ്റം മെഷീനറി മാത്രമേ വേണ്ടൂ. അപ്പൊ അത്ര ഒരു 3,00,000 രൂപ എന്നെ കൊണ്ടുതന്നെ ആവാനോ? 3,00,000 താഴെ വേണ്ടിയല്ലോ. അപ്പൊ ഞാൻ നോക്കിച്ചേരാ അവരങ്ങനെ പറഞ്ഞത്.
1: ഇത്രയും അധികം ചെയ്യുന്ന സമയത്ത് ബെഡ് തയ്യാറാക്കാനായാലും ഇതിടക്കിടക്കെ നോക്കണല്ലോ. ശുചിത്വം ഒരു പ്രധാന കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല.
0: പക്ഷേങ്കിൽ അയാളും നമ്മളതുപോലെ തന്നെ ശുചിത്വം പാലിച്ചിട്ട് വരുന്ന ബെഡ് ഇടുന്ന സമയത്ത് ഞാനിപ്പോ ഒരു ബെഡിന് നമ്മൾ 5 രൂപ വെച്ചിട്ട് കൊടുത്താല് അവരത് ബെഡ് നിറയ്ക്കാൻ വേണ്ടിട്ട്
1: അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ സുജിഷ മറ്റൊരു ഒരാൾക്കൊരു തൊഴിൽ കൊടുക്കുന്ന ഒരു ഘട്ടം കൂടി ആയി അല്ലേ?
0: ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ മോളും അടുക്ക സഹായിക്കും. പിന്നെ ഒരാളെയും കൂടി കൂട്ടിയാൽ നമുക്ക് ഇതിപ്പോ എല്ലാം കൂടെ ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടിട്ട് സാധിക്കും.
1: സുജിഷ തുടങ്ങിയ ഒരു ഒറ്റപ്പെട്ടാളമായിട്ട് തുടങ്ങിയതിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് കുറച്ചുകൂടി ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഇടമായിട്ട് ഒരു നല്ല സംരംഭമായിട്ട് മാറട്ടെ. നമുക്ക് വീണ്ടും കാണാം അല്ലെ, ഹൈടെക് ഫാമിൽ വെച്ച് കാണാം.
2: കൂൺ കൃഷിയിൽ നിന്ന് കൂൺ സംരംഭകയായി മാറിയ കഥയാണ് മയ്യിൽ കാവിൻമൂലയിലെ KP സുജിഷ പങ്കുവച്ചത്. ഹൈടെക് കൂൺ ഷെഡ് നിർമ്മിച്ച് കൂൺ കൃഷി ഒന്നുകൂടി വിപുലമാക്കാനാണ് സുജിഷയുടെ ശ്രമം. മയ്യിൽ കാവിൻമൂലയിലെ ഫാം ഫ്രഷ് മഷ്റൂം എന്ന ചെറിയ യൂണിറ്റ് കേരളത്തിലെ മികച്ച കൂൺ സംരംഭമായി വളരട്ടെ നമുക്ക് ആശംസിക്കാം. കൂടുതലറിയാൻ വിളിക്കാം 75 10 26 76 24 എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി പറയാം 7 5 1 0 2 6 7 6 2 4

0: നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.
1: കിസാൻവാണി കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

8080. ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്യുന്റലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട് 25,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്യുന്റലിന് കണ്ണൂർ 13,000 രൂപ, തലശ്ശേരി 12,000 രൂപ, കാസർഗോഡ് 12,000 രൂപ, തളിപ്പറമ്പ് 12,700 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാ പിണ്ണാക്ക് ക്യുന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്യുന്റലിന് കണ്ണൂർ 4,400 രൂപ, തലശ്ശേരി 4,800 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ. കുരുമുളക് ക്യുന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,000 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്യുന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്യുന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്യുന്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,200 രൂപ, തളിപ്പറമ്പ് 4,100 രൂപ, കാഞ്ഞങ്ങാട് 4,600 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്യുന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ് 720 രൂപ, തലശ്ശേരി 675 രൂപ. അടയ്ക്കിയ പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് കേട്ടത്.

ഇന്ന് 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്കൊരു വഴികാട്ടി. ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. മൂന്നാം ഭാഗം തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8 കാവ്യവിചാരം. അക്കിത്തം ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ. അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിന്റെ സ്മരണകൾ പങ്കുവയ്ക്കുന്നു സാംസ്കാരിക പ്രവർത്തകനായ ആർ സഞ്ജയൻ. തുടർന്ന് അക്കിത്തത്തിന്റെ കൂടെയുള്ള ആകാശവാണി കാലം ഓർത്തെടുത്തുകൊണ്ട് കവിയും പ്രക്ഷേപകനുമായ പി പി ശ്രീധരനുണ്ണി സംസാരിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10 ദേശീയ പരിപാടിയിൽ പ്രാദേശിക ലളിത സംഗീതം.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങിയ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാൻ.

0: ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് ബിബിജി റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായ്ച്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ എഐ വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: भारत और जापान दोनों इकोनॉमिक सिक्योरिटी और एनर्जी सिक्योरिटी का महत्व अच्छी तरह समझते हैं. इसी दिशा में आज हमने इकोनॉमिक सिक्योरिटी के लिए एक ज्वाइंट रोड मैप तैयार किया है. एनर्जी सिक्योरिटी के क्षेत्र में भी इंडिया जापान बायोगैस इनिशिएटिव के माध्यम से हमें भारत में 1000 बायोगैस और ऑर्गेनिक फर्टिलाइजर प्लांट्स लगाने में सहायता मिलेगी.
0: പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, എഐ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പാണ് ബിബിജി റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമത്തിൽ ബിബിജി റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: വികസിത് ഭാരത് ജി റാംജി യോജന പൂരെ 125 ദിന മജ്ദൂർ കോ റോജ്ഗാർ മിലേഗാ ഓർ റോജ്ഗാർ ദേനേ കി ബാത് പ്രധാനമന്ത്രി ഏസേ നീ കരേ പെഹലെ സാലി വികസിത് ഭാരത് ജി റാംജി യോജന മേ കേന്ദ്രനെ ജോ അപ്ന പൈസ ദിയ ഹേ വോ ഹേ 95,600 കരോഡ് റുപ്യ ഓർ രാജ്യോ കാ 40% ഷെയർ മിലേഗാ तो एक साल में ही खर्च होंगे 151,282 കരോഡ് രൂപ.
0: രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായാണ് അദാനി പോർട്ടിന്റെ അധികൃതർ പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ മാസത്തിലെ ചരക്ക് ഗതാഗതത്തിൽ മുൻവർഷത്തേക്കാൾ 4% വളർച്ച കൈവരിച്ച് ഇന്ത്യ.

0: റെയിൽവേ കഴിഞ്ഞ മാസം 142 ദശലക്ഷം ടണ്ണിലധികം ചരക്കാണ് റെയിൽവേ കൈകാര്യം ചെയ്തത്. യാത്രാഗതാഗതത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ച രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 62.37 കോടി യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 63.81 കോടിയോളം പേരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. അമൃത് ഭാരത് സർവീസുകളുടെ എണ്ണം 72 ആയും വന്ദേ ഭാരത് സർവീസുകൾ 164 ആയും വർദ്ധിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും നാളെ ഇറാനിലെത്തും. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗളൂരുവിലെ കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു വീണ് 7 തൊഴിലാളികൾ മരിച്ചു. ബിഹാർ, മധ്യപ്രദേശ്, വടക്കൻ കർണാടക സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാറി ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മണിക്ക് മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രാൻസിന്റെ ഔട്ട് ഹെയ്റോ മേഖലകളിലെ 2200 ഏക്കറിലധികം ഭൂമിയിൽ പടർന്നുപിടിച്ച കാട്ടുതീയിൽ വ്യാപക നാശനഷ്ടം. അയൽ രാജ്യമായ മാർസേയിലും തീപിടുത്തമുണ്ടായി. ഉയർന്ന താപനിലയാണ് തീപിടുത്തങ്ങൾക്ക് കാരണം. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസം ന്യൂസിലൻഡിൽ വരും മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും കാട്ടുതീയ്ക്കും കാരണമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. 20 ചൈനീസ് സൈനിക വിമാനങ്ങൾ തായ്വാന്റെ വ്യോമയാന അതിർത്തി ലംഘിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ തീരത്തിന് സമീപം ഇന്ന് രാവിലെ 6 ചൈനീസ് നാവിക കപ്പലുകളുടെ സാന്നിധ്യവും കണ്ടെത്തി. തായ്വാനെതിരെ സൈനിക നടപടി ചൈന ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സൂചനകളുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചകളിൽ ഫ്രഞ്ച് ധനമന്ത്രിക്കൊപ്പം ശ്രീമതി നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. കൽക്കരി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സുപ്രധാന നീക്കവുമായി കേന്ദ്ര കൽക്കരി മന്ത്രാലയം. കൽക്കരി ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടികൾക്ക് പകരം ഇൻഷുറൻസ് സെക്യൂരിറ്റി ബോണ്ടുകൾ ഉപയോഗിക്കാൻ മന്ത്രാലയം അനുമതി നൽകി. 2026 കൽക്കരി ബ്ലോക്ക് അലോക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് അനുമതി. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിനായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31 ആണ്. വൈദ്യുതി അധിഷ്ഠിത ഗതാഗത സംവിധാനമായ ഇ മൊബിലിറ്റിയിലൂടെ രാജ്യത്ത് സുസ്ഥിര വ്യാവസായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വികസിത ഭാരതത്തിനായി ഇലക്ട്രിക് മൊബിലിറ്റി എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, എഐ തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് വിബിജി റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും 1 വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. റേഡിയോ ഗൈഡ് കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിച്ചത് കഴിഞ്ഞ രണ്ട് വ്യാഴാഴ്ചകളിലായി റേഡിയോ ഗൈഡിൽ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: അടുത്തതായിട്ട് ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് ജാം എൻട്രൻസ് എക്സാം ആണ്. ജാം എൻട്രൻസ് എക്സാം നമ്മൾ സാധാരണ എഴുതുന്നത് MSc അല്ലെങ്കിൽ MTech പ്രോഗ്രാം അല്ലെങ്കിൽ MSc MTech ഡ്യുവൽ ഡിഗ്രി, ജോയിന്റ് MSc PhD ഡിഗ്രി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാംസിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് അഥവാ ജാം കുട്ടികൾ എഴുതേണ്ടത്. ജാം സാധാരണഗതിയിൽ ഓർഗനൈസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ആണ്. അതുകൊണ്ട് അഡ്മിഷൻ ത്രൂ ജാം രണ്ട് കാറ്റഗറിയിലാണ് നടക്കുന്നത്. ഒന്ന്, അഡ്മിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാം. അഡ്മിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എല്ലാ IITകളും ആയിരിക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. അതുപോലെ റിസൾട്ട് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതായത് ജാം 2026 റിസൾട്ടിന്റെ ബേസിൽ അഡ്മിഷൻ നമുക്ക് സീക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതിൽ വരുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതുപോലെ സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും. അതായത് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഫണ്ടിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ നമ്മുടെ ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് നമുക്ക് ഈ പറയുന്ന ജാമിന്റെ എൻട്രൻസ് ടെസ്റ്റ് വഴി നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ സീക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് കേരളത്തിലെ ക്യുസാറ്റ് അഥവാ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് അഡ്മിഷന് സാധാരണഗതിയിൽ ഫോളോ ചെയ്യുന്നത് കാറ്റ് എക്സാം ആണ്. അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെ നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ടാവും. ഈ ടെസ്റ്റിന്റെ ബേസിസിലാണ് നമുക്ക് PG അഡ്മിഷൻ ലഭിക്കുക. ഇത് കൂടാതെ ചില കുട്ടികൾ CUET PG എക്സാമിനേഷൻ, എൻട്രൻസ് എക്സാമിനേഷൻ, അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടാവും. ഒരു 10% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഈ ലിസ്റ്റിൽ വരുന്ന കുട്ടികളെ വെച്ചിട്ടായിരിക്കും. CUET എന്ന് പറയുന്നതും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ബിഹാഫിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എക്സാമാണ്. യൂഷ്വലി ഇതിന്റെ എക്സാം മാർച്ച് മാസങ്ങളിലാണ് നടക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അഫിലിയേറ്റഡ് കോളേജസിലും അഡ്മിഷൻ സീക്ക് ചെയ്യാവുന്നതാണ്. ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ ഇറ്റ് ഈസ് ത്രൂ PG ക്യാപ് പ്രോഗ്രാമാണ്. അതും കോമൺ അഡ്മിഷൻ ടെസ്റ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഏത് യൂണിവേഴ്സിറ്റിയാണോ കുട്ടികൾക്ക് ഓപ്റ്റ് ചെയ്യേണ്ടത് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അഡ്മിഷൻ പോർട്ടലിൽ ചെല്ലുക. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ഒരു ട്രയൽ അലോട്ട്മെന്റ് നടത്തും. ട്രയൽ അലോട്ട്മെന്റ് നടത്തുന്ന സമയത്ത് വേണമെങ്കിൽ കുട്ടികൾക്ക് അവരുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് കോളേജസിന്റെയൊക്കെ നമ്മൾ ഓപ്ഷൻസ് 1, 2, 3 എന്നുള്ളത് കൊടുക്കുന്നത് നമുക്ക് ഹയർ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനൊക്കെ ഉള്ള ഒരു സാഹചര്യം യൂണിവേഴ്സിറ്റി ഒരുക്കി തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. അലോട്ട്മെന്റിൽ വരുന്ന കുട്ടികൾ അതതായ അഡ്മിഷൻ ഫീ അടയ്ക്കുക. എന്നിട്ട് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ, അതായത് കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് കിട്ടുന്ന കോളേജിൽ തൃപ്തികരമാണെങ്കിൽ അവിടെ പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് ഹയർ ഓപ്ഷൻ കിട്ടിയാൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് വീണ്ടും സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാം. തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ടെമ്പററി അഡ്മിഷൻ ഇല്ല, പെർമനന്റ് അഡ്മിഷൻ തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഇതുകൂടാതെ കേരളത്തിൽ ഓട്ടോണോമസ് അല്ലെങ്കിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എക്സാമ്പിളായിട്ട് നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠം കൊല്ലം, ഇവിടെയും MSc ബയോടെക്നോളജി ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി കുട്ടികൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കേണ്ട, എബ്രോഡ് പോയിട്ട് വേണേലും ബയോടെക്നോളജി UG അഥവാ PG പ്രോഗ്രാംസിന് ചേരാൻ കഴിയും. പുറത്തു പോയി എബ്രോഡിൽ പോയി ബയോടെക്നോളജി പഠിക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് അഡ്വാൻറ്റേജ് വരിക എന്ന് പറഞ്ഞാൽ പ്രീമിയർ ആയിട്ടുള്ള ലബോറട്ടറി ഫെസിലിറ്റീസ് ഉണ്ടാവും. അതുപോലെ ഒരു ഗ്ലോബൽ കരിയർ പാത്വേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പുറം രാജ്യങ്ങളിൽ യൂഷ്വലി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് 4-year കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്

2 ഇയർ പ്രോഗ്രാമാണ്. എബ്രോഡ് നോക്കിക്കഴിഞ്ഞാൽ ബയോടെക്നോളജിയുടെ ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് USA, UK, ജർമ്മനി, കാനഡ, ഡെൻമാർക്ക്, ഓസ്ട്രേലിയ ആണ്. UG പ്രോഗ്രാമിന് സാധാരണയായിട്ട് കുട്ടികൾക്ക് +2 ഇൻ സയൻസ് വേണം.

എക്സാം അവര് അതിന്റെ സ്കോറും കൂടെ നോക്കും. അത് വേറൊന്നുമല്ല, ഒരു സ്റ്റാൻഡേർഡ് എക്സാം ആണ് ടു ഇവാലുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ആപ്ലിക്കൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് അവരുടെ റീഡിംഗ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, മാത്തമാറ്റിക്കൽ സ്കിൽസ് എന്നിവ അനലൈസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഇതിന്റെ ബേസിസിലാണ് യു ജി പ്രോഗ്രാമിന് നമുക്ക് എബ്രോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുക. പി ജി പ്രോഗ്രാമിലേക്കും നമുക്ക് എബ്രോഡ് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ഇതിന് വേണ്ടത് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് ഒരു സ്ട്രോങ് ജി പി എ തന്നെ വേണം. ഗ്രേഡ് പോയിന്റ് ആവറേജ്, നല്ല ഗ്രേഡ് പോയിന്റ് ആവറേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പി ജി പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഓഫൺ ജി ആർ ഇ പാസ്സാകണം. അതായത് ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ ആണ്, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതായത് ഡിഫറെന്റ് ഗ്രാജുവേറ്റ് ബിസിനസ് ലോ സ്കൂൾസ് വേൾഡ് വൈഡിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റ് വേ എക്സാം ആണ് ജി ആർ ഇ എന്ന് പറയുന്നത്. എബ്രോഡിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഫെലോഷിപ്സിനെയൊക്കെ അവെയിൽ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ യു എസിൽ നമുക്ക് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്, ജർമ്മനിയിലാണെങ്കിൽ ഡാഡ് എന്നിവ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാം. ബയോടെക്നോളജീനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, അത് ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇപ്പൊ സാധാരണഗതിയിൽ ആദ്യമായിട്ട് നമുക്ക് പറയാ കുട്ടികൾക്ക് റിസർച്ച് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും എന്നാണ്. ഇനി റിസർച്ചിലേക്ക് പോകണമെങ്കിൽ കുട്ടികൾക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഫെലോഷിപ്പിന്റെ അത്യാവശ്യകതയുണ്ട്. ആദ്യമായി ഏതൊക്കെയാണ് കുട്ടികൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഫെലോഷിപ്പ് എന്നത് പറയാം. ഫസ്റ്റ് വൺ DBT JRF, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. ഈ DBT JRF കിട്ടണമെങ്കിൽ നമ്മൾ എഴുതേണ്ട എൻട്രൻസ് ടെസ്റ്റ് ബെറ്റ് ആണ്. ബെറ്റ് എന്ന് പറയുന്നത് ബയോടെക്നോളജി എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. എഗെയിൻ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് ഫോർ അവാർഡിംഗ് ഡോക്ടറൽ റിസർച്ച് ഫെലോഷിപ്പ് അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അപ്പൊ ഈ എക്സാമിന് രണ്ട് കാറ്റഗറീസ് ആയിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാറ്റഗറി വൺ എന്ന് പറയുന്നത് എലിജിബിൾ ഫോർ ഫെലോഷിപ്പ് ഡയറക്ട്ലി, ഫെലോഷിപ്പ് കിട്ടും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ദേ ആർ എലിജിബിൾ ടു ജോയിൻ DBT പ്രോജക്ട്സ്. പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും DBT പ്രോജക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ആ DBT പ്രോജക്റ്റിന്റെ ഫെലോഷിപ്പ് നമുക്ക് അവെയിൽ ചെയ്യും, അല്ലാതെ ഡയറക്ട് ഫെലോഷിപ്പ് കിട്ടില്ല. ഈ രണ്ട് കാറ്റഗറിയിലാണ് DBT JRF വരുന്നത്. DBT JRF എഴുതണമെങ്കിൽ കുട്ടികൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബയോടെക്നോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് അല്ലെങ്കിൽ അലൈഡ് ഏരിയാസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞാലും നമുക്ക് DBT JRF അപ്ലൈ ചെയ്യാം. DBT JRF എക്സാം എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിരിക്കും, പാർട്ട് എയും പാർട്ട് ബിയും ആയിരിക്കും. പാർട്ട് എയിൽ 50 questions കമ്പൾസറി ആയിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. അതിൽ ജനറൽ സയൻസ്, മാത്സ്, കെമിസ്ട്രി, ജനറൽ ബയോടെക്നോളജി എന്നിവ അടങ്ങുന്നതായിരിക്കും ക്വസ്റ്റ്യൻസ്. പാർട്ട് ബിയിലേക്ക് വരുമ്പം അത് കോർ ബയോടെക്നോളജി ആയിരിക്കും. അതിൽ 150 questions ഉണ്ടാവും. അതിൽ 50 questions എങ്കിലും ആൻസർ ചെയ്യണം. ഇനി നമ്മൾ DBT JRF എഴുതിയെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് 5 years ആണ് മന്ത്ലി സ്റ്റൈഫൻഡ് കിട്ടുന്നത്. സ്റ്റൈഫൻഡ് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം 3 വർഷങ്ങളിൽ കുട്ടികൾക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടും. അത് 37,000 rupees ആണ്. കൂടാതെ അടുത്ത 2 വർഷങ്ങളിൽ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് 42,000 rupees ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കണ്ടിജൻസി ഗ്രാന്റ് 30,000 rupees കിട്ടും. അതായത് നമ്മൾ ഈ എക്സാം എഴുതിയാൽ ഇത് കിട്ടുമെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇതിന്റെ സ്കോറ് വെച്ചിട്ട് ഏതെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഫെലോഷിപ്പുകൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജോയിൻ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ DBT സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫെലോഷിപ്പ് അവർ റിലീസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 5 വർഷം നമുക്ക് ഫെലോഷിപ്പ് കിട്ടും. ഇതിന്റെ ആപ്ലിക്കേഷൻ സാധാരണഗതിയിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എക്സാം യൂഷ്വലി വരുന്നത് മെയ് മാസമാണ്. ഇതും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഓൺലൈൻ ടെസ്റ്റ് ആണ്. ഒരു 3 അവർ ടെസ്റ്റ് ആയിരിക്കും DBT JRF. രണ്ടാമത്തെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് CSIR UGC നെറ്റ് ഫെലോഷിപ്പ് ആണ്. അതായത് കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഓഫർ ചെയ്യുന്ന CSIR യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ UGC നെറ്റ് എക്സാമിനേഷൻ ആണ്. ഇത് ഒരു ഹൈലി കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. ആൻഡ് ഇതിലെ 2 കാര്യങ്ങളുണ്ട്. നമുക്കൊന്നെങ്കിൽ JRF ജൂനിയർ റിസർച്ച് ഫെലോ അവാർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലെക്ചർഷിപ്പിനും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഒരു 3 അവർ എക്സാം ആണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെയിൻലി DBT അതുപോലെയുള്ള എക്സാമിൽ നമുക്ക് ഫെലോഷിപ്പ് ആണ്, PhD ചെയ്യാനുള്ള ഫെലോഷിപ്പ് ആണ് കിട്ടുന്നത്.
ഇവിടെ ഫെലോഷിപ്പ്

0: ഇലിജിബിലിറ്റിഷിപ്പ് കൂടാതെ നമുക്ക് ടീച്ചിങ് അല്ലെങ്കിൽ ലെക്ചർഷിപ്പിനുള്ള എലിജിബിലിറ്റിയും കൂടെയാണ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് എഴുതിയാൽ കുട്ടികൾക്ക് കിട്ടുന്നത്. മൂന്ന് കാറ്റഗറിയിലേക്കാണ് ഇവിടെ സി എസ് ഐ ആർ യു ജി സി നെറ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ജെ ആർ എഫ്, അതായത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. അതായത് അവിടെ നമ്മൾ എക്സാം എഴുതിയിട്ട് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പി എച്ച് ഡി പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ലി സ്റ്റൈഫണ്ട് കിട്ടുന്നതായിരിക്കും. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് ഏജ് ലിമിറ്റ് ഉണ്ട്. അതായത് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 ഇയേഴ്സ് ആണ്. പിന്നെ എസ് സി എസ് ടി അഥവാ ഒ ബി സി കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു 5 ഇയേഴ്സ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതാണ്. ജെ ആർ എഫ് കൂടാതെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഓർ ലെക്ചർഷിപ്പ് ആണ്. ഇവിടെ കാൻഡിഡേറ്റ്സ് ഹു ആർ ക്വാളിഫൈയിങ് ദി ലെക്ചർഷിപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസിൽ ടീച്ചിങ് റോളിൽ കയറാൻ പറ്റും. ഇവിടെ ഈ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പി എച്ച് ഡി അഡ്മിഷൻ ഒള്ളി. ഇതൊരു അഡീഷണൽ കാറ്റഗറി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് പി എച്ച് ഡിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം കിട്ടും, പക്ഷെ ഫെലോഷിപ്പ് കിട്ടുന്നതായിരിക്കത്തില്ല. അപ്പൊ ഈ മൂന്ന് കാറ്റഗറിയിലാണ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് വരുന്നത്. ഇനി സി എസ് ഐ ആർ യു ജി സി നെറ്റും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ദാറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇവരും 5 ഇയേഴ്സ് ആണ് സ്റ്റൈഫൻഡ് തരുന്നത്. ഡി ബി ടി പോലെ തന്നെ ഫസ്റ്റ് 3 ഇയേഴ്സിൽ 37,000 പെർ മന്ത് തരും. ഇനി 3 വർഷം കുട്ടി ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന്റെ 3rd ഇയർ ആകുമ്പോൾ അവർക്ക് ഒരു റിവ്യൂ ഉണ്ടാവും. അതായത് എക്സ്പേർട്ട് പാനലിന്റെ മുന്നിൽ അവരവരുടെ വർക്ക് അല്ലെങ്കിൽ റിസർച്ച് വർക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഫെലോഷിപ്പ് അപ്ഗ്രേഡ് ചെയ്യും. അപ്ഗ്രേഡ് ചെയ്യുമ്പം കുട്ടിക്ക് സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടും. അത് 2 വർഷത്തേക്കാണ്. അത് കിട്ടുന്നത് 42,000 രൂപയാണ്. ഇത് കൂടാതെ 20,000 രൂപ ഓരോ വർഷം കണ്ടീജൻസി ആയിട്ട് കിട്ടും. കണ്ടീജൻസി ഗ്രാന്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ കെമിക്കൽസ് അതുപോലെ ചില ഇലക്ട്രോണിക് കാര്യങ്ങൾ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വക കാര്യങ്ങൾക്ക് അതുപോലെ കോൺഫറൻസ് സിമ്പോസിയം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടീജൻസി എന്നുള്ള എമൗണ്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ 5 ഇയേഴ്സ് ആണ് സി എസ് ഐ ആർ യു ജി സി നെറ്റും ഫെലോഷിപ്പ് കൊടുക്കുന്നത്. സി എസ് ഐ ആർ യു ജി സി നെറ്റ് എക്സാം വർഷത്തിലെ 2 തവണയാണ് നടത്തുന്നത്. 1 ജൂലൈയിലും 1 ഡിസംബറിലുമാണ് നടത്തുന്നത്. അടുത്തതായിട്ട് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഫെലോഷിപ്പ് അല്ലെങ്കിൽ എസ് പി എം ഫെലോഷിപ്പ് എന്ന് പറയും. ഇത് സെപ്പറേറ്റ് എക്സാമിനേഷൻ ഒന്നുമില്ല. ഇത് ബേസ്ഡ് അപ്പോൺ സി എസ് ഐ ആർ യു ജി സി നെറ്റ് എക്സാമിനേഷൻ ആണ്. അതായത് സി എസ് ഐ ആർ യു ജി സി നെറ്റ് എക്സാം എഴുതുന്നതിൽ ടോപ്പ് ഹോൾഡേഴ്സ് ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിനെ ഇവര് റാൻഡംലി സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവർക്ക് സർട്ടൺ റൗണ്ട് ഓഫ് ഇന്റർവ്യൂസ് കാണും. ചിലപ്പോൾ അവർക്കൊരു പ്രൊജക്ട് പ്രപ്പോസൽ പ്രസന്റ് ചെയ്യേണ്ടി വരും. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ്, യു ജി സി നെറ്റ് എക്സാമിന് വരുന്ന ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് എസ് പി എം ഫെലോഷിപ്പ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ സി എസ് ഐ ആർ യു ജി സി നെറ്റ് ഫെലോഷിപ്പിനെയും കാട്ട് കൂടുതൽ എമൗണ്ട് ആയിരിക്കും എസ് പി എം ഫെലോഷിപ്പ്. അതായത് ഫസ്റ്റ് 2 ഇയേഴ്സിൽ എസ് പി എം ഫെലോഷിപ്പ് ഉള്ള കുട്ടികൾക്ക് കിട്ടുന്നത് 43,000 രൂപയാണ്. കൂടാതെ 3rd ഇയർ അല്ലെങ്കിൽ എസ് ആർ എഫ് ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് 50,000 റുപ്പീസും എച്ച് ആർ ആണ് കിട്ടുന്നത്. അതുപോലെ ആനുവൽ കണ്ടീജൻസി ഗ്രാന്റ് എന്ന് പറയുന്നത് 70,000 രൂപയാണ് കിട്ടുന്നത്. അപ്പൊ സി എസ് ഐ ആർ ഫെലോസിനെയും കാട്ട് ഒരു ഹാൻസം എമൗണ്ട് കൂടുതലാണ് എസ് പി എം ഫെലോസിന് കിട്ടുന്നത്. പ്രത്യേകമായി എക്സാം ഒന്നുമില്ല, പക്ഷെ സി എസ് ഐ ആർ എക്സാമിൽ ടോപ്പ് വരുന്ന കുട്ടികളെയാണ് സെലക്ട് ചെയ്യുക.
1: ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൺ പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നത് തുടർന്ന് കേൾക്കാം അടുത്ത വ്യാഴാഴ്ച റേഡിയോ ഗേട്ടിൽ.

തൊഴിൽ വാർത്തകൾ. ന്യൂഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല വിവിധ വിഷയങ്ങളിലായി അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ലൈബ്രറിയൻ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 2000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 1500 രൂപയുമാണ് അപേക്ഷ ഫീസ്. SC ST വിഭാഗക്കാർക്കും വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഭിന്നശേഷിക്കാർക്കും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 1000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 500 രൂപയും മതിയാകും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.sanskrit.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 10. ISRIക്ക് കീഴിൽ ബംഗളൂരുവിലുള്ള UR Rao സാറ്റലൈറ്റ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോയാകാൻ അവസരം. 17 ഒഴിവുണ്ട്. 37,000 രൂപയാണ് അടിസ്ഥാന ശമ്പളം. ME അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ MSc ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് അല്ലെങ്കിൽ PhD പ്രവേശനത്തിന് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. 28 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.isro.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 11.

സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർമാരുടെ തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 1500 ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. തെരഞ്ഞെടുപ്പിനായുള്ള പ്രിലിമിനറി പരീക്ഷ 2026 ആഗസ്റ്റിൽ നടക്കും. 21 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷവും SC ST വിഭാഗത്തിന് 15 വർഷവും OBC വിഭാഗത്തിന് 13 വർഷവും വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത വയസ്സളവും ലഭിക്കും. 750 രൂപയാണ് അപേക്ഷ ഫീസ്. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. പ്രിലിമിനറി പരീക്ഷയ്ക്ക് കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലും മെയിൻ പരീക്ഷയ്ക്ക് എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിലും കേന്ദ്രമുണ്ടാകും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://sbi.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 8. പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ വിഭാഗങ്ങളിലായി സീനിയർ മാനേജർ, മാനേജർ, ചീഫ് മാനേജർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.bankofbaroda.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 7.

ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35 ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്.

ഒരു ചലച്ചിത്രഗാനം പൂമരം എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയത്. രചന അജീഷ് ദാസൻ, സംഗീതം ലീല ഗിരീഷ് കുട്ടൻ.

ആകാശവാണി കണ്ണൂർ. കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. അക്കിത്തം, ജീവിതവും കവിതയും. കാവ്യവിചാരത്തിൽ മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ.

0: മഹാകവി അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിന്റെ സ്മരണകൾ പങ്കുവയ്ക്കുന്നു സാംസ്കാരിക പ്രവർത്തകനായ ആർ സഞ്ജയൻ.
1: മഹാകവി അക്കിത്തം എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുശ്രേഷ്ഠനാണ്, പ്രതിർസ്ഥാനീയനാണ്. മഹാകവി അക്കിത്തത്തിൻ്റെ ആയുസ്സിൻ്റെ അവസാനത്തെ 3 ദശകക്കാലം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ ജീവിത ദൗത്യം എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അസന്ദിഗ്ധമായ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത്. EMS നമ്പൂതിരിപ്പാടിൻ്റെയും VT ഭട്ടതിരിപ്പാടിൻ്റെയും KK കളപ്പജിയുടെയും അതുപോലെ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെയും ഒക്കെ സ്വാധീനതയിലൂടെ സ്വവ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയ അക്കിത്തം യൗവനത്തിൻ്റെ പടിവാതലിലെത്തുമ്പോൾ തൻ്റെ ജീവിത ദർശനം എന്ത് തിരിച്ചറിയുന്നുണ്ട്. ലോകത്തോട് അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലാണ് പ്രശസ്തമായ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന ആ ഒരു കാവ്യം, അതിനെക്കുറിച്ച് നമ്മളിപ്പോഴും അതിലെ ചില ശ്ലോകങ്ങൾ അടത്തിയെടുത്ത് മാനവികതയെക്കുറിച്ചുമൊക്കെ ഒരുപാട് വിളംബരങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ആ കവിത സമഗ്രമായി എന്താണ് പറയാൻ ശ്രമിച്ചത് എന്നതിനെക്കുറിച്ച് സഹൃദയ ലോകം വേണ്ടവണ്ണം മനസ്സിലാക്കാൻ പാകത്തിൽ അതിൻ്റെ ഉള്ളടക്കം ഇന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വസ്തുതയാണ് പ്രധാനം. അക്കിത്തം മാനവീയതയുടെ പക്ഷത്തായിരുന്നു. അദ്ദേഹം വേദത്തിലെ ഏകത്വത്തിൻ്റെ ഏകതയുടെ ഉപാസകനായിരുന്നു. ശ്രീശങ്കരൻ്റെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മയുവനാപര അക്കിത്തം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന ഒരു സുഭാഷിതമായ മന്ത്രമായിരുന്നു അത്. ശ്രീശങ്കരൻ്റെ അദ്വൈതം, രണ്ടില്ല എന്നുള്ള പ്രഖ്യാപനം. അവിടെയും അക്കിത്തം നിന്നില്ല. അക്കിത്തത്തിൻ്റെ അന്വേഷണം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 3 പതിറ്റാണ്ടുകാലം പൂർണ്ണമായും ഭാരതീയ സംസ്കൃതിയുടെ സനാതനധർമ്മത്തിൻ്റെ കാലാനുകൂലമായ പുനരുജ്ജീവനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നു. വേദത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിശ്രമം അദ്ദേഹമേറെ നടത്തി. 10,000 വർഷത്തിനപ്പുറമുള്ള ഈ വേദത്തെ എന്തിന് പുനഃസംഘടിപ്പിക്കുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സംസ്കാരം, ഒരു പാരമ്പര്യം ജീവിക്കുന്നത് മനുഷ്യരിലൂടെയാണ്. വേദത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പൈതൃകം എന്ന് പറയുന്നത് അതിൻ്റെ ഓറൽ ട്രഡീഷനാണ്, ശബ്ദം. നമുക്കറിയാം, സൃഷ്ടിയുടെ എല്ലാം ആദിയിൽ വചനമുണ്ടായി എന്ന് പറയുന്നത് പോലെ ചങ്കാരം എന്നൊരു കവിതയുണ്ട് അക്കിത്തത്തിൻ്റേത്, ഓങ്കാരം. അപ്പോൾ ഈ ശബ്ദബ്രഹ്മം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു ധർമ്മമാണ്. വേദത്തിൻ്റെ ഓറൽ ട്രഡീഷൻ, ആ ശബ്ദത്തിനാണ് പ്രാധാന്യം. അക്കിത്തത്തിൻ്റെ സഹധർമ്മിണി, സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഏറ്റവും ഇണക്കമുള്ള ഒരു ദമ്പതിമാരെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സ്വരചേർച്ചയുള്ള ഒരു കുടുംബ അന്തരീക്ഷമാണ് എനിക്ക് അവിടെ ദർശിക്കാൻ സാധിച്ചത്. അക്കിത്തത്തിൻ്റെ വ്യക്തിത്വം എന്താണ് യഥാർത്ഥത്തിലെന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അചഞ്ചലമായ ആസ്തിക്യം ആണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ. അക്കിത്തമെന്ന ആ മഹാകവിയുടെ സാഹിത്യത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മഹത്വത്തിനാധാരം അദ്ദേഹത്തിൻ്റെ ഈ അചഞ്ചലമായ ആസ്തിക്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പലപ്പോഴും പല ഭാവങ്ങളിൽ അദ്ദേഹത്തെ കാണാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉള്ളു തുറന്ന് പൊട്ടിച്ചിരിക്കാറുണ്ട്. നിഷ്കളങ്കമായി അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്, സംഭാഷണം. കുലുങ്ങിക്കരയുക എന്നൊരു പ്രയോഗം അക്കിത്തത്തിൻ്റെ ഒരു സവിശേഷതയാണ്. നമ്മൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിൽ പറയുന്നത് കുലുങ്ങിച്ചിരിക്കുക എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ അക്കിത്തത്തിൻ്റെ ഒരു പുതിയ സങ്കല്പം അവിടെ വരികയുണ്ടായി. അപ്പോൾ അക്കിത്തത്തിന് മമത്വമാണോ നിർമ്മമത്വമാണോ ഉള്ളത്? അദ്ദേഹത്തിന് മമത്വം കൂടുതലാണോ അദ്ദേഹം നിർമ്മമനാണോ എന്നുള്ള ശങ്ക പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പതുക്കെ പതുക്കെ എൻ്റെ അവിവേകം നീങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഈ മമത്വവും നിർമ്മമത്വവും ഭേദഭാവങ്ങളില്ലാതെ ഒന്നിച്ച് ഒഴുകുകയാണ് എന്ന്. അതിൻ്റെ കാതൽ ജീവപ്രേമം തന്നെയാണ്. ശങ്കരൻ പറഞ്ഞ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര, എല്ലാ ജീവനും അത് ഈശ്വരനാണ്, ബ്രഹ്മമാണ് എന്നുള്ള ആ ശങ്കരന്റെ പ്രഖ്യാപനം, രണ്ടില്ല എന്ന പ്രഖ്യാപനം, അവിടെയാണ് അദ്ദേഹം എല്ലാവരെയും കാണുന്നത്. തൻ്റെ മക്കളെയും തൻ്റെ ബന്ധുക്കളെയും ചുറ്റും കാണുന്നത് ഈ പ്രായോഗിക വേദാന്തത്തിലൂടെയാണ്. അപ്പൊ അത്തരത്തിലുള്ള തൻ്റെ യഥാർത്ഥമായ ആദർശത്തെ തിരിച്ചറിയുക മാത്രമല്ല, തൻ്റെ എല്ലാ പ്രാരബ്ധങ്ങളുമിടയിൽ എല്ലാ വൈതരിണികളിലൂടെയും ഈ ഒരു കാഴ്ചപ്പാടോടെ നീന്തി മുന്നേറുവാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് മഹാകവിയുടെ ജീവിതത്തിൻ്റെ മഹത്വവും അതിൻ്റെ വിജയവും എന്ന് ഞാൻ അനുമാനിക്കുന്നു. അക്കിത്തം പലപ്പോഴും പറയുന്നൊരു കാര്യം, നല്ലൊരു കവിയാവുക എളുപ്പമാണ്, പക്ഷേ നല്ലൊരു മനുഷ്യനായി തീരുക അത്ര എളുപ്പമല്ല. നല്ലൊരു മനുഷ്യനായി തീരുക എന്നതാണ് പ്രധാനം. കാപട്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ നിഷ്കപടമായ ഒരു മഹാവ്യക്തിത്വം, അതിൻ്റെ പരിസരത്ത് ഇടപെടാനും പെരുമാറാനുമൊക്കെ സാധിച്ചത് ജീവിതത്തിലെ വലിയൊരു സുഹൃതമായി ഞാൻ കരുതുകയാണ്. അക്കിത്തത്തിൻ്റെ വേദചിന്തകൾ, അത് പൗരാണികമായ വേദപരിസരത്ത് ഒതുങ്ങി നിന്നില്ല, അത് മുന്നോട്ട് സഞ്ചരിച്ചു. ലോക ആംഗ്ലേയ സാഹിത്യത്തിലെ ഏറ്റവും വലിയ കാവ്യഗ്രന്ഥമായ സാവിത്രിയിലെ പല ശ്ലോകങ്ങളും അദ്ദേഹം പരാവർത്തനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കിത്തത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കാവ്യ പ്രപഞ്ചം പോലെ തന്നെ അത്യന്തം വിശാലമായ ഒരു ഗദ്യ സാഹിത്യവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. വളരെ കരുത്തുള്ള ഒരു ഗദ്യമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് നമുക്കറിയാം. നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് ഭാഷകളുണ്ട്. ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുമൊക്കെ ഭാഷാ വൈവിധ്യത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ഭാഷയും ഭാഷാ വൈവിധ്യവുമുണ്ട്. നമ്മുടെ ഭരണഘടന തന്നെ അംഗീകരിച്ച 10-28 ഭാഷകളുണ്ട്. അക്കിത്തം പറയുന്നത്, നമ്മുടെ ഈ ഭാരതീയ ഭാഷകൾക്കെല്ലാം ദേവനാഗരി ഒരു പൊതു ലിപിയാക്കണം എന്നാണ്. അപ്പോൾ നമ്മുടെ ദക്ഷിണ ഭാരതത്തിലെ തമിഴും മലയാളവും കന്നഡയും എല്ലാം ദേവനാഗരിയിൽ ആക്കിയാൽ മലയാളികൾക്ക് ഈ ഭാഷയൊക്കെ ഒരേപോലെ വായിക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ആ ഭാഷകളിലുള്ള സാമ്യവും അതുപോലെ വ്യതിരേകവും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ എല്ലാ ഭാഷകളിലും ഉൾക്കൊള്ളാൻ സാധിക്കും എന്നൊരു സിദ്ധാന്തം അദ്ദേഹം വന്നു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ നാണയങ്ങൾക്ക്, ഇപ്പൊ നമ്മുടെ ഡോളർ, നമുക്ക് നമ്മുടെ 1 രൂപ കൊടുത്താൽ 1 ഡോളർ കിട്ടില്ല. അതുപോലെ നമ്മൾ ഗൾഫിൽ പോകുന്ന ആളുകൾ പോകുന്നത് എന്താണ്, അവിടെ ഇവിടെ ചെയ്യാൻ ഒരിക്കലും അവർ ചെയ്യാൻ തയ്യാറാവാത്ത ജോലികൾ അവിടെ ചെയ്യും. കാരണം എന്താണ്, അവിടുത്തെ നാണയത്തിന് ഇവിടെ മൂല്യം കൂടുതലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവർക്ക് ലോകത്തിന് മുഴുവൻ ഒരേ മൂല്യമുള്ളൊരു നാണയം ഉണ്ടാക്കിക്കൂടാ? അങ്ങനെയുണ്ടെങ്കിൽ ലോകത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഇങ്ങനെ അതികൗതുകകരമായിട്ടുള്ള അക്കിത്തത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ തോന്നിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ വായന വളരെ വിപുലമായിരുന്നു. അത് എഴുത്തിലൂടെയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഉൽപ്പദിഷ്ണമായ ഒരു പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി, ഏറ്റവും പുതിയ ശാസ്ത്രവും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെയും ഒക്കെ ആവിഷ്കാരത്തെ ഒക്കെ തൻ്റെ ലേഖനത്തിൽ വളരെ സ്പഷ്ടതയോടെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് നോക്കുമ്പോൾ അങ്ങനെ അദ്ദേഹം ശാസ്ത്രമൊന്നും കാര്യമായിട്ട് പഠിച്ചതായിട്ട് അറിയില്ല. പക്ഷേ എങ്ങനെയാണ് അദ്ദേഹം ഈ ഏറ്റവും പുതിയ ശാസ്ത്രീയമായ അറിവുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഈ ലേഖനങ്ങളെ, അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളെ സമർത്ഥിക്കുവാൻ മനോഹരമായി ഇണക്കി ചേർക്കുന്നത് എന്നത് അത്ഭുതകരമായി തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ പല നിലയ്ക്കും സവിശേഷമായ ഒരു വ്യക്തിത്വമാണ് അക്കിത്തം. അക്കിത്തത്തെ നമ്മൾ ഇനിയും എത്രയോ എത്രയോ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ സർഗാത്മക സാഹിത്യം മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ചിന്തകൾ, അതും നമുക്ക് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. അത് പുതിയ കാലത്ത് പുതിയ ലോക സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ഒരുപാട് നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെ നമുക്ക് ലഭിക്കും. അപ്പം അതെല്ലാം വളരെ വിപുലമായി ചർച്ച ചെയ്യാനും അദ്ദേഹം പറയാറുണ്ടായിരുന്നു, സത്യവും ധർമ്മവുമാണ് സൗന്ദര്യം എന്ന്. സൗന്ദര്യവും സത്യധർമാദികളും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന്.

0: മഹാകവി അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിന്റെ സ്മരണകൾ പങ്കുവച്ചത് സാംസ്കാരിക പ്രവർത്തകനായ ആർ സഞ്ജയൻ. ഇനി മഹാകവി അക്കിത്തത്തിന്റെ കൂടെയുള്ള ആകാശവാണി കാലം ഓർത്തെടുക്കുകയാണ് കവിയും പ്രക്ഷേപകനുമായ പി ശ്രീധരനുണ്ണി.
1: ഒന്നിച്ച് ഏറെക്കാലം ആകാശവാണിയിൽ ഒരേ റൂമിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ സാധിച്ച ഒരു എളിയ കവിയാണ് മഹാകവി. അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞുകൂടിയ ദിവസങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞുകൂടിയ വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് പകർന്ന് തന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ്. ലാളിത്യം നിറഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ലാളിത്യത്തിൻ്റെ പ്രയോക്താവ് എന്ന് നമുക്ക് ഒരാളെ പറയണമെങ്കിൽ അത് തീർച്ചയായും മഹാകവി അക്കിത്തമാണ് എന്ന് ഞാൻ പറയും. ഏതാണ്ട് 1960 മുതൽ എനിക്ക് അക്കിത്തത്തെ അറിയാം. ആ കാലത്തൊക്കെ ആകാശവാണിയിലേക്ക് ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പോകുന്ന സമയത്ത് ആകാശവാണി കോഴിക്കോട് നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്ട് കടപ്പുറത്താണ്. ആ കടപ്പുറത്ത് നിന്ന് ഞാനും മിക്കവാറും കക്കാടുണ്ടാവും, എൻ്റെ പ്രിയ സുഹൃത്ത് മറ്റൊരു സുഹൃത്ത് നമ്പീശനുണ്ടാവും, ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് തിക്കോടിയൻ മാഷ് ഉണ്ടാവും. അദ്ദേഹത്തിന് പോകേണ്ടത് പലപ്പോഴും വൈകുന്നേരം മളകാപുരിയിലേക്കാണ്. ഏതാണ്ട് ഞങ്ങളങ്ങനെ വർത്തമാനം പറഞ്ഞ് പോകുന്ന ഒരു കാലഘട്ടം ഞങ്ങൾ ഓർക്കുന്നു. അദ്ദേഹത്തിന് മുറുക്കണം, നിരന്തരമായി മുറുക്കണം. അപ്പോൾ അത് അദ്ദേഹം സ്ഥിരമായി വാങ്ങുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ചെന്ന് വർത്തമാനം പറഞ്ഞ് മുറുക്കാൻ വാങ്ങി, വീണ്ടും അളകാപുരീൻ്റെ അടുത്തെത്തുമ്പോൾ അവിടുന്നും വീണ്ടും മുറുക്കാൻ വാങ്ങി. അങ്ങനെയുള്ള വളരെ ലളിതമായ ഒരു ദിനചര്യ, വൈകുന്നേരത്തെ ഒരു ദിനചര്യ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വാമിയുടെ കടയുണ്ട്, അവിടുന്ന് ഒരു ചായ കുടിക്കും, ഒരു വട കഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീറോസ്റ്റ് കഴിക്കും. ഇങ്ങനെയൊക്കെയുള്ള വളരെ ലളിതമായ ജീവിതം, അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം ആസ്വദിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് എനിക്ക് അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നത്, അദ്ദേഹത്തെ വന്ദിക്കാൻ എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ അത്ര വലിയതല്ലാത്ത ചില ചിന്തകൾ, ലഘുവായ ചിന്തകൾ, തമാശ അടങ്ങുന്ന ചില ചിന്തകൾ കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ഇവിടെ ശ്രമിക്കുകയാണ്. മഹാകവി അക്കിത്തത്തെ പോലെയുള്ള ഒരു വ്യക്തി എങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആകാശവാണിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്കൊരു വലിയ ഒരു കടമ്പയായിരുന്നു. എങ്ങനെ അദ്ദേഹം ഇതൊക്കെ സാധിക്കും എന്നുള്ളത്. പക്ഷേ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ഫയലുകൾ കൈകാര്യം ചെയ്തു എന്നുള്ളത്, ആകാശവാണിയിലെ ഫയലുകൾ കൈകാര്യം ചെയ്തു. അന്നത്തെ ഫയലുകൾ എന്ന് പറഞ്ഞാൽ കുന്നുകൂടി കിടക്കുന്ന ലളിതഗാനങ്ങൾ, അല്ലെങ്കിൽ നാടകങ്ങൾ, അല്ലെങ്കിൽ കവിതകൾ, അല്ലെങ്കിൽ ലേഖനങ്ങൾ, ഇതൊക്കെ നോക്കി വേണ്ടത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫയൽ ജീവിതം. ഇത് വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടി വരും. നമ്മൾ പെട്ടെന്ന് ഒരു കവിത എഴുതണം എന്ന് പറഞ്ഞാൽ അത് എഴുതണം, എഴുതിയേ തീരൂ. ഒരു നാടകം എഴുതണം എന്ന് പറഞ്ഞാൽ എഴുതിയേ തീരൂ. അത് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചേ തീരൂ. വായിക്കണമെന്ന് പറഞ്ഞാൽ വായിച്ചേ തീരൂ. അങ്ങനെയാണ് ആകാശവാണിയുടെ ഒരു സെറ്റപ്പ്. തീർച്ചയായും അത് മഹാകവി അക്കിത്തം അന്ന് ഞാനവിടെ കാണുന്ന കാലത്ത് വായിച്ചിരുന്നത് ഗാന്ധിമാർഗം എന്ന പരിപാടിയായിരുന്നു. പിൽക്കാലത്ത് ഞാനത് വായിക്കേണ്ടി വന്നു. ആ ഗാന്ധിമാർഗം വായിക്കുന്ന അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി അദ്ദേഹം തന്നെ വായിക്കുന്നു. അങ്ങനെ ഗാന്ധിയുടെ ശബ്ദമായിട്ട് മഹാകവി അക്കിത്തം കുറേ കാലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഗാന്ധിജിയുടെ ശബ്ദമായി മാറാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹം തൃശ്ശൂരിലേക്ക് സ്ഥലം മാറിപ്പോയി. എഡിറ്റർ എന്ന പദവിയിൽ അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോയ അവസരത്തിൽ ഞാനത് തുടർന്ന് വായിക്കേണ്ടി വന്നു. അതൊക്കെ വലിയ അനുഭവങ്ങളാണ്. അദ്ദേഹത്തിന്റെ വലിയ കയ്യക്ഷരത്തിൽ എഴുതി വെച്ചുള്ള സ്ക്രിപ്റ്റുകൾ വായിക്കാനുള്ളൊരു ഭാഗ്യം. അവിടെ ഒരു തമാശ ഒരു ദിവസം ഉണ്ടായി. അവിടെ ഓഡിറ്റർമാർ വന്നിരുന്നു. ഈ ഓഡിറ്റർമാർ വന്ന് ഞങ്ങളൊക്കെ അന്ന് ഞങ്ങൾ കോൺട്രാക്ട് സ്റ്റാഫാണ്, കോൺട്രാക്ട് ഈ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവരാണ്. 3 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ അല്ലെങ്കിൽ കൂടി വന്നാൽ 3 കൊല്ലത്തെ, ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിലാണ് ഞങ്ങളൊന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ഓഡിറ്ററിന്റെ ഒരു പാർട്ടി വന്നു. അപ്പോൾ അവർ ഒരു വലിയൊരു സംഗതി കണ്ടെത്തി. അതായത് മഹാകവി അക്കിത്തം 1 മാസം എഴുതിയ കടലാസിന്റെ കണക്ക്, വെള്ളക്കടലാസിന്റെ കണക്ക് 25 പേജ് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര വലിയൊരു ശമ്പളം കൊടുത്തിട്ടുള്ള മഹാകവി അക്കിത്തത്തെ പോലെയുള്ള ഒരാൾ വെറും 25 പേജ് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഇത്ര ശമ്പളം

കൊടുക്കണോ എന്നാണ് അന്നത്തെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടായത്. അപ്പോ ഇത് കേട്ട് അദ്ദേഹം ആ മുറുക്കാൻ തുപ്പലൊക്കെ വായിൽ ഇട്ടുകൊണ്ട് തന്നെ അതിമനോഹരമായ ഒരു ചിരി ഉണ്ടാക്കിയിട്ടതിന്, ആ പൊട്ടിച്ചിരി, ആ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ എഴുതിയ ഒരു കവിത എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഓഡിറ്റ് ചെയ്ത ഓഡിറ്റിന്റെ തലവന് ഒരു കൊല്ലം ഇരുന്ന് എഴുതാൻ സാധിക്കുന്ന ഒന്നല്ല എന്നാണ്. അപ്പൊ അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംഗതി ഞാൻ എഴുതുമ്പോൾ അതിന് 25 പേജ് ഞാൻ ചിലവാക്കിയിട്ടുള്ളൂ എന്ന് പറയുന്ന ഓഡിറ്റ് ഒബ്ജക്ഷനെ കുറിച്ച് എന്ത് പറയാനാണ് എന്ന് നമ്മളിപ്പോ ആലോചിച്ച് നോക്കും. ഏതായാലും അതായിരുന്നു ഒരു കാലം എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും ആ ഓഡിറ്റ് ഒബ്ജക്ഷൻ വളരെ അതിമനോഹരമായി അന്നത്തെ ഞങ്ങളെ ഡയറക്ടർ കോന്നിയൂർ ആർ നരേന്ദ്രനാഥ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, അദ്ദേഹം ഈ 25 പേജ് എഴുതേണ്ട ആവശ്യമില്ല, വെറും 10 പേജ് എഴുതിയാലും മതി എന്ന് പറഞ്ഞ ഒരു തമാശയിൽ ആ ഓഡിറ്റ് ഒബ്ജക്ഷനെ അദ്ദേഹം മറികടന്നു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഇതുപോലെ തന്നെയാണ് ബലിദർശനം എന്ന കവിത നമുക്കറിയാം, അതിമനോഹരമായ പിൽക്കാലത്തും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വരെ കിട്ടിയിട്ടുള്ള കവിതയാണ് ബലിദർശനം. ഈ ബലിദർശനം എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഒരു കഥയുണ്ട്. ഒരു ഓണത്തിന് നമുക്ക് ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്യണം. അപ്പൊ അങ്ങനെ ഇരിക്കെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി, ഒരു തുടർ പരിപാടി സംഘടിപ്പിക്കണം എന്ന് അന്നത്തെ പ്രൊഡ്യൂസറായിരുന്നത് പി സി കുട്ടികൃഷ്ണനും ഡയറക്ടർക്കും കൂടി ഒരു അഭിപ്രായം വന്നു. അപ്പൊ അങ്ങനെ ആര് ചെയ്തു, നാടകമാണോ? നാടകമാണെങ്കിൽ സിക്യോഡിനെ ഏൽപ്പിക്കാം, പക്ഷെ നാടകം വേണ്ട, നമുക്ക് കവിത പരമ്പരയായിട്ട് കൊടുക്കാം. അത് ശരിയാവുമോ, വിജയിക്കുമോ എന്നുള്ളതായിരുന്നു അന്നത്തെ സംശയം. പക്ഷേ മഹാകവി അക്കിത്തം അന്ന് എഴുതിയ കവിതയാണ് ഈ ബലിദർശനം. അതിനു വേണ്ടി എഴുതിയതാണ് ഈ കവിത. 5 ഖണ്ഡങ്ങളായിട്ടുള്ള കവിതകൾ, 5 പേര് കൊടുത്തിട്ടുള്ള 5 ഖണ്ഡങ്ങളായിട്ടുള്ള അതിമനോഹരമായ കവിത നമുക്കറിയാം. പക്ഷേ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി സൂക്ഷിച്ചുകൊണ്ട്, അന്നത്തെ തുടർ പരിപാടി എന്നുള്ളത് കണ്ടിന്യൂറ്റിയാണ്, ആ തുടർച്ച സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ബലിദർശനം 5 ദിവസവും ഇരുന്ന് എഴുതി. വൈകുന്നേരം അത് 7:30 അത് വായിച്ച് അവതരിപ്പിച്ചു. അന്ന് ലൈവാണ്, ലൈവായിട്ട് വായിച്ച് അവതരിപ്പിച്ചു എന്നുള്ള ഒരു വലിയ കഥ ഉണ്ട്. പക്ഷെ ആ നമുക്കറിയാം, അന്നൊക്കെ സാധാരണ റേഡിയോയിന് വേണ്ടി എഴുതുന്ന സ്ക്രിപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം കണ്ടതില്ല എന്നാണ് പൊതുവിൽ പറയാം. പക്ഷെ ഈ സ്ക്രിപ്റ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു സ്ക്രിപ്റ്റായി മാറി, അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഉയർന്നു ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അത് തന്നെ ഇൻസ്റ്റന്റായിട്ട് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ അക്കിത്തത്തെ സംബന്ധിച്ചുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എഴുതുക, അപ്പോൾ എഴുതി കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് വളരെ എളുപ്പത്തിൽ ചെയ്യുമായിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു അക്കിത്തത്തെ സംബന്ധിച്ചിടത്തം ഈ ജോലി. അവിടെ പലപ്പോഴും നാടകങ്ങൾ വേണ്ടി വരും, കാവ്യനാടകങ്ങളാണ് സാധാരണ അക്കിത്തം എഴുതുക. കവിതയിൽ എഴുതും, ആ കവിതയിൽ അതിമനോഹരമായി ട്യൂൺ ചെയ്യാവുന്ന രീതിയിലുള്ള കവിതകൾ എഴുതുക. അത് സ്ക്രിപ്റ്റ് സംഗീതിക എന്നാണ് ഞങ്ങൾ പറയുക. ആ സംഗീതിക എഴുതിയിട്ട് അത് കെ രാഘവനോ മറ്റോ ട്യൂൺ ചെയ്തിട്ട് അത് ഡാൻസായിട്ട് അവതരിപ്പിക്കുക. ഇങ്ങനെ എത്രയോ സംഗീതികകൾ അദ്ദേഹം എഴുതി അതൊക്കെ ട്യൂൺ ചെയ്തിട്ട് അവതരിപ്പിച്ച ഒരു പഴയ കാലം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ജൂനിയറായി ഇരിക്കുന്ന ഒരു വ്യക്തി, തീർച്ചയായും ഇത് ഞങ്ങളൊക്കെ വളരെ അത്ഭുതത്തോട് കൂടി നോക്കിക്കണ്ടതാണ്. ഈ കാർഷിക പാരമ്പര്യത്തിലുള്ള അതിമനോഹരമായ നാടകങ്ങൾ, സംഗീതികകൾ എഴുതി സ്റ്റേജിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്കന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള സ്ക്രിപ്റ്റ് എഴുതി തന്നത് മഹാകവി അക്കിത്തവും പിൽക്കാലത്ത് കാക്കാടുമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഈ ജോലി ഏറ്റെടുക്കേണ്ടി വന്നു. ഏതായാലും ഇതിനൊക്കെ ഞങ്ങളെ ഒരു മുൻഗാമിയായിട്ട് ഞങ്ങൾ കണ്ടുപോന്ന ഈ മഹാപ്രതിഭയെ ഇന്ന് ഞങ്ങൾ വന്ദിക്കുകയാണ്. കാരണം ആ അതിമനോഹരമായി ട്യൂൺ ചെയ്യുക, അതൊരു ഒരു പ്രത്യേക കാര്യമാണ്. ലളിതഗാനങ്ങൾ വളരെ ട്യൂൺ ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള, ഇപ്പം ട്യൂൺ ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ പാട്ട് എഴുതുക. ഞങ്ങൾ അക്കിത്തമൊക്കെ എഴുതിയിരുന്നത് അങ്ങനെയല്ല, എഴുതി കൊടുത്തതിന് ശേഷമാണ് ട്യൂൺ ചെയ്യുക. ഒരു തമാശയുള്ള ഒരു സംഗതി ഉണ്ടായി. അതായത് ശ്രീനാരായണ ഗുരു ജയന്തി വന്നപ്പോൾ അദ്ദേഹത്തെ കുറിച്ച്, ശ്രീനാരായണനെ കുറിച്ച് ഒരു പാട്ട് എഴുതണം എന്ന് ഞങ്ങളുടെ പ്രൊഡ്യൂസർ കെ രാഘവൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ മഹാകവി അക്കിത്തത്തിനാണ് ഇത് ഏൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം എഴുതി, അദ്ദേഹത്തിൻ്റെ വരികൾ ശ്രീ ശങ്കര ബിംബം എന്ന് പറയുന്ന പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സമാഹാരത്തിൽ അത് ചേർത്തിട്ടുണ്ട്.
ഭ്രാന്തശാലയിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. അദ്ദേഹം ഒരു

കടലാസിൽ വലിയ കടലാസിൽ എഴുതി കൊടുത്തു, പല്ലവ എഴുതി കൊടുത്തു. ഭ്രാന്തശാലയിൽ വീണ്ടും ഹ വേദാന്ത സൂര്യൻ ഉദിച്ചപ്പോൾ എന്നാണ് പല്ലവി വരുന്നത്. അങ്ങനെ ആ ശ്രീനാരായണ ബിംബത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. അത് കഴിഞ്ഞ് രാഘവ മാഷ് ഈ കവിത എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ മാഷ് ഇതൊരു ചെറിയൊരു കാര്യമുണ്ട്, ഈ ഭ്രാന്ത ട്യൂൺ ചെയ്ത് വരുമ്പോൾ ഈ ഹ എന്നുള്ളത് എന്ത് ചെയ്യും എന്നായി. അപ്പോൾ ഭ്രാന്തശാലയിൽ വീണ്ടും ഹ എന്നൊക്കെ ഒരു ലളിതഗാനത്തിൽ വന്നാൽ അതൊരു ശരിയാവില്ല എന്ന് പറഞ്ഞു. ഞാൻ മെല്ലെ പോയി അക്കിത്തത്തിൻ്റെ മുമ്പിൽ പോയി ഒരു ശുപാർശ പറയുന്ന രീതിയിൽ, മാഷ ഇതൊരു ചെറിയൊരു സംഗതി, ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് രാഘവ മാഷ് പറയുന്നുണ്ട് ഈ ഭ്രാന്തശാലയിൽ വീണ്ടും ഹ എന്നുള്ളതിൽ ആ ഹ പോയിട്ട് വേറെന്തെങ്കിലും ഒരു അക്ഷരം ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പം അക്കിത്തം പറയാം, അത് ആ കവിതയുടെ ആ പാട്ടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ആ ഹ എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഹ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏതായാലും രാഘവ മാഷ് അത് കൊണ്ടുപോയി അങ്ങനെ തന്നെ ട്യൂൺ ചെയ്ത് അതിമനോഹരമായ ഒരു ട്യൂൺ ആയിട്ട് ശ്രീനാരായണനെ കുറിച്ച്, അതായത് ശ്രീനാരായണ ബിംബവും ശ്രീ ശങ്കര ബിംബവും ഒന്ന് തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്ന അതിമനോഹരമായ ഒരു കവിതയായിട്ട് അത് പിറന്നു. അത് അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ സമാഹാരത്തിൽ ആ കവിതയുണ്ട്. അന്ന് അത് പാട്ടായി എന്നതാണ്. ഇന്നും അത് നമ്മളവിടെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വളരെ വളരെ മനോഹരമായ ചില സന്ദർഭങ്ങൾ, ഇതൊക്കെ നേരത്തെ പറഞ്ഞ ഗഹനമായ ചിന്തകൾക്കപ്പുറത്ത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില തമാശ കലർന്ന ചിന്തകളാണ്. തമസല്ലോ സുഖപ്രദം എന്നുള്ള ഒരു ശ്ലോകമുണ്ടല്ലോ, അത് ഒരു ദിവസം ഞങ്ങളിങ്ങനെ മുറുക്കാൻ അന്വേഷിച്ചുകൊണ്ട് നടന്ന് നടന്ന് ഏതാണ്ട് അളകാപുരി അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ഈ കറണ്ട് പോയ അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരാൾ, അപ്പുറത്ത് കച്ചവടം ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഉന്തുവണ്ടി ഉന്തുന്ന ആളോ മറ്റോ അറിയില്ല, കറണ്ട് പോയ ഉടനെ ആ ഇരുട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹം പാടുകയാണ്. ആ സാധാരണക്കാരനായ ആ തൊഴിലാളി പാടുകയാണ്, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. അപ്പോൾ അക്കിത്തം അത് കേട്ട ഉടനെ അത് എന്നോടല്ല കേട്ടോ, ഉണ്ണിയോടാണ്, അതായത് എന്നോടാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അതൊക്കെ ചിരിപ്പിച്ച ഒരു സന്ദർഭമുണ്ട്. എൻ്റെ കൂടെ വേറെയും രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായ തമാശ പറയാൻ, ഇത് കേട്ട് ഇത് വലിയൊരു ഒരു ഈരടിയാണ്. അദ്ദേഹത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലെ അതിമനോഹരമായ ഈരടിയാണ്. അപ്പോൾ അത് എഴുതാനുള്ള സന്ദർഭമൊക്കെ മറ്റൊന്നാണ്. പക്ഷേ ഇവിടെ ഇത് പെട്ടെന്ന് ഉറക്കെ ചൊല്ലിക്കേട്ടപ്പോൾ അക്കിത്തം അങ്ങനെ തന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അത് എന്നെക്കുറിച്ചല്ല ഉണ്ണിയെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ ഒരു ഒരു പഴയ തമാശ എനിക്കിപ്പോൾ ഓർക്കുകയാണ്. ഇങ്ങനെ അനേകം ഓർമ്മകൾ ഉണ്ട്. ഗാന്ധിഗ്രഹത്തിൽ അദ്ദേഹം താമസിച്ചിരുന്നു കുറെ കാലം. അവിടെ ഞങ്ങളൊക്കെ വൈകുന്നേരം പോവും. അദ്ദേഹം ഈ കമിഴ്ന്നു കിടന്ന് ഇങ്ങനെ എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അക്കിത്തത്തിന്. അങ്ങനെ എന്ത് വലിയ കാര്യങ്ങൾ ഈ കമിഴ്ന്നു കിടന്ന് എഴുതുന്ന ഒരു ശീലം. അങ്ങനെ കമിഴ്ന്നു കിടന്ന് എഴുതുന്ന അവസരത്തിലായിരിക്കും ഞങ്ങൾ ചെയ്യാം. എങ്കിലും ഞങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അദ്ദേഹം രചന എന്ന് പറയുന്ന ആ സർഗപ്രതിഭ അവിടെ വെളിവാക്കുന്ന സന്ദർഭങ്ങൾ ഞങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഈ നടത്തമാണ്. ഇങ്ങനെ അനേകം സന്ദർഭങ്ങൾ ഉണ്ടായി. അടുത്തടുത്ത മേശകളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എനിക്ക് ഇരിക്കാൻ കിട്ടിയിരിക്കുന്നത് ഒരു ബെഞ്ചാണ്. എനിക്കും എൻ്റെ പ്രിയ സുഹൃത്തും അംബീഷനും കൂടി ഒരു ബെഞ്ചാണ്. അക്കിത്തത്തിന് ഒരു കസേലയുണ്ട്, പി സി കുട്ടികൃഷ്ണന് കസേലയുണ്ട്, തെക്കോടിയന് കസേലയുണ്ട്, ബാക്കി എല്ലാവർക്കും കസേലയുണ്ട്. ഞങ്ങൾക്കൊക്കെ ബെഞ്ച് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇന്നിപ്പോൾ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഹൈക്കോടതി ബെഞ്ച് എന്നൊക്കെ പറയും. പക്ഷേ ഏതായാലും ഞങ്ങൾക്കത് വലിയ ഹൈക്കോടതി ബെഞ്ച് തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് മഹാകാവ്യ അക്കിത്തവുമായിട്ടുള്ള ഞങ്ങളെയൊക്കെ വേഴ്ച എന്ന് പറയട്ടെ, വേഴ്ച എന്ന പദം തന്നെ പറയാം. ആ വേഴ്ച എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വലിയ ഓർമ്മയായിട്ട്, വലിയ ഓർമ്മകളായി ഞങ്ങൾ സൂക്ഷിക്കുന്നു. വയലും വീടും എന്ന പരിപാടിയിലേക്കാണ് അദ്ദേഹം ഇവിടുന്ന് മാറിപ്പോയത്. രമേശൻ നായരുമായിട്ടുള്ള അവിടെ ഒരു ചങ്ങാത്തം അവിടെ ഉണ്ടായിരുന്നത് എനിക്കറിയാം. അപ്പോൾ ഏതായാലും ഈ കവികളുടെ കൂട്ടായ്മയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞുകൂടാൻ കഴിഞ്ഞ ഒരു വലിയ കാലത്തെ ഞാൻ ഓർക്കുകയാണ്. ആ കാലം ഞങ്ങൾക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ഒരു അക്കിത്തത്വം എന്ന് പറയുന്ന ഒരവസ്ഥ ഞങ്ങൾക്കൊക്കെ തന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായും അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളുമായിട്ടും എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരു ഒരു കുടുംബ സുഹൃത്തിനെ പോലെ, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു വലിയ ഗുരുനാഥനെ പോലെ ആയിരുന്നു അന്നൊക്കെ ഞങ്ങൾക്കൊക്കെ മഹാകവി അക്കിത്തം
അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കുക, അത് അത് മറ്റൊരു

രീതിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ നിരന്തരം ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കവിത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ലാളിത്യം തന്നെയാണ്. ഈ ലാളിത്യം ആസ്വദിക്കാൻ, ലാളിത്യത്തിൻ്റെ പ്രയോക്താവിനെ ഓർക്കാനുള്ള ഈ സന്ദർഭം ഞാനൊരു ധന്യമായി മുഹൂർത്തമായിട്ട് മനസ്സിലാക്കുന്നു.

0: മഹാകവി അക്കിത്തത്തിന്റെ കൂടെയുള്ള ആകാശവാണി കാലം ഓർത്തെടുക്കുകയായിരുന്നു കവിയും പ്രക്ഷേപകനുമായ പി പി ശ്രീധരൻ ഉണ്ണി.
1: അക്കിത്തം, ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. സഹകരണം: വള്ളത്തോൾ വിദ്യാപീഠം, ശുക്കപുരം. കാവ്യവിചാരം:

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മേരി ആവാസ് സുനു എന്ന ചിത്രത്തിൽ ആനാമി പാടിയത്, വരികൾ ബി കെ ഹരിനാരായണൻ, സംഗീതം എം ജയചന്ദ്രൻ.

ചാപ്റ്റേഴ്സ് എന്ന ചിത്രത്തിൽ പ്രമോദ്, മഞ്ജരി എന്നിവർ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം മിജു ജോസഫ്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപ്പാനീസ് പ്രധാനമന്ത്രി സനായെ തകൈച്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജസുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, AI തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു.

0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതിർത്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടു കൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായി അദാനി പോർട്ട് അധികൃതർ പറയുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇതിൽ വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഓഹരി കൈമാറ്റ നീക്കം തടയുന്നതിന് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യ ആയുഷ് വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ തീരുമാനം. പകർച്ചവ്യാധി പ്രതിരോധം കാര്യക്ഷമമാക്കാൻ ആരോഗ്യവകുപ്പ് രൂപീകരിച്ച ഹൈ പവർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വിദഗ്ധരുടെ ശില്പശാലയിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ആയുഷ് വിഭാഗങ്ങളിൽ എത്തുന്ന രോഗികളിൽ സാംക്രമിക രോഗം സംശയിക്കുന്നവരെ അടിയന്തരമായി മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യാനും രോഗികളുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പിൽ എത്തുന്നത് ഉറപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഓപ്പറേഷൻ തൂഫാനിലൂടെ കഴിഞ്ഞ 1 മാസം കൊണ്ട് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി കേരള പോലീസ്. സംസ്ഥാനമൊട്ടാകെ നടത്തിയ പരിശോധനകളിൽ 5,353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5,736 പേർ അറസ്റ്റിലായി. 3 കിലോയിലധികം MDMA, 392 കിലോ കഞ്ചാവ്, 3.7 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ തുടങ്ങിയവ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളിൽ ഉൾപ്പെടുന്നു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. 3-ാമത്തേതും അവസാനത്തേതും ഘട്ട അലോൺമെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോൺമെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. സപ്ലിമെന്ററി അലോൺമെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേരെ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2-ാം സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാല കാസർഗോഡ് ക്യാമ്പസിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡന്റിനെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സെൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം സർവകലാശാല കാസർഗോഡ് ക്യാമ്പസിൽ നാളെ രാവിലെ 10:30 നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 6-ാം തീയതി രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ

സഹിതം കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാക്കണം. ഫോൺ നമ്പർ 0499425607. 0499425607.

ഓഫീസിൽ ജൂലൈ 20 വൈകുന്നേരം 4 മണിക്കകം അപേക്ഷ സമർപ്പിക്കണം. യോഗ്യത സൈക്കോളജി, സൈക്യാട്രി, ന്യൂറോ സയൻസ് എന്നിവയിൽ ബിരുദം, ഡിപ്ലോമ, സംസ്ഥാന ജില്ലാതലത്തിലുള്ള ഹെൽത്ത് സ്ഥാപനം അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ കൌൺസിലർ തസ്തികയിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 18-40. അപേക്ഷകർ സ്ത്രീകളായിരിക്കണം. ഫോൺ നമ്പർ 8281-999-06-5. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നെരുവമ്പ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. അസിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 9 രാവിലെ 10 മണിക്ക് സ്കൂൾ സൂപ്രണ്ട് മുൻപാകെ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 944-3-01-68-4. 944-3-01-68-4. സേവന വാർത്തകളാണ് കേട്ടത്.

ഈ നിലയത്തിൽ നാളെ രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം. കേരളത്തിലെ ഏക നോക്കുവിദ്യാപാവകളി കലാകാരി രഞ്ജിനി KS അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. നാളെ രാവിലെ 9 മണിക്ക് ഗാനാമൃതം പ്രത്യേക ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് പുതുവസന്തം പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1 മണിക്ക് മില്ലേനിയം മെലഡീസ്. നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും, ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ അബ്രഹാം സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം, വൈകിട്ട് 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: Jammu in the early hours by Lieutenant Governor Manoj Sinha. The Yatra will officially begin tomorrow and is scheduled to culminate on 28th of August. More from a correspondent.
1: The convoy which departed from Bhagwati Nagar Yatri Nivas in Jammu in the wee hours today crossed into the valley this afternoon under a multi-tier security cover. The first batch comprises of 4,822 Yatris, of which 2,510 are scheduled to trek via Pahalgam route, while 2,312 will take Balthal route early tomorrow morning. Upon reaching the base camps, the Yatris were accorded a warm welcome by the officials of the administration and local residents. Meanwhile, elaborate security arrangements have been made across both routes to ensure smooth and safe conduct of the Yatra. Additional deployments of police, paramilitary forces and army jawans have been stationed along the entire route. In addition, comprehensive arrangements have been put in place, including the establishment of medical facilities, real-time weather monitoring systems and quick response teams at critical locations. Besides extensive CCTV surveillance, RFID-based tracking systems for pilgrims and their vehicles have also been installed. Ishfaq Shah, Akashvani News, Srinagar.
0: The southwest monsoon has further advanced into the entire Delhi, some more parts of Gujarat, remaining parts of Uttar Pradesh, most parts of Madhya Pradesh, Haryana, Punjab and some parts of Rajasthan. IMD has issued a red alert for heavy rainfall in the parts of western and central India for the next 2 to 3 days. However, in Delhi, the sky is likely to remain cloudy with the possibility of light rain over the next 24 hours. In view of continuous rainfall in Uttarakhand's Pithoragarh district, the administration has suspended the issuance of inner line permits for the Adi Kailash and Om Parvat Yatra to ensure the safety of pilgrims. On to sports. In the FIFA World Cup, Spain will face Austria in a round of 32 match at Los Angeles Stadium in Inglewood tonight. In other round of 32 matches, Portugal will clash with Croatia in Toronto, while Switzerland will take on Algeria in Vancouver tomorrow morning. Earlier, Belgium advanced to the round of 16, beating Senegal 3-2 this morning. Co-hosts US also progressed to the round of 16, beating Bosnia and Herzegovina 2-0. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says India's speed and Japan's expertise will work as driving force for global growth, holds talks with Japanese counterpart Sanae Takaichi in New Delhi. India and Japan announce energy partnership to strengthen strategic oil reserves and maritime transport resilience. Government to expand oil refining capacity to 300 million metric tons per annum in next 1 year amid West Asia crisis. Center launches Air Suvidha 2.0 portal for Ebola health screening at entry points of international airports across the country. IMD issues red alert for heavy rainfall in parts of western and central India for next 2 to 3 days. And in FIFA World Cup, Spain to take on Austria in round of 32 match in Los Angeles tonight. That is all in the news at 9. Good night.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ പോളിമറുകൾ ഈ വിഷയത്തെക്കുറിച്ച് അവലോകനം ചെയ്യുന്നത് അധ്യാപിക കെ രാജം.
5: നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതാണ് പോളിമറുകൾ. കൂട്ടുകാർക്കെല്ലാം പരിചയമുള്ള ഒരു പദമാണല്ലോ പോളിമർ. പോളിമറുകളുടെ ലോകം ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പോളിമറുകൾ നമുക്ക് ചുറ്റും നാളുകളായി ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ അതിൻ്റെ രഹസ്യം ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞത് 20-ാം നൂറ്റാണ്ടിലാണ്. കൂട്ടുകാർക്ക് അറിയാമോ എന്താണ് പോളിമർ? പോളിമർ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് വന്നത്. പോളി അനേകമെന്നും മർ ഘടകങ്ങളെന്നുമാണ് അർത്ഥം. അനേകം ചെറുഘടകങ്ങൾ ചേർന്നുണ്ടാകുന്ന വലിയ ഘടനയാണ് പോളിമർ. ശാസ്ത്രീയമായി പറഞ്ഞാൽ മോണോമർ എന്ന് വിളിക്കുന്ന ചെറിയ മോളിക്യൂളുകൾ കെമിക്കൽ ബോൺസ് വഴി വീണ്ടും വീണ്ടും ചേർന്ന് ഒരു വലിയ മോളിക്യൂളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷന്റെ ഫലമായി കിട്ടുന്നവയാണ് പോളിമറുകൾ. പോളി

ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. ഇതിന്റെ ഗുണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം. ദോഷം പരിസ്ഥിതിയെ ബാധിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് പോളിമറുകളുടെ ലോകത്തേക്ക് ഒരു ചെറു യാത്ര ചെയ്താലോ? പോളിമറുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഗുണങ്ങൾ: ലഘുവും ശക്തവുമാണ്, ഭാരം കുറവായിട്ടും വളരെ ശക്തമാണ്. ജലപ്രതിരോധം, വാട്ടർ റെസിസ്റ്റന്റ്, വെള്ളം എളുപ്പത്തിൽ കടക്കില്ല. വിലക്കുറവ്, ലോ കോസ്റ്റ്, നിർമ്മാണ ചെലവ് വളരെ കുറവാണ്. ദൈർഘ്യമേറിയത്, ഡ്യൂറബിലിറ്റി, എളുപ്പത്തിൽ കേടാകില്ല. വൈവിധ്യമാർന്ന ഉപയോഗം, വേഴ്സറ്റൈൽ യൂസ്, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, പാക്കേജിംഗ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. വൈദ്യുതി കടത്തില്ല, ഇൻസുലേറ്റർ, നല്ല വൈദ്യുതി ഇൻസുലേറ്ററാണ്. ദോഷങ്ങൾ: പരിസ്ഥിതി മലിനീകരണം, പല പോളിമറുകളും എളുപ്പത്തിൽ ചീഞ്ഞുപോകില്ല. റീസൈക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ട്, എല്ലാ പ്ലാസ്റ്റിക്കും റീസൈക്കിൾ ചെയ്യാൻ സാധിക്കില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ: ചില പ്ലാസ്റ്റിക്കുകൾ വിഷാംശം പുറത്തുവിടും, തീ പിടിക്കാനുള്ള സാധ്യത, ഫ്ലെയിമബിലിറ്റി. ചില പോളിമറുകൾ എളുപ്പത്തിൽ കത്തും. നിങ്ങൾക്കറിയാമോ പോളിമറുകൾ എത്ര വിധത്തിലുണ്ടെന്ന്? അതെ, പോളിമറുകൾ പ്രധാനമായും മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന്, പ്രകൃതിദത്ത പോളിമറുകൾ, നാച്ചുറൽ പോളിമേഴ്സ്. ഉദാഹരണം: സെല്ലുലോസ്, പ്രോട്ടീൻ, റബ്ബർ, സ്റ്റാർച്ച്. സെല്ലുലോസ് പേപ്പറും സസ്യങ്ങളിലും കാണപ്പെടുന്നു. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ മുടി, തൊക്ക്, നഖം എന്നിവ പ്രോട്ടീൻ എന്ന പോളിമർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. റബ്ബർ മരങ്ങളിൽ നിന്നുള്ള ലാറ്റെക്സ്. സ്റ്റാർച്ച് അന്നജം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നു. രണ്ട്, കൃത്രിമ പോളിമറുകൾ, സിന്തറ്റിക് പോളിമേഴ്സ്. നോക്കൂ, മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾക്ക് പെട്രോളിയം പോലുള്ള അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നവയാണ് സിന്തറ്റിക് പോളിമേഴ്സ്. ഉദാഹരണം: പ്ലാസ്റ്റിക്, പോളി എഥിലീൻ, PVC, പോളി വീനയിൽ ക്ലോറൈഡ്, നൈലോൺ, പോളിയെസ്റ്റർ, ടെഫ്ലോൺ. ഇവ കൂടുതൽ ശക്തവും ദീർഘകാലം നിലനിൽക്കുന്നവയുമാണ്. മൂന്ന്, അർത്ഥ സിന്തറ്റിക് പോളിമേഴ്സ്, സെമി സിന്തറ്റിക്. ഉദാഹരണം: റയോൺ. നമ്മുടെ ഡെയിലി ലൈഫിൽ പോളിമറുകളുടെ ഉപയോഗം എവിടെയെല്ലാമാണെന്ന് നോക്കിയാലോ? വീട്ടിൽ, അറ്റ് ഹോം, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ഭക്ഷണ പാത്രങ്ങൾ, ബക്കറ്റ്, മഗ്, പ്ലാസ്റ്റിക് കവർ, ക്യാരി ബാഗ്സ്. ഇവയിൽ കൂടുതലും പോളിത്തീൻ, പോളിപ്രൊപ്പിലീൻ പോലുള്ള പോളിമറുകളാണ്. വസ്ത്രങ്ങളിൽ നൈലോൺ വസ്ത്രങ്ങൾ, പോളിസ്റ്റർ ഷർട്ട്സ്, സ്പോർട്സ് ഡ്രസ്, ഇവ ലഘുവും ദൈർഘ്യമേറിയതുമാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇലക്ട്രോണിക്സ്: മൊബൈൽ ഫോണിൻ്റെ ബോഡി, ലാപ്ടോപ്പ് ഭാഗങ്ങൾ, വയറുകളുടെ ഇൻസുലേഷൻ. പോളിമറുകൾ വൈദ്യുതി കടത്താത്തതിനാൽ സുരക്ഷിതമാണ്. വാഹനങ്ങളിൽ ഓട്ടോമൊബൈൽസ്: വാഹനങ്ങളുടെ ബമ്പർ, ടയർ, സീറ്റ് കവർ, ഡാഷ്ബോർഡ് ഭാരം കുറയ്ക്കാനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. മെഡിക്കൽ മേഖലയിൽ മെഡിക്കൽ ഫീൽഡ്: സിറിഞ്ചുകൾ, ഗ്ലൗസുകൾ, ഹൃദയവാൽവുകൾ, ആർട്ടിഫിഷ്യൽ ലിമ്പുകൾ, കോണ്ടാക്ട് ലെൻസ്, മുറിവ് തുന്നിക്കെട്ടാനുള്ള നൂലുകൾ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കുന്നു. നിർമ്മാണ മേഖലയിൽ കൺസ്ട്രക്ഷൻ: PVC പൈപ്പുകൾ, വാതിൽ, ജനൽ ഫ്രെയിം, ഇൻസുലേഷൻ മെറ്റീരിയൽ. നോക്കൂ, പോളിമറുകൾ ഇത്രയും വ്യാപകമായി ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് തന്നെ അപകടമല്ലേ? അതെ, പോളിമറുകളുടെ നല്ല വശം മാത്രമല്ല ദോഷവും നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, June 5 നാം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുമ്പോൾ വൃക്ഷത്തൈകൾ നടുന്നതിനോടൊപ്പം അവയുടെ സംരക്ഷണ ചുമതല കൂടെ നാം ഏറ്റെടുക്കാറില്ലേ? അതെ, പ്ലാസ്റ്റിക് പോലുള്ള ചില പോളിമറുകൾ നീണ്ടകാലം നശിക്കാതെ നിലനിൽക്കും. ഇവ പരിസ്ഥിതി മലിനീകരണം
കടലിൽ ജീവികൾക്കുള്ള അപകടം

0: അപകടം എന്നിവ ഉണ്ടാക്കുന്നു. അവയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് വേണം. അതിനായി 3R എന്ന വാക്യം മറക്കാതെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എന്താണ് 3R? ഒന്ന്, റെഡ്യൂസ്, ഉപയോഗം കുറയ്ക്കുക. രണ്ട്, റീയൂസ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. മൂന്ന്, റീസൈക്കിൾ, പുനരുപയോഗം. പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി പരിശീലിക്കുക. നമുക്ക് പേപ്പർ, സഞ്ചി, ബാഗുകൾ, മൺപാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കാം. ഭാവിയിൽ ശാസ്ത്രം ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുമോ? തീർച്ചയായും. പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു വരികയാണ്. ഒന്ന്, ബയോഡീഗ്രേഡബിൾ പോളിമറുകൾ, പ്രകൃതിയിൽ എളുപ്പം ചീഞ്ഞു പോകുന്ന പോളിമറുകൾ. ഉദാഹരണം PLA, പോളി ലാക്റ്റിക് ആസിഡ്, പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു. PHA, പോളി ഹൈഡ്രോക്സി ആൽക്കനോയേറ്റ്, പ്രകൃതിയിൽ നശിക്കുന്ന ഒരു അത്ഭുത പോളിമറാണ്. നമുക്ക് ഫാ എന്ന ബയോഡീഗ്രേഡബിൾ പോളിമറിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അറിഞ്ഞാലോ? പ്രകൃതിയിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ബയോഡീഗ്രേഡബിൾ പോളിമറാണ്. ചില ബാക്ടീരിയകൾ പഞ്ചസാര, മണ്ണ്, സസ്യ എണ്ണ മുതലായവയിൽ വളർത്തുന്നു. അവ ഭക്ഷണം അധികമായി ലഭിച്ചാൽ അവയുടെ ശരീരത്തിനുള്ളിൽ ഗ്രാനുകൾ സഞ്ചയിക്കുന്നു. പിന്നെ അവയെ വേർതിരിച്ച് ഉണക്കി ശുദ്ധമാക്കിയാൽ ലഭിക്കുന്നതാണ് ഫാ. ഇവയുടെ ഗുണങ്ങൾ നോക്കിയാലോ? ഒന്ന്, പൂർണമായും ബയോഡീഗ്രേഡബിൾ. രണ്ട്, നോൺ ടോക്സിക്, വിഷവസ്തുക്കൾ ഇല്ല. മൂന്ന്, ഉപയോഗം സാധാരണ പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് സമാനം. നാല്, ശരീരവുമായി പൊരുത്തപ്പെടുന്നു, മെഡിക്കൽ ഗ്രേഡ് ഉപയോഗം. ഫ, പ്ലാസ്റ്റിക് ലോകത്തിന്റെ പച്ച വിപ്ലവം എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് മുന്നേറാൻ സഹായിക്കുന്ന ശാസ്ത്രത്തിന്റെ പച്ച വഴിത്തിരിവ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പുതിയ തലമുറയുടെ പോളിമർ. രണ്ട്, സ്മാർട്ട് പോളിമേഴ്സ്, പരിസ്ഥിതിക്കനുസരിച്ച് സ്വഭാവം മാറും. ഉദാഹരണം, ചൂട് കിട്ടുമ്പോൾ രൂപം മാറുന്ന മെറ്റീരിയൽ. ഉപയോഗം മെഡിക്കൽ ഡ്രഗ് ഡെലിവറി സെൻസറുകൾ. കണ്ടക്ടിംഗ് പോളിമേഴ്സ്, വൈദ്യുതി കടത്തുന്ന പോളിമറുകൾ. ഉപയോഗം മൊബൈൽ സ്ക്രീനുകൾ, സോളാർ സെല്ലുകൾ. നാനോ പോളിമറുകൾ, നാനോ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പോളിമറുകൾ. ഉപയോഗം മരുന്ന് വിതരണം, ഡ്രഗ് ഡെലിവറി, ക്യാൻസർ ചികിത്സ. 3D പ്രിന്റിംഗ് പോളിമറുകൾ, 3D പ്രിന്ററിൽ ഉപയോഗിക്കുന്ന പ്രത്യേക പോളിമറുകൾ. ഉപയോഗം മെഡിക്കൽ മോഡലുകൾ, മെഷീൻ പാർട്സ്, വീടുകളുടെ മോഡൽ. റീസൈക്കിൾ ടെക്നോളജി, പ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗിക്കാൻ പുതിയ രീതികൾ. കെമിക്കൽ റീസൈക്ലിംഗ്, പ്ലാസ്റ്റിക് വീണ്ടും അസംസ്കൃത വസ്തുവാക്കുന്നു. പ്രിയപ്പെട്ടവരെ, പോളിമറുകൾ ഇല്ലാത്ത ഒരു ലോകം ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ ലക്ഷ്യം പോളിമറിന്റെ ഗുണം ഉപയോഗിച്ച് ദോഷം ഒഴിവാക്കുക. കുഞ്ഞുങ്ങളെ, നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കാം. പോളിമറുകൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാം. നമുക്ക് ശാസ്ത്രവും പരിസ്ഥിതിയും ചേർത്തൊരു നല്ല ഭാവി തീർക്കാം.
1: പോളിമറുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക കെ രാജൻ.
2: സപ്ത സഹോദരിമാർ,
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ.
2: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം

രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തുകൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് 11 അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കാറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം. ബിഹു, റോങ്കൻ, ബൈശാഖ്, ജോബിലി മേള എന്നിവ ഈ ആഘോഷങ്ങളിൽ ചിലതാണ്.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ എം ജി രാധാകൃഷ്ണൻ ഈണം നൽകിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരു തിര പിന്നെയും തിര എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം. രചന ചുനക്കര രാമൻകുട്ടി.

എം ജി രാധാകൃഷ്ണൻ ഈണം നൽകിയ ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പൂച്ചയ്ക്കൊരു മുക്കുത്തി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുശീലാദേവിയും പാടിയത്, രചന ചുണക്കര രാമൻകുട്ടി.

സ്നേഹപൂർവം മീര എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന നിലമ്പേരൂർ മധുസൂദനൻ നായർ.

ദൈവത്തെ ഓർത്ത് എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രകലയും പാടിയത് വരികൾ കാവാലം.

എം ജി രാധാകൃഷ്ണൻ ഈണം നൽകിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം

പണ്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ തന്റെ ഭക്തോത്തമനായിരിക്കുന്ന അർജുനന്റെ അഹങ്കാരത്തെ തീർത്ത് പാശുപതത്തെ കൊടുത്തനുഗ്രഹിപ്പാനായിക്കൊണ്ട് കിരാതവേഷത്തെ ധരിച്ച് കൈരാതവേഷധാരിണിയായിരിക്കുന്ന ദേവിയോടും മൃഗയോപകരണഭൂതങ്ങളായിരിക്കുന്ന ഭൂതഗണങ്ങളോടും കൂടി പുറപ്പെട്ട് അർജുന സമീപത്തെ പ്രാപിച്ച് യുദ്ധാവസരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുങ്കൽ സുയോധന നിയോഗത്താൽ കപടകടിവേഷധാരിയായി വന്നിരിക്കുന്ന മൂകാസുരനെ ഇരുവരും ഒരേ സമയം ആയുധം പ്രയോഗിച്ചു നിഗ്രഹിച്ചതിന്റെ ശേഷം ഭഗവാൻ ഓരോരോ വാക്കുകളെ കൊണ്ട് അർജുനനെ കുപിതനാക്കി തീർത്തതിന്റെ ശേഷം അർജുനനും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്യൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്? കാരു

രോഷാതിരേകകലുഷേണച പാണ്ഡുസൂനു അല്പം മഹന്തമപി വിക്രമമദധാന വാദേന ദുശ്ചിരതരം സമരം സമാനം കിരാത പാണ്ഡുസൂനു സമരം ആതേന തൂ കിരാതനും പാണ്ഡുസൂനുവും സമരത്തെ ചെയ്തു. കിരാതൻ ആ കാട്ടാളവേഷധാരിയായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനും ആ പാണ്ഡുപുത്രനായിരിക്കുന്ന അർജുനനും തമ്മിൽ സമരം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ ശ്രീപരമേശ്വരൻ സമരം ചെയ്യാൻ പുറപ്പെട്ടു. എന്ത് എന്തടോ പറഞ്ഞത്? ഭഗവാൻ ശ്രീപരമേശ്വരൻ സമരം ചെയ്യാൻ പുറപ്പെടേ. അന്നത്തെ കാലത്ത് ഞാരെങ്കിലും ഒരാള് സമരം ചെയ്യാതെ കണ്ട് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ബാക്കി ഒരു വിധം എല്ലാവരും സമരത്തിന് പുറപ്പെട്ടേക്കണ കാല അല്ലേ? ഇനിയിപ്പൊ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം സമരങ്ങള്. എന്താ സമരം ചെയ്യാതെ കണ്ട് ആർക്കും ഒരു കാര്യവും നടക്കില്ല എന്നായിട്ടുണ്ട്. ഓ ഭഗവാന് തോന്നിയിട്ടുണ്ടാവും തന്റെ കാര്യം നടത്തണമെങ്കിൽ താനും സമരത്തിന് പുറപ്പെടുകയാ നല്ലതെന്ന്. എന്താ ഭഗവാനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനവന്റെ കാര്യം നടക്കണമെങ്കിൽ സമരം ചെയ്യാനേ വേണം. അല്ലെങ്കിൽ പുതിയതൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല അവനവന്റെ കയ്യിലുള്ളത് തന്നെ അവളെ എടുത്തുകൊണ്ട് പോവുക. സ്വർണ്ണമായിട്ടോ ഒക്കെ എന്തെങ്കിലും ഭഗവാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ആളെ എടുത്തുകൊണ്ട് പോവുക. ഇതാരും ചോദിക്കില്ല എന്നുള്ള ധൈര്യമാണ് എപ്പോഴേ. അപ്പോ അതുപോലെ സമരം ചെയ്യണം എന്ന് നിശ്ചയിച്ച് സമരം ചെയ്യാനായിട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? എനിക്ക് അതല്ല കേട്ടോ, അങ്ങനെയുള്ള സമരല്ല. പിന്നെയോ പാണ്ഡുസൂനു കിരാത സമരം ആതേന തൂ. ആ പാണ്ഡുസൂനുവുമായിട്ട് ആ കിരാതമൂർത്തി സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടേണ്ടായത്. അതെന്തിനാത് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട എന്തിനാ ഭഗവാൻ? തന്റെ ഭക്തോത്തമനായിട്ടുള്ള ആളല്ലേ അർജുനൻ? അപ്പൊ ആ അർജുനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട എന്തിനാ എന്നാണെങ്കിൽ ആവശ്യമുണ്ട്. അതെന്താ വെച്ചാൽ അർജുനൻ ഭഗവാനെ തപസ് ചെയ്യണത് വേറൊന്നുമല്ല, ആ ധർമ്മപുത്രര് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ആ ഭഗവാൻ ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിങ്കിൽ നിന്ന് ആ പാശുപതം സമ്പാദിക്കണം എന്ന് നിശ്ചയിച്ചിട്ടാണ് കൈലാസപർവ്വതത്തിന്റെ താഴ്വര പ്രദേശത്തിങ്കൽ ചെന്ന് അതികഠിനമായിരിക്കുന്ന തപസ് ചെയ്യേണ്ടായത് അർജുനെ. അങ്ങനെ തപസ് അങ്ങോട്ട് തുടങ്ങിയ സമയത്തെങ്കിൽ ആ തപസ്സിന്റെ കാഠിന്യം കൊണ്ട് അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന മഹർഷിമാരുണ്ട്, ഈശ്വരനെ സേവിച്ചു കൊണ്ട് കഴിഞ്ഞിരുന്ന മഹർഷിമാര്, അവർക്ക് അവിടെ കഴിച്ചുകൂട്ടാൻ വയ്യാതെ കണ്ടായി ചൂടിന്റെ ശക്തി കൊണ്ടേ. അങ്ങനെ വന്നപ്പോ അവരെല്ലാവരും കൂടെ ദേവിയുടെ അടുത്ത് അവിടെ ചെന്ന് സങ്കടം അറിയിക്കേണ്ടായതേ. അല്ലേ ദേവി ഒരു വിധത്തിലും അവിടെ കഴിച്ചുകൂട്ടാൻ വയ്യാതെ കണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞ് എത്രയും വേഗം അർജുനെ അനുഗ്രഹിക്കാൻ വേണ്ടത് ചെയ്യണം എന്നാവശ്യപ്പെടേണ്ടായത്. അങ്ങനെ മഹർഷിമാരുടെ ആവശ്യം അനുസരിച്ച് ദേവി ഭഗവാന്റെ അടുത്ത് എന്ന് ആവശ്യപ്പെട്ടു. അല്ലേ പ്രിയതമൻ, ആ ഉണ്ണി അർജുനൻ എത്ര കാലമായി അവിടത്തെ സേവിച്ചുകൊണ്ട് കഴിയണു, എത്രയും വേഗം പോയി ഞാൻ അവനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോ ഭഗവാനും ഓ പാർവതി നാ അങ്ങനെ ആവാം എന്ന് പറഞ്ഞ് ആലോചിച്ചു എന്താ വേണ്ടേ. അർജുനൻ വെറുതെ അല്ല തപസ് ചെയ്യണതേ, പാശുപതം കിട്ടാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്യണത്. അപ്പോ അർജുനന് സ്വതേ തന്നെ കുറച്ച് അഹങ്കാരം ഉണ്ട് മനസ്സിൽ. എന്താ തന്റെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാള് വേറെ ഇല്ല, താൻ ആരോടുകൂടെ യുദ്ധത്തിന് പുറപ്പെട്ടാലും തന്നെ കൊണ്ട് ജയിക്കാൻ സാധിക്കും, തനിക്ക് പരാജയം എന്നുള്ളത് ഇല്ല എന്നുള്ളൊരു വിചാരമുണ്ട്. എന്താ അതുകൊണ്ടാണല്ലോ വിജയൻ വിജയൻ എന്ന് കേമായിട്ട് പ്രശംസിക്കുന്നത്. എന്തോട്ടാ പരാജയം എന്നുള്ളത് അറിയാത്ത ആളാ വിജയന്, പരാജയം ഉണ്ടാവാറില്ല ഒരുവിധ.

എല്ലാവരും വിചാരിച്ചു ഇത്തവണ വിജയം പരാജയപ്പെടും, വിജയം തോക്കും എന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ മറ്റുള്ള ആളൊക്കെ തോറ്റപ്പോഴും വിജയം ജയിക്കേണ്ടായി. ഏ അതെന്താ, ആ പരാക്രമമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അഹങ്കാരം ഉണ്ട് മനസ്സിൽ. അപ്പോ ഈ അഹങ്കാരികൾക്ക് ആയുധം കൈ കിട്ടിയാൽ അത് ലോകനാശത്തിന് കാരണമായിട്ട് തീരും. അങ്ങനെ വരുമല്ലോ, ഈ അഹങ്കാരികളായിട്ടുള്ള ആളുകൾക്ക് ശക്തമായിട്ടുള്ള ആയുധം ഉണ്ടായാൽ പിന്നെ ലോകോപദ്രവത്തിന് പുറപ്പെടുക ചെയ്യുക. അപ്പൊ ഇത്രയും അനുഭവമുള്ളൊരു കാലം വേറില്ലല്ലോ. എന്താ, അഹങ്കാരികളുടെ കയ്യില് ശക്തമായിട്ടുള്ള ആയുധം അങ്ങോട്ട് വന്നാൽ പിന്നെ യുദ്ധത്തിന് പുറപ്പെടുക ചെയ്യാം. യുദ്ധം അങ്ങോട്ട് വന്നാൽ പിന്നെ അതുകൊണ്ട് എന്തൊക്കെയാ വൈഷമ്യം എന്ന് കണക്കില്ല. അല്ലെ, യുദ്ധം ചെയ്യണ ആളൊക്കെ മറ്റുള്ള ആളും അതിൻ്റെ തെള്ളി അനുഭവിക്കണം. ഏ ഇപ്പൊ നമ്മളൊക്കെ അനുഭവിക്കണില്ലേ, ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ല. ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് എന്തെങ്കിലും കിട്ടണ്ടേ, അത് കിട്ടാണ്ടേ തുടങ്ങി. എന്താ യുദ്ധം കൊണ്ട്, ഇവിടെയല്ല യുദ്ധം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടുള്ള ദണ്ഡ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിക്കണം. അപ്പൊ യുദ്ധം എന്നുള്ളതും അങ്ങോട്ട് വന്നാൽ എല്ലാവർക്കും നാശത്തിന് കാരണമായിട്ട് തീരും. അപ്പോ അതിന് എന്തു വേണം, ആ അർജുനന്റെ അഹങ്കാരം ഒന്ന് തീർക്കണം, ആ വിജയന്റെ അഹങ്കാരം തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ സതീവല്ലഭനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ, ആ സാക്ഷാൽ സതീശൻ, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ പുറപ്പെടുകയുണ്ടായതേ. ആ വിജയന്റെ അഹങ്കാരം തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് സതീശൻ പുറപ്പെടാനായിട്ട് ആരംഭിച്ചത്. അപ്പോ അതിനെന്താ വേണ്ടേ ആലോചിച്ചു. ആലോചിച്ചപ്പോ സ്വതയുള്ള വേഷത്തിൽ ചെന്നാൽ അവൻ യുദ്ധത്തിനൊന്നും പുറപ്പെട്ടു എന്ന് വരില്ല. അപ്പൊ എന്ത് വേണം ആലോചിച്ചു, വേഷം മാറിപ്പോവുക എന്ന് നിശ്ചയിച്ചു. വേഷം മാറണെങ്കിൽ എന്ത് വേഷാ വേണ്ടേ, കാട്ടിലേക്കല്ലേ പോണത്. അപ്പോ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടേക്ക് ഭാഗമായിട്ടുള്ള വേഷം വേണം. അപ്പൊ കാട്ടിലേക്ക് പോകുമ്പോ സ്വതേ കാട്ടിലുള്ള ആളാരാ, കാട്ടാളന്മാരാ അല്ലേ. അപ്പൊ അവരുടെ വേഷം സ്വീകരിക്കുക എന്ന് നിശ്ചയിച്ച് ആ ഒരു കാട്ടാളന്റെ വേഷം സ്വീകരിച്ച് പുറപ്പെടാനുള്ള ഒരു സഹായി. അത് കണ്ടപ്പോ ദേവി, ഏ പ്രിയതവൻ, അങ്ങിപ്പൊ എന്താ ഈ കാട്ടാളന്റെ വേഷം കെട്ടു പുറപ്പെട്ടേക്കണത്. പാർവതി, പാർവതി അല്ലേ പറഞ്ഞത് അർജുനെ അനുഗ്രഹിക്കണം എന്നൊക്കെ, അതിനിട്ട് പുറപ്പെടുക ഞാൻ. അതിനിപ്പോ ഈ പന്തിയല്ലാത്ത വേഷം വേണോ, ഈ കാട്ടാളന്റെ വേഷത്തിൽ വേണോ, അങ്ങയുടെ സ്വതയുള്ള രൂപം കാണാനല്ലേ അവൻ മോഹിക്കണത്. ആ പാർവതി, അതുകൊണ്ടായില്ല, സ്വതയുള്ള രൂപത്തിൽ ചെന്നാൽ അവൻ എന്നോട് യുദ്ധം ചെയ്യാനൊന്നും പുറപ്പെടില്ല. അവൻ അഹങ്കാരം കാര്യമായിട്ടുണ്ട് മനസ്സിൽ. ആ അഹങ്കാരം കളഞ്ഞിട്ട് വേണം പാശുപതം കൊടുക്കാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേഷം കെട്ടി പുറപ്പെടേണ്ടത്. അതെയോ, എന്നാ ഒരു കാര്യം, ഞാനും അവിടുത്തെ ഒരുമിച്ച് വരാം. എന്തിനാ പാർവതി, എന്തിനാത്? അല്ല, എനിക്ക് ആ ഉണ്ണി അർജുനെ ഒന്ന് കണ്ടാ കൊള്ളാം എന്ന് മോഹം തോന്നുന്നുണ്ട്. അത് വേണ്ട പാർവതി, ഞാൻ പോയി വേഗം അനുഗ്രഹിച്ചു വരാം. അത് വേണ്ട, എനിക്കും അവിടുത്തെ ഒരുമിച്ചൊന്ന് വരണമെന്ന് മോഹം തോന്നുന്നുണ്ട്. ഞാനും ആ ഉണ്ണി അർജുനെ ഒന്ന് കാണണമെന്ന് മോഹിക്കണ്ട, ഞാനും അവിടുത്തെ ഒരുമിച്ചു വരാം. ഓ പാർവതിക്ക് യാത്ര ചെയ്യണത് അത്ര മോഹമാണോ? അല്ല, എനിക്ക് മോഹമുണ്ട്. ആ ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ യാത്ര ചെയ്യാൻ ഇപ്പൊ ചെലവൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലെ യാത്ര ചെയ്യാം. എല്ലാവർക്കും സ്ത്രീകളായാ മതി, എവിടെയും പോവാന്നാ പോകണത്, പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലാലും. ഓ പാർവതി വരുന്നുണ്ടെങ്കിൽ ഓ എന്നാ വന്നോളൂ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഈ വേഷത്തിൽ വരാൻ പറ്റില്ല, വേഷം ഒന്ന് മാറിയിട്ട് വേണം വരാനായിട്ട്. ആ അത് സംശയമില്ല, അതിപ്പോ അങ്ങ് പറയേണ്ട ആവശ്യമില്ലല്ലോ. പുറത്തേക്ക് എടുത്തിക്കിലേക്ക് പോകുമ്പോ ആ ഗൃഹത്തിൽ ഇരിക്കുന്ന വേഷത്തിലല്ല പോവുക, വേഷം മാറിയിട്ടാ പോവുക. ഞാൻ വേഗം പോയി നല്ല വേഷമൊക്കെ കെട്ടി വേഗം വരാം. പാർവതി, അതല്ല, നല്ല വേഷം കെട്ടാനല്ല, പിന്നെ എന്റെ വേഷത്തിന് പാകത്തിനായിട്ടുള്ള വേഷം വേണമെന്ന്. അവിടുത്തെ വേഷത്തിന് പാകമായിട്ടുള്ള വേഷം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കാട്ടാളനായിട്ടല്ലേ. ആ പാർവതി ഒരു കാട്ടാളത്തിയാവുക. ഏ, ഞാൻ കാട്ടാളത്തിയാവേ? ആ അതില്ല, ഞാനിപ്പോ ഉള്ള വേഷം കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ എന്താ മാർഗം എന്നാ നോക്കണത്. എന്താ, സ്ത്രീകളല്ലേ ദേവിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകൾക്ക് എത്ര ഒരുങ്ങിയാലും മതിയാവാത്ത ആള. സ്വതേ സ്ത്രീകളെ കുറ്റം പറയരുതെന്നൊക്കെയാണ് ഇപ്പൊ പറയ പതിവ്. ഇതിപ്പോ കുറ്റമല്ല, ഉള്ളതാണല്ലോ. അപ്പൊ പിന്നെ പറയണതിന് വിരോധമില്ലല്ലോ. അപ്പോ ഏതായാലും കാട്ടാളത്തിയാവുകയല്ലേ ഞാൻ. പാർവതി, ഞാൻ കാട്ടാളനായില്ലേ, ഞാൻ ഈ വേഷം കെട്ടിയാ പിന്നെ പാർവതിക്ക് എന്താ? അങ്ങക്ക് എന്ത് വേഷവും കെട്ടാ, മടിയില്ലാത്ത ആളാ. അങ്ങിപ്പോ വസ്ത്രം ഇല്ലാണ്ടോ നടക്കാറുണ്ടല്ലേ, വെച്ചിട്ട് ഞാനിപ്പോ വസ്ത്രം ഇല്ലാണ്ടി അങ്ങനെ നടക്കാൻ പുറപ്പെട്ടാലോ? അതല്ല പാർവതി, അതുകൊണ്ട് വൈഷമ്യം ഉണ്ട്, അതുകൊണ്ടാ. എന്താ വൈഷമ്യം? എന്താ? ആ വേറൊന്നുമല്ല, ഞാൻ കാട്ടാളന്റെ വേഷം, പാർവതി സ്വതയുള്ള വേഷം, നമ്മൾ രണ്ടാളും

ഇവിടെ വെറുതെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാം. അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ അള്ളു കാണൂലോ. അള്ളു കണ്ടാൽ ഏ ആരടോ ആരാ പോണത്, ദാ എന്റെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്ക, ദാ ആ പോണത് ആരാ നോക്ക. അതൊരു കാട്ടാളൻ. ആ അതല്ല ഞാൻ ചോദിച്ചേ, ആ കാട്ടാളന്റെ പിന്നാലെ പോണ ആരാന്നാ ചോദിച്ചേ. പിന്നാലെ പോണത് ആരടോ, ദേവി ശ്രീപാർവതി. എടോ ദേവി ഒരു കാട്ടാളന്റെ പിന്നാലെ അങ്ങോട്ട് പോവേ? ഈ പൂവേച്ച ദേവിക്കായി കൂടെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ലോ. ആരുടെ കൂടെ പോകാൻ തോന്നിയാൽ ആരുടെ കൂടെ അങ്ങോട്ട് പോവാന്നുള്ള കാലല്ലേ. അപ്പൊ ദേവിക്ക് തോന്നിയിണ്ടാവും ഭഗവാനേക്കാൾ നല്ലത് ഈ കാട്ടാളനാ തോന്നിയിണ്ടാവും, അവന്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്ന് ഉള്ള അബോധം പറഞ്ഞു വരും. അതുകൊണ്ട് പാർവതി വേഷം മാറാതായിട്ട് പോവാൻ പറ്റില്ല അയ്യോ. ആ ഞാനിപ്പോ അങ്ങനെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞ് ആ ദേവി ഭഗവാന്റെ ആ രൂപത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാട്ടാളത്തിയായിട്ട് ദേവി, അങ്ങനെ ഭഗവാൻ കാട്ടാളനായിട്ടും ദേവി കാട്ടാളത്തിയായിട്ടും വേഷം മാറി പുറപ്പെടാനുള്ള സഹായി. അത് കണ്ടപ്പോ ഈ ഭൂതഗണങ്ങള് അവര് കണ്ടു ഭഗവാനും ദേവിയും കൂടെ കാട്ടാളനും കാട്ടാളത്തിയൊക്കെ ആയിട്ടേ. ഇതോ ഒരു കാര്യം നമുക്ക് ഒരു കാര്യം ചെയ്യണം. എന്താ ഭഗവാൻ കാട്ടാളനും കാട്ടാളത്തിയൊക്കെ ആയിട്ടല്ലേ വേഷം മാറിയുള്ളത്. ഭഗവാൻ നമ്മളെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ട്. നമ്മളൊന്നും ആലോചിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളല്ല എന്നൊരു അഭിപ്രായം ഉണ്ട്. അപ്പൊ അതല്ല നമുക്ക് ചിലതൊക്കെ വശം എന്ന് ഭഗവാനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഭഗവാൻ ഇപ്പൊ ഏതായാലും കാട്ടാളനും കാട്ടാളത്തിയല്ലേ ആയിക്കണത്, നമുക്ക് അതിന് പാകത്തിലുള്ള വേഷമാവുക എന്ന് പറഞ്ഞാൽ കാട്ടാളനും കാട്ടാളത്തിയായ പിന്നെ പ്രവൃത്തി എന്താ? നായാട്ടല്ലേ. അപ്പൊ നായാട്ടിന് പറ്റിയ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ വല, അതുപോലെ തന്നെ കുറ്റി, അതുപോലെ തന്നെ കുട്ടിക്കാട്ടാളന്മാര്, ചില വേട്ടനായ്ക്കള്, ഓ എന്നാ അങ്ങനെയാവുക എന്ന് പറഞ്ഞ് ഓരോരുത്തരും ആ നായാട്ടിന് ഭാഗത്തുള്ള ഉപകരണങ്ങളായിട്ട് അങ്ങോട്ട് മാറി. ഭഗവാൻ ഇപ്പോ കാട്ടാളന്റെ വേഷം വേണതേ വിചാരിച്ചിട്ടുള്ളൂ, നായാട്ടൊന്നും വേണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇവര് അതിന് ഭാഗത്തിനായപ്പോ ഓ നാനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് നായാടി സഞ്ചരിക്കുകയാണെന്നുള്ള വ്യാജേന ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് ആ അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന വനപ്രദേശത്തിന്റെ സമീപത്തുങ്കൽ അവിടെ എത്തി. അവിടെ എത്തുക കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എന്താ വേണ്ടേ? നീ യുദ്ധം ചെയ്യുക വേണ്ടത് അല്ലേ? യുദ്ധം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ വേണ്ടി ആലോചിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ആ മൂകൻ എന്നു പേരോടുകൂടിയിരിക്കുന്ന ഒരു അസുരൻ ഒരു പന്നിയുടെ വേഷം സ്വീകരിച്ച് അവിടെ വരാനായിട്ട് അടിയായില്ലോ. എന്താ ദുര്യോധനം പറഞ്ഞയച്ചത്? അർജുനന്റെ കഥ കഴിച്ചു വന്നാൽ പകുതി രാജ്യം തരാം എന്ന് പറഞ്ഞപ്പോ അവൻ ഉത്സാഹിച്ചു പുറപ്പെട്ടതാ. പുറപ്പെട്ടപ്പോ അവൻ ആലോചിച്ചു എന്താ വേണ്ടേ, അർജുനന്റെ കഥ കഴിക്കാൻ പറ്റുന്ന ഉറപ്പിച്ചിട്ട് പോവാൻ പറ്റില്ല. സാധിച്ചില്ലെങ്കിൽ അർജുനൻ തപസ് കഴിഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാനായിട്ടൊരു വരവുണ്ടാവും. അപ്പോ താനാണെന്ന് അറിയാണ്ടിരിക്കുക നല്ലത്, എന്നാ പിന്നെ വിഷമില്ലല്ലോ. ഒരു വേഷം മാറി പോവുക നിശ്ചയിച്ച് മായ കൊണ്ട് ഒരു വലുതായിട്ടുള്ള പന്നിയുടെ രൂപം സ്വീകരിച്ച് അങ്ങോട്ട് ചെന്നൂലോ കാട്ടിലേക്ക് അർജുന്റെ നേരെ. ഇവന്റെ വരവ് അങ്ങോട്ട് തുടങ്ങിയതോടുകൂടി ആ കാട്ടിലുള്ള മൃഗങ്ങൾ മുഴുവൻ ഭയപ്പെട്ട് ആ മൃഗങ്ങൾ മുഴുവൻ പേടിച്ച് നാലു പുറം ഓടുക, പക്ഷികൾ ശബ്ദിച്ചുകൊണ്ട് നാലു പുറവും പറക്കുക, ആ മാൻകുട്ടികൾ ഇവന്റെ വരവ് കണ്ട് പേടിച്ച് അർജുന്റെ വസ്ത്രത്തിന്റെ ആ വൽക്കലത്തിന്റെ ഉള്ളില് അവിടെ പോയി അങ്ങനെ ഒളിക്കുക. അങ്ങനെ കാടാകെ എളികെ അങ്ങോട്ട് വശായി. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് അർജുനൻ തപസ് ചെയ്ത് അങ്ങോട്ട് ഉണർന്നത്. ഉണർന്നു നോക്കിയപ്പോ ഒരു പന്നി തന്റെ നേരെ ഊട്ടി ഇങ്ങനെ വരണതാ കണ്ടത്. സൂക്ഷിച്ചങ്ങനെ നോക്കി അർജുനൻ നോക്കിയപ്പോ കണ്ണിലേക്ക് നോക്കിയപ്പോ മനസ്സിലായി ഇത് സാധാരണ ഒരു പന്നിയല്ല, ഇതൊരസുരനാണ് എന്ന് മനസ്സിലായി അർജുനൻ. അതെന്താ വെച്ചാൽ ഈ മായ കൊണ്ട് വേഷം മാറിയാൽ കണ്ണിന് മാറ്റണ്ടാവില്ല, കണ്ണിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോ അസുരനാണെന്ന് മനസ്സിലായപ്പോ പിന്നെ താമസമൊന്നും ഉണ്ടായില്ല, അവൻ തന്റെ നേരെയാ വരണതേ. ആ തന്റെ ആയുധം ഗാന്ധിവം ധനുസ് വേഗം കൂടെ എടുത്തു, എടുത്ത് ആ ശരം അവന്റെ നേരെ പ്രയോഗിക്കാനുള്ള ഉത്സാഹമായില്ലോ. അത് കണ്ടപ്പോ ഭഗവാനും അങ്ങനെ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് തോന്നി. വേഗം ഭഗവാനും തന്റെ പിനാകം ധനുസ് എടുത്ത് ശരം തൊടുത്തുകൊണ്ട് ആ പന്നിയുടെ പിന്നാലെ ആ വിളിച്ചു പറഞ്ഞോട്ടാണ് ചെല്ലണത്, അല്ലേ താപസൻ അരുത് അരുത്, അതിന്റെ നേരെ ആയുധം പ്രയോഗിക്കരുത്, എന്റെ വേട്ടമൃഗാണ്, ഞാൻ നായാടി കൊണ്ടുവരുന്ന മൃഗാണ്, അതിന്റെ നേരെ ആയുധം പ്രയോഗിക്കരുത് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. അർജുനൻ നോക്കിയപ്പോ ഒരു കാട്ടാളനാ വിളിച്ചു പറയണതേ, അവൻ പറഞ്ഞത് ഒന്നും കണക്കാക്കിയില്ല. അവനിപ്പോ ഇതിന്റെ ഗുണദോഷമൊന്നും നിശ്ചയമില്ലല്ലോ, ഇതൊരു പന്നിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഈ വിളിച്ചു പറയണതേ. ഞാൻ അവൻ പറയണ കേട്ടിട്ട് ഞാൻ ആയുധം പ്രയോഗിക്കാണ്ടിരുന്നാൽ ആ അസുരൻ തന്റെ സമീപത്തിങ്കൽ വന്ന് തന്റെ കഥ കഴിക്കുക ഉണ്ടാവുക, അതുകൊണ്ട് അവൻ പറയണതൊന്നും അത്ര കണക്കാക്കണ്ട എന്ന് നിശ്ചയിച്ച് ആ ശരം
വലിച്ചങ്ങോട്ട് പ്രയോഗിച്ചു അവൻ്റെ നേരെ മൂഹാസുരൻ.

നേരെ ആ അർജുനൻ ശരം പ്രയോഗിക്കുന്ന കണ്ടപ്പോ അപ്പ തന്നെ ഭഗവാനും ശരം അങ്ങോട്ട് പ്രയോഗിച്ചു. രണ്ടാളുടെ ശരം ഒരേ സമയത്താണ് അങ്ങോട്ട് വരേണ്ടായത്. ആ അർജുന്റെ ശരം അവന്റെ വായയുടെ ഉള്ളിൽ കൂടെ അകത്തേക്ക് ഇങ്ങോട്ട് കിടന്നു. ആ ഭഗവാൻ പിന്നീന്നല്ലേ പ്രയോഗിക്കുന്നത്, ഭഗവാന്റെ ശരം അവന്റെ പൃഷ്ഠത്തിന്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കിടന്നു. എന്നിട്ട് രണ്ട് ശരങ്ങളും കൂടെ അവന്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളുക. ഭഗവാന്റെ ശരം അർജുന്റെ ശരത്തിനെ ഇങ്ങോട്ട് തള്ളും, അർജുന്റെ ശരം ഭഗവാന്റെ ശരത്തിനെ അങ്ങോട്ട് തള്ളും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി തള്ളി കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് ശരങ്ങൾ രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് തെറ്റി അവൻ രണ്ടായിട്ട് പിളർന്ന് അങ്ങോട്ട് സിദ്ധി കൂടുകയും കൊല്ലും. ആഹാ, പന്നി അങ്ങോട്ട് മരിച്ചു വീഴുക കഴിഞ്ഞപ്പോ അർജുനൻ കോപിച്ചുകൊണ്ട്, എടാ കാട്ടാള കുഴിയ, എന്താ നീ കാണിച്ചത്? ഞാൻ മധ്യമ പാണ്ഡവനായിരിക്കുന്ന ഈ അർജുനൻ, ആ അർജുനൻ അങ്ങനെയുള്ള ഞാൻ പ്രയോഗിച്ചിട്ടുള്ള ആ മൃഗത്തിന്റെ നേരെ നീ ആയുധം പ്രയോഗിക്കണോ? കോളരുതാത്തവനെ. അത് കേട്ടപ്പോ ഭഗവാനും, അർജുനാ നീയാണതല്ലേ, ഞാൻ നിന്റെ വേഷം കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല, ഓ അർജുന നിന്റെ കേമത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ സോമവംശത്തിനെ കുറിച്ച് ഭംഗിയായിട്ട് അങ്ങനെ നിന്ദിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. ആ പൂർവികന്മാരായിട്ടുള്ള ആള് ആ ചന്ദ്രൻ മുതല് ചന്ദ്രൻ, അതുപോലെ ബുധൻ, അതുപോലെ യയാദി, ശന്തനു, ഇങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് നിന്ദിച്ച് നിന്ദിച്ച് നിന്ദിച്ച് അവസാനം പാണ്ഡവന്മാരെ കുറിച്ചും നിന്ദിച്ചു പറഞ്ഞു തുടങ്ങി. എന്താ വെച്ചാൽ അർജുനൻ കോപിച്ചിട്ട് തന്റെ നേരെ യുദ്ധത്തിൽ പുറപ്പെടണം, എന്നാലേ തനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഭക്തൻ ഇങ്ങോട്ട് യുദ്ധം ചെയ്തു തുടങ്ങിയാലേ തനിക്ക് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ നിർത്തിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് അർജുന്റെ മനസ്സിൽ കോപം ഉണ്ടാക്കി തീർക്കാൻ പാകത്തിന് പിന്നെയും പിന്നെയും പിന്നെയും ആ സോമവംശത്തിനെ കുറിച്ച് നിന്ദിച്ച് അങ്ങനെ പറഞ്ഞു തുടങ്ങിയല്ലോ. എന്ത് പറഞ്ഞിട്ടും അർജുനന് മാറ്റം കാണില്ല, ദേഷ്യം വരായില്ല. പക്ഷേ കഥയില്ലാത്തവൻ, അവൻ എന്താച്ചാ പറഞ്ഞോട്ടെ, അവനോടൊന്നും പറയാൻ കഴിയില്ല എന്ന് നിശ്ചയിച്ച് സഹിച്ചിരിക്കുക അർജുനെ. അങ്ങനെ വന്നപ്പോ അർജുനന് മാറ്റമില്ല എന്ന് കണ്ടപ്പോ ഭഗവാൻ തന്നെ തന്നെ നിന്ദിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. അതങ്ങോട്ട് കേട്ടപ്പോ ദേഷ്യം അങ്ങോട്ട് സഹിച്ചില്ല അർജുന. എടാ കാട്ടാള കൊഴിയ, നീ ആരെ കുറിച്ചാ ഈ പറയണത്? എന്റെ സേവാമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീ പരമേശ്വരൻ, അദ്ദേഹത്തിനെ കുറിച്ച് നിന്ദിച്ചങ്ങനെ പറയണോ? നീ ഇത് മേലാൽ പറയാനായിട്ട് നിന്റെ നാവ് പൊങ്ങില്ല, നോക്കിക്കോപ്പ കഴിക്കും നിന്റെ കഥ. വന്ന് കോപിച്ച് ആ ശരങ്ങോട്ട് പ്രയോഗിക്കാനുള്ള ഒരു സഹായമല്ലോ. അത് കണ്ടപ്പോ ഭഗവാനും അങ്ങനെ ഇതന്നെയാണ് തന്റെ ആവശ്യം, എങ്ങോട്ട് യുദ്ധം തുടങ്ങുന്നത് ആവശ്യം. ഭഗവാനും ശരം പ്രയോഗിക്കാനുള്ള ഒരു സഹായി. ഇങ്ങനെ കിരാത പാണ്ഡുസൂനു സമരം ആതേന തൂ, കിരാതനും പാണ്ഡുസൂനുവും സമരത്തെ ചെയ്തു. ആ അർജുനനും ആ ഭഗവാനും തമ്മിൽ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടുല്ലോ. എന്നാൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു, എങ്ങനെയായിരുന്നു ആ യുദ്ധത്തിന്റെ ഒരു സ്വഭാവം എന്നാണെങ്കിൽ, സമാനം സമരം, സമാനമായിട്ടുള്ള സമരമാണ് പറഞ്ഞാൽ ഒരുപോലെയുള്ള സമരമാണ്. ഒരുപോലെ ആവോ? ഭഗവാനും അർജുനും തമ്മില് ശരം പ്രയോഗിച്ചാൽ അത് ഒരുപോലെ ആവോ എന്നാണെങ്കിൽ ഒരുപോലെ ആയി എന്നുള്ളതാവണേ. എന്നാൽ എങ്ങനെയാണ് ആ ശരം പ്രയോഗിക്കുന്ന സമയത്തെങ്കിലേ ഭഗവാന്റെ ഒരു അവസ്ഥ എങ്ങനെയാ എന്നാണെങ്കിൽ, കാരുണ്യപൂര മൃദുലേന ഹൃദാത, കാരുണ്യപൂരമായിരിക്കുന്ന ഹൃത്തോടു കൂടിയിട്ടാണ് കിരാതൻ ആയുധം പ്രയോഗിക്കുന്നത്. കാരുണ്യപൂരം, ആ കാരുണ്യ അതിരേഖം കൊണ്ട് മൃദുലമായി മാർദ്ദവത്തോടു കൂടിയിട്ടാണ് ഭഗവാന്റെ മനസ്സെന്ന്. ആ യുദ്ധം ചെയ്യേണ്ട സമയത്ത് നല്ല വിചാരണ്ടേ, തന്റെ ഭക്തോത്തമനായിട്ടുള്ള ആളാണ് അർജുനൻ, അപ്പോ അവന് കാര്യമായിട്ടുള്ളൊരു ക്ലേശം ഉണ്ടാവരുത് എന്നൊരു വിചാരമുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ ഒരു ശരം പ്രയോഗിച്ചാൽ മതി, അപ്പ കഴിയും അർജുന്റെ കഥേ. ത്രിപുരന്മാരെ ഒരു ശരം കൊണ്ട് നിഗ്രഹിച്ചിട്ടുള്ള ആളാ ഭഗവാനെ, അപ്പൊ അദ്ദേഹത്തിന് വൈഷമ്യൊന്നുമില്ല. അപ്പൊ ആ ഒരു വിചാരമുണ്ട്, തന്റെ ഭക്തനാണ്, അവന് ദണ്ഡിക്കാൻ ഇടവരരുത് എന്ന് നിശ്ചയിച്ച് തന്റെ ആ ശക്തിയുടെ ഒരംശം, വളരെ ചെറിയൊരംശേ പ്രയോഗിക്കുള്ളൂ, ഒട്ടും ദണ്ഡിക്കരുത് എന്ന് നിശ്ചയിച്ച് വളരെ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ആ അർജുന്റെ നേരെ ശരം പ്രയോഗിക്കണതേ. അർജുനോ ചോദിക്കാനില്ലല്ലോ, നേരത്തെ പറഞ്ഞിട്ടല്ലോ ഒരുപോലെയുള്ള യുദ്ധമാണ് ഉണ്ടായതെന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ അർജുനും അതുപോലെ തന്നെയാവും, വളരെ കാരുണ്യത്തോടു കൂടിയിട്ടാവും അല്ലേ. എന്നാണെങ്കിൽ അതല്ല, പിന്നോ രോഷാതിരേഖകലുഷേണ പാണ്ഡുസൂനു, രോഷാതിരേഖ കലുഷമായിരിക്കുന്ന ഹൃത്തോടു കൂടിയിട്ടാണ് ആ അർജുനൻ ശരം പ്രയോഗിക്കുന്നത്.
ദോഷാതിരേഖ ഗ്രഹം, ദോഷാതിരേഖം കൊണ്ട് കലുഷമായി തീർന്നിട്ട്

ഉണ്ടെന്ന്, ആ കോപ ആധിക്യം കൊണ്ട് കലങ്ങി വശായിട്ടുണ്ടെന്ന്, ദേഷ്യം കൊണ്ട് സഹിക്കണില്ല അർജുനെ. തന്റെ മുരുകന്മാരായിട്ടുള്ള ആള്, തന്റെ അച്ഛൻ, അതുപോലെ തന്റെ സഹോദരന്മാര് ഇവരെയൊക്കെ നിന്ദിച്ചു. അത് മാത്രല്ല, തന്റെ ആരാധനാമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നിന്ദിച്ചേക്കണവനാ ഈ കാട്ടാളനെ. ഇതോടുകൂടി വന്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് എത്രണ്ട് ശക്തി ഉപയോഗിച്ചാൽ അത്രമാത്രം ശക്തി ഉപയോഗിച്ചിട്ടാണ് ദേഷ്യം കിട്ട് സഹിക്കവയ്യാതെ കണ്ടായിട്ടാണ് അർജുനൻ ശരം പ്രയോഗിക്കുന്നത്. ഭഗവാനാണെങ്കിലോ വളരെ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയിട്ടുമാണ് ആ ശരം പ്രയോഗിക്കുന്നത്. ഹേ, അപ്പം അത് ഒരുപോലെ ആവുമോ? എങ്ങനെയത്? ഒരാൾ ദേഷ്യത്തിൽ ശരം പ്രയോഗിക്കുക, മറ്റേ ആൾ വളരെ കാരുണ്യത്തോടു കൂടി ശരം പ്രയോഗിക്കുക, അങ്ങനെ വന്നാൽ അത് ഒരുപോലെ ആവുമോ എന്നാണെങ്കിൽ ഒരുപോലെ ആയി എവിടെ, അതാ വിശേഷേ. എന്താ അത്, എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ കിരാത മഹാന്തം വിക്രമം അല്പം ആദധാന. കിരാതൻ മഹത്തായിരിക്കുന്ന വിക്രമത്തെ അല്പമായിട്ട് ആദധാനായി. ആ കടാളമൂർത്തി ഭഗവാൻ ആ അർജുനന്റെ മഹത്തായിരിക്കുന്ന വിക്രമം, വലുതായിരിക്കുന്ന പരാക്രമം അർജുനൻ തന്റെ സർവശക്തി എടുത്തിട്ടാണ് പ്രയോഗിക്കുന്നത്. അതിശക്തമായിട്ടാണ് പ്രയോഗിക്കുന്നത്. കാട്ടാളന്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് തന്റെ സർവശക്തി എടുത്ത് ഭഗവാന്റെ നേരെ അങ്ങോട്ട് പ്രയോഗിക്കുക. പക്ഷേ ആ ശരം വന്നു കൊള്ളുമ്പോ ഭഗവാന് അല്പം ആദധാന, എന്തോ ഒന്ന് ശരീരത്തിൽ വന്നത്, ഇതെന്താ ശരീരത്തിൽ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ, എന്തോ ഒന്ന് തട്ടു, അത്രേ തോന്നുള്ളൂ, അല്പമായിട്ടേ തോന്നുള്ളൂ. എന്നാൽ അർജുനന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ പാണ്ഡുസൂനു അല്പം വിക്രമം മഹാന്തം ആദധാന. പാണ്ഡുസൂനു അല്പമായിരിക്കുന്ന വിക്രമത്തെ മഹത്തായിട്ട് ആദധാനായി. ആ ഭഗവാൻ തന്റെ ശക്തിയുടെ ചെറിയൊരംശം അല്പം വിക്രമം, തന്റെ പരാക്രമത്തിന്റെ ഒരു അംശേ അർജുന്റെ നേരെ പ്രയോഗിക്കുള്ളൂ. പക്ഷെ എങ്കിലും വെടില്ല, അതങ്ങോട്ട് വന്നു കൊള്ളുമ്പോ അർജുന അയ്യോ കഴിഞ്ഞു തന്റെ കഥ എന്ന് തോന്നുന്ന, സഹിക്കാൻ വയ്യാതെ കണ്ടുള്ള ദണ്ഡാണ് അർജുനന് തോന്നുന്നത്. ഭഗവാൻ അല്പമായിട്ട് പ്രയോഗിക്കുന്നത് അർജുനന് സഹിക്കാൻ വയ്യാതെയുള്ള ദണ്ഡായിട്ട് തോന്നുന്നു. അർജുനൻ തന്റെ സർവശക്തി എടുത്ത് പ്രയോഗിക്കുമ്പോ അത് ഭഗവാന് അല്പായിട്ട് തോന്നുന്നു. ആ ഒരുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അല്പമെന്നും മഹത്വം എന്നുള്ള അവസ്ഥ രണ്ടാളിലും ഉണ്ടായി എന്ന്, അല്ലാണ്ട് അനുഭവത്തിനൊരുപോലെ ആയി എന്നല്ല, ആ രണ്ട് മഹത്വന്നും അല്പം എന്നുള്ള അവസ്ഥ രണ്ടാളിലും ഉണ്ടായി എന്ന്. മഹാന്തം വിക്രമം പാണ്ഡുസൂനു കിരാത അല്പം ആദധാന, കിരാത മഹാന്തം വിക്രമം അല്പം ആദധാന. ഇതാണ് വ്യത്യാസം. കിരാതന്റെ അല്പമായിരിക്കുന്ന വിക്രമത്തെ പാണ്ഡുസൂനു മഹത്തായിട്ട് ആധാനാവുന്നു, അതുപോലെ പാണ്ഡുസൂനുവിന്റെ മഹത്തായിരിക്കുന്ന വിക്രമത്തെ കിരാതൻ അല്പമായിട്ട് ആധാനാവുന്നു. ഓ, അല്പമെന്നും മഹത്വം എന്നുള്ള അവസ്ഥ രണ്ടു ദിക്കിലുണ്ട്, രണ്ടു പേർക്കും ഒരുപോലെയായിരുന്നു എന്ന്. അതാണ് സമാനം സമരം, ഒരുപോലെയുള്ള സമരമാണ് അവിടെ ഉണ്ടായത്. എന്നാൽ കുറെ നേരമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം. അങ്ങനെയാണല്ലോ എല്ലായിടത്തും, അതേ ഇപ്പം എല്ലാം സമയം കുറച്ച് കുറച്ച് വരിക. ഇതുതന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കഴിയും, അത്രേ ഉള്ളൂ, സമയം കുറയ്ക്കലാണ് എല്ലായിടത്തും. അപ്പോൾ ഇതും അത് തന്നെയാവും, അവിടെയും കുറച്ച് നേരം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അല്ലേ. ആണെങ്കിൽ അതല്ല, പിന്നോ ചിരതരം സമരം ആതേനതൂ, ചിരതരമായിരിക്കുന്ന സമരത്തെ ചെയ്തു. വളരെ കാലം, അനവധി സമയം രണ്ടുപേരും തെരു തെര തുരു തുരെ ശരങ്ങളങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആ യുദ്ധം അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ അർജുനന് തോന്നി, ഏയ് ഇവന്റെ നേരെ സാധാരണ ശരങ്ങളൊന്നും പ്രയോഗിച്ചോണ്ടായില്ല, ദിവ്യശരങ്ങൾ പ്രയോഗിക്കുക എന്ന് നിശ്ചയിച്ച് അർജുനൻ ആ ആഗ്നേയാസ്ത്രം അങ്ങോട്ട് പ്രയോഗിച്ചുല്ലോ, ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്കണം എന്ന് നിശ്ചയിച്ച് ആഗ്നേയാസ്ത്രം അങ്ങോട്ട് വരണ കണ്ടപ്പോ ഭഗവാൻ പതുക്കെ അങ്ങോട്ട് തല താഴ്ത്തി. തലത്തിയപ്പോ ആ ഭഗവാന്റെ ജടാഭാരത്തെങ്കിലാണല്ലോ ഗംഗയുള്ളത്. ആ ആഗ്നേയാസ്ത്രം അങ്ങോട്ട് ചെന്ന് ഗംഗയിലെ ജലത്തിൽ അങ്ങോട്ട് ചെന്നപ്പോ കഴിഞ്ഞു ഒരു ശബ്ദം. അതിങ്ങനെ കേട്ടാൽ ആ ഗംഗാഭവതി അർജുനോട് പറയുന്നുണ്ടോ എന്ന് തോന്നും. സ്വത എങ്ങനെയാണല്ലോ ഈ കുട്ടികള് വികൃതി കാണിക്കുമ്പോ അച്ഛനമ്മമാര് പോകുന്നുണ്ട് പറയ പതിവുണ്ട് അല്ലേ. അതുപോലെ ഗംഗാഭവതി എടുത്ത് അടുത്തേക്ക് കാണുമെന്ന് തോന്നും. ആഗ്നേയാസ്ത്രം നിഷ്ഫലാണോ കണ്ടപ്പോ
കുറേയും കൂടിയാണ് ഈ ദേഷ്യം. വായവ്യാസ്ത്രം പ്രയോഗിക്കാന്ന് നിശ്ചയിച്ചു. വായവ്യാസ്ത്രം പ്രയോഗിച്ചപ്പോ ഭഗവാന്റെ ശരീരത്തിങ്കൽ

ആഭരണങ്ങളായിരിക്കുന്ന ആ സർപ്പങ്ങള് അതിനെ അങ്ങോട്ട് ഭക്ഷിച്ചു. ഇങ്ങനെ എന്ത് ചെയ്തിട്ടും യുദ്ധം ആ കരാതനെ ജയിക്കുക എന്നുള്ളത് സാധിക്കില്ല. അർജുനൻ പിന്നെയും പിന്നെയും ശരം അങ്ങനെ പ്രയോഗിക്കുക. ഭഗവാനാണെങ്കിലും എത്ര നേരം യുദ്ധം ചെയ്യുന്നു എന്നറിയുള്ളൂ എന്ന് നിശ്ചയിച്ച് പിന്നെയും അർജുന പാകത്തിന് യുദ്ധം ചെയ്തുകൊണ്ട് ഭഗവാനും. ഇങ്ങനെ ആ ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ തന്റെ ഭക്തോത്തമനായിരിക്കുന്ന അർജുനന്റെ അഹങ്കാരം തീർത്ത് പാശുപതം കൊടുത്ത് അനുഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്റെ ഭക്തരോടുകൂടി പിന്നെയും പിന്നെയും യുദ്ധം ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ വർത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന യാതൊരു ഭഗവാൻ ശ്രീ പരമേശ്വരനോ അർജുനന്റെ അഹങ്കാരത്തെ തീർത്ത് പാശുപതത്തെ കൊടുത്ത് അനുഗ്രഹിപ്പാനായിക്കൊണ്ട് അർജുനൻ തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്തുകൊണ്ടായി അവിടെ വർത്തിച്ചത്. പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ.

ചിത്രം ഏകലവ്യൻ, പാടിയത് യേശുദാസും സുജാതയും, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രാജാമണി.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.